ആകാശവാണി കവരത്തി. മീഡിയം വേവിൽ 260.4 മീറ്റർ, 1152 കിലോഹേർട്സ്. പ്രിയ ശ്രോതാക്കൾക്ക് നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ഈ നിലയത്തിൽ നിന്നുള്ള പ്രഭാത പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇന്ന് നിങ്ങളോടൊപ്പം ഹലിമ ബീഗം, കടപ്രത്തേയിലും. ഇന്ന് ശകവർഷം 1947, ജ്യേഷ്ഠം 12. മലയാള വർഷം 1201, എടവം 19. 2026 ജൂൺ 2, ചൊവ്വാഴ്ച. ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 20 മിനിറ്റ് 2 സെക്കൻഡ്.

കവരത്തി നിലയത്തിൽ നിന്ന് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പ്രധാന പരിപാടികൾ. ആദ്യം ഡോക്ടർ സി വിശ്വനാഥൻ തയ്യാറാക്കി അവതരിപ്പിക്കുന്ന സുഭാഷിതം, തുടർന്ന് മാപ്പിളപ്പാട്ട്. 7:05 റുഖയ്യ നിസാമുദ്ദീൻ പങ്കെടുക്കുന്ന ഗ്രീൻ ക്വിസ് എന്ന പരിപാടിയും, തുടർന്ന് 7:20 ദീപവിശേഷം, 7:35 പാട്ടും വിശേഷങ്ങളുമായി ഫാട്ടുഫെട്ടിയും, 7:45 ഡോക്ടർ മുഹമ്മദ് അക്മൽ ഹക്ക് ഹൃദയാഘാതം എന്ന വിഷയത്തെക്കുറിച്ച് അവതരിപ്പിക്കുന്ന ആരോഗ്യ വിചാരം എന്ന പരിപാടിയും, 8:30 മുതൽ 9 വരെ വിവിധ ഭാഷാ ചലച്ചിത്ര ഗാനങ്ങളും ഇന്ന് ഈ നിലയത്തിൽ നിന്ന് കേൾക്കാവുന്നതാണ്.

കാലാവസ്ഥാ അറിയിപ്പുകൾ. ലക്ഷദ്വീപിൽ ഇന്ന് ആകാശം ഭാഗികമായി മേഘാവൃതമായിരിക്കും. ഇടവിട്ടുള്ള ശക്തമായ മഴയ്ക്ക് സാധ്യത. ലക്ഷദ്വീപിൽ ഇന്ന് രേഖപ്പെടുത്തിയ ഉയർന്ന താപനില 33 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24 ഡിഗ്രി സെൽഷ്യസ്.

വിവിധ ദ്വീപുകളിൽ രേഖപ്പെടുത്തിയ താപനില നോക്കാം. കവരത്തി കൂടിയ താപനില 29 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 26 ഡിഗ്രി സെൽഷ്യസ്. അഗത്തി കൂടിയ താപനില 33 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 26 ഡിഗ്രി സെൽഷ്യസ്. അമീനി കൂടിയ താപനില 30 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24 ഡിഗ്രി സെൽഷ്യസ്. മിനിക്കോയി കൂടിയ താപനില 28 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24 ഡിഗ്രി സെൽഷ്യസ്. കാലാവസ്ഥാ അറിയിപ്പുകൾ കഴിഞ്ഞു. ഇനി ഒരു ഭക്തിഗാനം കേൾക്കാം.

ഇനി അല്പസമയത്തിനുള്ളിൽ പ്രഭാതപേരി തിരുവനന്തപുരം റിലേ, തുടർന്ന് പ്രാദേശിക വാർത്തകൾ കോഴിക്കോട് റിലേ. ആകാശവാണി കവരത്തി നിലയത്തിൽ നിന്നുള്ള പരിപാടികൾ 6:55 തുടർന്ന് കേൾക്കാം.

ആകാശവാണി സമയം 6:30. പ്രഭാതഭേരി. പ്രിയ ശ്രോതാക്കൾക്ക് പ്രഭാതഭേരിയിലേക്ക് സ്വാഗതം. ആദ്യം പത്രവൃത്താന്തം. കേരളത്തിന്റെ സാധ്യതകൾ മുൻനിർത്തി വികസന പദ്ധതികൾ പ്രഖ്യാപിച്ച് മുഖ്യമന്ത്രി വി ഡി സതീശൻ. സംസ്ഥാനത്ത് 10,000 സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭങ്ങൾ തുടങ്ങാൻ സർക്കാർ ഉദ്ദേശിക്കുന്നതായി അദ്ദേഹം വ്യക്തമാക്കി. വാണിജ്യ ആവശ്യത്തിനുള്ള 19 കിലോഗ്രാം പാചകവാതക സിലിണ്ടറിന്റെ വില എണ്ണക്കമ്പനികൾ 42 രൂപ വർദ്ധിപ്പിച്ചു. ആഗോള വിപണിയിൽ

0: ഇന്ത്യൻ സമയം രാത്രി 11 മണി മുതലാണ് മത്സരം.
1: കടുത്ത വെയിലും തെളിഞ്ഞ ആകാശവും മാറുകയാണ്. കേരളം മറ്റൊരു മൺസൂൺ കാലത്തിന്റെ പടിവാതിൽക്കൽ എത്തി നിൽക്കുന്നു. കാലാവസ്ഥാ വകുപ്പ് ജില്ലകൾക്ക് ഇതിനകം തന്നെ കനത്ത മഴ മുന്നറിയിപ്പുകൾ നൽകിയിട്ടുണ്ട്.
2: കാലവർഷകാലത്ത് മഴ എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ മഴ പെയ്യുന്നത് രാത്രി കാലങ്ങളിലായിരിക്കും.
1: തിരുവനന്തപുരം കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഡയറക്ടർ നിത കെ ഗോപാൽ.
2: അത് മാത്രമല്ല, വ്യാപകമായിട്ട് കേരളത്തിൽ എങ്ങോളം മഴ പെയ്യും. പല സ്ഥലങ്ങളിലും അത് ശക്തമായ മഴയൊക്കെ ആയിട്ട് അത് ഒരുപക്ഷെ മൺസൂൺ മാസത്തിന്റെ സമയത്തൊക്കെ ദിവസങ്ങളോളം നീണ്ടു നിൽക്കുന്ന രീതിയിലേക്കൊരു മഴ പെയ്യുന്നത്. ഈ വർഷം കേരളത്തിൽ കാലവർഷം അടുത്തൊരു 3-4 ദിവസത്തിനുള്ളിൽ കേരളത്തിൽ എത്താനുള്ള എല്ലാ സാഹചര്യങ്ങളൊക്കെ രൂപപ്പെട്ടു വരുന്നുണ്ട്. ഈ വർഷവും കാലവർഷം തുടങ്ങുന്നതിനോടനുബന്ധിച്ച് നമുക്ക് കേരളത്തിൽ വ്യാപകമായിട്ട് മഴയുണ്ടാവും. മിക്കവാറും പ്രത്യേകിച്ച് ജൂൺ 3, 4, 5 തീയതികളിലൊക്കെ എല്ലാ ജില്ലകളിലും മഴയ്ക്കുള്ള അലേർട്ട് കൊടുത്തിട്ടുണ്ട്. ചില ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടും ബാക്കിയുള്ള ജില്ലകളിൽ യെല്ലോ അലേർട്ടുമായിട്ടാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഈ ഒരു ആഴ്ച എന്ന് പറഞ്ഞ് വരുന്ന കാലവർഷം തുടങ്ങുന്നതിന് ശേഷം വരുന്ന ഒരു 3-4 ദിവസം അതിശക്തമായ മഴയ്ക്കുള്ളൊരു സാഹചര്യം കേരളത്തിലുണ്ട്. അപ്പൊ അതിന് തക്കതായ ജാഗ്രതാ നിർദ്ദേശങ്ങളൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഒരു ജൂൺ പകുതിയോടെ മഴ കുറയാനുള്ളൊരു സാഹചര്യവും കാണുന്നുണ്ട്. എല്ലിനോ വർഷമാണെന്ന് പലപ്പോഴായി നമ്മൾ പല ചർച്ചകളിലും ഡിസ്കഷനിലും ഒക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ IMD ദീർഘകാല ഫോർകാസ്റ്റിന്റെ അകത്തും പറഞ്ഞിരിക്കുന്നത് എല്ലിനോ വർഷമായതുകൊണ്ട് ഇന്ത്യയിൽ മൊത്തത്തിൽ ഈ കാലവർഷം ശരാശരിയിൽ കുറവും മഴ കിട്ടാനുള്ളൊരു സാധ്യതയാണ് പറഞ്ഞിരിക്കുന്നത്. അത് തന്നെയാണ് കേരളത്തിന്റെ കാര്യത്തിലും പറഞ്ഞിരിക്കുന്നത്. കേരളത്തിലും ശരാശരിയിൽ കുറവും മഴയാണ് ഈ കാലവർഷകാലത്ത് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഓൺസെറ്റിന്റെ സമയത്ത് കുറച്ച് മഴ കിട്ടും, പിന്നീട് അങ്ങോട്ടേക്ക് മഴ കുറയാനുള്ള സാഹചര്യം ഉണ്ടെന്ന് പറയുന്നത് ശ്രദ്ധിക്കുക. നമുക്ക് തുടർച്ചയായിട്ട് 2 ഉച്ചയ്ക്ക് ശേഷം മഴ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഒരാഴ്ചയോളം തുടർച്ചയായിട്ട് മഴ തുടരാനുള്ളൊരു സാഹചര്യമാണ് ഇന്നിപ്പോൾ നമ്മൾ കാണുന്നത്. പിന്നെ ഇതോടൊപ്പം മൺസൂൺ കാറ്റിന്റെ വരവെന്ന് പറഞ്ഞാൽ അത് അറബിക്കടൽ വഴിയാണ് വരുന്നത്. അപ്പൊ അറബിക്കടലിലും കാറ്റ് വളരെ ശക്തമായിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ ശക്തിയായിട്ടുള്ള കാറ്റിനും കേരളക്കരയിൽ നമ്മൾ വാണിംഗ് കൊടുക്കുന്നത് പോലെ തന്നെ കടലിൽ പോകുന്നവർക്കും ശക്തിയായ കാറ്റിനുള്ള മുന്നറിയിപ്പ് കൊടുക്കുന്നുണ്ട്. അപ്പോ പ്രാബല്യത്തിനുണ്ട്. ഇനി വരുന്ന 5 ദിവസത്തേക്ക് മത്സ്യബന്ധനത്തിന് പോകുന്ന എല്ലാ വിലക്കും ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇതിന്റെ ഭാഗമായിട്ട്.
1: കേരളത്തെ സംബന്ധിച്ചിടത്തോളം മൺസൂൺ ഒരു സീസണൽ പ്രതിഭാസം മാത്രമല്ല, ഇത് സംസ്ഥാനത്തിന്റെ വാർഷിക ജീവിത ചക്രത്തിലെ ഒരു നിർണായക അധ്യായമാണ്. മഴ ജലസംഭരണികളിൽ നിറയ്ക്കുകയും ഭൂഗർഭജലം പുനരുജ്ജീവിപ്പിക്കുകയും കൃഷിക്ക് തുണയാവുകയും ദശലക്ഷക്കണക്കിന് ആളുകളെ നിലനിർത്തുന്ന ആവാസ വ്യവസ്ഥയെ നിലനിർത്തുകയും ചെയ്യുന്നു. എന്നാൽ മൺസൂൺ വിനാശകരമായ വെള്ളപ്പൊക്കവും മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലും ഉണ്ടാക്കിയ ഓർമ്മകൾ കനം തൂങ്ങി നിൽപ്പുണ്ട്. പരിസ്ഥിതി പ്രവർത്തകനായ ഡോക്ടർ സുഭാഷ് ചന്ദ്രബോസ്.
3: വർഷത്തിൽ 3000 മുതൽ 5000 മില്ലിമീറ്റർ വരെ മഴ കിട്ടും. ഒരു ശരാശരി 1000 സ്ക്വയർ ഫീറ്റുള്ള വീടെടുത്താൽ പോലും 3 ലക്ഷം മുതൽ 5 ലക്ഷം ലിറ്റർ വരെ മഴവെള്ളമാണ് പെയ്തൊഴിയുന്നത്. അപ്പൊ വലിയ മഴ സ്രോതസ്സാണ് നമുക്ക് കിട്ടുന്നത്. ജൂൺ, ജൂലൈ, ആഗസ്റ്റ്, സെപ്റ്റംബർ വരെ പോകുന്ന ഈ കാലവർഷത്തെ നമുക്ക് നന്നായി പ്രയോജനപ്പെടുത്തണം. ഫ്ലഡ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞാൽ പ്രളയമല്ല, വെള്ളക്കെട്ടും വെള്ളപ്പൊക്കവും പല സ്ഥലങ്ങളിലും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ജൂൺ 1 മഴ പെയ്യേണ്ട ദിവസമാണ്. പക്ഷെ പെയ്യാതിരിക്കുന്നത് കൊണ്ട് ഈ കിട്ടാത്ത മഴ ഒന്നിച്ച് കിട്ടുകയാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് ചില പ്രതിസന്ധികൾ വന്നേക്കാം. സ്പെസിഫിക്കേഷനിലെ എൽനിനയുടെ പ്രതിഭാസത്തിന്റെ ഫലമായി ആഗോളാടിസ്ഥാനത്തിൽ ചൂട് വർഷമാണ്, ഇന്ത്യയിലും ചൂട് വർഷമാണ് എന്നാണ് IMD കണക്ക്. 90% മഴ കിട്ടും എന്നാണ് പറയുന്നത്. അത് 92% വരെ പോകാൻ സാധ്യതയുണ്ട്. എന്നാൽ കേരളത്തിൽ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഡൈപോൾ സിസ്റ്റം എന്ന് പറയുന്ന ദ്വിധ്രുവ പ്രതിഭാസമുള്ളതുകൊണ്ട് കേരളത്തിൽ അങ്ങനെ വലിയ മഴ കുറയാൻ സാധ്യതയില്ല. അതുകൊണ്ട് ഈ മഴക്കാലത്തേക്ക് മൺസൂണിനെ വരവേൽക്കാൻ നമ്മൾ തയ്യാറെടുക്കണം. 2018 മുതലുള്ള പ്രളയവും ഉരുൾപൊട്ടലും ഒക്കെ നമുക്ക് ഭീതിയാണ്. അപ്പൊ മഴ നമ്മുടെ നൊസ്റ്റാൾജി ആയിരുന്നെങ്കിൽ ഇപ്പോൾ മഴ നമുക്കൊരു ഭയം കൂടി തരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നഗരങ്ങളിലും ഗ്രാമങ്ങളിലും വെള്ളക്കെട്ടുണ്ടാകാൻ സാധ്യതയുള്ള എല്ലാ പ്രദേശങ്ങളും ഡ്രെയിനേജ് സിസ്റ്റവും മറ്റും ശരിയാക്കി വെക്കണം. മാലിന്യ സംസ്കരണം നന്നായി നടത്തണം. അത് റോഡിലോ ഓടയിലോ വലിച്ചെറിഞ്ഞാൽ തീർച്ചയായിട്ടും അത് വലിയ പ്രതിസന്ധി സൃഷ്ടിക്കും. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് നമ്മൾ കണ്ടതാണ്.
1: മലയോര ജില്ലകൾ വ്യത്യസ്തവും ഗുരുതരവുമായ ഒരു ഭീഷണി നേരിടുന്നു. പരിസ്ഥിതി സമ്മർദ്ദമേറിയ ദുർബല പ്രദേശങ്ങളിൽ തീവ്രമായ മഴ പലപ്പോഴും മണ്ണിടിച്ചിലിന് കാരണമാകുന്നു. പ്രത്യേകിച്ച് ഇടുക്കി, വയനാട്, പത്തനംതിട്ട തുടങ്ങിയ ജില്ലകളിൽ ഉയർന്ന അപകട സാധ്യതയുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്ന കുടുംബങ്ങൾക്ക് ഓരോ മഴക്കാലവും തീരാ ദുരിതങ്ങൾ സമ്മാനിക്കുമെന്ന ആശങ്കയാണ്.
4: ഓരോ കാലവർഷവും മലയോര മേഖലയെ സംബന്ധിച്ചിടത്തോളം ഭീതി പരത്തുന്നതാണ്.
1: മാധ്യമപ്രവർത്തകനായ MJ ബാബു.
4: മുൻകാലങ്ങളിൽ പട്ടിണിയായിരുന്നു അവർക്ക് പ്രധാനമായി ഭീഷണിയായി മാറിയിരുന്നത്. കാരണം കാലവർഷകാലത്ത് അവരുടെ വരുമാനത്തെ ബാധിക്കുന്ന അടക്കമുള്ള പ്രശ്നം. ഇപ്പോൾ അത് മാറിയിട്ട് ഉരുൾപൊട്ടൽ, മഴവെള്ളപ്പാച്ചിൽ, മണ്ണിടിച്ചിൽ, റോഡിടിച്ചിൽ, അങ്ങനെ നിരവധിയായ പ്രശ്നങ്ങളാണ് നേരിടുന്നത്. ഓരോ കാലവർഷവും മലയോര മേഖലയെ സംബന്ധിച്ചുള്ളതും, അത് ഇടുക്കിയാണെങ്കിലും കോട്ടയമാണെങ്കിലും അല്ലെങ്കിൽ പത്തനംതിട്ടയാണെങ്കിലും വയനാടാണെങ്കിലും ഓരോ കാലവർഷകാലത്തും നിരവധിയായ ഉരുൾപൊട്ടൽ വന്നിച്ചിരുന്നു.

0: മുമ്പുമായിട്ട് ഈ മേഖലയിൽ ഉണ്ടാവുന്നു. അത് സംബന്ധിച്ച് ചില ശാസ്ത്രീയമായ പഠനങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ പോലും അത് ശാശ്വതമായ ഒരു പരിഹാരങ്ങൾ ഇതിൽ നിർദ്ദേശിക്കപ്പെട്ടിട്ടില്ല. ഇപ്പോൾ ഒരു പുതിയ വിഷയം, വലിയ ഭാഗത്തിൽ റോഡുകളുടെ നിർമ്മാണം കൂടി വന്നതോടുകൂടി മണ്ണിടിച്ചിൽ സർവ്വസാധാരണമായി മാറിയിട്ടുണ്ട്. നൂറ്റാണ്ടുകളുടെ ഒരു പരിണാമത്തിലൂടെ രൂപപ്പെട്ട മല അല്ലെങ്കിൽ ആ പ്രദേശമാണ് പുതിയ റോഡുകളുടെ നിർമ്മാണത്തിന് വേണ്ടി വെട്ടിനിടിച്ചോ ഇളക്കി മാറ്റുകയോ ചെയ്യുന്നത്. അപ്പൊ അത് പിന്നീട് വരുന്ന മഴക്കാലത്ത് മണ്ണിടിച്ചലിനൊരു കാരണമാകുന്നുണ്ട് എന്നാണ് അടുത്ത കാലത്ത് ഒരു പഠനത്തിൽ കാണുന്നത്. അപ്പൊ അത് ഒരു ഭീഷണിയായി മാറുകയാണ്.
1: കെട്ടിക്കിടക്കുന്ന വെള്ളം കൊതുകുജന്യ രോഗങ്ങൾക്ക് അനുകൂലമായ സാഹചര്യങ്ങൾ സൃഷ്ടിക്കുന്നു. അതേസമയം മലിനമായ ജലസ്രോതസ്സുകൾ മഴക്കാലത്ത് പകർച്ചവ്യാധിക്കുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നു.
2: മഴക്കാലം തുടങ്ങുമ്പോഴേക്കും ഒരു പ്രത്യേക സെറ്റ് രോഗങ്ങൾ സാധാരണ എണ്ണത്തിൽ കൂടാറുണ്ട്.
1: ആരോഗ്യവകുപ്പ് മുൻ അഡീഷണൽ ഡയറക്ടറും പൊതുജനാരോഗ്യ വിദഗ്ധനുമായ ഡോക്ടർ അമർ എസ് ഫെറ്റിൽ,
2: പക്ഷെ ഇതൊരു സ്വാഭാവികമായിട്ടുള്ള ഒരു പ്രതിഭാസമാണ്. മഴക്കാലം വരുമ്പോൾ എല്ലാം പ്രത്യേക കാരണങ്ങൾ, ഒന്നെന്ന് വെച്ചാൽ നനവ്, പിന്നെ ആ തണുപ്പിന്റെ എക്സ്പോഷർ കൊണ്ട് അസുഖങ്ങൾ വരാം, പിന്നെ വെള്ളത്തിൽ തന്നെ മലിനമായിട്ട് മാലിന്യങ്ങൾ, ജേംസ് ഒക്കെ ഉണ്ട്, അണുക്കൾ ഉണ്ടെങ്കിൽ അതിനെ കൊണ്ട് ദേഹത്തൂടെ കയറിപ്പോന്ന, മുറിയിൽ കൂടെ കയറിപ്പോന്ന ചില അസുഖങ്ങൾ ഉണ്ടാകാം. മലിനമായിട്ടുള്ള ജലം അല്ലെങ്കിൽ അത് ആഹാരത്തിൽ മലിനം കയറി വെള്ളത്തിൽ നിന്ന് കയറിയിട്ട് അതിനെ കൊണ്ട് ചില സെറ്റ് രോഗങ്ങൾ ഉണ്ടാകാം. കൊതു പോലത്തെ പ്രാണികൾ വളർന്നിട്ട് അതിൽ നിന്നുള്ള രോഗങ്ങൾ ഉണ്ടാകാം. അങ്ങേയറ്റം ഏറ്റവും നിസ്സാരമെന്ന് പറയാം, പക്ഷെ അതും പ്രയാസം ഉണ്ടാക്കുന്ന സ്കിൻ ഡിസീസസ് വരെ വരാം. ഒന്ന്, തണുപ്പ് തട്ടുമ്പോഴേക്കും സാധാരണ നമ്മുടെ ശ്വാസകോശത്തിന്റെ പ്രതിരോധ ശേഷികളും മെക്കാനിസംസും ചിലതൊക്കെ കുറയും. അപ്പൊ എന്താ പറ്റുക വെച്ചാൽ, നമുക്ക് ചെസ്റ്റ് മൂക്ക് തൊട്ട് അങ്ങ് ശ്വാസനാളിന്റെ അകം വരെയുള്ള പല ഭാഗങ്ങളിലും അണുബാധ വരാം. വൈറസുകൾ കൊണ്ട് വരാം, ചിലപ്പോൾ ബാക്ടീരിയ കൊണ്ടുവരാം. ഏറ്റവും കോമൺ ആയിട്ട് വരുന്ന വൈറസുകൾ കൊണ്ടാണ്. അതുകൊണ്ട് നമ്മൾ പലപ്പോഴും വൈറൽ ഫീവർ എന്ന് പറയാറുണ്ട്. എല്ലാത്തിനും സ്ഥിര ലക്ഷണങ്ങൾ പനിയാണ്. അതിന്റെ കൂടെ ചുമയുണ്ടാകാം, മൂക്കൊലിപ്പുണ്ടാകാം, തുമ്മലുണ്ടാകാം, തൊണ്ടകാറലുണ്ടാകാം, ചിലപ്പോൾ നെഞ്ചുവേദന ഉണ്ടാകാം, ചുമയ്ക്കുമ്പോൾ കഫം ഉണ്ടാകാം, കഫത്തിന് നിറമാറ്റം വരാം. അങ്ങനെ ഈ താഴോട്ട് പോകുന്നതും കാഠിന്യമനുസരിച്ച് അതിന്റെ ലക്ഷണങ്ങൾ കൂടാം. ഇതിനെല്ലാം കൂടെ നമ്മുടെ റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസ് അല്ലെങ്കിൽ ശ്വാസകോശ രോഗങ്ങൾ, അപ്പർ മുകളിലോട്ടുള്ള ഭാഗത്ത് താഴോട്ടുള്ള ഭാഗത്തുള്ള ശ്വാസകോശ രോഗങ്ങൾ എന്ന് വിളിക്കാറുണ്ട്. വെള്ളത്തിലുള്ള മലിനങ്ങൾ, ഒന്ന്, വെള്ളത്തിൽ പലപ്പോഴും ഈ പെരിച്ചാഴിപ്പൊത്തിലും എല്ലാം വെള്ളം കയറി കലങ്ങി മഴക്കാലത്ത് മലിനജലം കെട്ടിക്കിടക്കുന്ന, അതിൽ നമ്മൾ ചവിട്ടുമ്പോൾ കാലിലൊക്കെ മുറിവുകളുണ്ടെങ്കിൽ അതിൽ കൂടെ ഈ ലെപ്റ്റോസ്പൈറ എന്നുള്ള അണുക്കൾ കയറി ലെപ്റ്റോസ്പൈറോസിസ് എന്നുള്ള രോഗം നമുക്ക് വരാം. അപ്പൊ അതിനും കോമൺ ലക്ഷണങ്ങൾ പനിയാണെങ്കിലും അതിന്റെ കൂടെ ശക്തിയായ മസിൽ വേദന ഉണ്ടാകാം, പിന്നെ തലവേദന ഉണ്ടാകാം, കണ്ണിനൊക്കെ ചുവന്ന കലങ്ങിയ ലുക്ക് ഉണ്ടാകാം, വയറുവേദന, ചിലപ്പോൾ കരളിന്റെ ഭാഗത്ത് വീക്കവും വേദനയൊക്കെ ഉണ്ടാകാം. ഇതൊരു ഡേഞ്ചറസ് ആയിട്ടുള്ള അപകടകാരിയായിട്ടുള്ള രോഗമാണ്. അപ്പൊ നേരത്തെ അതിനെ ചികിത്സിച്ചു കഴിഞ്ഞാൽ വളരെ നിസ്സാര മരുന്ന് കൊണ്ട് വളരെ സിമ്പിൾ ആയിട്ട് മാറ്റാൻ പറ്റും.
1: മൺസൂൺ തയ്യാറെടുപ്പ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും പൌരസമൂഹവും അടങ്ങുന്ന ഒരു കൂട്ടായ്മയുടെ പ്രവർത്തനമാണ്. ചുറ്റുപാടുകൾ വൃത്തിയാക്കുകയും അഴുക്കുചാലുകളിലേക്കും കനാലുകളിലേക്കും മാലിന്യം തള്ളുന്നത് ഒഴിവാക്കുകയും കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ കൃത്യമായി നിരീക്ഷിക്കുകയും ദുർബല വിഭാഗങ്ങളെ സഹായിക്കുകയും ചെയ്യുന്ന പ്രവർത്തനങ്ങൾ എത്ര ചെറുതാണെങ്കിലും സമൂഹത്തിന്റെ പ്രതിരോധശേഷി ശക്തിപ്പെടുത്തും.
3: നമ്മുടെ മൺസൂൺ ആരംഭിക്കുമ്പോൾ നമ്മൾ ആദ്യം ഓർക്കേണ്ടത് ഈ കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ മാധ്യമങ്ങൾ വഴിയും പത്രങ്ങൾ വഴിയും നമുക്ക് കിട്ടുന്നത് ശ്രദ്ധിക്കുക എന്നത് ആദ്യം നമ്മൾ മനസ്സിൽ കരുതേണ്ടതാണ്.
1: ഫയർഫോഴ്സ് ടെക്നിക്കൽ ഡയറക്ടർ എം നൌഷാദ്.
3: അതുപോലെ തന്നെ ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ, മലവെള്ളപ്പാച്ചിൽ തുടങ്ങിയ സ്ഥലങ്ങളിൽ താമസിക്കുന്ന ആൾക്കാര് ഓരോ സ്ഥലങ്ങളിലെയും ആൾറെഡി ഇതൊക്കെ മാപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഏതേത് പ്രദേശങ്ങളാണ് ഇത്തരത്തിൽ പ്രോൺ ആയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആ ഏരിയയിലുള്ള ആൾക്കാര് ഇപ്പോഴും മനസ്സിൽ കരുതി വേണം, അവർ മുൻകരുതൽ എടുക്കേണ്ടതാണ്. അതുപോലെ തന്നെ നദിയുടെയും അണക്കെട്ടുകളുടെയും പ്രദേശങ്ങളിൽ താമസിക്കുന്നവരും ഈ സഡനായിട്ടുണ്ടാകുന്ന ഇത്തര ഉരുൾപൊട്ടലോ അങ്ങനെയുള്ള സംഭവങ്ങൾക്ക് അവരും ചിലപ്പോൾ ഇരയാവാൻ സാധ്യതയുണ്ട്. ആയതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ഒരു ജാഗ്രത പാലിക്കേണ്ടതാണ്. ഇത് നമ്മൾ സാധാരണ സംഭവിക്കുന്നതാണ്. ഈ ശക്തമായ മഴയും കാറ്റും ഉള്ള അവസരങ്ങളിൽ നമ്മൾ ഏതെങ്കിലും മരത്തിന്റെ കീഴിലോ നമ്മൾ നിൽക്കുകയോ അല്ലെങ്കിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യുകയോ ചെയ്യാറുണ്ട്. ഈ സമയത്ത് മരങ്ങൾ ഒടിഞ്ഞു വീണ് നമ്മൾക്കും അല്ലെങ്കിൽ വാഹനങ്ങൾക്കും അതിൽ കേടുപാടുകൾ സംഭവിക്കാൻ സാധ്യതയുണ്ട്. ആയതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള പാർക്കിങ്ങുകളോ നമ്മൾ ഇതിൽ രക്ഷ നേടാനായിട്ട് ആശ്രയം ചെയ്ത് നിൽക്കുന്നത് ഒഴിവാക്കേണ്ടതാണ്. ശക്തമായ കാറ്റ് അല്ലെങ്കിൽ മഴ ഉള്ള രാത്രികളിൽ നിന്നും അടുത്ത ദിവസം രാവിലെ ആകുമ്പോൾ ഈ നേരെ വെള്ളക്കെട്ടുകളുണ്ടെങ്കിൽ അതിലോട്ട് ഇറങ്ങുന്നത് ഒന്ന് സൂക്ഷിച്ചു വേണം. കാരണം ഏതെങ്കിലും തരത്തിൽ ലൈനുകൾ പൊട്ടി വീണ് അതിൽ നമ്മൾക്ക് പ്രശ്നം ഉണ്ടാക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് ഒന്ന് സൂക്ഷിച്ചു വേണം ഇറങ്ങേണ്ടത്. അതുപോലെ ഈ ജലാശയങ്ങൾക്ക് സമീപമുള്ള റോഡുകൾ, അതുപോലെ തന്നെ അറ്റകുറ്റപ്പണി നടക്കുന്ന റോഡുകൾ, പുതുതായിട്ട് നിർമ്മിക്കുന്ന ഹൈവേയുടെ സൈഡിലൂടെ പോകുന്ന റോഡുകൾ എന്നിവയിലൊക്കെ വേണ്ട രീതിയിൽ കവറിങ്ങോ അല്ലെങ്കിൽ സൂചകങ്ങളോ ഇല്ല എങ്കിൽ ആ സ്ഥലങ്ങളിലൊക്കെ നമുക്ക് അപകടം സാധ്യതയുണ്ട്. ആയതുകൊണ്ട് തന്നെ വ്യക്തമായിട്ട് പരിചിതമല്ലാത്ത ഒരു സ്ഥലങ്ങളുണ്ടെങ്കിൽ അതുവഴി വെള്ളക്കെട്ടുകളാണെങ്കിൽ അതുവഴി നടക്കാതിരിക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ കവറിംഗ് ഇല്ലാത്ത ഏരിയ, ഓടകളിലോട്ട് മുകളിലൂടെ വെള്ളം ഒഴുകുമ്പോൾ കവറിംഗ് ഇല്ലാത്ത ഏരിയ ആണെങ്കിൽ അത് നമുക്ക് അപകടം ഇൻഷുറൻസ് ചേർത്താൻ സാധ്യതയുണ്ട്.
1: കാലവർഷം ഇന്ന് ഉച്ചയോടെ കേരളത്തിന്റെ തീരം തൊടുമെന്ന് പ്രതീക്ഷിക്കുന്നു. അത് സൌമ്യമായിരിക്കുമോ ശക്തിയോടെ എത്തുമോ എന്നത് മനുഷ്യന്റെ നിയന്ത്രണത്തിന് അതീതമാണ്. അതിനെ നേരിടാൻ നമ്മൾ എത്രത്തോളം തയ്യാറാണ് എന്നതാണ് ചോദ്യം. വരും ദിവസങ്ങളിൽ കേരളത്തിലെ സംവിധാനങ്ങളുടെ ശക്തിയും ബലഹീനതയും

0: ആസൂത്രണവും കൂട്ടായ ഉത്തരവാദിത്വവും മൺസൂൺ വെളിപ്പെടുത്തും. ചോദ്യം ലളിതമാണ്, മഴയെത്തുമ്പോൾ നമ്മൾ തയ്യാറാണോ, അതോ നമ്മൾ എന്തുകൊണ്ട് തയ്യാറായില്ല എന്ന് വീണ്ടും ചോദിക്കേണ്ടി വരുമോ?
1: പ്രഭാതഭേരി, ഇനി നാളെ രാവിലെ 6:30.
2: ഉമംഗ് CIT സ്പോൺസർഡ് പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ ഉച്ചയ്ക്ക് 2:30.
3: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്.
4: എന്നും രാവിലെ 7:13.
3: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
4: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.

0: അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ, തുടർന്ന് സംസ്കൃതത്തിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹി റിലേ.
1: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2322105 2325142.
2: സ്കൂള് തുറക്കാറായി.
3: ബാഗ് അത് തന്നെ മതിയാവില്ലേ? യൂണിഫോമും ഷൂവും ഈ വർഷം കൂടി യൂസ് ചെയ്തൂടെ?
2: പക്ഷെ അവനെല്ലാം പുതിയത് തന്നെ വേണമെന്നാ പറയുന്നത്.
3: ഒപ്പം ഫീസും ബുക്സും എല്ലാം വേണ്ടേ?
4: കുട്ടികളുടെ വിദ്യാഭ്യാസ കാര്യത്തിൽ യാതൊരു കോംപ്രമൈസും വേണ്ട. മണപ്പുറം ഫിനാൻസ് നൽകുന്നു വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കായി സ്പെഷ്യൽ ഗോൾഡ് ലോൺ. ഉടൻ വിളിക്കൂ 1800420223.
5: ആകാശവാണി.

നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വി കെ സുരേഷ്. പ്രധാന വാർത്തകൾ. നൂറ്റാണ്ടുകൾ പഴക്കമേറിയ സാംസ്കാരികവും നാഗരികവും ആത്മീയവുമായ ബന്ധമാണ് ഇന്ത്യയും മ്യാൻമറും തമ്മിലെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. 16th കേരള നിയമസഭയുടെ ഡെപ്യൂട്ടി സ്പീക്കർ തെരഞ്ഞെടുപ്പ് ഇന്ന്. സംസ്ഥാനത്തെ വികസന പദ്ധതികൾ സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ നടപടി സ്വീകരിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ലഹരിക്കെതിരെ സംസ്ഥാന ആഭ്യന്തര വകുപ്പ് ആരംഭിച്ച ഓപ്പറേഷൻ തൂഫാൻ ദി നാർക്കോ ഹണ്ടിന് ഇന്ന് തുടക്കമാകും. പ്ലസ് വൺ വി എച്ച് എസ് ഇ പ്രവേശനത്തിന് നാളെ വരെ അപേക്ഷകൾ സ്വീകരിക്കും. വാർത്തകൾ വിശദമായി. നൂറ്റാണ്ടുകൾ പഴക്കമേറിയ സാംസ്കാരികവും നാഗരികവും ആത്മീയവുമായ ബന്ധമാണ് ഇന്ത്യയും മ്യാൻമറും തമ്മിൽ പങ്കിടുന്നതെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു പറഞ്ഞു. മ്യാൻമറിന്റെ പുതിയ പ്രസിഡന്റായി ചുമതലയേറ്റ യുമിൻ ഓങ് ഹ്ലൈങ്ങിന് രാഷ്ട്രപതി ഭവനിൽ നൽകിയ സ്വീകരണ ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു രാഷ്ട്രപതി. ഇന്ത്യയുമായി കര അതിർത്തി പങ്കിടുന്ന ഒരേ ഒരു ആസിയാൻ രാജ്യമായതിനാൽ തെക്കുകിഴക്കൻ ഏഷ്യയിലേക്ക് ഇന്ത്യയുടെ പ്രവേശനം

0: പ്രവർത്തന കവാടമാണ് മ്യാൻമറെന്ന് രാഷ്ട്രപതി വ്യക്തമാക്കി. ഇരു രാജ്യങ്ങളും തമ്മിലെ ഉഭയകക്ഷി പങ്കാളിത്തം കൂടുതൽ ശക്തിപ്പെടുത്താൻ പുതിയ ഗവൺമെന്റുമായി ചേർന്ന് പ്രവർത്തിക്കാൻ ഇന്ത്യ ആഗ്രഹിക്കുന്നുവെന്നും രാഷ്ട്രപതി പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും മ്യാൻമാർ പ്രസിഡന്റുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. വ്യാപാരം, സാമ്പത്തിക ബന്ധങ്ങൾ, രാജ്യരക്ഷ, അതിർത്തി സുരക്ഷ, വികസന സഹായം, സാംസ്കാരിക വിനിമയങ്ങൾ, പ്രാദേശിക സാഹചര്യം എന്നീ ഉഭയകക്ഷി വിഷയങ്ങൾ ഇരു നേതാക്കളും ചർച്ച ചെയ്തു. വ്യാപാരം, നിക്ഷേപം, വികസന സഹകരണം, ആരോഗ്യം, വിദ്യാഭ്യാസം, ഊർജ്ജം തുടങ്ങിയ മേഖലകളിൽ കൂടുതൽ അടുത്ത് സഹകരിക്കുന്നതിൽ രണ്ടു രാജ്യങ്ങളും താൽപര്യം പ്രകടിപ്പിച്ചതായി ഇരുവരുടെയും ചർച്ചകൾക്ക് ശേഷം വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി അറിയിച്ചു. ഇന്ത്യ ഒമാൻ സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാർ CEPA പ്രാബല്യത്തിൽ വന്നതായി കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ അറിയിച്ചു. CEPA വെറുമൊരു വ്യാപാര കരാർ അല്ലെന്നും നാഗരിക വിശ്വാസത്തിന്റെ പ്രസ്താവനയാണെന്നും അദ്ദേഹം ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. കരാർ പ്രാബല്യത്തിൽ വന്നതോടെ ഇന്ത്യയിലെ MSME കാർഷിക ഉൽപ്പന്നങ്ങൾ, മെഡിക്കൽ ഉപകരണങ്ങൾ, സമുദ്രോൽപ്പന്നങ്ങൾ തുടങ്ങി വിവിധ മേഖലകളിലെ കയറ്റുമതികൾക്ക് ഒമാൻ വിപണിയിൽ മുൻഗണന ലഭിക്കുമെന്നും ഗോയൽ പറഞ്ഞു. ഇസ്രായേൽ, ചിലി, കാനഡ എന്നിവയുൾപ്പെടെ നിരവധി രാജ്യങ്ങളുമായി ഇന്ത്യ കരാർ സംബന്ധിച്ച് ചർച്ച ചെയ്യുന്നുണ്ടെന്നും പീയൂഷ് ഗോയൽ അറിയിച്ചു. പശ്ചിമേഷ്യൻ സംഘർഷ സാഹചര്യത്തിൽ ഇന്ധനം, ഭക്ഷ്യധാന്യങ്ങൾ, മറ്റ് അവശ്യവസ്തുക്കൾ എന്നിവയുടെ തടസ്സമില്ലാത്ത വിതരണം ഉറപ്പാക്കാൻ മതിയായ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയതായി കേന്ദ്ര ഗവൺമെന്റ് അറിയിച്ചു. റെക്കോർഡ് കാർഷിക ഉൽപ്പാദനവും അവശ്യവസ്തുക്കളുടെ മതിയായ സ്റ്റോക്കും ഭക്ഷ്യസുരക്ഷയുടെ കാര്യത്തിൽ മികച്ച സ്ഥാനത്ത് തുടരാൻ രാജ്യത്തെ സഹായിക്കുന്നതായി ഉപഭോക്തൃകാര്യ വകുപ്പിലെ അഡീഷണൽ സെക്രട്ടറി അനുപം മിശ്ര ന്യൂഡൽഹിയിൽ വ്യക്തമാക്കി. 13-ാമത് ബ്രിക്സ് നഗരവൽക്കരണ ഫോറം ഇന്ത്യയുടെ അധ്യക്ഷതയിൽ ഈ മാസം 11-12 തീയതികളിൽ ന്യൂഡൽഹിയിൽ സംഘടിപ്പിക്കുമെന്ന് കേന്ദ്രമന്ത്രി മനോഹർലാൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 2026 ഇന്ത്യയുടെ ബ്രിക്സ് അധ്യക്ഷ പദവിക്ക് കീഴിലെ പ്രധാന മന്ത്രിതല പരിപാടിയാണ് ഇത്. 16-ാം കേരള നിയമസഭയുടെ 1-ാം സമ്മേളനം ഇന്ന് പുനരാരംഭിക്കും. ഡെപ്യൂട്ടി സ്പീക്കർ തെരഞ്ഞെടുപ്പും ഇന്നാണ്. CPIയിലെ മുഹമ്മദ് മുഹസിൻ LDFിന് വേണ്ടി പത്രിക നൽകിയതോടെയാണ് തെരഞ്ഞെടുപ്പ് വേണ്ടി വന്നത്. UDFിൽ നിന്ന് കോൺഗ്രസിലെ ഷാനിമോൾ ഉസ്മാനാണ് സ്ഥാനാർത്ഥി. ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനത്തേക്ക് മത്സരിക്കേണ്ടതാണ് BJP തീരുമാനം. ഗവർണറുടെ നയപ്രഖ്യാപനത്തിനുമേൽ നന്ദിപ്രമേയ ചർച്ചകൾ സഭയിൽ വ്യാഴാഴ്ച വരെ തുടരും. സംസ്ഥാനത്തെ വികസന പദ്ധതികൾ സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ നടപടികൾ സ്വീകരിക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ പറഞ്ഞു. സെക്രട്ടേറിയറ്റിൽ വകുപ്പ് സെക്രട്ടറിമാരുടെ ഉന്നതതല യോഗത്തിലാണ് മുഖ്യമന്ത്രി ഇക്കാര്യം അറിയിച്ചത്. സെക്രട്ടേറിയറ്റിലെ പൊതുവായ പ്രശ്നങ്ങളും വിവിധ വകുപ്പുകളിലെ പ്രശ്നങ്ങളും മുഖ്യമന്ത്രി അവലോകനം ചെയ്തു. ഫയൽ നീക്കങ്ങൾ കാര്യക്ഷമമാക്കാനും നടപടി സ്വീകരിക്കുമെന്നും VD സതീശൻ പറഞ്ഞു. ലഹരിക്കെതിരെ സംസ്ഥാന ആഭ്യന്തര വകുപ്പ് ആരംഭിച്ച ഓപ്പറേഷൻ തൂഫാൻ ദി നാർക്കോ ഹണ്ടിന് ഇന്ന് തുടക്കമാകും. സംസ്ഥാനതല പരിപാടി വൈകിട്ട് തിരുവനന്തപുരം കോട്ടൺ ഹിൽ സ്കൂളിൽ മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ഘാടനം ചെയ്യും. ലഹരി മാഫിയകൾക്കെതിരെ ശക്തമായ നിയമ നടപടി സ്വീകരിക്കുക, പൊതുജന പങ്കാളിത്തത്തോടെ ജനകീയ പ്രതിരോധം തീർക്കുക എന്നിവയാണ് കേരള പോലീസ് ഓപ്പറേഷൻ തൂഫാനിലൂടെ ലക്ഷ്യമിടുന്നത്. ഡെസ്ക് റിപ്പോർട്ട്.
1: രാസലഹരിയുടെ അതിവേഗ വ്യാപനത്തെ പ്രതിരോധിക്കാൻ ഡിജിറ്റൽ യുഗത്തിന് അനുയോജ്യമായ രീതിയിലാണ് പദ്ധതി വിഭാവനം ചെയ്തിരിക്കുന്നത്. ലഹരി മാഫിയകൾക്ക് നിയമത്തിന്റെ കർക്കശമായ മുന്നറിയിപ്പ് നൽകുന്നതിനൊപ്പം സാധാരണക്കാർക്ക് പൂർണ്ണ സുരക്ഷിതത്വബോധം ഉറപ്പാക്കാനും പദ്ധതി ലക്ഷ്യമിടുന്നു. കുറ്റവാളികളെ നിയമത്തിന് മുന്നിലെത്തിക്കാൻ ആധുനിക അന്വേഷണ രീതികൾ ഉപയോഗിച്ച് ദക്ഷിണേന്ത്യയിലെ വിവിധ ആഭ്യന്തര വകുപ്പുകളുമായി സഹകരിച്ചാണ് പദ്ധതി നടപ്പാക്കുന്നത്. ലഹരി മരുന്ന് വ്യാപനം വേരോടെ അറുക്കാനും ഇവയുടെ ഉപയോഗത്തെക്കുറിച്ച് അതിവേഗം വിവരം ലഭ്യമാക്കാനും ഡിജിറ്റൽ സാങ്കേതിക വിദ്യ ഉപയോഗിക്കും. ലഹരി വിപണനത്തെക്കുറിച്ച് വിവരങ്ങൾ രഹസ്യമായി കൈമാറാൻ ആപ്പുകളും വാട്സാപ്പ് ചാറ്റ് ബോട്ടുകളും അടങ്ങുന്ന വിപുലമായ ഡിജിറ്റൽ നിരീക്ഷണ സംവിധാനമാണ് സജ്ജമാക്കുക. സ്കൂൾ തലത്തിൽ പ്രത്യേക കരിക്കുലം നടപ്പിലാക്കിയും ലഹരി മാഫിയയുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടിയും ലഹരിക്കെതിരായ പോരാട്ടത്തെ ജനകീയ മുന്നേറ്റമാക്കി മാറ്റാൻ പദ്ധതി ലക്ഷ്യമിടുന്നു.
0: യുവജനങ്ങൾക്കിടയിലെ സാംസ്കാരിക കൈമാറ്റവും ദേശീയ ഐക്യവും ശക്തിപ്പെടുത്തുന്നതിൽ യുവസംഘം പോലെ പദ്ധതികൾ പ്രധാനമാണെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ പറഞ്ഞു. കോഴിക്കോട് IIMൽ ജമ്മുകശ്മീർ, ലഡാക്ക് എന്നിവിടങ്ങളിലെ യുവസംഘം പ്രതിനിധികളുമായി സംവദിക്കുകയായിരുന്നു ഗവർണർ. ഇന്ത്യ ഒരുമിക്കുമ്പോഴാണ് ഇന്ത്യ മുന്നേറുന്നത്, അതാണ് ഏക് ഭാരത് ശ്രേഷ്ഠ ഭാരത് എന്ന ആശയത്തിന്റെ ആത്മാവെന്നും ഗവർണർ പറഞ്ഞു. സ്വയം പര്യാപ്തത, പരിസ്ഥിതി സാംസ്കാരിക അവബോധം എന്നിവ വളർത്തിയെടുക്കാൻ അദ്ദേഹം യുവാക്കളെ ആഹ്വാനം ചെയ്തു. നീറ്റ് യു ജി പുനഃപരീക്ഷ നിലവിലെ പേന പേപ്പർ ഫോർമാറ്റിന് പകരം കമ്പ്യൂട്ടർ അധിഷ്ഠിത രീതിയിലേക്ക് മാറ്റണമെന്നാവശ്യപ്പെട്ട് സമർപ്പിച്ച ഹർജി സുപ്രീംകോടതി നിരസിച്ചു. ജസ്റ്റിസുമാരായ പി എസ് നരസിംഹ, അരവിന്ദ് കുമാർ എന്നിവർ അടങ്ങിയ ബെഞ്ച് കേസ് ജൂലൈ 27 വാദം കേൾക്കുന്നതിന് മാറ്റി. മനുഷ്യബുദ്ധിയെ നന്മയിലേക്ക് നയിക്കാൻ ഉതകുന്നതായിരിക്കണം വിദ്യാഭ്യാസമെന്ന് മന്ത്രി സണ്ണി ജോസഫ് കാസർകോട്ട് പറഞ്ഞു. കൈക്കോട്ട് കടവ പി എം എസ് എ പൂക്കോയത്തങ്ങൾ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ജില്ലാതല പ്രവേശനോത്സവം ഓൺലൈനിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. പഠിക്കാൻ മാത്രമല്ല സ്വപ്നങ്ങൾക്ക് ചിറക് നൽകാൻ കഴിയുന്ന ഇടം കൂടിയാണ് വിദ്യാലയങ്ങളെന്ന് മന്ത്രി എം ഷംസുദ്ദീൻ ഓൺലൈൻ സന്ദേശത്തിൽ പറഞ്ഞു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. പ്ലസ് വൺ വി എച്ച് എസ് ഇ പ്രവേശനത്തിന് നാളെ വരെ അപേക്ഷകൾ സ്വീകരിക്കും. പ്ലസ് വണ്ണിന് ഇന്നലെ വൈകിട്ട് വരെ 419,518 അപേക്ഷകളാണ് ലഭിച്ചത്. വി എച്ച് എസ് സിക്ക് 40,199 അപേക്ഷകളും ലഭിച്ചിട്ടുണ്ട്. സംസ്ഥാനത്ത് പലയിടങ്ങളിലും ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. ഇന്ന് 10 മഞ്ഞ ജാഗ്രതയാണ്. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് 55 വരെ വേഗത്തിൽ കാറ്റിന് സാധ്യതയുണ്ടെന്നും മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും കാലാവസ്ഥാ വകുപ്പ് നിർദ്ദേശിച്ചു. തിരുവനന്തപുരത്തുനിന്ന് സ്മിതി എം പള്ളുരുത്തി.
2: തിരുവനന്തപുരം, കൊല്ലം, കണ്ണൂർ, കാസർഗോഡ് ഒഴികെയുള്ള 10 ഇന്ന് ഒറ്റപ്പെട്ട ശക്തമായ മഴ ലഭിക്കും എന്ന സൂചനയോടെ മഞ്ഞ ജാഗ്രതയാണ്. സംസ്ഥാനമൊട്ടാകെ നാളെ മഴ കൂടുതൽ ശക്തമാകും. വെള്ളിയാഴ്ച വരെ എല്ലാ ജില്ലകളിലും മഴ തുടരാനാണ് സാധ്യത. നാളെ ആലപ്പുഴ, കോട്ടയം, എറണാകുളം, തൃശൂർ ജില്ലകളിൽ അതിശക്തമായ ഒറ്റപ്പെട്ട മഴ സൂചിപ്പിക്കുന്ന ഓറഞ്ച് ജാഗ്രതയുണ്ട്. മറ്റെല്ലാ ജില്ലകളിലും ബുധനാഴ്ച മഞ്ഞ ജാഗ്രതയും ഉണ്ട്. വ്യാഴാഴ്ച തൃശൂർ മുതൽ തെക്കോട്ടുള്ള എല്ലാ ജില്ലകളിലും ഓറഞ്ച് ജാഗ്രതയായിരിക്കും.
0: കാലവർഷം നേരിടാൻ കോഴിക്കോട് ജില്ല സജ്ജമാണെന്ന് ജില്ലയുടെ ചുമതല വഹിക്കുന്ന മന്ത്രി എ പി അനിൽകുമാർ പറഞ്ഞു. ജില്ലയിലെ മഴക്കാല മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ വിലയിരുത്താൻ ചേർന്ന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രവർത്തനങ്ങൾ ഏറ്റവും താഴെത്തട്ട് മുതൽ തുടങ്ങണമെന്നും അടിയന്തര സാഹചര്യം നേരിടാൻ വില്ലേജ് താലൂക്ക് തലം മുതൽ ജില്ലാതലം വരെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കണമെന്നും മന്ത്രി നിർദ്ദേശിച്ചു. കാലവർഷത്തിന് മുന്നോടിയായി പത്തനംതിട്ട ജില്ലയിലെ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ അടിസ്ഥാന സൌകര്യം ഉറപ്പാക്കുമെന്ന് മന്ത്രി പി സി വിശ്വനാഥ് അറിയിച്ചു. കാലവർഷ മുന്നൊരുക്കവുമായി ബന്ധപ്പെട്ട് കലക്ടറേറ്റിൽ ചേർന്ന വകുപ്പുകളുടെ അവലോകന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. 2025 ഉള്ളൂർ അവാർഡിന് പി പി ശ്രീധരനുണ്ണിയുടെ യക്ഷികളുടെ പരിണാമം എന്ന കൃതി അർഹമായി. പ്രൊഫസർ വി മധുസൂദൻ നായർ, ഡോക്ടർ ജോയ് വാഴയിൽ, സുഭാഷ് ചന്ദ്രൻ എന്നിവരടങ്ങിയ പുരസ്കാര നിർണയ സമിതിയാണ് അവാർഡ് ജേതാവിനെ തെരഞ്ഞെടുത്തത്. 25,000 പ്രശസ്തിപത്രവും ശില്പവും അടങ്ങുന്ന അവാർഡ് ശനിയാഴ്ച മന്ത്രി സി പി ജോൺ തിരുവനന്തപുരത്ത് സമ്മാനിക്കും. ഏഷ്യയിലെ ഏറ്റവും വലിയ വൈറ്റ് വാട്ടർ കയാക്കിംഗ് മത്സരവും ഇന്ത്യയിലെ ഏറ്റവും വലിയ സാഹസിക കായിക മേളകളിലൊന്നുമായ മലബാർ റിവർ ഫെസ്റ്റിവലിന്റെ 12 പതിപ്പ് വിപുലമായി നടത്താൻ സംഘാടക സമിതി യോഗം തീരുമാനിച്ചു. ജൂലൈ 30, 31, ഓഗസ്റ്റ് 1, 2 തീയതികളിലാണ് കോഴിക്കോട് ചാലിപ്പുഴ, ഇരുവഞ്ഞിപ്പുഴ എന്നിവിടങ്ങളിൽ റിവർ ഫെസ്റ്റിവൽ സംഘടിപ്പിക്കുക. പ്രധാന വാർത്തകൾ വീണ്ടും. നൂറ്റാണ്ടുകൾ പഴക്കമേറിയ സാംസ്കാരികവും നാഗരികവും ആത്മീയവുമായ ബന്ധമാണ് ഇന്ത്യയും മ്യാൻമറും തമ്മിലെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. 16 കേരള നിയമസഭയുടെ ഡെപ്യൂട്ടി സ്പീക്കർ തെരഞ്ഞെടുപ്പ് ഇന്ന്. സംസ്ഥാനത്തെ വികസന പദ്ധതികൾ സമയബന്ധിതമായി പൂർത്തിയാക്കാൻ നടപടി സ്വീകരിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ലഹരിക്കെതിരെ സംസ്ഥാന ആഭ്യന്തര വകുപ്പ് ആരംഭിച്ച ഓപ്പറേഷൻ തൂഫാൻ ദി നാർക്കോ ഹണ്ടിന് ഇന്ന് തുടക്കമാകും. പ്ലസ് വൺ വി എച്ച് എസ് ഇ പ്രവേശനത്തിന് നാളെ വരെ അപേക്ഷകൾ സ്വീകരിക്കും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
3: ആകാശവാണി കവരത്തി. മീഡിയം വേവിൽ 260.4 മീറ്റർ, 1152 കിലോഹേർട്സ്. ഈ നിലയത്തിൽ നിന്നുള്ള പ്രഭാത പ്രക്ഷേപണം തുടരുന്നു. ഇന്നത്തെ പ്രധാന പരിപാടികൾ: ആദ്യം ഡോക്ടർ സി വിശ്വനാഥൻ തയ്യാറാക്കി അവതരിപ്പിക്കുന്ന സുഭാഷിതം, തുടർന്ന് മാപ്പിളപ്പാട്ട്, 7:05 റുഖയ്യ നിസാമുദ്ദീൻ പങ്കെടുക്കുന്ന ഗ്രീൻ ക്വിസ് എന്ന പരിപാടിയും, 7:20 ദീപവിശേഷം, 7:35 പാട്ടും വിശേഷങ്ങളുമായി ഫാട്ടുഫെട്ടിയും, 7:45 ഡോക്ടർ മുഹമ്മദ് അക്മൽ ഹക്ക് ഹൃദയാഘാതം എന്ന വിഷയത്തെക്കുറിച്ച് അവതരിപ്പിക്കുന്ന ആരോഗ്യ വിചാരം എന്ന പരിപാടിയും, തുടർന്ന് 8:30 മുതൽ 9 മണി വരെ വിവിധ ഭാഷാ ചലച്ചിത്ര ഗാനങ്ങളും ഇന്ന് ഈ നിലയത്തിൽ നിന്ന് കേൾക്കാവുന്നതാണ്.

0: സുഭാഷിതം. ഇന്നത്തെ സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ സി വിശ്വനാഥൻ.
1: ഹന്ത പഴകിയ ശീലം പോലൊരു ബന്ധനമുണ്ടോ ലോകത്തിൽ എന്ന് വയലോപ്പിള്ളി ഒരിടത്ത് അത്ഭുതപ്പെടുന്നുണ്ട്. വ്യക്തികളുടെ ശീലങ്ങളെക്കുറിച്ച് എന്നതുപോലെ തന്നെ സമൂഹത്തിന്റെ ശീലങ്ങളെക്കുറിച്ചും ഇക്കാര്യം പറയാം എന്ന് തോന്നുന്നു. ചോറുണ്ണൽ എന്ന നമ്മുടെ ശീലത്തെക്കുറിച്ചാണ് ഇന്ന് ചെറുതായി ഒന്ന് ആലോചിക്കുന്നത്. അരിഭക്ഷണം കഴിക്കുന്നവർ എന്നാണ് മലയാളികൾ അഭിമാനത്തോടെ സ്വയം വിശേഷിപ്പിക്കാറുള്ളത്. അരിയായിരുന്നു തലമുറകളായി മലയാളിയുടെ സ്വപ്നങ്ങളിലും പ്രതീക്ഷകളിലും സദാ നിറഞ്ഞു നിന്നത്. ചോറൂണിലൂടെ ജീവിതത്തിലേക്ക് പ്രവേശനം കിട്ടുന്ന മലയാളി അരി എത്തുമ്പോഴായിരുന്നു രംഗമൊഴിഞ്ഞു പോന്നത്. കൂട്ടിയാൽ എത്രത്തോളം ചോറുണ്ണാൻ പറ്റും എന്നതായിരുന്നു നമ്മുടെ കറികളുടെ വൈഭവത്തിന്റെ അളവുകോൽ. കൊല്ലത്തോട് കൊല്ലം ഉണ്ണാനുള്ള നെല്ല് പത്തായത്തിൽ ഉള്ളവൻ ധനികനും ഒറ്റയിരുപ്പിന് ഒരു പറ ചോറുണ്ണുന്നവൻ മഹാബലവാനുമായി നാട്ടുമൊഴികളിൽ നിറഞ്ഞു പോന്നു. ആരുടെ വയറ്റിലാണോ എത്തേണ്ടത്, അയാളുടെ പേരെഴുതിയാണ് ഓരോ അരിമണിയും പിറന്നു വീഴുന്നത് എന്നുപോലും മലയാളി ഭാവനാശാലികൾ പാട്ടിലും കഥയിലും പറഞ്ഞു പോന്നു. അത്ഭുതമില്ല, അരിയിലെഴുതിയാണല്ലോ അക്ഷരലോകത്തേക്ക് അവർ കടന്നു തന്നത് തന്നെ. ഇങ്ങനെ അരിയിൽ മുഴുകി ആറാടിക്കഴിഞ്ഞു പോരുന്ന ഒരു ജനത ഇന്ന് പരക്കെ അമിത രക്തസമ്മർദ്ദം, പ്രമേഹം, ഹൃദ്രോഗം എന്നീ ജീവിതശൈലീ രോഗങ്ങളാൽ വലയുന്നു. എന്നാലോ മറ്റെന്തെല്ലാം കാരണങ്ങൾ പറഞ്ഞാലും ആരും തങ്ങളുടെ ഊൺഭ്രാന്തിനെ ഈ വ്യാധികളുടെ ഒരു കാരണമായി സംശയിക്കുന്നതേയില്ല. ദിനംപ്രതി ചടഞ്ഞിരുന്ന് ഉരുള ഉരുളയായി വിളങ്ങുന്ന ചോറിന്റെ ചെറു കുന്നുകൾ ശരീരത്തിലെത്തിക്കുന്ന ആവേശത്തിലധികമുള്ള ഊർജ്ജമാണ് കൊഴുപ്പിന്റെ കൂനകളായി വയറിലും തുടയിലും ഇടമുള്ള ഇടത്തൊക്കെയും അടിഞ്ഞുകൂടുന്നത് എന്ന് നാം മനസ്സിലാക്കുന്നതേയില്ല. ശരീരത്തിന് ദിനംപ്രതി ആവശ്യമായതിലും എത്രയോ അധികം ഊർജ്ജം ഇങ്ങനെ ഭക്ഷണത്തിൽ കൂടി ലഭ്യമാകുമ്പോൾ അമിതമായ ഊർജ്ജത്തിനെ ഭാവിയിൽ എപ്പോഴെങ്കിലും ആവശ്യം വരുമ്പോൾ ഉപയോഗിക്കാനായി നിധിയറയിൽ സ്വർണം എന്നതുപോലെ കൊഴുപ്പാക്കി മാറ്റി സൂക്ഷിക്കുകയാണ് ശരീരം ചെയ്യുക. വ്യായാമം കുറഞ്ഞ നമ്മുടെ സമകാലിക ജീവിതശൈലി നിമിത്തവും പഞ്ഞമാസങ്ങൾ എന്ന അവസ്ഥ ഏറെക്കുറെ ഇല്ലാതായതു കാരണവും ശരീരത്തിലെ ഈ ഈടുവെപ്പുകൾ ദശാബ്ദങ്ങളിലൂടെ പെരുകുക എന്നതല്ലാതെ കുറയുന്നതേയില്ല. ഇങ്ങനെ അടിഞ്ഞുകൂടിക്കിടക്കുന്ന കൊഴുപ്പിൽ നിന്ന്, അതായത് എക്സ്പാൻഡഡ് ആഡിപ്പോസ് ടിഷ്യൂവിൽ നിന്ന് വിഷകരമായി പ്രവർത്തിക്കാൻ ശേഷിയുള്ള സ്വതന്ത്ര അമ്ലങ്ങൾ, ഫ്രീ ഫാറ്റി ആസിഡ് അഥവാ FFA ഉൽപ്പാദിതമാവുകയും അവ രക്തം വഴി വിവിധ അവയവങ്ങളിൽ എത്തുകയും ചെയ്യുന്നു. ഈ അമ്ല തന്മാത്രകളെ ശരീരത്തിന്റെ നിധിയറയിൽ നിന്ന് പുറത്തേക്കിഴയുന്ന വിഷസർപ്പങ്ങളോട് ഒപ്പിക്കാം. ഇങ്ങനെ പുറത്തിറങ്ങുന്ന ഫ്രീ ഫാറ്റി ആസിഡ് സർപ്പങ്ങൾ ആണ് കരളിനെയും മാംസപേശികളെയും പാൻക്രിയാസിനെയും ഒക്കെ ദംശിച്ച് മെറ്റബോളിക് സിൻഡ്രോം ഉണ്ടാക്കുന്നത്. പൊണ്ണത്തടി, പ്രമേഹം, കൊളസ്ട്രോൾ വർദ്ധന, അമിത രക്തസമ്മർദ്ദം എന്നിവയെ ആകുകൂടി വിളിക്കുന്ന വൈദ്യസംശയമാണ് മെറ്റബോളിക് സിൻഡ്രോം എന്നത്. ദൈനംദിന ആവശ്യത്തിന് വേണ്ടതിലധികമായി ഊർജ്ജം കുത്തിച്ചെലുത്തുന്ന മലയാളിയുടെ പഴകിയ ഭക്ഷണശീലം മാറേണ്ടത് അത്യാവശ്യമായിരിക്കുന്നു. അതുപോലെയോ അതിൽ കൂടുതലോ പ്രധാനമാണ് നടന്നോ ഓടിയോ നീന്തിയോ പടികയറിയോ മണ്ണുകിളച്ചോ ഏതെങ്കിലുമൊക്കെ വിധത്തിൽ നിത്യവും വ്യായാമം ചെയ്യുക എന്ന പുതിയൊരു ശീലം പഠിച്ചെടുക്കുക എന്നതും. ഭക്ഷണ നിയന്ത്രണവും വ്യായാമവും വഴി ശരീരഭാരം കുറക്കാൻ ശ്രമിക്കുന്ന ഒരു മലയാളി നേരിടേണ്ടി വരുന്ന ഒരു സാധാരണ പ്രശ്നം, എന്തുപറ്റി, എന്തെങ്കിലും രോഗം ബാധിച്ചോ എന്ന ബന്ധുമിത്രാദികളുടെ സ്നേഹാന്വേഷണ പീഡനമാണ്. ശരീരത്തിൽ കൊഴുപ്പടിഞ്ഞുകൂടി കവിളുകൾ ഉരുണ്ടുവരുന്നതും കുടവയർ ചാടുന്നതും ഐശ്വര്യത്തിന്റെയും ആരോഗ്യത്തിന്റെയും ലക്ഷണമായി കാണുക എന്ന പഴകിയ ശീലവും നമ്മുടെ സമൂഹത്തിൽ അടിയന്തരമായി മാറേണ്ടതുണ്ട്. മാറേണ്ടതും പുതുതായി ആർജിക്കേണ്ടതുമായ ശീലങ്ങളെക്കുറിച്ച് ഇങ്ങനെയൊക്കെ ചിന്തിക്കുമ്പോഴും ഇതൊന്നും അത്ര എളുപ്പമല്ല എന്ന കാര്യം മറക്കാനാവില്ല. കാരണം പണ്ട് കവി പറഞ്ഞത് തന്നെ, ഹന്ത പഴകിയ ശീലം പോലൊരു ബന്ധനമുണ്ടോ ലോകത്തിൽ.
0: ഇന്നത്തെ സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിച്ചത് ഡോക്ടർ സി വിശ്വനാഥൻ. ഇനി ഒരു മാപ്പിളപ്പാട്ട് കേൾക്കാം.

ആകാശവാണി കവരത്തി. ഇപ്പോൾ റുഖയ്യ നിസാമുദ്ദീൻ പങ്കെടുക്കുന്ന ഗ്രീൻ ക്വിസ് എന്ന പരിപാടി നമുക്ക് കേൾക്കാം.

0: ഹലോ, ആകാശവാണി കവരത്തി നിലയത്തിന്റെ ഗ്രീൻ ഗിസ് എന്ന പരിപാടിയാണ്.
1: ഹലോ
0: ഹലോ, എന്താണ്, ആരാണ്, പേര് പറയൂ.
1: റുഖയ്യ.
0: റുഖയ്യ എന്ന് മാത്രമാണോ പേര്? പിന്നെ ഫുൾ നെയിം എന്താ?
1: റുഖയ്യ നിസാമുദ്ദീൻ.
0: റുഖയ്യ നിസാമുദ്ദീൻ, ഇപ്പൊ എവിടെ നിന്നാ വിളിക്കുന്നത്? ഏതാ ദ്വീപ്?
1: കവരത്തി.
0: മോള് കവരത്തിക്കാരി തന്നെയാണോ?
1: ആ.
0: കവരത്തി എവിടെയാ? വീട്ടുപേരൊക്കെ ഒന്ന് പറയൂ.
1: ഏക്കാറുവള്ളി.
0: ഏക്കാറുവള്ളി എന്ന് പറയുന്നത് നിങ്ങളുടെ തറവാട്ട് പേരാണോ?
1: ആ.
0: അപ്പൊ നിങ്ങളിപ്പോ വേറെ വീട് വെച്ചൊന്നും മാറിയിട്ടില്ല?
1: ഇല്ല.
0: അപ്പോ തറവാട്ടിൽ എത്ര പേരുണ്ടോ? ഒരുപാട് പേരുണ്ടോ? എങ്ങനെയാ, കൂട്ടുകുടുംബാണോ?
1: 12 പേരുണ്ട്.
0: റുഖയ്യക്ക് സഹോദരങ്ങൾ ആരെങ്കിലും ഉണ്ടോ?
1: ഒരാളുണ്ട്.
0: ഏതാ, ഇളയതാണോ?
1: ആ.
0: പേരെന്തെന്നാ?
1: ദുൽകിഫ്ലി.
0: ദുൽകിഫ്ലി, അങ്ങനെയാണോ പേര്?
1: ആ.
0: ഭയങ്കര വെറൈറ്റി പേരാണല്ലോ. ആരാ നിങ്ങക്ക് പേരിട്ടത്? ബാപ്പയാണോ ഉമ്മയാണോ?
1: ബാപ്പ.
0: അപ്പൊ ബാപ്പയുടെ പേര് നിസാമുദ്ദീൻ, അങ്ങനെയാണോ?
1: ആ.
0: ബാപ്പയുടെ പേര് നിസാമുദ്ദീൻ, ഉമ്മയുടെ പേരോ?
1: റമീസ.
0: റുഖയ്യ ഇപ്പൊ ഏത് ക്ലാസ്സിലാ?
1: 6 ജയിച്ചത്.
0: ഏതാ സ്കൂള്?
1: മാറേണ്ടതാണ്.
0: ആ, അപ്പൊ ഇത്രയും വരെ എവിടെയാ പഠിച്ചത്? 5 വരെ എവിടെയായിരുന്നു?
1: ഈസ്റ്റ്
0: ഗവൺമെന്റ് JBS ഈസ്റ്റ് കവരത്തി അല്ലേ?
1: ആ.
0: അപ്പൊ 5 വരെ ഫുള്ളും പഠിച്ചത് അവിടെ തന്നെയാണോ? ഇനിയിപ്പോ ഒരു പുതിയൊരു സ്കൂളിലേക്ക് പോവാണല്ലേ?
1: അതെ.
0: തയ്യാറെടുപ്പുകളൊക്കെ ആയോ പുതിയ സ്കൂളിലേക്കുള്ള?
1: അതെ.

0: എങ്ങനെയാ കൂട്ടുകാരൊക്കെ എല്ലാവരും ഒരുമിച്ചാണോ ഇനി പുതിയ സ്കൂളിലേക്ക് പോകുന്നത്?
1: വേറെ നാട്ടിലേക്കും പോകുന്നുണ്ട് കൂടെ കുട്ടികള്.
0: ട്രാൻസ്ഫർ ആയിട്ടോ? പിന്നെ നിങ്ങളിപ്പോ പുതിയ സ്കൂളിലേക്ക് പോകുമ്പോ നിങ്ങൾ ഈസ്റ്റ് സ്കൂളിലുള്ളവർ മാത്രല്ലല്ലോ, നോർത്തിൽ നിന്നുള്ളവരും ഉണ്ടാവൂലേ. അപ്പൊ നിങ്ങക്ക് ഒരുപാട് ഫ്രണ്ട്സിനെ കിട്ടൂലോ. റുഖയ്യക്ക് എങ്ങനെയാ, ഫ്രണ്ട്സിനെയൊക്കെ ഒരുപാട് ഇഷ്ടമുള്ള ആളാണോ? ഒരുപാട് സൗഹൃദങ്ങളൊക്കെ ഉണ്ടോ? ബെസ്റ്റ് ഫ്രണ്ട്സ് എത്ര പേരുണ്ട്?
1: മൂന്ന്
0: പേരുടെയും പേര് പറയുന്നോ? ബാക്കിയുള്ള ഫ്രണ്ട്സ് പിണങ്ങോ? അല്ല, ഇവര് മൂന്ന് പേരും ബെസ്റ്റ് ഫ്രണ്ട്സ് എന്ന് പറഞ്ഞിട്ട് അവരുടെ പേര് പറയുമ്പോ ബാക്കിയുള്ളവർ പിണങ്ങോന്ന്? ഇല്ല. എന്നാ പിന്നെ ധൈര്യത്തോടെ പറയാലോ. പറയുന്നില്ല. ബെസ്റ്റ് ഫ്രണ്ട്സിന്റെ പേര് പറയാതിരിക്കാനുള്ള റീസൺ എന്താ?
1: റീസൺ ഒന്നുമില്ല, വെറുതെ.
0: ആരും അറിയണ്ടല്ലേ. ഓ, രഹസ്യമായിട്ടൊന്ന് ഇരിക്കട്ടെ. റുഖയ്യ ഫ്രണ്ട്സിനോട് പറഞ്ഞിട്ടുണ്ടോ നീ എന്റെ ബെസ്റ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടോ? നീ എന്റെ ബെസ്റ്റി ആണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടോ? അപ്പൊ ആ ഫ്രണ്ട്സിന് അറിയാം റുഖയ്യയുടെ ബെസ്റ്റ് ഫ്രണ്ട്സ് ആരൊക്കെയാന്നുള്ളത്? ഫ്രണ്ട്സിന് പരസ്പരം അറിയായിരിക്കും അല്ലേ. ഓക്കെ, അതങ്ങനെ തന്നെ പോട്ടെ. എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യാറുണ്ടോ സുഹൃത്തുക്കളുമായിട്ട്? ഓക്കെ, അപ്പൊ നമുക്ക് വിശേഷങ്ങളിലേക്ക് വരാം. ആദ്യം നമ്മുടെ ഗ്രീൻ ഗിസ് എന്ന പരിപാടിയിലേക്ക് പോവാല്ലേ. റുഖയ്യ റെഡിയാണോ?
1: അതെ.
0: നേരത്തെ നമ്മുടെ പരിപാടി കേട്ടിരുന്നോ?
1: അതെ.
0: നമ്മുടെ ഗ്രീൻ ഗിസ് എന്ന പരിപാടിയിൽ 10 ചോദ്യങ്ങൾ ഉണ്ടാവും. അതിലെ 5 ചോദ്യങ്ങൾക്ക് ആൻസർ കറക്റ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ റുഖയ്യക്ക് ഇവിടെ നിന്ന് സമ്മാനങ്ങൾ കിട്ടും. അപ്പൊ നമ്മള് പുതിയ സ്കൂളിൽ വെച്ചിട്ടായിരിക്കും സമ്മാനം തരാ. ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. ഒന്നാമത്തെ ചോദ്യം ഇതാണ്, അഗ്നിച്ചിറകുകൾ എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ആരാണ്?
1: എപിജെ അബ്ദുൽ കലാം.
0: ഉത്തരം ശരിയാണ്. വെരി ഗുഡ്. നേരത്തെ തന്നെ അറിയാമായിരുന്നോ? എപിജെ അബ്ദുൽ കലാം നമ്മുടെ ആരായിരുന്നു, നമ്മുടെ രാജ്യത്തിന്റെ ആരായിരുന്നു? പിന്നെ നമ്മുടെ എപിജെ അബ്ദുൽ കലാമിനെ അറിയപ്പെടുന്ന ഒരു പേരുണ്ടല്ലോ, ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു പേര്,
1: മിസൈൽ മാൻ ഓഫ് ഇന്ത്യ.
0: വെരി ഗുഡ്. മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്ന് അറിയപ്പെടുന്നുണ്ട്. അതേപോലെ ഇപ്പൊ ചോദിച്ചില്ലേ നമ്മുടെ ഇന്ത്യയുടെ ആരായിരുന്നു എന്നുള്ളത്? നമ്മുടെ ഇന്ത്യയുടെ മുൻ രാഷ്ട്രപതി ആയിരുന്നു ഡോക്ടർ എപിജെ അബ്ദുൽ കലാം. അദ്ദേഹം 11-ാമത് രാഷ്ട്രപതി ആയിരുന്നു. അദ്ദേഹത്തിന്റെ ആത്മകഥയാണ് അഗ്നിച്ചിറകുകൾ അല്ലെങ്കിൽ വിങ്സ് ഓഫ് ഫയർ എന്നത്. ഓക്കെ, അപ്പൊ ഒന്നാമത്തെ ചോദ്യത്തിനുള്ള ഉത്തരം കറക്റ്റ് ആയിട്ട് പറഞ്ഞു. ഇനി രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. രണ്ടാമത്തെ ചോദ്യം, ലാലാ ലജ്പത് റായ് ജനപ്രിയമായി ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? അദ്ദേഹത്തെ അറിയപ്പെടുന്ന ഒരു പേരുണ്ട്.
1: എനിക്കറിയില്ല.
0: ഉറപ്പാണോ അറിയില്ലെന്ന്? ഒരു ക്ലൂ തന്നാല് പറയാൻ പറ്റോ?
1: നോക്കാം.
0: പഞ്ചാബ് എന്ന പേരുമായിട്ട് ബന്ധപ്പെട്ടാണ് അദ്ദേഹത്തെ അറിയപ്പെടുന്ന പേര്. കിട്ടോ?
1: കിട്ടൂല.
0: എന്റെ ആൻസർ എന്നാ പറയട്ടെ? പഞ്ചാബ് കേസരി. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര സേനാനിയായ ലാലാ ലജ്പത് റായ് പ്രശസ്തമായി പഞ്ചാബ് കേസരി അല്ലെങ്കിൽ പഞ്ചാബിന്റെ സിംഹം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ലാലാജി എന്ന വിളിപ്പേരിലും അദ്ദേഹം അറിയപ്പെട്ടിരുന്നു. അപ്പൊ ഒരു ആൻസറെ തെറ്റിപ്പോയിട്ടുള്ളൂ. ഒന്നാമത് മോൾക്ക് അറിയാത്ത കാര്യമാണല്ലേ ഇത്, അതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. ഇപ്പൊ പുതിയൊരു അറിവ് കിട്ടിയില്ലേ. അപ്പൊ പഞ്ചാബ് കേസരി എന്നറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സമര സേനാനി ആരാണ്?
1: ലാലാ ലജ്പത് റായ്.
0: ഓക്കെ, വെരി ഗുഡ്. ഇപ്പൊ നമ്മള് മൂന്നാമത്തെ ചോദ്യത്തിലേക്കാണ് പോകുന്നത്. മൂന്നാമത്തെ ചോദ്യം, സായാഹ്ന നക്ഷത്രം അല്ലെങ്കിൽ ഈവനിങ് സ്റ്റാർ എന്നറിയപ്പെടുന്ന ഗ്രഹം ഏത്? വിച്ച് പ്ലാനറ്റ് ഈസ് നോൺ ആസ് ദ ഈവനിങ് സ്റ്റാർ?
1: വീനസ്.
0: വീനസ്, ഉത്തരം ശരിയാണ്. വെരി ഗുഡ്. ഇപ്പോ റുഖയ്യ 6-ാം ക്ലാസ്സിലേക്കാണ് പോകുന്നത് അല്ലേ? സോളാർ സിസ്റ്റം ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുള്ളത് 6-ാം ക്ലാസ്സിലാണെന്ന് തോന്നുന്നു. എങ്ങനെയാ 6-ാം ക്ലാസ്സിലെ സബ്ജക്ട്സ് ഒക്കെ നോക്കിയോ, പഠിക്കാൻ തുടങ്ങിയോ? ട്യൂഷന് വല്ലതും പോയിട്ടുണ്ടായിരുന്നോ വെക്കേഷനില്?
1: ഇല്ല.
0: അപ്പൊ വെക്കേഷനിൽ എങ്ങനെയൊക്കെയാ സമയം സ്പെൻഡ് ചെയ്തത് റുഖയ്യ?
1: കളിച്ചായി.
0: ഫുൾ ടൈം കളിച്ചോ? എന്തൊക്കെ കളികളാ കളിക്കാറ്?
1: ബാഡ്മിന്റൺ കളിക്കും,
0: പിന്നെ
1: കളിക്കും.
0: ആഹാ, ഒരുപാട് പേരുണ്ടോ കളിക്കാനായിട്ട് കൂടെ?
1: 6 പേര്. 5 പേരുണ്ട്.
0: എങ്ങനെ വീട്ടിലുള്ളവർ തന്നെയാണോ? ഓക്കെ, അപ്പൊ അങ്ങനെ വേറെയും കുട്ടികളൊക്കെ ഉണ്ടല്ലേ വീട്ടില്, അതുകൊണ്ട് നല്ല ഒരു അടിപൊളി ഒരു വെക്കേഷൻ കിട്ടിയിട്ടുണ്ടാവും. ഇപ്പൊ സ്കൂള് തുടങ്ങാൻ പോവാണല്ലേ, അപ്പൊ ഇനി കുറച്ച് കളികളൊക്കെ കുറക്കാൻ നമുക്ക് കുറച്ച് പഠിത്ത കാര്യങ്ങളിലൊക്കെ ശ്രദ്ധ കൊണ്ടുവരാം അല്ലേ. എങ്ങനെയാ നേരത്തെയൊക്കെ കിടന്നുറങ്ങോ വീട്ടില്? എങ്ങനെയാ രാത്രി ഉറങ്ങാനൊക്കെ താമസിക്കോ? അല്ല, നേരത്തെ ഉറങ്ങോ?
1: 10 മണിയാകും.
0: 10 മണിയാകുമ്പത്തേക്ക് ഉറങ്ങും അല്ലേ. പിന്നെ എത്ര മണിക്ക് എണീക്കും രാവിലെ?
1: ആയതുകൊണ്ട് 11 മണി. മദ്രസുള്ള സമയം 6 മണി.
0: ഓ, അപ്പൊ 11 മണി വരെ ഒക്കെ കിടന്നുറങ്ങാറുണ്ട് വെക്കേഷൻ ആയതുകൊണ്ട് അല്ലേ. ഇനിയിപ്പോ മദ്രസയും തുറന്നില്ലേ?
1: നാളെ തുറക്കും.
0: അപ്പൊ ഇനി നാളെ തൊട്ട് 6 മണിക്ക് എണീക്കണം. അപ്പൊ ഇനി ഷെഡ്യൂള് മൊത്തം മാറാൻ പോവാണല്ലേ.
1: അതെ.
0: അപ്പൊ ഒരു കാര്യം ചെയ്യാം, രാത്രിയൊക്കെ നേരത്തെ കിടന്നുറങ്ങാട്ടോ.
1: ഓക്കെ.
0: നല്ല ഉറക്കം കിട്ടണം. അപ്പൊ രാത്രി നേരത്തെ കിടന്നുറങ്ങാ, രാവിലെ നേരത്തെ എണീക്കാം, മദ്രസയിൽ പോവാ, സ്കൂളിൽ പോവാ, ഈവനിങ്ങിലൊക്കെ കളിക്കാൻ പോവാ, അങ്ങനെ നല്ലൊരു കുട്ടിയായിട്ട് വളരാ.
1: ഓക്കെ.
0: നമ്മളിപ്പോ ചോദിച്ചത് നമ്മുടെ ഈവനിങ് സ്റ്റാർ എന്നറിയപ്പെടുന്ന ഗ്രഹം ഏതാന്നുള്ളതാണ്. മോളത് കറക്റ്റ് ആയിട്ട് പറഞ്ഞു, വീനസ് എന്ന് പറഞ്ഞുലേ. നമുക്ക് എത്ര ഗ്രഹങ്ങളുണ്ട് നമ്മുടെ സോളാർ സിസ്റ്റത്തില്? 8 ഗ്രഹങ്ങള്. ഏതൊക്കെയാന്ന് പറയാൻ പറ്റോ?
1: മെർക്കുറി, വീനസ്, എർത്ത്, മാർസ്, ജൂപ്പിറ്റർ, സാറ്റൻ, യുറാനസ്, നെപ്റ്റ്യൂൺ.
0: വെരി ഗുഡ്. ആ ഓർഡറിൽ തന്നെ പറഞ്ഞുലേ. അപ്പൊ നമ്മളിപ്പോ ചോദിച്ച ചോദ്യത്തിന് ആൻസർ കറക്റ്റ് ആയിട്ട് മോള് പറഞ്ഞിട്ടുണ്ട്. ഇതിനെ വേറെ ഒരുപാട് പേരിൽ അറിയപ്പെടാറുണ്ട് നമ്മുടെ വീനസിനെ, ശുക്രനെ. അതായത് മോർണിംഗ് സ്റ്റാർ എന്ന് അറിയപ്പെടാറുണ്ട്, ഈവനിങ് സ്റ്റാർ എന്ന് പറയാറുണ്ട്, അതായത് സായാഹ്ന നക്ഷത്രം, സന്ധ്യാ നക്ഷത്രം, പിന്നെ അതേപോലെ തന്നെ ഭൂമിയുടെ ഇരട്ട എന്ന പേരിലും ഒക്കെ നമുക്ക് വീനസിനെ അറിയപ്പെടാറുണ്ട്. ഇത് ഒരു നക്ഷത്രമല്ലെങ്കിലും സൂര്യാസ്തമയത്തിന് ശേഷം പടിഞ്ഞാറൻ ആകാശത്ത് തിളങ്ങി നിൽക്കുന്നത് കൊണ്ടാണ് ഇതിന് ഈ പേരുകൾ ലഭിച്ചത്. അതേപോലെ തന്നെ പ്രഭാതത്തിൽ നോക്കുകയാണെങ്കിൽ സൂര്യോദയത്തിന് തൊട്ട് മുമ്പ് കിഴക്കൻ ആകാശത്തിൽ കാണപ്പെടുമ്പോൾ ഇത് പ്രഭാത നക്ഷത്രം അല്ലെങ്കിൽ മോർണിംഗ് സ്റ്റാർ എന്നും അറിയപ്പെടാറുണ്ട്. അപ്പൊ മനസ്സിലായോ ആ പേര് ലഭിക്കാനുള്ള കാരണങ്ങള്?
1: ഓക്കെ.
0: ഇനി നാലാമത്തെ ചോദ്യം നമ്മുടെ ലക്ഷദ്വീപുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യമാവല്ലേ. ലക്ഷദ്വീപിലെ ആദ്യ ഹൈസ്കൂൾ ഏതു ദ്വീപിലാണ് ആരംഭിച്ചത്? അമിനി, ഉത്തരം ശരിയാണ്. വെരി ഗുഡ്, വെരി ഗുഡ്. നമ്മളെ നേരത്തെ ഈ ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു, നേരത്തെ ഏതൊരു ഗ്രീൻ ക്വിസിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആൻസർ കറക്റ്റ് ആയിട്ട് ആർക്കും കിട്ടിയിട്ടില്ല. ഇപ്പൊ മോള് ആൻസർ കറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇത് നേരത്തെ പഠിച്ചു വെച്ചതാണോ ഈ ക്വസ്റ്റ്യൻ? അപ്പൊ എന്താവശ്യത്തിന് വേണ്ടിട്ടായിരുന്നു ഈ ക്വസ്റ്റ്യൻ പഠിച്ചത്?
1: ക്വിസിന് വേണ്ടിട്ട്.
0: എങ്ങനെയാ, സ്കൂളിലാണോ? ക്വിസ് എവിടെയായിരുന്നു?
1: സ്കൂളില്.
0: അങ്ങനെ സ്കൂളിലെ ക്വിസ് കോമ്പറ്റീഷനിലൊക്കെ പങ്കെടുക്കാറുണ്ട്? അങ്ങനെ പ്രൈസ് ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടോ? ആഹാ, വെരി ഗുഡ്. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ. അടുത്ത ചോദ്യം, 5 നദികളുടെ നാട് എന്നറിയപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? വിച്ച് ഇന്ത്യൻ സ്റ്റേറ്റ് ഈസ് നോൺ ആസ് ദ ലാൻഡ് ഓഫ് 5 റിവേഴ്സ്?
1: അറിയില്ല.
0: ഉത്തരം, ഒരു ക്ലൂ തരാം. നമ്മൾ ഇതിന് മുമ്പ് ചോദിച്ച ഒരു ചോദ്യത്തിൽ അതിന്റെ ആൻസർ വരുന്നുണ്ട്. ഈ ചോദ്യത്തിന്റെ ആൻസർ നമ്മൾ നേരത്തെ ചോദിച്ച ചോദ്യത്തിന്റെ ഒരു ആൻസറിൽ വരുന്നുണ്ട്. ആലോചിച്ച് നോക്കിയൊന്ന്, എവിടെയാണ് ഒരു ഇന്ത്യൻ സംസ്ഥാനത്തിന്റെ?
1: പഞ്ചാബാണോ?
0: പഞ്ചാബ്. ഉത്തരം ശരിയാണ്. വെരി ഗുഡ്. ഇപ്പൊ ക്ലൂ തന്നത് കൊണ്ട് ഒരു മാർക്ക് കൂടി കിട്ടിയില്ലേ. അപ്പൊ എന്തായാലും ആ സമ്മാനത്തിന്റെ പകുതി എനിക്ക് തരേണ്ടതാണ്. കിട്ടോ? എനിക്ക് കിട്ടോ? ഓക്കെ. നമ്മളിപ്പോ 5 നദികളുടെ നാട് എന്നറിയപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനം പഞ്ചാബാണെന്ന് പറഞ്ഞു അല്ലേ. ഇതില് സത്ലജ്, ബിയാസ്, രവി, ചെനാബ്, ഝലം എന്നീ 5 നദികളാണ് പഞ്ചാബിലൂടെ ഒഴുകുന്നത്. പേർഷ്യൻ ഭാഷയില് പഞ്ച് എന്നാൽ 5ഉം അബ് എന്നാൽ വെള്ളം എന്നുമാണ് അർത്ഥമാക്കുന്നത്. ഈ വാക്കുകൾ ചേർന്നാണ് പഞ്ചാബ് എന്ന പേരുണ്ടായത്. ഇപ്പൊ കിട്ടിയോ? ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത ചോദ്യം ഇതാണ്, പ്രശസ്തമായ മൊണാലിസ ചിത്രം വരച്ചത് ആരാണ്?
1: ലിയനാർഡോ ഡാവിഞ്ചി.
0: ലിയനാർഡോ ഡാവിഞ്ചി. ആരോ ഹെൽപ്പ് ചെയ്തു എന്നൊരു തോന്നൽ
1: എനിക്കറിയാം.
0: ഓക്കെ, അറിയാമായിരുന്നു. എന്നാലും ആരോ സഹായിച്ചിട്ടില്ലേ അവിടെന്ന്? ഇല്ല. ഓക്കെ, എനിക്ക് തോന്നിയതായിരിക്കും. ആ പേര് പറയാൻ കുറച്ച് ബുദ്ധിമുട്ടായപ്പോ ആരോ എന്തോ ഹെൽപ്പ് ചെയ്ത പോലെ അങ്ങനെ തോന്നി. ലോക പ്രശസ്തമായിട്ടുള്ള ഒരു ചിത്രമാണ് മൊണാലിസ അല്ലേ. ഈ മൊണാലിസ ചിത്രം വരച്ചത് ലിയനാർഡോ ഡാവിഞ്ചിയാണ്. ഇറ്റാലിയൻ നവോത്ഥാന കാലഘട്ടത്തിൽ 1503 1519 ഇടയിലാണ് അദ്ദേഹം ഈ മാസ്റ്റർ പീസ് പൂർത്തിയാക്കിയത്. നിലവിൽ ഫ്രാൻസിലെ പാരീസിലുള്ള ലൂവ്രി മ്യൂസിയത്തിലാണ് ഈ ചിത്രം സൂക്ഷിച്ചിരിക്കുന്നത്. അടുത്ത ഏഴാമത്തെ ചോദ്യം, ഏഴാമത്തെ നല്ല എളുപ്പമുള്ള ഒരു ചോദ്യമാണ്. അപ്പൊ ചോദിച്ച ഉടനെ തന്നെ ആൻസർ പറഞ്ഞോ.
1: ഓക്കെ.
0: ചോദ്യം ഇതാണ്, ഗാന്ധിജി ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനം ആരംഭിച്ചത് ഏത് വർഷമാണ്? ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ്?
1: 1942.
0: വെരി ഗുഡ്, ആൻസർ ശരിയാണ്. ഈ 1942 ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റിന്റെ ആ ഒരു സമയത്ത് ഗാന്ധിജി ഒരു മുദ്രാവാക്യം, ഗാന്ധിജിയുടെ പ്രശസ്തമായ ഒരു മുദ്രാവാക്യം ഉണ്ടായിരുന്നു. ഇതുമായിട്ട് ബന്ധപ്പെട്ട് മോള് പഠിച്ചിട്ടുണ്ടാവും. അത് ഒന്ന് പറയാൻ പറ്റോ?
1: ഇല്ല.
0: അത് ചോദ്യമൊന്നുമല്ല, ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം

0: ചോദിച്ചേ ഉള്ളൂ, അറിയില്ല. 1942 ഓഗസ്റ്റ് 8 മുംബൈയിൽ ചേർന്ന അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി സമ്മേളനത്തിലാണ് ബ്രിട്ടീഷുകാരോട് ഇന്ത്യ വിട്ടുപോകാൻ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രമേയം പാസാക്കുകയും ഗാന്ധിജി പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക, ഡു ഓർ ഡൈ എന്ന ആഹ്വാനം നൽകുകയും ചെയ്തത്. കിട്ടിയോ? ഇത് നല്ല പ്രശസ്തമായിട്ടുള്ള ഒരു മുദ്രാവാക്യം കൂടിയായിരുന്നു, പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക. ഇത് നമ്മൾ സാധാരണ ക്വിസ് കോമ്പറ്റീഷനിലൊക്കെ ചോദിക്കുന്ന ചോദ്യമാണ്, പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന പ്രശസ്തമായ മുദ്രാവാക്യം ആരുടേതായിരുന്നു എന്ന് ചോദിക്കാറുണ്ട്. അപ്പോ അതിന്റെ ആൻസർ എന്താ പറയാ?
1: ഗാന്ധിജി.
0: ഗാന്ധിജി. ഇപ്പൊ അതും കൂടി കിട്ടിയില്ലേ? ഇനിയിപ്പോ 3 അവശേഷിക്കുന്നത്. 7 ചോദിച്ചതില് റുഖയ്യക്ക് എത്ര മാർക്ക് കിട്ടി എന്നുള്ളതൊന്ന് നോക്കാം. എത്ര മാർക്ക് കിട്ടി എന്ന് പറയാൻ പറ്റോ? 6 കിട്ടി, ഒരെണ്ണേ തെറ്റിപ്പോയിട്ടുള്ളൂ. അപ്പൊ എന്തായാലും സമ്മാനം ഉറപ്പിച്ചു. റുഖയ്യ എന്താ ഒരു സന്തോഷമില്ലാത്ത? സമ്മാനം കിട്ടിയിട്ട് ഒരു സന്തോഷമില്ല? അപ്പൊ റുഖയ്യ കൺഗ്രാചുലേഷൻ, സമ്മാനം കിട്ടിയിട്ടോ. ഇനിയിപ്പോ ബാക്കി 3 അവശേഷിക്കുന്നുണ്ട്. ചോദിക്കണോ എല്ലാം നിർത്തണോ പരിപാടി? ചോദിക്കാം അല്ലേ. 8 ചോദ്യം ഇതാണ്, മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി ഏതാണ്? വിച്ച് ഇസ് ദ സ്മോളസ്റ്റ് ബോൺ ഇൻ ദ ഹ്യൂമൻ ബോഡി. ഉത്തരം തെറ്റ്. ഉത്തരം വരുന്നത് സ്റ്റേപ്പിസ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി സ്റ്റേപ്പിസ് ആണ്. സ്റ്റേപ്സ് എന്നും ഇത് അറിയപ്പെടാറുണ്ട്. ചെവിയുടെ ഉൾഭാഗത്തായുള്ള മധ്യകർണത്തിലാണ് ഈ അസ്ഥി സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ. അടുത്തത് 9th, പല്ലുകളിലും ചുണ്ണാമ്പുകളിലും കാണപ്പെടുന്ന ധാതു അല്ലെങ്കിൽ മിനറൽ ഏതാണ്?
1: കാൽസ്യം.
0: കാൽസ്യം ഉത്തരം ശരിയാണ്. വെരി ഗുഡ്. പല്ലുകളിലും ചുണ്ണാമ്പുകളിലും പ്രധാനമായും കാണപ്പെടുന്ന ധാതു നമ്മുടെ കാൽസ്യം കാർബണേറ്റ് ആണ്. മനുഷ്യ ശരീരത്തിലെ ആകെ കാൽസ്യത്തിന്റെ 99% എവിടെയാണുള്ളത് പറയാൻ പറ്റുമോ? പല്ലുകളിലും അതേപോലെ നമ്മുടെ എല്ലുകളിലുമാണ് കാൽസ്യം ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്നത്. റുഖയ്യ, നമ്മൾ അവസാനത്തെ ചോദ്യത്തിലേക്കാണ് പോകുന്നത്. ചോദിക്കട്ടെ. ലോക പരിസ്ഥിതി ദിനം എന്നാണ്? ജൂൺ 5. ഉത്തരം ശരിയാണ്. പരിസ്ഥിതി സംരക്ഷണത്തെ കുറിച്ചുള്ള അവബോധം വളർത്തുന്നതിനായി ഐക്യരാഷ്ട്രസഭയുടെ നേതൃത്വത്തിലാണ് 1973 മുതൽ ഈ ദിനം ആചരിച്ചു തുടങ്ങിയത്. 2026 ലോക പരിസ്ഥിതി ദിനത്തിന് ഔദ്യോഗികമായി ആതിഥേയത്വം വഹിക്കുന്നത് അസർബൈജാനാണ്. ആഗോള താപനം തടയുക, മരങ്ങളും വനങ്ങളും സംരക്ഷിക്കുക, ഹരിതഗ്രഹ വാതകങ്ങളുടെ അളവ് കുറയ്ക്കുക എന്നിവയാണ് ഈ വർഷത്തെ പ്രധാന ലക്ഷ്യങ്ങൾ. റുഖയ്യ, 10 8 ശരിയായി ഉത്തരം നൽകിക്കൊണ്ട് ആകാശവാണി കൗരത നിലയിൽ തന്നെ ഗ്രീൻ ക്വിസ് എന്ന പരിപാടിയിൽ വിജയിച്ചിരിക്കുകയാണ്. കൺഗ്രാചുലേഷൻസ്. അപ്പൊ എന്തായാലും 8 വളരെ നല്ല ഒരു പരിപാടിയായിരുന്നു. നല്ല രീതിയിൽ ആൻസർ ഒക്കെ പറഞ്ഞു. 2 മാത്രമേ തെറ്റിപ്പോയിട്ടുള്ളൂ അല്ലേ. നേരത്തെ എങ്ങനെയാ, സ്കൂളിലൊക്കെ ക്വിസിലൊക്കെ പങ്കെടുക്കാനൊക്കെ താല്പര്യമുള്ള ആളാണ്? അതിനൊക്കെ മോളെ പ്രിപ്പയർ ചെയ്യുന്നത് ആരാ? വീട്ടില് കൂടുതലും സഹായങ്ങളൊക്കെ നൽകുന്നത് ആരാ? അപ്പൊ പഠിത്ത കാര്യങ്ങളിലൊക്കെ കൂടുതലും ശ്രദ്ധിക്കുന്നത് ഉമ്മ തന്നെയായിരിക്കും അല്ലേ. പിന്നെ ഒരു അനിയൻ ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അനിയന്റെ പേരെന്തായിരുന്നു? ദുൽഖിഫ്ലി. അങ്ങനല്ലേ? ദുൽഖിഫ്ലി ഇപ്പൊ ഏത് ക്ലാസ്സിലാ?
1: 4 ജയിച്ചതാ.
0: അവിടെ ഈസ്റ്റിൽ തന്നെയായിരിക്കും അല്ലേ. അപ്പൊ നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ചാണോ സ്കൂളിലേക്കൊക്കെ പോവാറ്?
1: ഇല്ല
0: ഇല്ല, വേറെ വേറെ. മോളെങ്ങനെ, സൈക്കിളിലാണോ?
1: അതെ.
0: അപ്പൊ അനിയന് ബാപ്പയായിട്ട് പോവോ?
1: അവനും സൈക്കിളാണ്.
0: ഓ, അവനും സൈക്കിളാണ്. കൊറേ ദൂരമുണ്ടോ സ്കൂളും വീടും തമ്മില്? എന്നാലും സൈക്കിള് കൊണ്ടുപോകാനുള്ള ദൂരമൊക്കെ ഉണ്ട് അല്ലേ. ഓക്കെ. അപ്പൊ എന്തായാലും നല്ല രീതിയിൽ പരിപാടിയിൽ പങ്കെടുത്തു, 8 നേടിക്കൊണ്ട് വിജയിച്ചിരിക്കുകയാണ്. അപ്പൊ എന്തായാലും കൂട്ടുകാരോടൊക്കെ പറയാട്ടോ, വീട്ടിലെല്ലാവരോട് അന്വേഷണം പറയാം. നമ്മുടെ അധ്യയന വർഷം ആരംഭിക്കാൻ പോവാണ്. നല്ലൊരു വർഷമാവട്ടെ. പുതിയ സ്കൂളാണ്, പുതിയ അധ്യാപകരാണ്, പുതിയ അറ്റ്മോസ്ഫിയർ ആണ്. എല്ലാം കൊണ്ടും നല്ല ഒരു അക്കാദമിക് ഇയർ ആവട്ടെ. എല്ലാവിധ ആശംസകളും.
1: താങ്ക് യു.
2: ഈ പരിപാടി തയ്യാറാക്കിയത് ഫസ്ലീന ബീഗം, ഉമ്പിയപുര. ആരോഗ്യ വിചാരം. ആകാശവാണി കവരത്തി നിലയം അവതരിപ്പിക്കുന്ന ആരോഗ്യ ബോധവൽക്കരണ പരിപാടി എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ 7:45 വൈകിട്ട് 5:30 വിവിധ ചികിത്സാ ശാഖകളിൽ നിന്നുള്ള വിദഗ്ധർ പങ്കെടുക്കുന്ന പ്രക്ഷേപണ പരമ്പര എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ 7:45 വൈകിട്ട് 5:30. ആരോഗ്യ വിചാരം ശ്രവിക്കാം, ആരോഗ്യകാര്യങ്ങളിലെ നമ്മുടെ അറിവ് വർദ്ധിപ്പിക്കാം.

ദ്വീപ് വിശേഷങ്ങളിൽ കാലാവസ്ഥാ മുന്നറിയിപ്പ്. ലക്ഷദ്വീപ് ദുരന്ത നിവാരണ അതോറിറ്റി അറിയിക്കുന്നത്, ലക്ഷദ്വീപ് പ്രദേശങ്ങളിൽ 3/6/2026 വരെ മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ 60 കിലോമീറ്റർ വേഗതയിലും ശക്തമായ കാറ്റിന് സാധ്യതയുണ്ട്. 3/6/2026 ഇടിമിന്നലിനും സാധ്യത കാണുന്നു. പ്രസ്തുത കാലയളവിൽ മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നു. അറിയിപ്പ് കഴിഞ്ഞു.

ആകാശവാണി കവരത്തിയിൽ കെടാത്ത കനലുകൾ ദ്വീപ് ജനതയുടെ അതിജീവനത്തിന്റെ അനുഭവങ്ങൾ പങ്കുവെക്കുന്ന പ്രക്ഷേപണ പരമ്പര, മുതിർന്ന പൗരന്മാർ മനസ്സ് തുറക്കുന്ന പരമ്പര കെടാത്ത കനലുകൾ. ബുധനാഴ്ചകളിൽ രാവിലെ 7:45 കേൾക്കാം കെടാത്ത കനലുകൾ. ഇനി അല്പസമയത്തിനുള്ളിൽ മലയാളത്തിൽ വാർത്തകൾ. തിരുവനന്തപുരം റിലേ. വാർത്തകൾക്ക് ശേഷം ആകാശവാണി കവരത്തി നിലയത്തിൽ നിന്നുള്ള പരിപാടികൾ തുടർന്ന് കേൾക്കാം.

0: आकाशवाणी നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും മ്യാൻമാർ പ്രസിഡന്റ് യു മിങ് ഓങ് ലെയിങ്ങും ഉഭയകക്ഷി ചർച്ചകൾ നടത്തി. മ്യാൻമാറിന്റെ പരമാധികാരത്തിനും അഖണ്ഡതയ്ക്കുമുള്ള ഇന്ത്യയുടെ പിന്തുണ ആവർത്തിച്ച് പ്രധാനമന്ത്രി. ഇന്ത്യ ഓസ്ട്രേലിയ പ്രതിരോധതല ബന്ധം ശക്തിപ്പെട്ടതായി രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. സാങ്കേതിക ഗവേഷണങ്ങളിൽ സഹകരണം മെച്ചപ്പെടുത്താൻ ധാരണ. ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ഉഭയകക്ഷി വ്യാപാര കരാറിലെ ഭൂരിഭാഗം വിഷയങ്ങളിലും ധാരണയിലെത്തിയതായി കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. നിയമസഭാ ഡെപ്യൂട്ടി സ്പീക്കറെ തെരഞ്ഞെടുക്കാൻ ഇന്ന് വോട്ടെടുപ്പ്. ഗവർണറുടെ നയപ്രഖ്യാപനത്തിന്മേലുള്ള നന്ദി പ്രമേയ ചർച്ചയ്ക്കും ഇന്ന് തുടക്കം. കേരളത്തിൽ മഴ ശക്തി പ്രാപിക്കുന്നു. ഇന്ന് 10 ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രത. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ ഈ മാസം 5 വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. അണ്ടർ 18 ഏഷ്യാ കപ്പ് ഹോക്കിയിൽ കൊറിയയ്ക്കെതിരെ ഇന്ത്യയ്ക്ക് ജയം. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും മ്യാൻമാർ പ്രസിഡന്റ് യു മിങ് ഓങ് ലെയിങ്ങും വിവിധ വിഷയങ്ങളിൽ ഉഭയകക്ഷി ചർച്ചകൾ നടത്തി. വ്യാപാരം, നിക്ഷേപം, ആരോഗ്യം, വിദ്യാഭ്യാസം, ഊർജ്ജം എന്നീ മേഖലകളിൽ കൂടുതൽ സഹകരണത്തിന് ഇരുപക്ഷവും താൽപര്യം പ്രകടിപ്പിച്ചതായി വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. മ്യാൻമാറിന്റെ പരമാധികാരത്തിനും അഖണ്ഡതയ്ക്കുമുള്ള ഇന്ത്യയുടെ പിന്തുണ പ്രധാനമന്ത്രി ആവർത്തിച്ചതായും അദ്ദേഹം പറഞ്ഞു. തന്ത്രപ്രധാനമായ കലാദൻ മൾട്ടി മോഡൽ ട്രാൻസിറ്റ് പദ്ധതി വേഗത്തിൽ പൂർത്തിയാക്കാൻ ചർച്ചയിൽ ധാരണയായതായും വിദേശകാര്യ സെക്രട്ടറി അറിയിച്ചു.
1: Both sides expressed an interest in forging closer cooperation, particularly in the areas of trade and investment, in development cooperation, in health, in education, in energy, and agreed to work as quickly as possible towards the completion of the Kaladan multimodal transit transport project, as well as the Kalewa-Yaji segment of the India-Myanmar-Thailand trilateral highway.
0: ഇന്ത്യയും മ്യാൻമാറും തമ്മിലുള്ള നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ബന്ധവും ബുദ്ധമത പൈതൃകവും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധങ്ങൾക്ക് ഊഷ്മളത നൽകുന്നതായി രാഷ്ട്രപതി ദ്രൌപദി മുർമു. ഇന്നലെ രാഷ്ട്രപതി ഭവനിൽ മ്യാൻമാർ പ്രസിഡന്റ് യു മിങ് ഓങ് ലെയിങ്ങിന് സ്വീകരണം നൽകി. ഇന്ത്യ ഒമാൻ സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാർ ഇന്ത്യൻ കയറ്റുമതിക്കാർക്ക് വിപണികൾ വൈവിധ്യവൽക്കരിക്കാനും പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനും അവസരമൊരുക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കരാറിനെക്കുറിച്ച് കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ എഴുതിയ ലേഖനം പ്രധാനമന്ത്രി സമൂഹമാധ്യമങ്ങളിൽ പങ്കുവച്ചു. കരാർ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തിന് ശക്തി പകരുമെന്ന് ശ്രീ ഗോയൽ പറഞ്ഞു. ഇന്ത്യ ഒമാൻ സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാർ ഇന്നലെയാണ് പ്രാബല്യത്തിൽ വന്നത്. സ്വതന്ത്രവും സുസ്ഥിരവും സമൃദ്ധവുമായ ഇന്തോ പസഫിക് മേഖലയ്ക്കായി പരസ്പര സഹകരണം വർദ്ധിപ്പിക്കേണ്ടതിന്റെ പ്രാധാന്യം ആവർത്തിച്ച് ഇന്ത്യയും ഓസ്ട്രേലിയയും. ന്യൂഡൽഹിയിൽ നടന്ന ഇന്ത്യ ഓസ്ട്രേലിയ പ്രതിരോധ മന്ത്രിമാരുടെ ചർച്ചയുടെ 2nd പതിപ്പിൽ ഭാവി സാങ്കേതിക ഗവേഷണങ്ങളിൽ പ്രതിരോധ വ്യവസായ സഹകരണം മെച്ചപ്പെടുത്താൻ ധാരണയായി. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗും ഓസ്ട്രേലിയൻ ഉപപ്രധാനമന്ത്രി റിച്ചാർഡ് മാലസും സംയുക്തമായാണ് യോഗത്തിൽ അധ്യക്ഷത വഹിച്ചത്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പ്രതിരോധതല ബന്ധം ഗണ്യമായി ശക്തിപ്പെട്ടിട്ടുണ്ടെന്നും ശ്രീ സിംഗ് പറഞ്ഞു.
2: We work with a renewed momentum, effectively contributing to growth of bilateral defense relations. Excellency, today is the 5th anniversary of elevation of our relations to comprehensive strategic partnership. I appreciate the significant strides made in our bilateral relationship across a wide range of sectors, from political exchanges to defense partnership.
0: ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ഉഭയകക്ഷി വ്യാപാര കരാറിലെ ഭൂരിഭാഗം വിഷയങ്ങളിലും ധാരണയിലെത്തിയതായി കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. 1st ഘട്ട ഇടക്കാല കരാറിന് അന്തിമരൂപം നൽകുന്നതിനുള്ള ചർച്ചകൾക്കായി US പ്രതിനിധി സംഘം ന്യൂഡൽഹിയിലെത്തിയതായി അദ്ദേഹം പറഞ്ഞു. ഇന്നു മുതൽ ഈ മാസം 4 വരെ ന്യൂഡൽഹിയിലാണ് ചർച്ച. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്നും.
3: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: നിയമസഭാ ഡെപ്യൂട്ടി സ്പീക്കറെ തെരഞ്ഞെടുക്കാൻ ഇന്ന് വോട്ടെടുപ്പ്. LDFൽ നിന്ന് മുഹമ്മദ് മുഹസിൻ പത്രിക നൽകിയതോടെയാണ് വോട്ടെടുപ്പ് വേണ്ടിവന്നത്. ഷാനിമോൾ ഉസ്മാനാണ് UDF സ്ഥാനാർത്ഥി. BJP മത്സരിക്കുന്നില്ല. വിശദാംശങ്ങളുമായി ആകാശവാണി ലേഖകൻ സ്മിതി എം പളുരുത്തി.
4: ഇന്ന് രാവിലെ 9 മണിക്കാണ് ഡെപ്യൂട്ടി സ്പീക്കർ തെരഞ്ഞെടുപ്പ്. ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിനുള്ള നന്ദി പ്രമേയ ചർച്ചയും സഭയിൽ ഇന്ന് ആരംഭിക്കും. 16-ാം നിയമസഭയിലെ ആദ്യ ശ്രദ്ധ ക്ഷണിക്കലും ഇന്നാണ് നടക്കുന്നത്. മലയിടം ദുരന്തത്തിലെ കുടിയൊഴിപ്പിക്കലുമായി ബന്ധപ്പെട്ട് വി പി സജീന്ദ്രനും മഴക്കാലപൂർവ്വ ശുചീകരണങ്ങളുമായി ബന്ധപ്പെട്ട് സജി ചെറിയാനും ശ്രദ്ധ ക്ഷണിക്കൽ പ്രമേയങ്ങൾ അവതരിപ്പിക്കും.
0: കേരളത്തിൽ മഴ ശക്തി പ്രാപിക്കുന്നു. ഇന്ന് 10 ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. നാളെ മഴ അതിശക്തമാകാൻ സാധ്യതയുള്ളതിനാൽ 4 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും മറ്റെല്ലാ ജില്ലകളിലും മഞ്ഞ ജാഗ്രതയുമാണ്. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ ഈ മാസം 5 വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കർണാടക തീരത്ത് നാളെ മുതൽ വെള്ളിയാഴ്ച വരെ മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ലെന്നും നിർദ്ദേശമുണ്ട്. ജലനിരപ്പ് ക്രമീകരിക്കുന്നതിനായി ഭൂതത്താൻകെട്ട് ബാരേജിന്റെ ഷട്ടറുകൾ ഇന്നു മുതൽ ഘട്ടംഘട്ടമായി ഉയർത്തും. പെരിയാറിൽ നീരൊഴുക്ക് കൂടാൻ സാധ്യതയുള്ള പശ്ചാത്തലത്തിൽ ജലനിരപ്പ് 30 മീറ്ററിന് താഴെയായി ക്രമീകരിക്കുന്നതിനാണ് ഷട്ടറുകൾ ഉയർത്തുന്നത്. ലെബനനിൽ ഹിസ്ബുല്ലക്കെതിരായി ഇസ്രായേൽ നടത്തുന്ന ആക്രമണങ്ങൾ ഇറാനും യുഎസുമായുള്ള വെടിനിർത്തൽ കരാറിന് ഭീഷണിയാകുമെന്ന് ഇറാൻ. യുഎസുമായുള്ള കരാർ പ്രകാരം എല്ലാ മുന്നണികളിലും വെടിനിർത്തൽ പ്രാബല്യത്തിൽ വരണമെന്നും ഏതെങ്കിലും പ്രദേശത്ത് ലംഘനമുണ്ടായാൽ അത് മുഴുവൻ കരാറിന്റെയും ലംഘനമാകുമെന്നും ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറക്ചി പറഞ്ഞു. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യമിൻ നെതന്യാഹുവുമായും ഹിസ്ബുല്ലയുമായും നടത്തിയ ചർച്ചയിൽ ആക്രമണങ്ങൾ നിർത്തിവയ്ക്കാൻ ഇരുപക്ഷവും സമ്മതിച്ചതായി

0: യുവജന കായിക മന്ത്രാലയം. വ്യക്തിഗത മെഡൽ സാധ്യതകളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കാതെ മികച്ച കായിക നിരയെ വാർത്തെടുക്കുകയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് മന്ത്രാലയം വ്യക്തമാക്കി. കഴിഞ്ഞ 12 വർഷത്തിനിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ പ്രധാന മേഖലകളിൽ നടത്തിയ പ്രവർത്തനങ്ങളെക്കുറിച്ച് ആകാശവാണി പ്രത്യേക പരിപാടി ഒരുക്കുന്നു. ഇന്ന് സ്ത്രീ ശാക്തീകരണത്തിനായി സർക്കാർ സ്വീകരിച്ച നടപടികളെക്കുറിച്ചറിയാം. പ്രധാനമന്ത്രി മുദ്രാ യോജന വഴി വിതരണം ചെയ്ത 40 ലക്ഷം കോടി രൂപയുടെ വായ്പകളിൽ 17 ലക്ഷം കോടിയും വനിതാ സംരംഭകർക്കാണ് ലഭിച്ചത്. സ്ത്രീകളുടെ സമ്പാദ്യശീലവും വരുമാനവും വർദ്ധിപ്പിക്കുന്നതിനായി സുകന്യ സമൃദ്ധി യോജന, വുമനിയ, ലക്പതി ദീദി തുടങ്ങിയ പദ്ധതികളും മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്നു. സിഎംആർഎല്ലിനെതിരെയുള്ള എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടപടികൾ വെള്ളിയാഴ്ച വരെ നിർത്തിവയ്ക്കാൻ ഹൈക്കോടതി ഉത്തരവിട്ടു. സിഎംആർഎൽ സമർപ്പിച്ച അപ്പീലിൽ വിധി പറയുന്നതിനായി കേസ് വെള്ളിയാഴ്ചത്തേക്ക് മാറ്റി. ലഹരിക്കെതിരായി സംസ്ഥാന ആഭ്യന്തര വകുപ്പ് ആരംഭിച്ച ഓപ്പറേഷൻ തൂഫാൻ ദി നാർക്കോ ഹണ്ട് പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം ഇന്ന് തിരുവനന്തപുരം കോട്ടൺ ഹിൽ സ്കൂളിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ നിർവഹിക്കും. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും. യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ട ഉത്തരാഖണ്ഡിലെ ചമോലി ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന വാലി ഓഫ് ഫ്ളവേഴ്സ് വിനോദസഞ്ചാരികൾക്കായി തുറന്നുകൊടുത്തു. 300-ലധികം ഇനം പൂക്കളുടെയും നിരവധി അപൂർവ സസ്യജാലങ്ങളുടെയും ആവാസ കേന്ദ്രമാണിത്. ഒക്ടോബർ 31 വരെ താഴ്വര സന്ദർശകർക്കായി തുറന്നിരിക്കും. നരേന്ദ്രമോദി സർക്കാരിന്റെ 12 വർഷത്തെ പ്രവർത്തനങ്ങളുടെ വിലയിരുത്തലുമായി ബന്ധപ്പെട്ട് ബിജെപി ദേശീയ അധ്യക്ഷൻ നിതിൻ നബീൻ ഇന്നലെ ന്യൂഡൽഹിയിൽ പാർട്ടി ഭാരവാഹികളുമായും പ്രവർത്തകരുമായും ചർച്ച നടത്തി. കേന്ദ്ര സർക്കാരിന്റെ 12 വർഷത്തെ പ്രവർത്തനങ്ങൾ ഇന്ത്യയെ എല്ലാ മേഖലകളിലും പുരോഗതിയിലേക്ക് നയിച്ചതായി അദ്ദേഹം പറഞ്ഞു. 16 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് സമൂഹമാധ്യമ അക്കൌണ്ടുകൾ നിരോധിച്ച് മലേഷ്യ. സമൂഹമാധ്യമങ്ങളുടെ അമിത ഉപയോഗത്തിന് നിയന്ത്രണം കൊണ്ടുവരുന്നതിനാണ് നടപടി. ഓസ്ട്രേലിയ, ബ്രസീൽ, ഇന്തോനേഷ്യ എന്നിവയുൾപ്പെടെയുള്ള രാജ്യങ്ങളും കുട്ടികളുടെ സമൂഹമാധ്യമ ഉപയോഗത്തിന് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും മ്യാൻമാർ പ്രസിഡന്റ് യു മിൻ ഓങ് ലേങ്ങും ഉഭയകക്ഷി ചർച്ചകൾ നടത്തി. മ്യാൻമറിന്റെ പരമാധികാരത്തിനും അഖണ്ഡതയ്ക്കുമുള്ള ഇന്ത്യയുടെ പിന്തുണ ആവർത്തിച്ച് പ്രധാനമന്ത്രി. ഇന്ത്യ ഓസ്ട്രേലിയ പ്രതിരോധതല ബന്ധം ശക്തിപ്പെട്ടതായി രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. സാങ്കേതിക ഗവേഷണങ്ങളിൽ സഹകരണം മെച്ചപ്പെടുത്താൻ ധാരണ. ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ഉഭയകക്ഷി വ്യാപാര കരാറിലെ ഭൂരിഭാഗം വിഷയങ്ങളിലും ധാരണയിലെത്തിയതായി കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. നിയമസഭാ ഡെപ്യൂട്ടി സ്പീക്കറെ തെരഞ്ഞെടുക്കാൻ ഇന്ന് വോട്ടെടുപ്പ്. ഗവർണറുടെ നയപ്രഖ്യാപനത്തിനുമേലുള്ള നന്ദി പ്രമേയ ചർച്ചയ്ക്കും ഇന്ന് തുടക്കം. കേരളത്തിൽ മഴ ശക്തി പ്രാപിക്കുന്നു. ഇന്ന് 10 ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രത. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ ഈ മാസം 5 വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. അണ്ടർ 18 ഏഷ്യ കപ്പ് ഹോക്കിയിൽ കൊറിയക്കെതിരെ ഇന്ത്യയ്ക്ക് ജയം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
1: ആകാശവാണി കവരത്തി. ഇപ്പോൾ പാട്ടും വിശേഷങ്ങളുമായി ഫാട്ട് വെട്ടികൾക്കം. അവതരിപ്പിക്കുന്നത് മുഹമ്മദ് സലീം, മന്നായപുര.

0: फाट फटी ഹലോ
1: ഹലോ
0: ഇത് ആകാശവാണി കവരത്തിയുടെ ഫാട്ട് ഫെട്ടി എന്ന പരിപാടിയാണ്. ആരാണ്?
1: ഞാൻ അമീനി ജീവിതം മാസമാണ്.
0: ആ സാറേ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ അമീനിയില്?
1: അമീനിയിലെല്ലാം സുഖം തന്നെയാണ്. ഇപ്പൊ പിന്നെ മഴയൊന്നുമില്ല, വല്ലാത്ത ചൂടാണ്.
0: ചൂടാണല്ലേ ഇപ്പോ?
1: വല്ലാത്ത ചൂടാ, വല്ലാത്ത ചൂട്.
0: ആ രണ്ടു മൂന്ന് ദിവസം മഴ പെയ്തിരുന്നു അല്ലേ? കുറച്ചൊക്കെ ആയിട്ട്
1: കുറച്ച് ഇന്ന് പതുക്കെ എന്തോ ചാറ്റി വെല്ല് അതിനു പിന്നെ ഒരു മിനിറ്റ് കഴിഞ്ഞേക്ക് മാത്രമാണ് മഴ എന്ന് പറയാനല്ലേ.
0: ആണോ? സാറിപ്പോ എന്ത് ചെയ്യുന്നു?
1: ഞാനിപ്പോ ഇപ്പൊ അത്രക്കാലം ഒരു പണിയൊന്നുമില്ല. ഞാൻ ഇവിടെ അക്യുപഞ്ചർ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്.
0: ആ
1: പിന്നെ ഇവിടെ ഇവിടെ അമേനിയിലെ അമേനിയിലുണ്ട്, കിൽത്തനുണ്ട്, കടമ്പത്തിലുണ്ട്, അങ്ങനെ പല ദ്വീപിലും ഉണ്ട്.
0: ആണോ?
1: അതെ.
0: ആ സാറിപ്പോ റിട്ടയർഡ് ആയിട്ട് ഇപ്പൊ എത്ര വർഷമായി?
1: ഞാനിപ്പോ റിട്ടയർഡ് ചെയ്തിട്ട് 2009 അപ്പോ ഇതിലേക്ക് 17 വർഷമാണ്.
0: 17 വർഷം കഴിഞ്ഞിട്ടാണോ ഇപ്പോ സാർ ഈ അക്യുപഞ്ചറിന്റെ ഈ പരിപാടി?
1: 73 വയസ്സില് അക്യുപഞ്ചർ പഠിച്ചു.
0: ആ
1: 73 വയസ്സില് കോഴിക്കോട് പോയി ഒരു വീടൊക്കെ എടുത്ത് അവിടെ ഒരു കൊല്ലം നമ്മുടെ ഈ എന്താ പറയാ കിഴക്കേ നടക്കാവ് ഈസ്റ്റ് നടക്കാവില്
0: അവിടെ
1: അക്യുപഞ്ചർ അക്കാഡമി ഉണ്ട്. അവിടെ ഇപ്പൊ ഒരു കൊല്ലം ഞാൻ പഠിച്ചു.
0: അത് ശരി. അപ്പോ സാറിപ്പോ ഇതിന്

0: ട്രീറ്റ്മെന്റ് ഒക്കെ നടത്തുവാറുണ്ടോ?
1: അതെ അതെ, ഇവിടെ അമേരിയയില് പേഷ്യൻസ് ഉണ്ട്, പിന്നെ എനിക്ക് കിണത്തലിലെ 10-60 പേഷ്യൻസ് ഉണ്ട്, എളമത്തിലുണ്ട്. ഓരോ സ്ഥലത്തെ മാറി മാറി പോകുന്നില്ല.
0: അത് ശരി.
1: ക്യാമ്പ് ചെയ്യുക.
0: സാറ് പാട്ടൊക്കെ പാടാറുണ്ടോ?
1: പാട്ട് പാടാറുണ്ടോ എന്ന് പറഞ്ഞാൽ പാടുന്നുണ്ട്, പക്ഷെ അത്ര സ്കൂളിൽ പഠിക്കുമ്പോ പാടിയിട്ടുണ്ട്.
0: അല്ല സാറ് ആ 90 തികഞ്ഞ് ആകാശവാണിയിൽ പാടിയ പാട്ട് നന്നായിരുന്നു, അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്.
1: എന്താ
0: പറയാ, നാളികേരത്തിന്റെ അവര് നാല് ലൈൻ നന്നായി പാടി. ആണോ? നമ്മുടെ ശ്രോതാക്കൾക്ക് വേണ്ടി ഒരു നാല് ലൈൻ ഏതെങ്കിലും ഒരു പാട്ട് പാടാവോ?
1: ആ

0: പാട്ട് നന്നായിരുന്നു സാർ. നന്നായിരുന്നു, നന്നായിട്ട് പാടി. പിന്നെ ഈ പ്രാവശ്യത്തെ പാട്ടുപെട്ടിയിലൂടെ ഏത് പാട്ട് കേൾക്കാനാണ് സാർ ആഗ്രഹിക്കുന്നത്? ഈ പാട്ട് തന്നെ.
1: ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ നേരത്തെ പറഞ്ഞ പോലെ നാളികേരത്തിന്റെ ഓത്തുപള്ളിയിലെ നമ്മൾ, പിന്നെ നമ്മുടെ എന്താ പറയാ പ്രാണത്തെങ്കിൽ ഞാൻ വെറും ഒരു ഫാദർ, ഞാൻ പാട്ടുകാരൻ, അതിലെനിക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകളാണ്.
0: അപ്പൊ തീർച്ചയായിട്ടും ഈ പാട്ട് വെച്ചുതരാം. ആർക്കെങ്കിലും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നുണ്ടോ സാർ?
1: ഈ പാട്ട് നമ്മുടെ ഡെഡിക്കേറ്റ് ചെയ്യുന്നത് നമ്മുടെ ആകാശവാണിയിലെ എല്ലാ അവിടുത്തെ എല്ലാ ജോലിക്കാർക്കും,
0: ആകാശവാണിയിലെ എല്ലാ ജോലിക്കാർക്കും വേണ്ടി,
1: ശ്രോതാക്കൾക്കും അതുപോലെ ആകാശവാണി പ്രവർത്തിക്കുന്ന എല്ലാവർക്കും,
0: ആകാശവാണിയിലത്തെ പ്രവർത്തകർക്കും ശ്രോതാക്കൾക്കും എല്ലാവർക്കും വേണ്ടി. തീർച്ചയായിട്ടും വെച്ചുതരാം. വിളിച്ചതിന് നന്ദി. വീണ്ടും വിളിക്കുക.
1: ഓക്കെ, താങ്ക് യു.
0: ഓക്കെ.

0: ആകാശവാണി കവരത്തി. ഇപ്പോൾ ആരോഗ്യ വിചാരം എന്ന പരിപാടി നമുക്ക് കേൾക്കാം.
1: ആരോഗ്യ വിചാരം ആകാശവാണി കവരത്തി നിലയം അവതരിപ്പിക്കുന്ന ആരോഗ്യ ബോധവൽക്കരണ പരിപാടി. ആകാശവാണി കവരത്തിയുടെ ആരോഗ്യ വിചാരം എന്ന പരിപാടിയിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കളെയും സ്വാഗതം ചെയ്യുന്നു. ആരോഗ്യം സമ്പൂർണ്ണ ദൈനംദിന ജീവിതത്തിനുള്ള ഒരു ഉപാധിയാണ്. നിലനിൽപ്പിനായി മാത്രമുള്ളതല്ല ആരോഗ്യമെന്നത്. ശാരീരിക ശേഷിയിലും സാമൂഹിക വ്യക്തിപരമായ ഉപാധികൾക്ക് ഊന്നൽ കൊടുത്തുകൊണ്ടുള്ള സാക്ഷാത്തായ ഒരു സംഗതിയുമാണ്. ആകാശവാണി കവരത്തിയുടെ ആരോഗ്യ വിചാരം എന്ന പരിപാടിയിൽ ഇന്ന് നമ്മളോടൊപ്പമുള്ള അതിഥിയെ നമുക്കൊന്ന് പരിചയപ്പെടാം. 2017-2020 കാലങ്ങളിൽ ഗവൺമെന്റ് ഹോസ്പിറ്റൽ അഗത്തിയിൽ ഫിസിഷ്യനായി വർക്ക് ചെയ്യുകയും 2020-2021 കാലങ്ങളിൽ കുറ്റ്യാടി അമാന ഹോസ്പിറ്റലിൽ ഫിസിഷ്യനായും വർക്ക് ചെയ്തിരുന്നു. ഇപ്പോൾ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് കാലിക്കറ്റിൽ കാർഡിയോളജിസ്റ്റായി വർക്ക് ചെയ്തു വരുന്ന കൽപ്പേനി ദ്വീപ് സ്വദേശി ഡോക്ടർ മുഹമ്മദ് അക്മൽ ഹക്ക് ഹൃദയാഘാതം എന്ന വിഷയത്തെ ആസ്പദമാക്കി സംസാരിക്കുന്നു. കഴിഞ്ഞ ആഴ്ച പ്രക്ഷേപണം ചെയ്തതിന്റെ തുടർ ഭാഗം ഇപ്പോൾ കേൾക്കാം.
2: നമ്മൾ ഏറ്റവും കൂടുതൽ കൺസേൺഡ് ആയിട്ടുള്ള ഒരു കാര്യം സ്മോക്കിംഗ് ആണ്. പുകവലി ബേസിക്കലി നിർത്തിയാൽ ശരീരത്തിൽ നല്ല മാറ്റങ്ങൾ ഉടനെ തുടങ്ങും. അതിന് നമുക്ക് ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇത് പല പല പഠനങ്ങളിൽ കണ്ടിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മൾ പുകവലി നിർത്തിയിട്ട് ഒരു 20 മിനിറ്റ്സിനുള്ളിൽ തന്നെ നമ്മൾ ഈ ഹൃദയമിടിപ്പും രക്തസമ്മർദ്ദമൊക്കെ കുറയാൻ തുടങ്ങും. സാധാരണ ഒരു 24 മണിക്കൂറിനുള്ളിൽ ഈ ഹൃദയാഘാത സാധ്യത ഒക്കെ കുറയാൻ തുടങ്ങുന്നതാണ് പഠനങ്ങൾ കാണിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഒരു 48 മണിക്കൂറൊക്കെ കഴിയുമ്പോൾ തന്നെ ബ്ലഡിലത്തെ നിക്കോട്ടിൻ്റെ ലെവലൊക്കെ മിക്കവാറും ഇല്ലാതാകും. ഒരു 7 ദിവസത്തിനുള്ളിൽ നമ്മൾ ഈ പുകവലിക്കുന്ന ആൾക്കാരിൽ കൂടുതൽ കാണുന്നത് ശ്വാസം എടുക്കാനുള്ളൊരു ബുദ്ധിമുട്ട് അത്തരം കാര്യങ്ങളൊക്കെ ഒരു 7 ഡേയ്സ് ആകുമ്പോൾ തന്നെ കുറയും. ആ ഒരു നെഞ്ചിലൊരു കെട്ടിപ്പോലെ അത് നെഞ്ചിൽ കെട്ടി നിൽക്കുന്ന പോലെ അതൊക്കെ കുറഞ്ഞു തുടങ്ങും. സാധാരണ ഒരു വർഷത്തിനുള്ളിൽ ഹൃദയാഘാതത്തിൻ്റെയും അതുപോലെ ഹൃദ്രോഗത്തിൻ്റെയും അപകട സാധ്യത പുകവലി തുടരുന്ന ആളിനെ അപേക്ഷിച്ച് ഏകദേശം പകുതിയായി കുറയുകയും ചെയ്യും. അതേപോലെ ഒരു 5 വർഷം കഴിയുമ്പോഴത്തേക്ക് സ്ട്രോക്കിൻ്റെ അപകട സാധ്യതയൊക്കെ ഗണ്യമായും കുറയുകയും ചെയ്യും. ഇത്തരം കാര്യങ്ങൾ നമ്മൾ ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ്. ഈ സ്മോക്കിങ്ങിൻ്റെ കാര്യം എടുത്തു പറയേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതലും പ്രായം കുറഞ്ഞ ആൾക്കാരിലാണ് ഇത് കാണുന്നത്. അപ്പോൾ ആ സ്മോക്കിംഗ് നിർത്തുമ്പോൾ ഉണ്ടാവുന്ന ഇത്രയും ഗുണങ്ങളെപ്പറ്റി നമ്മൾ ആദ്യം മനസ്സിലാക്കി വെക്കേണ്ടതുണ്ട്. ആ സ്മോക്കിംഗ് സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഒരു 1 ഇയർ ആകുമ്പോഴത്തേക്കും തന്നെ നമുക്ക് ഈ കൊറോണയായിട്ട് ഡിസീസ് വരാനുള്ള റിസ്ക് വളരെയധികം കുറഞ്ഞു നിൽക്കുകയാണ്.
1: ഈ ഹാർട്ട് അറ്റാക്ക് വന്നാൽ ഉടൻ ഹോസ്പിറ്റലിൽ എത്തിക്കണം എന്ന് പറയുന്നു, എന്തുകൊണ്ടാണ്?
2: ഇപ്പോൾ ഹാർട്ട് അറ്റാക്ക് വന്നാൽ ഉടൻ ആശുപത്രിയിൽ എത്തിച്ചാൽ ജീവൻ രക്ഷിക്കാനും ഹൃദയത്തിനുണ്ടാക്കുന്ന മസിൽ ഡാമേജ് കുറയ്ക്കാനും നമുക്ക് സാധിക്കും. സോ ഹൃദയാഘാതത്തിൻ്റെ പ്രധാന ചികിത്സ എന്ന് പറയുന്നത് ഉടനെ പേഷ്യൻ്റിനെ ഹോസ്പിറ്റലിൽ എത്തിക്കുക. ഉടനെ ഒരു 10 മിനിറ്റിനുള്ളിൽ തന്നെ ഹോസ്പിറ്റലിൽ വെച്ച് നമ്മൾ ECG എടുത്ത് നോക്കുക. അത് നമുക്ക് ഹാർട്ട് അറ്റാക്ക് ആണോ എന്ന് ഉറപ്പിക്കുക. ഇനി അഥവാ അത് വെച്ചിട്ട് നമുക്ക് കൺഫേം ആക്കാൻ പറ്റുന്നില്ലെങ്കിൽ ബ്ലഡ് ടെസ്റ്റ് ആയിട്ടുള്ള ട്രോപ്പോണിൻ ഐ എന്ന് പറഞ്ഞ ടെസ്റ്റ് ചെയ്ത് നോക്കുക. അതൊരു പക്ഷേ പേഷ്യൻറ്റിനെ ഉടനെ ചെയ്തു കഴിഞ്ഞാൽ ചില കേസിൽ പോസിറ്റീവായിട്ട് വരാം. അല്ലാത്ത പക്ഷം നമ്മൾ പേഷ്യൻറ്റിനെ ഒബ്സർവ് ചെയ്തിട്ട് ആദ്യം വന്ന ഉടനെ ഒരു ട്രോപ്പോണിൻ എന്ന് പറഞ്ഞ ടെസ്റ്റ് ചെയ്യും. പിന്നെ അത് കഴിയുമ്പോൾ നമ്മളൊരു 3 മണിക്കൂർ കഴിഞ്ഞ് ഒന്നുകൂടി ടെസ്റ്റ് ചെയ്യുക. അതിനെ നെഗറ്റീവ് ആണെങ്കിൽ വീണ്ടും ഒരു 6 മണിക്കൂർ ആകുമ്പോഴത്തേക്ക് ഒരു ടെസ്റ്റ് റിപ്പീറ്റ് ചെയ്ത് നോക്കുക. അപ്പോൾ ആ ഒരു ട്രീറ്റ്മെൻറ്റ് പ്രോട്ടോക്കോളിലാണ് നമ്മൾ സാധാരണ പേഷ്യൻസിന് ഹാർട്ട് അറ്റാക്ക് ആണോ അല്ലയോ എന്ന് കൺഫേം ചെയ്യുക. അത് വൺസ് കൺഫേം ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഈ രക്തം തട്ടുപിടിക്കാതിരിക്കാനുള്ള മരുന്നുകൾ നമ്മൾ കൊടുക്കുന്നതായിരിക്കും. അതിൽ വരുന്ന മരുന്നുകളാണ് ആസ്പിരിൻ, പിന്നെ ക്ലോപ്പിഡോഗൾ, പിന്നെ കൊളസ്ട്രോളിൻ്റെ മരുന്നായ അറ്റോറോസ്റ്റാറ്റിൻ അല്ലെങ്കിൽ റോസ്ട്രോസ്റ്റാറ്റിൻ മരുന്നുകൾ ഉടനെ നമ്മൾ കൊടുക്കുന്നതായിരിക്കും. ഈ പറയുന്ന പേഷ്യൻസിൽ ഒരുപക്ഷെ നെഞ്ചുവേദനേൻ്റെ കൂടെ ശ്വാസം മുട്ടലും ഉണ്ടാവാം. അപ്പോൾ അതിൻ്റെ മരുന്നുകളും ഉടനടി കൊടുത്തിട്ട് ഓക്സിജൻ്റെ അളവുകൾ നോക്കിയിട്ട് അളവ് ഭയങ്കര കുറവാണെങ്കിൽ ഓക്സിജൻ നൽകുകയും ചെയ്യും. സോ ഇതിൻ്റെ ഡെഫിനിറ്റ് ആയിട്ടുള്ള ട്രീറ്റ്മെൻ്റ് എന്ന് പറയുമ്പോൾ രക്തക്കുഴലിൻ്റെ അകത്ത് നമുക്കൊരു ബ്ലോക്കാണ്. അപ്പോൾ ആ ബ്ലോക്ക് നീക്കുന്ന പ്രധാന ചികിത്സയാണ് നമ്മുടെ ആൻജിയോപ്ലാസ്റ്റി. ആൻജിയോപ്ലാസ്റ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കയ്യിലൂടെ അല്ലെങ്കിൽ കാലിലൂടെ ഒരു ചെറിയ ട്യൂബ് കയറ്റിയിട്ട് ബ്ലോക്ക് തുറന്ന് സ്റ്റെൻ്റ് ഇടും. സോ ഇത് ഏറ്റവും നല്ല ചികിത്സയാണ്. ലക്ഷണങ്ങൾ തുടങ്ങിക്കഴിയുന്നതിൻ്റെ എത്രയും പെട്ടെന്ന് നമുക്കിത് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അത്രയും ഗുണകരമാണ്. പ്രത്യേകിച്ച് ആദ്യത്തെ 1-2 മണിക്കൂറിനുള്ളിലാണ് ചികിത്സ കൊടുക്കുന്നതെങ്കിൽ ഏറ്റവും കൂടുതൽ ഗുണം ലഭിക്കുന്നത് അപ്പോഴായിരിക്കും. ഇനി നമ്മളൊരു സെറ്റപ്പ്, അതായത് നമുക്കിവിടെ ഒരു ആൻജിയോപ്ലാസ്റ്റി ചെയ്യാനുള്ള ഒരു കാത്ലാബ് ഫെസിലിറ്റി ഇല്ലാത്തൊരു സെറ്റപ്പിലാണെങ്കിൽ സ്റ്റെൻഡ് ഉടനെ ചെയ്യാൻ പറ്റാത്ത സ്ഥലങ്ങളിൽ നമ്മൾ രക്തക്കട്ട ഉരുക്കുന്ന ഒരു മരുന്നുണ്ട്, ആ ഇഞ്ചക്ഷൻ നൽകാം. ഇതിനെ നമ്മൾ പറയുന്നതാണ് ത്രോംബോലൈസിസ്. അപ്പോൾ അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, പേഷ്യൻറ്റിന് സ്റ്റെൻഡ് ചെയ്യാനുള്ള ഒരു സെറ്റപ്പുള്ള ഹോസ്പിറ്റലിലോട്ട് മാറ്റുകയും ചെയ്യാം. ചില പേഷ്യൻസിൽ എന്താണ്, ആൻജിയോഗ്രാം ചെയ്യുമ്പോഴത്തേക്കും തന്നെ പല പല സ്ഥലത്ത് ബ്ലോക്ക് കാണാം. അപ്പോൾ അത്തരം പേഷ്യൻസിന് നമ്മൾ ചിലപ്പോൾ ബൈപ്പാസിലോട്ട് വിടാനുള്ളൊരു സാധ്യതയും കൂടുതലാണ്. സോ ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം ഒരു ഹൃദയാഘാതത്തിന് ശേഷം കൊളസ്ട്രോൾ കുറക്കുന്ന മരുന്നുകൾ കഴിക്കണം, ബി പി ഷുഗർ നിയന്ത്രിക്കുന്ന മരുന്ന് കണ്ടിന്യൂ ചെയ്യണം, പുകവലി അപ്പാടെ പുകവലി സ്റ്റോപ്പ് ചെയ്യേണ്ടതാണ്, സ്ഥിരമായ വ്യായാമം, നമുക്ക് ഭക്ഷണ നിയന്ത്രണം, വയറ് നിറയെ ഭക്ഷണമൊന്നും കഴിക്കാൻ പാടില്ല, ഭക്ഷണ നിയന്ത്രണം വേണ്ടി വരും. പിന്നെ അതുപോലെ ഈ പറഞ്ഞ മരുന്നുകൾ ഡോക്ടറിൻ്റെ പെർമിഷൻ ഇല്ലാതെ സ്വമേധയായി നിർത്താൻ പാടുള്ളതല്ല. അതുപോലെ ഹൃദയാഘാതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സമയമാണ്. അപ്പോൾ സമയം നഷ്ടപ്പെടാൻ പാടില്ല. നെഞ്ചുവേദന ഉണ്ടായാൽ വീട്ടിൽ കാത്തിരിക്കാതെ ഉടനെ ആശുപത്രിയിൽ പോവുക. അപ്പോൾ നമ്മൾ പറയുന്നൊരു സിറ്റുവേഷൻ വെച്ച് കഴിഞ്ഞാൽ ഗോൾഡൻ അവർ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. ഗോൾഡൻ അവർ എന്ന് പറയുമ്പോഴത്തേക്ക് ആദ്യത്തെ 1 മണിക്കൂറിനുള്ളിൽ ചികിത്സ കിട്ടിയാൽ ജീവൻ രക്ഷിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഹാർട്ട് അറ്റാക്ക് പേഷ്യൻസിൽ. പൊതുവെ നമ്മളെ രോഗികളെ ഹാർട്ട് അറ്റാക്ക് ആയിട്ട് കൊണ്ടുവരുന്ന രോഗികൾ ഒന്നുകിൽ വർക്ക് പ്ലേസിലോ അല്ലെങ്കിൽ നമ്മളെ വീട്ടിൽ വെച്ചിട്ടായിരിക്കും ഹാർട്ട് അറ്റാക്കിൻ്റെ സിംറ്റംസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനത്തെ രോഗികൾ ഇപ്പോൾ ബോധം കെട്ട് വീഴുന്നതിന് മുമ്പ് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. ചിലപ്പോൾ ചില രോഗികൾക്ക് ബോധം പോവും, ചില രോഗികൾക്ക് ബോധം ഉണ്ടാവും പക്ഷെ നല്ല വേദന ഉണ്ടാവും. അപ്പോൾ അങ്ങനത്തെ രോഗികൾക്ക് എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടതെന്നുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. പൊതുവെ രോഗി അത്യാവശ്യം പെയിൻ ഉണ്ട്, വേറെ അധികം ബോധക്ഷയോ കാര്യങ്ങളൊന്നും ഇല്ലാത്ത രോഗിയാണെങ്കിൽ രോഗിയെ ഒന്ന് പതുക്കെ ഇരുത്തുക, ഒന്ന് വിശ്രമിപ്പിക്കുക. ഓക്കെ. പിന്നെ ഭയങ്കര ടൈറ്റായിട്ടുള്ള ഡ്രസ്സോ വസ്ത്രങ്ങളോ ധരിച്ചിട്ടുണ്ടെങ്കിൽ ആ ഡ്രസ്സുകളൊക്കെ ഒന്ന് അഴിച്ചു മാറ്റുക. ഉടനെ നമ്മളൊരു കോൾ ഫോർ ഹെൽപ്പാണ്, അടുത്തുള്ള ആരെങ്കിലും അല്ലെങ്കിൽ മൊബൈൽ വഴി നമ്മൾ ആംബുലൻസിനെ കോണ്ടാക്ട് ചെയ്തിട്ട് ഉടനെ ആംബുലൻസിന് വരാൻ പറയാം. ഇതിനു മുമ്പ് ആൾറെഡി ഹാർട്ട് അറ്റാക്ക് വന്നിട്ടുള്ളൊരു രോഗിയാണെങ്കിൽ അപ്പോൾ എന്ത് ചെയ്യും, രോഗിനോട് ആൾറെഡി ഡോക്ടേഴ്സ് കുറച്ച് ഇൻസ്ട്രക്ഷൻസ് കൊടുത്തതാണ്. ഈ പെയിന് വരുന്ന സമയത്ത് നാക്കിൻ്റെ അടിയിൽ വെക്കാനുള്ള നൈട്രോഗ്ലിസറിൻ എന്ന് പറഞ്ഞ മെഡിസിൻ ഉണ്ട്. അപ്പോൾ രോഗി മുമ്പ് ഡോക്ടർ നിർദ്ദേശിച്ച് നൈട്രോഗ്ലിസറിൻ ഉപയോഗിക്കുന്ന ആളാണെങ്കിൽ ഡോക്ടർ പറഞ്ഞ രീതിയിൽ അത് കഴിക്കണം. പിന്നെ രോഗിയോടൊപ്പം എപ്പോഴും ഒരാൾ ഉണ്ടാവണം. പിന്നെ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ചെയ്യാതിരിക്കണം, അപ്പോൾ രോഗിയെ നടത്തിക്കാനോ അല്ലെങ്കിൽ പടികൾ കയറ്റാനോ അതൊന്നും അനുവദിക്കരുത്. പിന്നെ അതുപോലെ സ്വയം വാഹനം ഓടിച്ചിട്ട് ആശുപത്രിയിലേക്ക് പോകുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ഒഴിവാക്കുക. നമ്മൾ സ്ഥിരമായിട്ട് കാണുന്നൊരു കാര്യമാണ്, ഇവിടെ നമ്മളൊരു സെറ്റപ്പിൽ തന്നെ ഒരാൾക്ക് ഒരു ചെസ്റ്റ് പെയിൻ വരുമ്പോഴത്തേക്കും സ്വന്തമായിട്ടെങ്കിൽ സൈക്കിളെ ഓട്ടി അല്ലെങ്കിൽ വണ്ടി ഓടിച്ചിട്ട് ഇങ്ങ് ഹോസ്പിറ്റലിലോട്ട് വരിക. പിന്നെ അതുപോലെ ഭക്ഷണം, അതുപോലെ ചായ, വയറ് നിറയെ ഭക്ഷണം കൊടുക്കുക, ചായ, കാപ്പി, പിന്നെ മദ്യം, പുകവലി അങ്ങനത്തെ കാര്യങ്ങളൊന്നും കൊടുക്കാതിരിക്കുക. ഇപ്പോൾ പൊതുവെ ഒരു കാണുന്നൊരു കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒന്നിക്കിൽ ഈ സോഡ ഐറ്റംസ്, കൊക്കക്കോള, പെപ്സി, അല്ലെങ്കിൽ പിന്നെ ഈ ഗ്യാസിൻ്റെ ഒരു സിംറ്റം എന്ന് പറഞ്ഞിട്ട് നാടൻ പരിപാടികൾ, ഇഞ്ചി, കുരുമുളക് അങ്ങനത്തെ സാധനങ്ങളൊക്കെ പൊടിച്ചിട്ട് കഴിക്കുന്നൊരു കാര്യങ്ങളൊക്കെ കാണലുണ്ട്. പക്ഷെ അതൊക്കെ കംപ്ലീറ്റ്ലി ഒന്ന് ഒഴിവാക്കുക. പിന്നെ വേദന കുറയ്ക്കാനുള്ള മരുന്നുകളുണ്ടല്ലോ, ഫോർ എക്സാമ്പിൾ ഡൈക്ലോഫിനാക്ക്, പിന്നെ ഐബുപ്രൂഫൻ അങ്ങനത്തെ ഗുളികകളും പിന്നെ ഗ്യാസിൻ്റെ ഗുളികകളൊക്കെ കൊടുക്കാതിരിക്കുക. രോഗി ബോധമില്ലെങ്കിൽ വായിൽ വെള്ളമോ ഉള്ളിയോ വീട്ടുവൈദ്യമോ ഒന്നും തന്നെ കൊടുക്കാൻ പാടില്ല, ബോധമില്ലാത്തൊരു രോഗിയാണെങ്കിൽ. പിന്നെ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വേദന കുറയുമോ എന്ന് നോക്കിയിരിക്കുക. അത് ഭയങ്കര ഡേഞ്ചറസ് ആണ്. ഞാൻ മുന്നേ പറഞ്ഞ പോലെ നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുമ്പോഴത്തേക്കും മസിൽ ഡാമേജ് വരുന്നു, കോംപ്ലിക്കേഷൻസ് കൂടുന്നു. ഇപ്പോൾ സി പി ആർ പൊതുവെ കൊടുക്കേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ട്. പേഷ്യൻ്റ് ബോധം ഇല്ലാത്തൊരവസ്ഥയിലാണെങ്കിൽ നമുക്ക് സി പി ആർ കൊടുക്കേണ്ടത്. സിഗർ എപ്പോഴാണ് നമ്മൾ പൊതുവെ കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ രോഗിക്ക് ബോധമില്ലാതെ, ശ്വാസമില്ലാതെ, അല്ലെങ്കിൽ സാധാരണ പോലെ ശ്വസിക്കാത്ത നിലയിലായാൽ മാത്രമേ സിഗർ തുടങ്ങാവൂ. ബോധമുള്ള ആളിനെ പിടിച്ചിട്ട് അല്ലെങ്കിൽ ശ്വാസം എടുക്കുന്ന ഒരാളിനെ പിടിച്ചിട്ട് സിപിആർ ഒരിക്കലും കൊടുക്കാനും പാടുള്ളതല്ല.
1: അതേപോലെ ഹാർട്ട് അറ്റാക്ക് വരാതിരിക്കാൻ വേണ്ടി പ്രത്യേകമായിട്ട് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്?
2: അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മൾ ഈ കൊളസ്ട്രോളിന്റെ ലെവല് ഭയങ്കര കൂടി വന്നിട്ടുള്ള കണ്ടീഷനിലും ഹാർട്ട് അറ്റാക്ക് വരാറുണ്ട്. അതൊരു മോഡിഫയബിൾ റിസ്ക് ഫാക്ടർ ആണ്. അപ്പൊ ഹൃദയാഘാതം വന്നവർക്ക് രക്തത്തിലെ കൊളസ്ട്രോൾ വളരെ കർശനമായി നിയന്ത്രിക്കേണ്ടത് ആവശ്യമാണ്. കാരണം എന്ന് വെച്ചാൽ വീണ്ടും ഒരു ഹൃദയാഘാതം വരാനുള്ള സാധ്യത ഇവർ കൂടുതലാണ്. അപ്പൊ അങ്ങനെയുള്ള പേഷ്യൻസിൽ, അതായത് ആൾറെഡി ഒരു ഹാർട്ട് അറ്റാക്ക് വന്ന് കഴിഞ്ഞിട്ടുള്ള പേഷ്യൻസിൽ, നമ്മൾ ചീത്ത കൊളസ്ട്രോൾ ആയ LDL 55 മില്ലിഗ്രാം പെർ ഡെസിലിറ്ററിന് താഴെ വെക്കണമെന്നാണ് നമ്മളെ ഗൈഡ് ലൈന് പറയുന്നത്. അപ്പൊ പണ്ടൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് ഇപ്പൊ ആൾറെഡി ഒരു പേഷ്യന്റിന് ഹൈ LDL ലെവൽ നിൽക്കുകയാണെങ്കിൽ മുന്നേ ഉള്ളതിനേക്കാൾ ഒരു 50% എങ്കിലും കുറക്കണം എന്നൊക്കെയായിരുന്നു. ഇപ്പൊ ഒരു കട്ട് ഓഫ് ഡെഫിനറ്റ് ആയിട്ട് നമ്മൾ പറയുന്നത് LDL 55 താഴെ വെക്കണം. പിന്നെ ചില പേഷ്യൻസിന് വീണ്ടും റിപ്പീറ്റഡ് ആയിട്ട് ഒരു റിക്കറന്റ് ആയിട്ട് ഹൃദയാഘാതം വന്നവർക്ക്, അല്ലെങ്കിൽ നല്ല പ്രമേഹമുള്ളവർക്ക്, അല്ലെങ്കിൽ പല പല രക്തക്കുഴലിൻ്റെ അകത്ത് ബ്ലോക്ക് ഉള്ളവർക്ക്, അങ്ങനത്തെ ആൾക്കാരിന് ഒന്നുകൂടി LDL കൊളസ്ട്രോൾ താഴെ വെച്ച് കഴിഞ്ഞാൽ കുഴപ്പമില്ല. LDL കൊളസ്ട്രോൾ നമ്മൾ ഗൈഡ് ലൈനിൽ 55 ആണെങ്കിലും അതിനേക്കാളും താഴെ 40 താഴെയൊക്കെ വെക്കുന്നതിലും കാര്യമായിട്ടുള്ളൊരു ടാർഗറ്റായിട്ട് തന്നെ നമുക്ക് എടുക്കേണ്ടതാണ്. സാധാരണമായി നമ്മൾ ഡോക്ടേഴ്സ് കൊടുക്കുന്ന പ്രധാനപ്പെട്ട ഒരു കൊളസ്ട്രോളിന് മരുന്ന് വെച്ചാൽ ഈ അറ്റോർവാസ്റ്റാറ്റിൻ എന്നുള്ള മെഡിസിൻ, അല്ലെങ്കിൽ റോസ്വാസ്റ്റാറ്റിൻ എന്നുള്ള മെഡിസിൻ ആയിരിക്കും. അപ്പോൾ ഈ മരുന്നുകൾ സാധാരണ ഹാർട്ട് അറ്റാക്ക് വന്നു കഴിഞ്ഞതിന് ശേഷം തുടർന്ന് രോഗികളത് കഴിക്കേണ്ടത് ആവശ്യമാണ്. പിന്നെ നമ്മൾ കണ്ടുവരുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊളസ്ട്രോൾ ഇപ്പോൾ നോർമലായി, അപ്പോൾ ഇനിയിപ്പോൾ മരുന്ന് വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് മരുന്ന് വിടുന്ന കുറേ പേഷ്യൻസ് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം ഇത്രേ ഉള്ളൂ, ഹാർട്ട് അറ്റാക്ക് ഒരാൾക്ക് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ കൊളസ്ട്രോൾ ഇനി നോർമൽ ആണെങ്കിലും, നമ്മൾ ഈ പറഞ്ഞ കട്ട് ഓഫിൻ്റെ താഴെ ആണെങ്കിൽ പോലും, നമ്മൾ ആ മെഡിസിൻ തുടർച്ചയായിട്ട് കണ്ടിന്യൂ ചെയ്യേണ്ട ആവശ്യമുണ്ട്.
1: ഇന്ന് നമ്മളോടൊപ്പം ഉണ്ടായിരുന്നത് 2017-2020 കാലങ്ങളിൽ ഗവൺമെന്റ് ഹോസ്പിറ്റൽ അഗത്തിയിൽ ഫിസിഷ്യനായി വർക്ക് ചെയ്യുകയും

0: 2020-21 കാലങ്ങളിൽ കുറ്റ്യാടി അമാന ഹോസ്പിറ്റലിൽ ഫിസിഷ്യനായി വർക്ക് ചെയ്തിരുന്നു. ഇപ്പോൾ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് കാലിക്കറ്റിൽ കാർഡിയോളജിസ്റ്റായി വർക്ക് ചെയ്തു വരുന്ന കൽപ്പേരി ദ്വീപ് സ്വദേശി ഡോക്ടർ മുഹമ്മദ് അക്മൽ ഹക്ക്. ഇനി അടുത്ത ആഴ്ച മറ്റൊരു വ്യക്തിയുമായി കേട്ടുമുട്ടാം. നന്ദി, നമസ്കാരം.
1: ആരോഗ്യവിചാരം ആകാശവാണി കവരത്തി നിലയം അവതരിപ്പിക്കുന്ന ആരോഗ്യ ബോധവൽക്കരണ പരിപാടി.
2: അവതരണം ഷഹനാസ് ബീഗം, ചാച്ചാളക്കപ്പാട്.

News on AIR app. ആകാശവാണി കവരത്തി നിലയത്തിൽ നിന്നുള്ള പരിപാടികൾ ഇനി നിങ്ങളുടെ മൊബൈലിലൂടെയും ആസ്വദിക്കാം. അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം. പ്ലേ സ്റ്റോറിൽ നിന്നും പ്രസാർ ഭാരതിയുടെ ന്യൂസ് ഓൺ AIR ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് ആപ്പ് തുറന്ന ശേഷം ലൈവ് റേഡിയോ സെലക്ട് ചെയ്യുക. ശേഷം സെർച്ച് ബോക്സിൽ കവരത്തി എന്ന് ടൈപ്പ് ചെയ്യുക. തുടർന്ന് ആകാശവാണി കവരത്തി എന്ന ബോക്സിൽ ക്ലിക്ക് ചെയ്യുക. കവരത്തി നിലയത്തിൽ നിന്നുള്ള പരിപാടികൾ ഇനി അനുസ്യൂതം ആസ്വദിക്കാം. News on AIR app.

ഇനി അല്പസമയത്തിനുള്ളിൽ ഹിന്ദിയിലും തുടർന്ന് ഇംഗ്ലീഷിലും വാർത്തകൾ കേൾക്കാം. ഡൽഹിയിലെ 8:30 മുതൽ കവരത്തി നിലയത്തിൽ നിന്നുള്ള പരിപാടികൾ തുടർന്ന് കേൾക്കാവുന്നതാണ്.

0: जिनके पास कोई गारंटी नहीं है, सरकार खुद उनकी गारंटर बन रही है.
1: കഴിഞ്ഞ ആറു വർഷത്തിനിടെ പി എം സ്വനിധിയുടെ കീഴിൽ 75 ലക്ഷത്തിലധികം തെരുവ് കച്ചവടക്കാർക്ക് 17,800 കോടിയിലധികം രൂപയുടെ ലോണുകൾ നൽകിയിട്ടുണ്ട്. കൂടാതെ പലിശ സബ്സിഡികൾ, ഡിജിറ്റൽ ഇടപാടുകൾക്ക് ക്യാഷ് ബാക്ക് എന്നിവയിലൂടെ 800 കോടി രൂപയുടെ സഹായവും നൽകിയിട്ടുണ്ട്. ഇന്ന് രാജ്യത്തുടനീളമുള്ള സ്ട്രീറ്റ് വെൻഡേഴ്സ്, അതിൽ 46% സ്ത്രീകളുമാണ്, അവരുടെ കച്ചവടത്തെ പുതിയ ഉയരങ്ങളിലേക്ക് കൊണ്ടുപോകുകയാണ്. പി എം സ്വനിധിയുടെ 6 വർഷങ്ങൾ ആവേശം, ബഹുമാനം, ആത്മാഭിമാനം.
2: ചലച്ചിത്ര ഗാനങ്ങളിൽ അടുത്തതായി കെനഡി ക്ലബ് 2 എന്ന ചിത്രത്തിനു വേണ്ടി വിജയ് യേശുദാസ്, കെ എസ് ചിത്ര ആലപിച്ച ഗാനം കേൾക്കാം. ഗാനരചന വിവേക്, സംഗീതം പകർന്നിരിക്കുന്നത് ഡി ഇമ്മാദ്.

0: जिनके पास कोई गारंटी नहीं है, सरकार खुद उनकी गारंटर बन रही है.
1: കഴിഞ്ഞ ആറ് വർഷത്തിനിടെ പി എം സ്വനിധിയുടെ കീഴിൽ 75 ലക്ഷത്തിലധികം തെരുവ് കച്ചവടക്കാർക്ക് 17,800 കോടിയിലധികം രൂപയുടെ ലോണുകൾ നൽകിയിട്ടുണ്ട്. കൂടാതെ പലിശ സബ്സിഡികൾ, ഡിജിറ്റൽ ഇടപാടുകൾക്ക് ക്യാഷ് ബാക്ക് എന്നിവയിലൂടെ 800 കോടി രൂപയുടെ സഹായവും നൽകിയിട്ടുണ്ട്. ഇന്ന് രാജ്യത്തുടനീളമുള്ള സ്ട്രീറ്റ് വെൻഡേഴ്സ്, അതിൽ 46% സ്ത്രീകളുമാണ്, അവരുടെ കച്ചവടത്തെ പുതിയ ഉയരങ്ങളിലേക്ക് കൊണ്ടുപോകുകയാണ്. പി എം സ്വനിധിയുടെ 6 വർഷങ്ങൾ ആവേശം, ബഹുമാനം, ആത്മാഭിമാനം.
2: ചലച്ചിത്ര ഗാനങ്ങളിൽ അടുത്തതായി ബനാറസ് എന്ന ചിത്രത്തിന് വേണ്ടി വിജയ് യേശുദാസ്, ശ്വേതാമോഹൻ എന്നിവർ ചേർന്ന് ആലപിച്ച ഗാനം കേൾക്കാം. ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം പകർന്നിരിക്കുന്നത് എം ജയചന്ദ്രൻ.

0: കടലക്കൊത്ത വായുള്ള കിനാവും കണ്ടോണ്ടിലാകണ്ട ദീപള എഴുത്തുകാരുള്ള മനസ്സിലെ ഹരമുള്ള വിഷയം നിങ്ങ കേട്ടിനിയാ.
1: ദീപള നാടൻ ചൊല്ല്, രാക്കഥ, മാലപ്പാട്ട്, റഹ്മാനി, നാടൻ പാട്ട് ഇവയെല്ലാം ഇവളെ മനസ്സിനുള്ളിൽ കിടന്ന് ഉരുകി ഉരുകി ഇളുത്തായി പുറത്തക്ക് പന്നതാണ്ടും.
0: അറബിക്കടലിലെ മണായും അഹ്റബിനെ ഉള്ളിന്റെ ഭീഷണ്ട കാറ്റിനെ തലോടലും ഏറ്റ് ഈ പവിഴമണിലെ സാഹിത്യം കേപ്പാം നിങ്ങൾക്ക് ആശയില്ല.
1: ദീപിള ഇളുത്തുകാരുള്ള കഥയും കവിതയും പാട്ടും ഭീഷണവും എല്ലാം കുടുപ്പാ ഉണ്ടാക്കിയ ആകാശവാണിയിലെ പരിപാടിയാണ്ടും
2: പവിഴമണിലെ സാഹിത്യം കേൾക്കാൻ മറക്കല്ലേ.
0: ശനിയാഴ്ച രാവിലെ 7:05 വൈകുന്നേരം 5:05.
3: ജിൻകെ പാസ് കോയി ഗാരണ്ടി നഹീ ഹൈ സർക്കാർ ഖുദ് ഉൻകി ഗാരണ്ടർ ബൻ റഹീ ഹൈ.
4: കഴിഞ്ഞ 6 വർഷത്തിനിടെ PM സ്വനിധിയുടെ കീഴിൽ 75 ലക്ഷത്തിലധികം തെരുവ് കച്ചവടക്കാർക്ക് 17,800 കോടിയിലധികം രൂപയുടെ ലോണുകൾ നൽകിയിട്ടുണ്ട്. കൂടാതെ പലിശ സബ്സിഡികൾ, ഡിജിറ്റൽ ഇടപാടുകൾക്ക് ക്യാഷ് ബാക്ക് എന്നിവയിലൂടെ 800 കോടി രൂപയുടെ സഹായവും നൽകിയിട്ടുണ്ട്. ഇന്ന് രാജ്യത്തുടനീളമുള്ള സ്ട്രീറ്റ് വെൻഡേഴ്സ്, അതിൽ 46% സ്ത്രീകളുമാണ്, അവരുടെ കച്ചവടത്തെ പുതിയ ഉയരങ്ങളിലേക്ക് കൊണ്ടുപോകുകയാണ്. PM സ്വനിധിയുടെ 6 വർഷങ്ങൾ ആവേശം, ബഹുമാനം, ആത്മാഭിമാനം.
0: ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. ചലച്ചിത്ര ഗാനങ്ങളിൽ അടുത്തതായി അഹദിയൻ്റെ വരികൾക്ക് ദേവ സംഗീതം പകർന്ന് KS ചിത്ര ആലപിച്ച ഗാനം കേൾക്കാം. ചിത്രം ഗോകുലത്തിൽ സീതൈ.
5: എന്തൻ കുരൽ കേട്ട്

0: ഫെയിം ഫോരിഷ. സ്ത്രീക്ക് സ്വപ്നങ്ങളും പ്രതീക്ഷകളുമുണ്ട്. ഉറച്ച ചുവടുവയ്പ്പിലൂടെ അവളത് നേടിയെടുക്കുന്നു. വ്യത്യസ്ത മേഖലയിൽ വിജയവഴി നേടിയവർ, അവരുടെ ജീവിതാനുഭവങ്ങൾ, വിജയകഥകൾ, സ്ത്രീ ജീവിത സ്പർശിയായ മറ്റു വിഷയങ്ങൾ എല്ലാം പങ്കുവെക്കുന്ന പരമ്പര ഫെയിം ഫോരിഷ. കേൾക്കാം ശനിയാഴ്ചകൾ രാവിലെ 7:45 വൈകിട്ട് 5:30 ആകാശവാണി കവരത്തി നിലയത്തിൽ. പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ 9496282383 എന്ന ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് സന്ദേശം അയക്കാം. സന്ദേശം അയക്കേണ്ട നമ്പർ ഒരിക്കൽ കൂടി 9496282383.
1: जिनके पास कोई गारंटी नहीं है, सरकार खुद उनकी गारंटर बन रही है.
2: കഴിഞ്ഞ 6 വർഷത്തിനിടെ PM സ്വനിധിയുടെ കീഴിൽ 75 ലക്ഷത്തിലധികം തെരുവ കച്ചവടക്കാർക്ക് 17,800 കോടിയിലധികം രൂപയുടെ ലോണുകൾ നൽകിയിട്ടുണ്ട്. കൂടാതെ പലിശ സബ്സിഡികൾ, ഡിജിറ്റൽ ഇടപാടുകൾക്ക് ക്യാഷ് ബാക്ക് എന്നിവയിലൂടെ 800 കോടി രൂപയുടെ സഹായവും നൽകിയിട്ടുണ്ട്. ഇന്ന് രാജ്യത്തുടനീളമുള്ള സ്ട്രീറ്റ് വെൻഡേഴ്സ്, അതിൽ 46% സ്ത്രീകളുമാണ്, അവരുടെ കച്ചവടത്തെ പുതിയ ഉയരങ്ങളിലേക്ക് കൊണ്ടുപോകുകയാണ്. PM സ്വനിധിയുടെ 6 വർഷങ്ങൾ ആവേശം, ബഹുമാനം, ആത്മാഭിമാനം.
3: ചലച്ചിത്ര ഗാനങ്ങളിൽ അടുത്തതായി തുമ്പിൻ എന്ന ചിത്രത്തിന് വേണ്ടി അഭിജിത്ത്, കെ.എസ്. ചിത്ര എന്നിവർ ആലപിച്ച ഗാനം കേൾക്കാം. ഗാനരചന ഫായിസ് അൻവർ, സംഗീതം നിഖിൽ വിനയ്.

ചലച്ചിത്ര ഗാനങ്ങളിൽ അടുത്തതായി റോബിൻഹുഡ് എന്ന ചിത്രത്തിനു വേണ്ടി വിജയ് യേശുദാസ്, ശ്വേതാ മോഹൻ എന്നിവർ ചേർന്ന് ആലപിച്ച ഗാനം. ഗാനരചന കൈതപ്രം, സംഗീതം എം ജയചന്ദ്രൻ.

ആകാശവാണി കവരത്തി നിലയത്തിൽ നിന്നുള്ള പ്രഭാത പ്രക്ഷേപണം സമാപിക്കുന്നു. ഈ നിലയത്തിൽ നിന്നുള്ള അടുത്ത പ്രക്ഷേപണം വൈകിട്ട് 5 മണിക്ക് ആരംഭിക്കും. ഇന്നത്തെ പരിപാടികൾ ശ്രോതാക്കൾക്കായി പങ്കുവച്ചത് ഹലിമ ബീഗം, കടപ്രത്തേയിലും. ഏവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. ഇപ്പോൾ തിരുവനന്തപുരം നിലയത്തിൽ നിന്നുള്ള പ്രക്ഷേപണം തുടരുന്നു.

ഹലോ പ്രിയഗീതത്തിൽ ഇന്ന് അതിഥിയായി എത്തുന്നത് പിന്നണി ഗായിക ദിവ്യ നായർ. പ്രശസ്ത ഗുരുക്കന്മാരായ ഡോക്ടർ ഓമനക്കുട്ടി, ആലപ്പുഴ ശ്രീകുമാർ എന്നിവരുടെ കീഴിൽ കർണാടക സംഗീതം അഭ്യസിച്ച് 12 വയസ്സിൽ അരങ്ങേറ്റം കുറിച്ച കലാകാരിയാണ് ജെ ആർ ദിവ്യ നായർ. പ്ലേബാക്ക് സിംഗർ, ലൈവ് പെർഫോമർ എന്നീ നിലകളിൽ ശ്രദ്ധേയയായ ദിവ്യ ആകാശവാണിയുടെ ബി ഹൈ ഗ്രേഡ് ലൈറ്റ് മ്യൂസിക് ആർട്ടിസ്റ്റ് കൂടിയാണ്. പി ജയചന്ദ്രൻ, കെ എസ് ചിത്ര, എം ജി ശ്രീകുമാർ തുടങ്ങിയ പ്രഗത്ഭർക്കൊപ്പം വേദി പങ്കിട്ടിട്ടുള്ള ദിവ്യ ഡി ജെ ആർ ലൈവ് ബാൻഡ് എന്ന സ്വന്തം മ്യൂസിക് ബാൻഡിലൂടെ ഇന്ത്യയിലും വിദേശത്തും നിരവധി വേദികളിൽ പ്രകടനം നടത്തിയിട്ടുണ്ട്. ഗായിക എന്നതിലുപരി മികച്ചൊരു ആങ്കർ, അഭിനേത്രി, ഇൻഡിപെൻഡന്റ് മ്യൂസീഷ്യൻ എന്നീ നിലകളിൽ തിളങ്ങി നിൽക്കുന്ന ദിവ്യ തെലുങ്കിലും ഗാനങ്ങൾ ആലപിച്ചിട്ടുണ്ട്. നേരറിയും നേരത്ത് എന്ന ചിത്രത്തിലെ മധുരമായൊരു കോകിലനാദം എന്ന ഗാനത്തിലൂടെ 2026 ഏപ്രിലിൽ പ്രഖ്യാപിച്ച 49th കേരള ഫിലിം ക്രിട്ടിക്സ് അവാർഡ്സിൽ മികച്ച ഗായികയ്ക്കുള്ള പുരസ്കാരം സ്വന്തമാക്കിയത് ദിവ്യയുടെ കരിയറിലെ ഏറ്റവും തിളക്കമാർന്ന നേട്ടമാണ്.

0: നമസ്കാരം. ഹലോ പ്രിയഗീതത്തിലേക്ക് സ്വാഗതം. ഞാൻ ജെ ആർ ദിവ്യ നായർ. ഞാനാണ് ഇന്ന് ഹലോ പ്രിയഗീതത്തിലെ അതിഥി. വിളിച്ചോളൂ, നമുക്ക് സംസാരിക്കാം. കുറെ നല്ല പാട്ടുകളും വിശേഷങ്ങളുമായി നമുക്ക് കൂടാം. ഹലോ പ്രിയഗീതത്തിലേക്ക് സ്വാഗതം. ഇതാരാണ് സംസാരിക്കുന്നത്?
1: ഹായ് മാം, എന്റെ പേര് ശ്രീകാന്ത് എന്നാണ്.
0: ആ ശ്രീകാന്ത്, എവിടുന്നാ വിളിക്കുന്നത്?
1: ഞാൻ വിഴിഞ്ഞത്തുനിന്നാണ് വിളിക്കുന്നത്.
0: ഓക്കെ, പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? ശ്രീകാന്ത് എന്താ ചെയ്യുന്നത്?
1: ഞാനിവിടെ ഐടി പ്രൊഫഷണലാണ്. ഞാൻ ഇവിടെ വർക്ക് ചെയ്യാണ്, കൽക്കൂട്ടത്ത് ഐടി കമ്പനിയിൽ വർക്ക് ചെയ്യാം.
0: ആണോ? ഓക്കെ. ഇന്ന് വർക്ക് ഫ്രം ഹോം ആണോ?
1: അതെ, ഇന്ന് വർക്ക് ഫ്രം ഹോം ആണ്.
0: അപ്പൊ വർക്ക് ഫ്രം ഹോം എങ്ങനെയാണ്? ഇഷ്ടമാണോ അതോ പോകുന്നതാണോ നല്ലതെന്ന് തോന്നുന്നു? പക്ഷെ വീക്ക്ലി വൺസ് ഒക്കെ പോകണം അല്ലേ?
1: വീക്ക്ലി വൺസ് ഒക്കെ പോകണം. ഇപ്പൊ നമുക്ക് ഏറ്റവും കൂടുതൽ സൗകര്യം എന്ന് പറഞ്ഞാൽ വർക്ക് ഫ്രം ഹോം ആണ്. എന്നല്ലേ, വീട്ടിലിരുന്ന് വർക്ക് ചെയ്യില്ല കുറച്ചുകൂടി നല്ലത്.
0: എന്നാലും ഏത് സമയത്തും മീറ്റിംഗ്സ് ഒക്കെ വരാറില്ല, അങ്ങനെ ഒരു പ്രശ്നമില്ലേ? തോന്നില്ല, അത് കുഴപ്പമില്ല. എന്നാലും വീട്ടില് ഇരിക്കാലോ എന്നുള്ളതാണ് അല്ലെ? ഇടക്കിടക്ക് എവിടെയെങ്കിലും ഒക്കെ ഇറങ്ങി പോകും. കേൾക്കുന്നുണ്ട് കമ്പനിക്കാര് കേട്ടോ.
1: ഞാൻ ആക്ച്വലി മാമിന്റെ വലിയൊരു ഫാനാണ്. ഞാൻ മാമിന്റെ ഷോസ് കണ്ടിട്ടു ലൈവ് ആയിട്ട്. അതെ, അപ്പൊ മാമിനൊന്നും പരിചയപ്പെടാൻ പറ്റില്ല, ഇപ്പൊ സംസാരിക്കാൻ പറ്റില്ല. സന്തോഷം.
0: ഓ സന്തോഷം. ഇനി ഷോസിന് വരുമ്പോ ശ്രീകാന്ത് എന്ന് പറഞ്ഞു വന്ന് പരിചയപ്പെടണം കേട്ടോ.
1: ഷുവർ ഷുവർ, ഉറപ്പായിട്ടും. എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട്. എനിക്ക് മെലഡി സോങ്സ് ഇഷ്ടമാണ്. അപ്പൊ ഞാൻ ഒരു മെലഡി സോങ് പാടും.
0: ഓക്കെ ഓക്കെ. എന്തെങ്കിലും സജഷൻ ഉണ്ടോ?
1: ഇല്ല, ഏത് മെലഡി സോങ് ആയാലും കുഴപ്പമില്ല. മെലഡി സോങ്സിന്റെ ഫാനാണ്.
0: തമിഴ് പാടിയാ മതിയോ?
1: ഓ മതി, ധാരാളം.
0: ഓക്കെ.

0: ഇഷ്ടായോ?
1: ഓ, അടിപൊളിയാണ്. അടിപൊളി. നേരത്തെ ഫോൺ കൂടെ കേൾക്കുമ്പോൾ നല്ല അടിപൊളി, ഒരുപാട് ഇഷ്ടപ്പെട്ടു.
0: ഓക്കെ, അപ്പൊ ഏത് പാട്ടാ കേക്കേണ്ടത് ശ്രീകാന്തിന്?
1: അവിടുന്ന് ഗാനം കേൾക്കാൻ സോങ്ങുകൾ.
0: ഓക്കെ, അവിടുന്ന് ഗാനം കേൾക്കാനുള്ള പാട്ടാണ് വേണ്ടത് അല്ലേ?
1: അതെ അതെ.
0: ഓക്കെ ഓക്കെ. പരീക്ഷ എന്ന് പറയുന്ന സിനിമയിൽ അവിടുന്ന് ഗാനം കേൾക്കാൻ. ഓക്കെ, എന്തായാലും കേൾപ്പിക്കാം ബാബുരാജ് മാഷിന്റെ, പി ഭാസ്കരൻ മാസ്റ്ററിന്റെ പാട്ട്. ഓക്കെ, അപ്പൊ സന്തോഷം കേട്ടോ വിളിച്ചതിൽ. ഒരുപാട് സന്തോഷം. താങ്ക് യു. താങ്ക്സ് ഫോർ കോളിംഗ്. ബൈ.

0: ഹലോ, പ്രിയഗീതത്തിലേക്ക് സ്വാഗതം. ഇത് ആരാണ് സംസാരിക്കുന്നത്?
1: ഞാൻ കിളിമാനൂരുള്ള സ്ഥിരസ്രോതാവാണ്. എന്താ വീടെ പിമി വേണുഗോപാൽ എന്നാണ് എന്റെ പേര്. കാനാറാം അടുത്തേക്കുന്ന സ്ഥലത്തു നിന്നാണ് വിളിക്കുന്നത്.
0: ഓ, ശ്വാസം കിട്ടിയല്ലോ ഇത്രയും നേരം പറയാൻ.
1: ഭഗവാനെ, എപ്പോൾ തുടങ്ങിയ ട്രൈ ആണെന്ന്. ഒത്തിരി നാളായി ഇതിലോട്ട് വിളിച്ചിട്ട്.
0: ഐശ്വര്യം ഉള്ളവര് വന്നിരുന്നാ കിട്ടുന്നു, മനസ്സിലായില്ലേ?
1: അയ്യോ, എനിക്ക് ദിവ്യ മേളത്തിൽ ഇത്രയും ഐശ്വര്യം ഉണ്ടെന്ന് എനിക്ക്. പുതിയ ചിത്രങ്ങളൊക്കെ ഏതാണ്?
0: ഇപ്പോ ഇറങ്ങാനുള്ള പടത്തിലെ പാട്ടുകളാണ്. ഇറങ്ങിയ പടം എന്ന് പറയുന്നത് നേരറിയും നേരത്തെന്ന് പറഞ്ഞ സിനിമയിലെ പാട്ടാണ്. പിന്നെ തെലുഗു വളരി എന്ന് പറഞ്ഞ സിനിമയിലെ പാട്ടുകളൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. അങ്ങനെ പോകുന്നു. ഷോസ് ഒക്കെ ആയിട്ട് ഫാമിലി എല്ലാരും സുഖമായിരിക്കുന്നു. നമ്മുടെ ഷോയൊക്കെ ഉള്ളപ്പോ, ട്രിവാൻഡ്രത്തോ ഒക്കെ ഉള്ളപ്പോ, എറണാകുളത്തൊക്കെ ഉള്ളപ്പോ വന്ന് കാണണം കേട്ടോ. പാട്ടുകൾ നേരിട്ട് കേൾക്കാൻ ഇഷ്ടമാണ്. അത് റേഡിയോയിലൂടെ മാത്രമേ കേൾക്കുള്ളോ?
1: റേഡിയോ ഏറ്റവും വലിയ ഒരു ആശ്വാസം.
0: അതാണ്.
1: പാടും.
0: അപ്പൊ പാടി പറഞ്ഞോളൂ.
1: കണ്ണീനും
0: കണ്ണാടിക്കുന്ന ചിത്രം ചേച്ചി ആടിയ എം ജയശങ്കർ സാറിന്റെ പാട്ട്. ഓക്കെ, തനിച്ചിരിക്കും, മനസ്സിലായി, പാടിക്കോളൂ.

0: തനിച്ചിരിക്കുമ്പോ തങ്കക്കിനാവിന്റെ തരിവളയുള്ളിൽ താളമിട്ടീനെ. പൊതിച്ചിരിക്കുമ്പോ കുഞ്ഞിക്കനവിന്റെ കുറുമഴയുള്ളിൽ ചെയ്തു തോന്നീനെ. പോയി മറഞ്ഞ പൊൻവസന്ത കാലമിന്നല്ലേ, ഒരു വാർമയിൽ തൂവലുമായി തൊട്ടുഴിയില്ലേ. തനിച്ചിരിക്കുമ്പോ തങ്കക്കിനാവിന്റെ തരിവളയുള്ളിൽ താളമിട്ടീനെ. ഓഹോ അതെയോ,
1: സൂപ്പർ, നന്നായിട്ട് പാടിയിട്ടാ, ഒരുപാട് ഇഷ്ടായി. ഈ പാട്ട് എത്ര പ്രാവശ്യം കേട്ടിട്ടുണ്ട്?
0: അയ്യോ, എനിക്ക് മണിച്ചേട്ടൻ എന്ന് പറഞ്ഞാലേ ജീവ.
1: മനസ്സിലായത്, ഒരുപാട് ഇഷ്ടമാണെന്ന് മനസ്സിലായി. ഈ പാട്ട് എനിക്ക് തോന്നുന്നു ഒരു 500 തവണയെങ്കിലും കേട്ടിട്ടുണ്ട് അല്ലേ?
0: പിന്നെ എപ്പോഴും
1: മനസ്സിലായി. അപ്പൊ ആ പാട്ട് വീണ്ടും
0: വെപ്രാളം കണ്ടപ്പോഴേ തോന്നിയില്ലേ?
1: എങ്കിലും മൊത്തത്തിലെ വെപ്രാളം കണ്ടപ്പോഴേ മനസ്സിലായി ഈ പാട്ട് ചോദിക്കാൻ. ഓക്കെ ഓക്കെ, അപ്പൊ ഈ പാട്ട് കേൾക്കാം കേട്ടോ. എല്ലാവർക്കും ഇഷ്ടമായി പാട്ട്, എന്തായാലും ഒരു വെറൈറ്റി.
0: ഓ,
1: താങ്ക് യു സോ മച്ച്.
0: രണ്ട് ഉയർച്ചയൊക്കെ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്.
1: ഓക്കെ,
0: ശരി, ബൈ.

0: ഗായിക ദിവ്യ നായർ അവതരിപ്പിക്കുന്ന ഹലോ പ്രിയ ഗീതം തുടരുന്നു.
1: ഹലോ പ്രിയ ഗീതത്തിലേക്ക് സ്വാഗതം. ഇതാരാണ് സംസാരിക്കുന്നത്?
2: മാഡം, എന്റെ പേര് ബിന്ദു ആണ്.
1: ഓക്കെ ബിന്ദു, എവിടെ നിന്നാ വിളിക്കുന്നത്?
2: വിഴിഞ്ഞം കല്ലുവെട്ടാംകുഴി എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്നാണ്.
1: വിഴിഞ്ഞത്ത് നിന്നാണ്. ഓക്കെ ഓക്കെ. എന്തൊക്കെയുണ്ട് വിശേഷം? വീട്ടിൽ ആരൊക്കെയുണ്ട്?
2: വീട്ടില് മൂന്ന് മക്കള്, പിന്നെ അച്ഛനും അമ്മയുണ്ട്.
1: പാട്ടുകൾ ഒരുപാട് ഇഷ്ടമുള്ള ആളായതുകൊണ്ടായിരിക്കുമല്ലോ ഈ പ്രോഗ്രാമിനെ വിളിച്ചത്, ഡെഫിനറ്റ്ലി അല്ലേ?
2: 4 വർഷത്തിന് മുമ്പ് വരെ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരുന്നതാണ്, ഇപ്പൊ കുറച്ച് ദിവസം കൊണ്ട് അങ്ങനെ വിളിക്കാറില്ല.
1: ഓക്കെ ഓക്കെ. അപ്പൊ ഞാന് ഒരു ചോദ്യം ചോദിക്കാം, ഇഷ്ടമുള്ള പാട്ടുകാരുടെ പേര് പറയാ.
2: ഏറ്റവും കൂടുതൽ എനിക്കിഷ്ടം യേശുദാസ്.
1: അപ്പൊ യേശുദാസ് സാറിന്റെ പാട്ടാണോ ഇന്ന് ആവശ്യപ്പെടുന്നത്? ആണ്. ഓക്കെ, അടിപൊളി പാട്ട്. രവീന്ദ്രൻ മാസ്റ്ററിന്റെ പാട്ടാണ്. പൂച്ചൽ ഖാദർ സാറാണ് ഈ പാട്ട് എഴുതിയത്. ഓക്കെ, നല്ല സെലക്ഷൻ ആണ്. എക്കാലത്തെയും മികച്ച പാട്ടുകളിൽ ഒന്നാണ് രാജീവം വിടരും എന്നുള്ളത്. അപ്പൊ എന്തായാലും
2: നല്ല പാട്ടാണ്.
1: നല്ല പാട്ടാണ്. അതെ അതെ.
2: അപ്പൊ താമസിക്കുന്നു?
1: ഞാനും ട്രിവാൻഡ്രം കാര്യാണ്. ആണോ? ഓക്കെ, ഞാൻ എപ്പോഴും വരാറുണ്ട് കേട്ടോ.
2: ഫ്ലോറിലാണ്.
1: ഓ,
2: അങ്ങോട്ട് വന്നാൽ മതി.
1: ഉറപ്പായിട്ടും ഉറപ്പായിട്ടും. അപ്പൊ വിളിച്ചാൽ ഒരുപാട് സന്തോഷം. കുറെ നാളിന് ശേഷമാണെങ്കിൽ ഇന്ന് വിളിച്ചല്ലോ. ഓക്കെ, അപ്പൊ ഓക്കെ. അപ്പൊ താങ്ക് യു.
2: എനിക്കും എന്നെ സ്നേഹിക്കുന്ന എല്ലാവർക്കും, എന്റെ മൂന്ന് മക്കൾക്കും, എന്റെ അച്ഛനും അമ്മയ്ക്കും, എന്റെ സഹോദരങ്ങൾക്കും, എന്റെ ഈ പോസിറ്റീവ് ഫ്രണ്ട്സിനും എല്ലാവർക്കും വേണ്ടി, മാഡത്തിനും കൂടെ വേണ്ടി പാട്ട് ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുന്നു.
1: ഓക്കെ ഓക്കെ, നല്ല ഡെഡിക്കേഷൻ ആണ്. എന്നെ സ്നേഹിക്കുന്ന എല്ലാവർക്കും, അതില് ബാക്കി പറഞ്ഞതെല്ലാം വരും കേട്ടോ. അത് തന്നെ ഇനഫാണ്. ഓക്കെ, അപ്പൊ
2: താങ്ക് യു.
1: ഓക്കെ, താങ്ക്സ് ഫോർ കോളിംഗ്.
2: ഓക്കെ.

രാജീവം വിടരും നിന്നിഴികൾ, കാശ്മീരം ഉതിരും നിൻ ചൊടികൾ.

കേട്ടാനായി പ്രണയപദം ഞാൻ പാടുന്നു, ഹൃദയമൈ നീ കേട്ടാനായി പ്രണയപദം ഞാൻ പാടുന്നു, ഒരു സ്വരമായി ഒരു ലയമായി അരികിൽ വരാൻ അനുമതി.

0: ചെടികൾ കാശ്മീരം ഉതിരും നിൻ ചുടികൾ എന്നിൽ പൂക്കുമ്പോ ഹൃദയമായി നീ കേൾക്കാനായി പ്രണയപദം ഞാൻ പാടുന്നു ഹൃദയമായി നീ കേൾക്കാനായി പ്രണയപദം ഞാൻ പാടുന്നു ഒരു സ്വരമായി ഒരു ലയമായി അരികിൽ വരാൻ അനുമതി നീ അരുളൂ രാജീവം വിടരും നിൻ വിഴികൾ കാശ്മീരം ഉതിരും നിൻ ചുടികൾ എന്നിൽ പൂക്കും
1: ഹലോ പ്രിയഗീതത്തിലേക്ക് സ്വാഗതം. ഇതാരാണ്?
2: നമസ്കാരം, ഞാൻ ശ്രീധരൻ ജോരെയാണ്.
1: ഓക്കെ ഓക്കെ ഓക്കെ. അവിടെ എന്തൊക്കെയുണ്ട് വിശേഷം?
2: എല്ലാവർക്കും സുഖമാണ്.
1: എല്ലാവർക്കും സുഖമാണ്. ഓക്കെ.
2: വീട്ടില് ഞാനും വൈഫും പിന്നെ മോനുണ്ട്, അവനും വൈഫും രണ്ട് പിള്ളേരും.
1: മോൻ എവിടെ വർക്ക് ചെയ്യുന്നു?
2: മോൻ നാലാഞ്ചിറ മാറിയൻ കോളേജിലെ ഓഫീസിലാണ് വർക്ക് ചെയ്യുന്നത്.
1: ഓക്കെ ഓക്കെ. പിന്നെ പാട്ട്?

0: ഒരുപാട് കേൾക്കുന്ന ആളായതുകൊണ്ടാണ് ആകാശവാണിയിലേക്ക് വിളിച്ചത് അല്ലേ.
1: അതെ.
0: ഇപ്പൊ ഏത് പാട്ടാണ് ചോദിക്കുന്നത്?
1: മോഹിനിയാട്ടം എന്നുള്ള പടത്തില്ലേ സ്വന്തം എന്ന പദത്തിന് അന്തർത്ഥം എന്ന് പറഞ്ഞൊരു
0: പാട്ടുണ്ട്.
1: ശ്രീമാരൻ നമ്പിയാണെന്ന് തോന്നുന്നു.
0: അതെ അതെ, തമ്പി സാറിന്റെ പാട്ടാണ്. എന്തായാലും ആ പാട്ട് കേൾപ്പിക്കാം കേട്ടോ. വിളിച്ചതിൽ ഒരുപാട് സന്തോഷം.
1: ഓക്കെ, ആൽ ദി ബെസ്റ്റ്.
0: താങ്ക് യു.

0: ഗായിക ദിവ്യ നായർ അവതരിപ്പിക്കുന്ന ഹലോ പ്രിയ ഗീതം തുടരുന്നു.
1: ഹലോ പ്രിയ ഗീതത്തിലേക്ക് സ്വാഗതം. ഇതാരാണ് സംസാരിക്കുന്നത്? സുലോചന, കരകുളം അല്ലേ? അങ്ങനല്ലേ പറഞ്ഞു? കരകുളത്ത് മഴയൊക്കെ ഉണ്ടോ ഇപ്പോ? കരകുളത്തുള്ള എല്ലാരും സുഖമായിരിക്കുന്നു എന്ന് പറയാണല്ലേ, എല്ലാ വീട്ടുകാരും സുഖമായിട്ടിരിക്കും. ഓക്കെ ഓക്കെ. പിന്നെ വീട്ടിൽ ആരൊക്കെ ഉണ്ട്?
2: വീട്ടിലെ എന്റെ മക്കള്, ഭർത്താവ്.
1: ആ ഓക്കെ. അപ്പൊ ഇന്ന് ചോദിക്കാൻ പോന്ന പാട്ട് ഇടനാഴി ഒരു കാലച്ചേല പാട്ടാണോ ചോദിക്കാൻ വിളിച്ചത്? അപ്പം വാതിൽ പഴുതിലൂടെ അറിയോ പാടാൻ? അറിയോ?
2: ഓക്കെ.
1: എന്തെങ്കിലും സജഷൻ ഉണ്ടോ പാട്ട്?
2: അങ്ങനെയൊന്നും.
1: ഓക്കെ ഓക്കെ.

0: ഇഷ്ടമാണോ ഈ പാട്ട്?
1: അങ്ങനത്തെ പാട്ടുകളൊക്കെ തന്നെ ഏറ്റവും കൂടുതൽ.
0: ആ, എനിക്ക് ആള് അറിഞ്ഞാണ് ഞാൻ ഇവിടെ പാട്ട് ചോദിക്കുമ്പോ പാടുന്നത്. വാതിൽ പഴുതിലൂടെ ആണ് ചോദിച്ചത്. അപ്പൊ ഞാൻ അങ്ങനത്തെ ഒരു ടൈപ്പ് പാട്ട് ആലോചിച്ച് പാടിയതാണ് കേട്ടോ.
1: എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനത്തെ പാട്ടുകൾ.
0: അപ്പൊ എന്തായാലും ഈ പാട്ട് കേൾപ്പിച്ചു തരാം കേട്ടോ. ദക്ഷിണാമൂർത്തി സ്വാമിയുടെ ONV സാർ രചിച്ച ഈ മനോഹരമായ ഒരു സോങ്. ഓക്കെ,
1: താങ്ക് യു, താങ്ക് യു. ഓക്കെ.

0: ഗ്രാമകേരളം, ഗ്രാമകേരളമൊക്കെ ഭയങ്കര ഇഷ്ടമാണ്.
1: ഇഷ്ടമാണ് ഇഷ്ടമാണ്. ഓക്കെ ഓക്കെ. അപ്പൊ സ്ഥിരം ശ്രോതാവാണ് അല്ലേ ആകാശവാണി?
0: ആകാശവാണി തിരുവനന്തപുരം കിട്ടൂടെ.
1: ആഹാഹാ. വീട്ടിൽ ആരൊക്കെയാ ഉള്ളത്?
0: വീട്ടിൽ ഞങ്ങൾ ഏഴുപേരാണ്, അഞ്ച് പെങ്ങന്മാരും ഞാനും ഒരു ചേട്ടനും ഉണ്ട്.
1: ഓക്കെ ഓക്കെ. ഇഷ്ടമുള്ള ഭക്ഷണം ഏതാണ്?
0: എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഇഷ്ടമാണ് പറയാനൊന്നുമില്ല. ഞാൻ പിന്നെ പൊറോട്ട ഇറക്കിയപ്പോ കഴിക്കാം.
1: ആ ഇഷ്ടമാണ്. ഓക്കെ ഓക്കെ. അതൊരു വികാരമാണല്ലേ നമ്മുടെ മലയാളികളുടെ.
0: ഞാൻ പൊറോട്ട കൂടുതൽ കഴിക്കാൻ ആഗ്രഹിക്കുന്ന ആളാ.
1: ഓ അടിപൊളി അടിപൊളി. ഹെൽത്തി അല്ല എന്നൊക്കെ പറഞ്ഞാലും അല്ലേ നമുക്ക് പൊറോട്ട വിട്ടൊരു കളിയില്ലാന്ന്.
0: പിന്നെ കട്ട്ലേറ്റ് ഉണ്ട്, പിന്നെ ചിക്കൻ റോള്, ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അതേസമയം സദ്യ കഴിച്ചുകഴിഞ്ഞാൽ അതിന്റെ രീതി പ്രത്യേകം ഉണ്ടാവും.
1: ഓക്കെ. അപ്പൊ ഇന്ന് ഏത് പാട്ടാവശ്യം?
0: സെല്ലിലോയിഡിനകത്ത് ഒരു പാട്ട്, കാറ്റേ കാറ്റേ പൂക്കാമരത്തിലെ പാട്ട് മോളി വന്നു പറഞ്ഞു.
1: ഓ അടിപൊളി പാട്ടാണ്, നമ്മുടെ എം ജയശങ്കൻ സാറിന്റെ പാട്ട്. ജയലക്ഷ്മി ചേച്ചിയും ശ്രീറാം മംഗളും പാടിയ നല്ലൊരു പാട്ടല്ലേ. ഒരുപാട് നാളിന് ശേഷം വന്നൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു സോങ് ആയിരുന്നു.
0: ഒരു പാട്ട് പാടാമോ?
1: ഞാനല്ലേ. ഓക്കെ, ഞാൻ പാടാം. ഏതെങ്കിലും പാട്ട് സജഷൻ ഉണ്ടോ?
0: ഏതെങ്കിലും
1: ഏതെങ്കിലും പാട്ട്. ഓക്കെ പാടാം.

0: മതിയോ?
1: താങ്ക് യു കേട്ടോ, നല്ല അടിപൊളി പാടിയിട്ടുണ്ട് കേട്ടോ.
0: ഓക്കെ, താങ്ക് യു സോ മച്ച് ഫോർ കോളിംഗ്. അപ്പൊ നമുക്ക് പാട്ട് കേൾക്കാം കേട്ടോ.
1: ഓക്കെ, താങ്ക് യു.

0: ഗായിക ദിവ്യ നായർ അവതരിപ്പിക്കുന്ന ഹലോ പ്രിയ ഗീതം തുടരുന്നു.
1: ഹലോ പ്രിയ ഗീതത്തിലേക്ക് സ്വാഗതം. ഇത് ആരാണ് വിളിക്കുന്നത്? ഓക്കെ, എവിടെ നിന്നാണ് വിളിക്കുന്നത്? വീട്ടിലാരൊക്കെയുണ്ട്? ഇപ്പൊ പുതിയ വിശേഷം എന്താണ് വീട്ടില്? പഴയതുപോലെ അങ്ങനെ പോകുന്നു. സിനിമകൾ ഇഷ്ടമുള്ള ആളാണ്?
2: തീർച്ചയായും.
1: ഇഷ്ടപ്പെട്ട ഒരു മൂന്ന് സിനിമയുടെ പേര് പറഞ്ഞേ.
2: ദൃശ്യം.
1: ആ ദൃശ്യം. ഓ, ദൃശ്യം 1, 2, 3 അല്ലേ? ഓക്കെ, അടുത്തത്?
2: അണ്ണൻതമ്പി.
1: ഓ, അണ്ണൻതമ്പി.
2: ജോണി വാക്കർ.
1: ജോണി വാക്കർ. ഓക്കെ, അപ്പൊ ഒരു മോഹൻലാൽ, രണ്ട് മമ്മൂട്ടി, അങ്ങനെ പറയാല്ലേ. ഓക്കെ ഓക്കെ. ഇവരുടെ രണ്ടുപേരുടെയും ഫാൻ ആണല്ലേ? രണ്ടുപേരുടെയും. ഓക്കെ, ഏത് പാട്ട്? ഞാൻ ഇഷ്ടമുള്ള ഒരു പാട്ട് വേണം. നാടോടി പൂന്തിങ്കൾ മുളിയിൽ ചൂടി നവര

0: നാടോടി. ഓക്കെ, താങ്ക് യു സോ മച്ച്. അപ്പൊ ഇന്ന് ഏത് പാട്ടാണ് വേണ്ടത്? തൂവാലത്തുമ്പികളിലെ പാട്ട്. ഓക്കെ, പെരുമ്പാവൂർ സാറിന്റെ പാട്ടാണ് മേഘം പൂത്ത് തുടങ്ങി എന്നുള്ള പാട്ട് അല്ലെ, തമ്പി സാറിന്റെ രചന. ഓക്കെ, അപ്പൊ വിളിച്ചാൽ ഒരുപാട് സന്തോഷം.
1: താങ്ക്
0: യു.

0: ഹലോ, പ്രിയഗതത്തിലേക്ക് സ്വാഗതം. ഇതാരാണ് സംസാരിക്കുന്നത്?
1: ഹലോ, ദിവ്യ മേഡല്ലേ?
0: അതെല്ലോ, ഇതാരാണ്?
1: ഞാൻ തിരുവനന്തപുരം ജില്ലയിലെ വെങ്ങാനൂരിനടുത്ത് പണങ്ങോട് നിന്നാണ്.
0: ഒരുപാട് സന്തോഷം കേട്ടോ വിളിച്ചത്. ഞാൻ ട്രിവാൻഡ്രംകാരിയാണ്.
1: എനിക്ക് വേണ്ടത് വലംബിരി ശങ്കിൻ തീർത്ഥമായി എന്നുള്ള പാട്ടാണ് വേണ്ടത്.
0: ഓക്കെ ഓക്കെ ഓക്കെ, നല്ല പാട്ടാണ്.
1: റിട്ടയേർഡ് എലക്ട്രിസിറ്റി ബോർഡ് ഉദ്യോഗസ്ഥനാണ്.
0: ആണോ? ഓക്കെ ഓക്കെ. എന്താണ് ആ പാട്ട് ഇഷ്ടപ്പെടാൻ കാര്യം? എത്രയും വർഷമായി? ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ,
1: 20 വർഷമായി.
0: അപ്പൊ എന്തുകൊണ്ടാണ് ആ പാട്ട് ഇത്ര ഇഷ്ടം?
1: സംഗീതം കേൾക്കാൻ വലിയ ഇമ്പമുള്ളതാണ്.
0: ആ ഓക്കെ ഓക്കെ. ആരാ സംഗീതം ചെയ്തതെന്ന് അറിയാവോ? ഓക്കെ, നമ്മുടെ ദക്ഷിണാമൂർത്തി സ്വാമിയാണ് ഇതിന്റെ സംഗീതം ചെയ്തിരിക്കുന്നത്. ലെജൻഡറി റൈറ്ററായ ശ്രീകുമാരൻ തമ്പി സാറിന്റെ രചനയുമാണ്. അപ്പോ നമുക്ക് ആ പാട്ട് കേൾക്കാം കേട്ടോ. ഓക്കെ.

ഗായിക ദിവ്യ നായർ അവതരിപ്പിച്ച ഹലോ പ്രിയ ഗീതം സമാപിച്ചു. നിർവഹണം സെവിൽ ജിഹാൻ, ഷിബിന അൻവർ. ഈ പരിപാടിയുടെ തുടർന്നുള്ള ഭാഗം അടുത്ത ആഴ്ച ഇതേ ദിവസം ഇതേ സമയം.

0: സ്പൈസ് സ്പോൺസേഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30.
1: ചലച്ചിത്രഗാനങ്ങൾ കേൾക്കാം. ആകാശദൂത് എന്ന ചിത്രത്തിനായി യേശുദാസ് പാടിയത്. രചന ഒ എൻ വി കുറുപ്പ്, സംഗീതം ഔസേപ്പച്ചൻ.

0: കമാങ് സി ഐ ടി സ്പോൺസർ പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ ഉച്ചയ്ക്ക് 2:30.
1: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
2: ആലിബാബയും 41 കള്ളന്മാരും. ഈ ചിത്രത്തിനായി മാധുരി പാടിയ ഗാനമാണിനി. രചന വയലാർ രാമവർമ്മ, സംഗീതം ജി ദേവരാജൻ.

0: സ്ത്രീ സാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
1: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. ലോകമെമ്പാടുമുള്ള മരണങ്ങളിലും വൈകല്യങ്ങളിലും പ്രധാനപ്പെട്ട ഒന്നാണ് സ്ട്രോക്ക് അഥവാ പക്ഷാഘാതം. ഈ രോഗത്തെക്കുറിച്ചും രോഗത്തിന്റെ പ്രാരംഭ ലക്ഷണങ്ങളെക്കുറിച്ചും നാം തീർച്ചയായും മനസ്സിലാക്കിയിരിക്കേണ്ടത് ഈ കാലഘട്ടത്തിൽ വളരെ അത്യാവശ്യമാണ്. സ്ട്രോക്ക് എന്ന രോഗാവസ്ഥയെക്കുറിച്ചും അതിൽ പൊതുജനങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചുമാണ് ഇന്ന് റേഡിയോ ഹെൽത്ത് ചർച്ച ചെയ്യുന്നത്. ഇതിൽ പങ്കെടുക്കുന്നത് തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ന്യൂറോളജി വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ ദിലീപ് ആർ. നമസ്കാരം ഡോക്ടർ, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം.
2: നമസ്കാരം
1: സർ. സ്ട്രോക്ക് അഥവാ പക്ഷാഘാതം ഉണ്ടാകാനുള്ള പ്രധാന കാരണങ്ങൾ എന്തെല്ലാമാണ്?
2: പക്ഷാഘാതം അഥവാ സ്ട്രോക്ക്, അത് പ്രധാനമായി കാരണങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് രണ്ട് തരത്തിലാണ് അത് ഉണ്ടാകുന്നത്. ഒന്ന് രക്തയോട്ടക്കുറവ് കാരണം ഉണ്ടാകുന്ന ഇസ്കീമിക് സ്ട്രോക്ക് എന്ന് പറയുന്ന പക്ഷാഘാതവും, രണ്ട് ബി പി കൂടിയിട്ട് രക്തസമ്മർദ്ദം കൂടിയിട്ട് രക്തക്കുഴൽ പൊട്ടി ബ്ലീഡിംഗ് ഉണ്ടാകുന്ന പക്ഷാഘാതം, പിന്നെ ഹെമറാജിക് സ്ട്രോക്ക് എന്ന് പറയും. അപ്പോൾ ഈ രക്തയോട്ടക്കുറവുണ്ടാകുന്നതും രക്തയോട്ടം കൂടി ബ്ലീഡിംഗ് ഉണ്ടാകുന്നതായിട്ട്. ഇതിൽ ഒന്നാമത്തെ തരത്തിലുള്ള രക്തയോട്ടക്കുറവുണ്ടാകുന്ന സ്ട്രോക്കുകളിൽ ഏറ്റവും പ്രധാന കാരണങ്ങളായിട്ട് പറയപ്പെടുന്നത് ഷുഗർ, ഡയബറ്റീസ്, ഹൈപ്പർ ടെൻഷൻ, രക്താതി സമ്മർദ്ദം, കൊളസ്ട്രോളിൻ്റെ പ്രോബ്ലംസ്, ഇവിടെ ഒബിസിറ്റി, അമിതവണ്ണം, പിന്നെ വ്യായാമമില്ലായ്മ, പുകവലി തുടങ്ങിയവയാണ്. ഇതെല്ലാം ജീവിതശൈലി രോഗങ്ങളാണ്. ഈ ജീവിതശൈലി രോഗങ്ങളാണ് പ്രധാനമായും ഇസ്കീമിക് സ്ട്രോക്കിലേക്ക് നയിക്കപ്പെടുന്നത്. ഹെമറാജിക് സ്ട്രോക്കിലേക്ക് ഏറ്റവും കോമൺ ആയിട്ടുള്ളത് ബി പി ആണ്, ഹൈപ്പർ ടെൻഷൻ, രക്താതി സമ്മർദ്ദം, ബി പി കൂടിയിരിക്കുന്നു, രക്തക്കുഴൽ പൊട്ടുന്നു, ബ്ലീഡിംഗ് ഉണ്ടാകുന്നു. പ്രധാനമായി ജീവിതശൈലി രോഗങ്ങളാണ്. ഏതാണ്ട് ഒരു മൊത്തം സ്ട്രോക്കിനെ കണക്കെടുക്കുകയാണെങ്കിൽ ഒരു 60-80% വരെ സ്ട്രോക്കുകളെല്ലാം ജീവിതശൈലി രോഗങ്ങൾ കാരണമാണ് പ്രധാനമായിട്ട് ഉണ്ടാകുന്നത്.
1: സർ, ഈ രോഗത്തിൽ സാധാരണ കണ്ടുവരുന്ന പ്രധാന ലക്ഷണങ്ങൾ എന്തെല്ലാമാണ്?
2: സ്ട്രോക്കിന് എപ്പോഴും സ്ട്രോക്കിന്റെ ലക്ഷണങ്ങൾ, സ്ട്രോക്ക് എന്ന വാക്കിൽ തന്നെ സ്ട്രോക്ക് എന്ന് പറഞ്ഞാൽ അടി എന്നുള്ള പെട്ടെന്നുണ്ടാകുന്ന ഒരു ലക്ഷണങ്ങളാണ് സ്ട്രോക്കിന്റെ സൂചകങ്ങളായിട്ടുള്ളത്. അതായത് ഏറ്റവും നമ്മൾ മുഖം ചിറി, സംസാരിക്കുമ്പോൾ മുഖം ഒരു വശത്തേക്ക് കൂടിപ്പോകുക, നാട്ടിൻ പുറത്ത് ചിറി കൊടുക്കുക എന്ന് പറയും. സംസാരിക്കുമ്പോൾ കുഴച്ചിൽ വരിക, പറയുന്ന കാര്യങ്ങൾ വ്യക്തതയില്ലാതാവുക, വാക്കുകൾ കിട്ടാൻ ശ്രമിക്കുമ്പോൾ മിണ്ടാൻ പറ്റാതാവുക, വാക്കുകൾ കിട്ടാതിരിക്കുക, കയ്യോ കാലിനോ ഒരു വശത്തെ കയ്യോ കാലിനോ ബലക്കുറവ് വരിക, ഒരു വശത്തെ കണ്ണിന് കാഴ്ചക്കുറവ് വരിക, നടക്കുമ്പം പെട്ടെന്ന് ബാലൻസിനുണ്ടാവുന്ന പ്രോബ്ലം. അപ്പം സംസാരത്തിന് കുഴച്ചിൽ, ചിറി കോടൽ, ഒരു വശത്തെ കൈകാലിനുള്ള ബലക്കുറവ്, ഒരു കണ്ണിനുള്ള കാഴ്ചക്കുറവ്, നടക്കുമ്പോൾ ഒരു വശത്തെ

0: ഉള്ള ബാലൻസിന്റെ പ്രോബ്ലം, ഇതെല്ലാം പെട്ടെന്നുണ്ടാകുകയാണെങ്കിൽ സ്ട്രോക്കിന്റെ ലക്ഷണങ്ങളാകാം. ഇത് സ്ട്രോക്കിന്റെ ലക്ഷണങ്ങളാണെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞ് എത്രയും പെട്ടെന്ന് നടപടി എടുക്കേണ്ടതും ആണ്.
1: അതുപോലെ തന്നെ സാർ, ഈ രോഗത്തെ നമുക്ക് മുൻകൂട്ടി തിരിച്ചറിയാനാവുമോ?
0: ഈ ഞാൻ ഈ മേൽ പറഞ്ഞ ലക്ഷണങ്ങൾ, അതായത് ഈ ലക്ഷണങ്ങൾ ചില രോഗികളിൽ ചിലപ്പോൾ ചിറിക്കൊരു കോടൽ മാത്രമേ കാണുകയുള്ളൂ, അവർക്ക് കൈക്കാലിന് ബലക്കുറവോ വേറെ ബുദ്ധിമുട്ടൊന്നും കാണില്ല. അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ചെറിയ സൂചകങ്ങളായി വരാം. അതിന് നമ്മൾ TIA ട്രാൻസിയന്റ് ഇസ്കീമിക് അറ്റാക്ക് എന്ന്, അതായത് പൂർണ്ണമായി സ്ട്രോക്കിന്റെ എല്ലാ ലക്ഷണങ്ങളും കാണില്ല, ചെറുതായി വന്ന് മിനിറ്റുകളോ സെക്കൻഡുകളോ നിന്നിട്ട് അങ്ങ് മാറിപ്പോകും. അങ്ങനെയുള്ള സൂചകങ്ങൾ, ഞാൻ നേരത്തെ പറഞ്ഞ ഇതേ ലക്ഷണങ്ങൾ സെക്കൻഡുകളോ മിനിറ്റുകളോ നിന്ന് മാറിപ്പോകുന്നത് ചിലപ്പോൾ സ്ട്രോക്കിന്റെ സൂചനയായി വന്നുപോകുക. അപ്പൊ അങ്ങനെയുള്ളപ്പോൾ ആ രോഗികൾ ഉടൻ തന്നെ അതിനുള്ള നടപടി എടുത്തില്ലെങ്കിൽ ഇവർക്ക് വലിയ സ്ട്രോക്ക് പിന്നീട് ഉണ്ടാകാൻ, ആദ്യത്തെ കണക്കുകൾ പറയുന്നത് ഇങ്ങനെ ചെറിയ സ്ട്രോക്കിന്റെ ലക്ഷണങ്ങൾ ഉണ്ടാകുന്നവരിൽ ഭൂരിഭാഗം ആൾക്കാരിലും 48 മണിക്കൂറിനുള്ളിൽ ഒരു മേജർ സ്ട്രോക്ക് ഉണ്ടാകുന്നതാണ്. നമ്മൾ അപ്പം തന്നെ അതിനുള്ള നടപടികൾ എടുത്താൽ, മരുന്നുകൾ കഴിച്ചു തുടങ്ങിയാൽ മേജർ സ്ട്രോക്ക് നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ കഴിയും. അപ്പം നേരത്തെ പറഞ്ഞ ലക്ഷണങ്ങൾ ചെറിയ സമയത്തോളം മിനിറ്റുകളോ സെക്കൻഡുകളോ നിന്ന് മാറുന്നത് മൈനസ് സ്ട്രോക്ക് അല്ലെങ്കിൽ TIA എന്ന് പറയുന്നു. അത് പിന്നീട് വരാനുള്ള സ്ട്രോക്കിന്റെ ഒരു സൂചകമായി കണക്കുകൂട്ടാം.
1: സാർ, ഈ പക്ഷാഘാതം സംശയിച്ചു കഴിഞ്ഞാൽ ഉടനടി ചെയ്യേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണ്?
0: പക്ഷാഘാതത്തിന്റെ ലക്ഷണങ്ങൾ, മേൽ പറഞ്ഞ ലക്ഷണങ്ങൾ നമുക്ക് മനസ്സിലായി, രോഗിക്ക് നമ്മുടെ മുമ്പിലിരിക്കുന്ന ഒരാൾക്ക് പക്ഷാഘാതം ഉണ്ടെന്ന് സംശയം തോന്നിയാൽ, അങ്ങനെയുള്ള രോഗികളിൽ കാര്യമായി ഫസ്റ്റ് എയ്ഡ് നിന്നും ഒരു റോളും ഇല്ല. അപ്പം നമുക്കറിയാം, ഇപ്പം നെഞ്ചുവേദന വന്നാൽ നമ്മൾ നാക്കിനടിയിൽ ഗുളിക ഇട്ടുകൊടുക്കാൻ ഒക്കെ പറയാറുണ്ട്, സോർബിട്രേറ്റ് ഗുളിക. പക്ഷേ സ്ട്രോക്കിന്റെ ലക്ഷണം വന്നു കഴിഞ്ഞാൽ അങ്ങനെ ഒരു ഫസ്റ്റ് എയ്ഡ് ചികിത്സയില്ല. എത്രയും പെട്ടെന്ന് അടുത്തുള്ള സ്ട്രോക്കിന്റെ ചികിത്സകൾ ലഭ്യമായ ആശുപത്രിയിൽ രോഗികളെ എത്തിക്കണം. അതായത് സ്ട്രോക്ക് റെഡി അല്ലെങ്കിൽ ചികിത്സകൾ ലഭ്യമായ, സ്ട്രോക്കിന്റെ ലക്ഷണങ്ങൾ കണ്ടാൽ നമുക്ക് വേണമെങ്കിൽ തൊട്ടടുത്തുള്ളൊരു ചെറിയ ക്ലിനിക്കിലേക്ക് രോഗിയെ എത്തിക്കാം. പക്ഷേ ചെറിയ ക്ലിനിക്കുകളും ഹെൽത്ത് സിസ്റ്റത്തിന്റെ ഇമ്പോർട്ടൻറ്റ് ഭാഗമാണ്, ഞാൻ അവരെ വില കുറച്ച് കാണുകയല്ല. പക്ഷേ ഈ സ്ട്രോക്കിന്റെ ചികിത്സാ രീതികൾ ചിലപ്പോൾ ഒരു ചെറിയ ക്ലിനിക്കിൽ അവൈലബിൾ ആവണമെന്നില്ല. അപ്പം മൂന്ന് കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഒന്ന്, നമ്മൾ കൊണ്ടുപോകുന്ന ആശുപത്രിയിൽ 24 മണിക്കൂറും കാഷ്വാലിറ്റി സർവീസസ് ലഭ്യമായിരിക്കണം, എമർജൻസി സർവീസ്. നമ്മൾ ചെല്ലുന്ന ഒരു ആശുപത്രിയിൽ അപ്പോൾ ഡോക്ടർ ഇല്ല, കാഷ്വാലിറ്റി ഇല്ല, അങ്ങനെ ഒരു ഹോസ്പിറ്റലിൽ നമ്മൾ രോഗിയെ കൊണ്ടുപോയിട്ട് കാര്യമില്ല. രണ്ട്, അതേ ആശുപത്രിയിൽ 24 മണിക്കൂറും സ്കാൻ ചെയ്യാനുള്ള ഫെസിലിറ്റി അവൈലബിൾ ആയിരിക്കണം, അതായത് അത് CT സ്കാൻ ആവാം, MRI സ്കാൻ ആവാം. അപ്പോൾ നമ്മൾ ഒരു ആശുപത്രി ചെല്ലുന്നു, അവിടെ ഡോക്ടറെ കാണാൻ കഴിയും, പക്ഷെ അവിടെ സ്കാൻ ഇല്ല, പിന്നെ നമ്മൾ വെളിയിലേക്ക് സ്കാൻ ചെയ്യാൻ പോകണം, നമ്മുടെ സമയം പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആശുപത്രിയിൽ 24/7 24 മണിക്കൂറും സ്കാൻ ചെയ്യാനുള്ള ഫെസിലിറ്റി വേണം. മൂന്ന്, ആ ആശുപത്രിയിൽ ഈ സ്ട്രോക്കിന്റെ രക്തക്കട്ട അലിയിച്ച് കളയാനുള്ള മരുന്ന് കൊടുക്കാനുള്ള ഫെസിലിറ്റിയും ഉള്ള ഒരു ഹോസ്പിറ്റലായിരിക്കണം. ഇല്ലെങ്കിൽ നമ്മൾ ഒരു ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ കണ്ടു, സ്കാൻ ചെയ്തു, സ്ട്രോക്കാണെന്ന് മനസ്സിലായി, പക്ഷെ അലിയിച്ച് കളയാനുള്ള മരുന്ന് കൊടുക്കാൻ മാർഗമില്ല, അതിന് പിന്നെ വേറെ ആശുപത്രി കൊണ്ടുപോകണം. അപ്പോൾ ഈ മൂന്ന് ചികിത്സ, അതായത് അത്യാഹിത വിവാഹം 27 മണിക്കൂറും വേണം, 27 മണിക്കൂറും സ്കാൻ എടുക്കാൻ കഴിയണം, 27 മണിക്കൂറും രക്തക്കട്ട അലിയിച്ച് കളയാനുള്ള മരുന്ന് ഇഞ്ചക്ടബിളായി കൊടുക്കാനുള്ള ഫെസിലിറ്റി ഉള്ള ആശുപത്രി ആയിരിക്കണം. ഇത് മൂന്ന് ഫെസിലിറ്റി ഉള്ള ആശുപത്രിയിലേക്ക് ആയിരിക്കണം രോഗിയെ എത്രയും വേഗം എത്തിക്കേണ്ടത്. അപ്പം ഇത് അപ്പം നമ്മുടെ അടുത്തുള്ള തൊട്ടടുത്തുള്ള ആശുപത്രികൾ ഏതൊക്കെയാണ് ഈ ചികിത്സ ലഭ്യമാണ് നമ്മൾ അറിഞ്ഞു വെച്ചിരിക്കുന്നത് വളരെ പ്രധാനമാണ്. ചിലപ്പോൾ നമ്മുടെ മാതാപിതാക്കൾ വളരെ ദൂരെ ആയിരിക്കാം, നമ്മുടെ റിലേറ്റീവ്സ് ദൂരെ ആയിരിക്കും, അപ്പൊ അവരുടെ അടുത്തുള്ള ഹോസ്പിറ്റൽസ് ഏതൊക്കെയാണ് ഇന്ന് നമ്മളൊന്ന് അറിഞ്ഞു വെച്ചിരിക്കുന്നത്, നമുക്കും അതുകൊണ്ട് ഗുണം ചെയ്യും, പേഷ്യൻസിനും അതുകൊണ്ട് ഗുണം ചെയ്യും. അപ്പൊ ഇതിന് ഈ ചികിത്സകളൊക്കെ ഇപ്പൊ ഞാൻ പറഞ്ഞു, ഇത് താമസിക്കരുതെന്ന്, കാരണം ഒരു മിനിറ്റ് താമസിക്കുന്നത് അനുസരിച്ച് ഈ പക്ഷാഘാതമുള്ള രോഗികളിൽ അവരുടെ തലച്ചോറിൽ 20 ലക്ഷം ഞരമ്പുകളാണ് ഡാമേജ് ആയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം തലച്ചോറിപ്പം നമുക്കറിയാം, കിഡ്നി കരൾ അതൊക്കെ നമുക്ക് ട്രാൻസ്പ്ലാന്റ് ചെയ്ത് മാറ്റാൻ പറ്റും, ഡാമേജ് വന്നാൽ നമുക്കത് മാറ്റി വെക്കാൻ പറ്റും. പക്ഷെ ബ്രെയിൻ അങ്ങനെയല്ല, പിന്നെ നമുക്ക് ട്രാൻസ്പ്ലാന്റ് മാറ്റി വെക്കാൻ കഴിയില്ല. അപ്പോൾ ഒരിക്കൽ ഡാമേജ് വന്നു കഴിഞ്ഞാൽ അത് പോയി, ആ ഫങ്ഷൻ പോയി, തിരിച്ചു വരാനുള്ള സാധ്യത പല പല കാര്യങ്ങളെയാണ് ആശ്രയിച്ചിരിക്കുന്നത്. അപ്പോൾ അത് എത്രയും ഡാമേജ് കുറയ്ക്കാൻ പറ്റുമോ അത്രയും നല്ലതാണ്. അപ്പോൾ എങ്ങനെ ഡാമേജ് കുറയ്ക്കാം? എത്രയും പെട്ടെന്ന് ചികിത്സ ലഭ്യമാക്കുക. എത്രയും പെട്ടെന്ന് ചികിത്സ ലഭ്യമാക്കണമെങ്കിൽ എല്ലാ രീതികളിലും ചികിത്സ അവൈലബിൾ ആയിട്ടുള്ള ആശുപത്രികളിലേക്കായിരിക്കണം നമ്മൾ രോഗികളെ കൊണ്ടുപോകേണ്ടത്.
1: സർ, ഈ പക്ഷാഘാതത്തെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഫാസ്റ്റ് എന്ന പ്രയോഗത്തിന് വളരെ പ്രാധാന്യമാണുള്ളത്, എന്താണ് അതിനെ കുറിച്ച് പറയാൻ?
0: കുറച്ചു മുമ്പ് നമ്മൾ പറഞ്ഞു സ്ട്രോക്കിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന്. അപ്പൊ അതിൽ ഞാനൊരു 6-7 ലക്ഷണങ്ങൾ പറയുകയുണ്ടായി. ഇപ്പൊ ഈ 6-7 ലക്ഷണങ്ങളിൽ ഏറ്റവും സാധാരണയായി കാണുന്ന 3 ലക്ഷണങ്ങളെ എടുത്തിട്ട് കമ്പൈൻ ചെയ്തുണ്ടാക്കിയ ഒരു കോഡ് ഫോമാണ് ഫാസ്റ്റ് എന്ന് പറയുന്നത്. അതായത് F എന്ന് പറയുന്നത് ഫേസ്, മുഖം, ചെറിയ കോടി, സംസാരിക്കുമ്പോൾ ചെറിയ കൊടുക്കുക. A എന്ന് പറഞ്ഞാൽ ആം, ഒരു ഒരു കൈക്ക് പൊക്കാൻ പറ്റാതാവുക, അല്ലെ പൊക്കി പിടിച്ചിരിക്കുന്ന കൈ താഴേക്ക് വീഴുക. S എന്ന് പറയുന്നത് സ്പീച്ച്, സംസാരിക്കുമ്പോൾ ഉള്ള കുഴച്ചിൽ. അപ്പം ഈ ചെറിയ കൊടുക, സംസാരത്തിന് കുഴച്ചിൽ, ഒരു കൈക്കോ കാലിനോ ബലക്കുറവ് വരിക എന്ന് പറഞ്ഞാൽ അത് സ്ട്രോക്കിന്റെ ലക്ഷണമാണ് എന്ന് നമ്മൾ പെട്ടെന്ന് മനസ്സിലാക്കണം. T എന്ന് പറഞ്ഞാൽ ടൈം ഈസ് ബ്രെയിൻ എന്നാണ്, അതായത് സമയം തലച്ചോറാണ്. എത്രയും

0: പെട്ടെന്ന് രോഗിയെ ആശുപത്രിയിൽ എത്തിക്കണം. അതുകൊണ്ടാണ് ഇപ്പം ഫാസ്റ്റ് എന്ന് പറയുന്നത്, പൊതുജനത്തിന്റെ ഇടയിൽ ഈ സ്ട്രോക്കിനെ കുറിച്ചുള്ള ലക്ഷണങ്ങളുടെ അവബോധം ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു കോഡ് രൂപമാണ്. ഇപ്പൊ FAS പല രോഗികളും ചോദിക്കും, സാർ എങ്ങനെയാണ് സ്ട്രോക്കിന്റെ ലക്ഷണങ്ങൾ തിരിച്ചറിയുക? ഒന്ന് ഇവർക്ക് നമുക്ക് പറഞ്ഞു കൊടുക്കാം. ചെറു കൂടുകയോ കൈക്കോ കാലിനോ വിലക്കുറവ് വരികയോ സംസാരത്തിന് കുഴച്ചിലോ വരികയാണെങ്കിൽ അത് സ്ട്രോക്കിന്റെ ലക്ഷണമാകും. എത്രയും പെട്ടെന്ന് ടൈം ബ്രെയിനാണ് സ്ട്രോക്കിന്റെ ചികിത്സകൾ ലഭ്യമായ ആശുപത്രിയിലേക്ക് രോഗിയെ എത്തിക്കേണ്ടതാണ്.
1: സാർ, പക്ഷാഘാതത്തിന്റെ ചികിത്സാ രീതിയെ കുറിച്ചൊന്ന് പറയാമോ?
0: ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞു, സ്ട്രോക്കിന്റെ ടൈം ഈസ് ബ്രെയിൻ, എല്ലാം ടൈം. നമ്മൾ സമയം ചികിത്സ താമസിക്കുന്നതനുസരിച്ച് ഡാമേജ് കൂടും. ഡാമേജ് കൂടുന്നതനുസരിച്ച് രോഗിക്ക് തിരികെ ജീവിതത്തിലേക്ക് വരാനുള്ള സാധ്യത കുറയും. അപ്പോൾ എത്രയും പെട്ടെന്ന് ചികിത്സകൾ നൽകുകയാണെങ്കിൽ അത്രയും കൂടുതൽ രോഗിക്ക് ബെനിഫിറ്റ് ആയിരിക്കും, വൈകല്യങ്ങൾ കുറഞ്ഞിരിക്കും, മരണനിരക്കും കുറഞ്ഞിരിക്കും. അപ്പോൾ ഈ രണ്ട് പ്രധാനമായി രക്തയോട്ട കുറവുണ്ടാകുന്ന സ്ട്രോക്ക് ആണെങ്കിൽ അത് രണ്ട് രീതികളിലുള്ളതാണ്. അക്യൂട്ട് ചികിത്സാ രീതി, എമർജൻസി അടിയന്തരമായി നമ്മൾ അവലംബിക്കേണ്ട രണ്ട് ചികിത്സാ രീതികളാണ് ഉള്ളത്. ഒന്ന്, ക്ലോട്ട് അലിയിച്ച് കളയാനുള്ള മരുന്ന് വെയിൻ വഴി ഇഞ്ചക്ട് ചെയ്യുന്ന IV ത്രോംബോളിസിസ് ചികിത്സയാണ് ഒന്നാമത്തത്. രണ്ട്, വലിയ ക്ലോട്ട് ആണെങ്കിൽ അത് കാത്ലാബിലേക്ക് രോഗിയെ ഷിഫ്റ്റ് ചെയ്ത് കാത്ലാബിൽ വെച്ച് ആൻജിയോഗ്രാം ചെയ്ത് ആ ക്ലോട്ട് എടുത്തു മാറ്റുന്ന ചികിത്സയാണ് മെക്കാനിക്കൽ ത്രോംബെക്ടിമി എന്ന് പറയുന്നത്. ഈ IV ത്രോംബോളിസിസ്, ഇൻട്രാവീനസ് ത്രോംബോളിസിസ്, അതായത് ഒരു മരുന്ന് ആൾട്ടിപ്ലേസ് അല്ലെ ടെനറ്റിപ്ലേസ് എന്ന് പറയുന്ന ഒരു മരുന്ന് നമ്മൾ വെയിൻ വഴി രക്തധമനി വഴി ഇഞ്ചക്ഷൻ നൽകുകയും ആ മരുന്ന് തലച്ചോറിനുള്ളിലുള്ള ക്ലോട്ട് ഉള്ളടത്ത് പോയി ആ ക്ലോട്ടിനെ അലിയിച്ച് കളയുകയും രക്ത ബ്ലഡ് ഫ്ലോ രക്തചംക്രമണം തിരിച്ചു വരികയും ചെയ്യുന്നതാണ് അതിന്റെ ഒന്നാമത്തെ ചികിത്സയുടെ കൺസെപ്റ്റ്. ഇപ്പൊ രോഗിയുടെ ലക്ഷണങ്ങൾ ഉണ്ടായി 4.5 മണിക്കൂറിനുള്ളിലാണ് നമ്മൾ ഈ ചികിത്സ കൊടുക്കേണ്ടത്. 4.5 മണിക്കൂറിന് ശേഷം കൊടുത്താൽ ഇതിന് വേണ്ടമായ ഫലപ്രാപ്തി കിട്ടാറില്ല. അപ്പൊ രോഗി ലക്ഷണങ്ങൾ ഉണ്ടായി 4.5 മണിക്കൂറിനുള്ളിലാണെങ്കിലാണ് നമുക്ക് ഈ മരുന്ന് കൊടുക്കുക. അപ്പൊ അവിടെയും ഈ ടൈം ഈസ് ബ്രെയിൻ ഉണ്ട്. നമ്മൾ തവച്ച് ഇപ്പൊ ചികിത്സകൾ ലഭ്യമല്ലാത്ത ആശുപത്രിയിൽ പോയി സമയം കളയുന്നതനുസരിച്ച് നമ്മൾ ചികിത്സ ലഭ്യമായ ആശുപത്രിയിൽ എത്തുമ്പോൾ ചിലപ്പോൾ ഈ 4.5 മണിക്കൂർ കഴിഞ്ഞെന്നിരിക്കും. നേരെ നമ്മൾ ആശുപത്രിയിൽ പോയി കഴിഞ്ഞാൽ മിക്കവാറും നമ്മൾ 4.5 മണിക്കൂറിനുള്ളിലായിരിക്കും എത്തിച്ചേരുന്നത്. രണ്ടാമത്തെ ചികിത്സാ രീതി ഞാൻ നേരത്തെ പറഞ്ഞു, കാത്ലാബിലുള്ള മെക്കാനിക്കൽ ത്രോംബെക്ടമി എന്ന ചികിത്സാ രീതി. അത് കാലിലെ ഫെമറൽ രക്തക്കുഴൽ വഴി ഒരു ട്യൂബ് ഉള്ളിൽ കൊണ്ടുപോയി മൈക്രോ കത്തീറ്റർ മൈക്രോ വയർ ഉപയോഗിച്ച് ആ ക്ലോട്ടിനെ സ്റ്റെന്റ് മുഖേന റിമൂവ് ചെയ്യുന്ന ചികിത്സയാണ് മെക്കാനിക്കൽ ത്രോംബെക്ടമി എന്ന് പറയുന്നത്. ഇവിടെയും ആ ക്ലോട്ട് മാറ്റുമ്പോൾ രക്തചംക്രമണം തിരിച്ചു വരികയും ഡാമേജ് കുറയുകയും രോഗി തിരിച്ച് ജീവിതത്തിലേക്ക് വരാനുള്ള സാധ്യത കൂടുകയും ചെയ്യുകയാണ്. അപ്പം പ്രധാനമായി രണ്ടാണ്, IV ത്രോംബോളൈസിസ് അലീച്ചുകളയുന്ന ചികിത്സ, രണ്ട് ക്ലോട്ട് കാത്ലാബിൽ മാറ്റുന്ന ചികിത്സ മെക്കാനിക്കൽ ത്രോംബെക്ടമി.
1: സാർ, ഈ പക്ഷാഘാതം ബാധിച്ചവരിൽ പുനരധിവാസ ചികിത്സയ്ക്ക് ഏറെ പ്രാധാന്യമില്ലേ? അതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്?
0: ഒരു സ്ട്രോക്ക് രോഗി വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ അടിയന്തരമായ ചികിത്സകൾ നൽകി കഴിഞ്ഞാലും ഇതിലൊരു 30-40% രോഗികളിൽ വൈകല്യങ്ങൾ വരാറുണ്ട്. കാരണം ഞാൻ ഡാമേജ് വന്ന ഭാഗം, ഓൾറെഡി ഡാമേജ് വന്ന ഭാഗം നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ കഴിയില്ല. അപ്പൊ അതിന് തിരിച്ച് ജീവിതത്തിലേക്ക് രോഗിയെ കൊണ്ടുവരാൻ പ്രധാനമായും പുനരധിവാസം വളരെ പ്രധാനമാണ്. അപ്പൊ പുനരധിവാസം എപ്പം ആരംഭിക്കാം എന്ന് പലരും ചോദിക്കാറുണ്ട്. സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു പേഷ്യന്റ് രോഗിയിൽ ഏറ്റവും 24 മണിക്കൂർ 24 മുതൽ 48 മണിക്കൂറിനുള്ളിൽ തന്നെ നമുക്ക് പുനരധിവാസം സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. പുനരധിവാസം അതായത് ന്യൂറോ റീഹാബിലിറ്റേഷനിൽ പല ഭാഗങ്ങളുണ്ട്. ഒന്ന്, ഫിസിയോതെറാപ്പി, അതായത് കൈകിടെയും കാലിന്റെയും ബലക്കുറവിനായിട്ട് ചെയ്യുന്ന വളരെ നമ്മൾ എളുപ്പത്തിൽ പറയുകയാണെങ്കിൽ എക്സസൈസുകൾ. രണ്ട്, സ്പീച്ച് തെറാപ്പി, സംസാരത്തിന് കുഴച്ചിലോ വാക്കുകൾ കിട്ടാൻ ബുദ്ധിമുട്ടോ ഉള്ളവർക്ക് സ്പീച്ച് തെറാപ്പി ചെയ്യാം. മൂന്ന്, ഓക്കുപേഷണൽ തെറാപ്പി, അതായത് നമ്മുടെ ജീവിതത്തിൽ ഒരു ഫലപ്രാപ്തിയുള്ള കാര്യം ചെയ്തെടുക്കാനായിട്ട് നമ്മുടെ കൈകളുടെയൊക്കെ ഫൈൻ സ്കിൽസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അങ്ങനെയുള്ള ഓക്കുപേഷണൽ, അപ്പം ഈ മൂന്ന് കമ്പോണൻസ് കൂടെ ചേർന്നതിനെയാണ് നമ്മൾ പുനരധിവാസം എന്ന് പറയുന്നത്. ഈ പുനരധിവാസം ആദ്യത്തെ സ്ട്രോക്ക് വന്ന് ആദ്യത്തെ 3 മുതൽ 6 മാസം വളരെ പ്രാധാന്യമുള്ള സമയമാണ്. ഈ 3 മുതൽ 6 മാസം കൊണ്ടാണ് രോഗിയുടെ പുനരധിവാസം വഴി വൈകല്യങ്ങൾ പരമാവധി കുറയാനുള്ള സാധ്യത. അപ്പം ആദ്യത്തെ 3 മുതൽ 6 മാസം രോഗിക്ക് ഫിസിയോതെറാപ്പി വളരെ എക്സ്റ്റെൻസീവായിട്ട് നൽകണം, വളരെ നന്നായി നൽകണം. നൽകിയാൽ സാധാരണ ആൾക്കാർ ചെയ്യുന്നത് 2-3 ദിവസം അല്ലെങ്കിൽ 1 ആഴ്ച ഫിസിയോതെറാപ്പി ചെയ്ത് പിന്നെ അങ്ങ് നിർത്തും. അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല. ചെയ്യുമ്പോൾ ഒരു മിനിമം ഒരു 3 മാസം കണ്ടിന്യൂസ് ആയിട്ട് ആ ഫിസിയോതെറാപ്പി ചെയ്താൽ നമ്മൾ ജീവിതത്തിലേക്ക് തിരിച്ചു വരാനുള്ള സാധ്യത വളരെ കൂടുതലായിരിക്കും. ഓരോ രോഗിയിലും പുനരധിവാസത്തിന്റെ രീതികൾ വ്യത്യാസമായിരിക്കും, തീവ്രത വ്യത്യാസമായിരിക്കും. അതെല്ലാം ഓരോ രീതി കണ്ടിട്ടായിരിക്കും ഒരു ടീം ഡിസൈഡ് ചെയ്യുന്നത്.
1: സാർ, ഈ പക്ഷാഘാതം വരാതിരിക്കുവാനായി ജീവിതശൈലിയിൽ വരുത്തേണ്ട മാറ്റങ്ങൾ എന്തൊക്കെയാണ്?
0: നേരത്തെ ഞാൻ പറഞ്ഞു, സ്ട്രോക്കിന്റെ 40% കാരണങ്ങളും ജീവിതശൈലി രോഗങ്ങളാണ്. ഉദാഹരണം ഷുഗർ അല്ലെങ്കിൽ കൊളസ്ട്രോൾ, BP. ഈ 3 രോഗങ്ങളും നമ്മൾ അഥവാ നമുക്കുണ്ടെങ്കിൽ അതിന്റെ കൺട്രോൾ, ഇപ്പം ഷുഗർ ആണെങ്കിൽ വെറും വയറ്റിലുള്ള ഷുഗർ ടെസ്റ്റ് ചെയ്യുമ്പോൾ അത് 90-130 ഇടയ്ക്ക് കീപ്പ് ചെയ്യാനും, ആഹാരത്തിന് ശേഷമുള്ള ഷുഗർ ആണെങ്കിൽ 140-180 ഇടയ്ക്ക് കീപ്പ് ചെയ്യാനായിട്ടുള്ള രീതിയിലുള്ള മരുന്നുകളും ഇൻസുലിനും കറക്റ്റ്. അപ്പം രണ്ട്,

0: ബി പിയുടെ മരുന്ന്, ബി പി മുകളിലുള്ള ബി പി 130-ൽ താഴെയായിരിക്കുന്നതാണ് അഭികാമ്യം. അതിനനുസരിച്ച് അതിൻ്റെ മരുന്നുകൾ കൃത്യമായി കഴിക്കുകയും ഇടയ്ക്ക് ചെക്ക് ചെയ്യുകയും മരുന്നിൻ്റെ ഡോസുകളിൽ വ്യതിയാനം വരുത്തുകയും വേണം. കൊളസ്ട്രോളും അതേപോലെ, LDL കൊളസ്ട്രോൾ എപ്പോഴും 70-ൽ താഴെയായിരിക്കുന്നതാണ് അഭികാമ്യം. പിന്നെ ഉള്ളത് വ്യായാമങ്ങളാണ്. നമ്മൾ ഈ അമിതവണ്ണം അല്ലെങ്കിൽ വ്യായാമയില്ലായ്മ അവോയ്ഡ് ചെയ്യാനായി ദിവസം ഒരു 20 മിനിറ്റ്, ആഴ്ചയിൽ ഒരു 5-6 ദിവസം ഒരു 20-30 മിനിറ്റ് നടന്നാൽ മതിയായിരിക്കും. അങ്ങനെ ഭയങ്കര ഓടി നമ്മൾ വിയർക്കണമെന്നല്ല, നടന്നല്ല, ഒരു ബ്രിസ്ക് വാക്കിംഗ് ധാരാളമാണ്. പിന്നെ പുകവലി, മദ്യപാനം അങ്ങനെയുള്ള ദുശീലങ്ങൾ ഉണ്ടെങ്കിൽ അത് നിർത്തുന്നത് നന്നായിരിക്കും. ഇതൊക്കെയാണ്, അതായത് കൃത്യമായി സമയത്ത് നമ്മുടെ ഹെൽത്ത് ശ്രദ്ധിച്ച് റിസ്ക് ഫാക്ടർ, ഷുഗർ, ബി പി, കൊളസ്ട്രോൾ ഉണ്ടെങ്കിൽ അത് കൺട്രോൾ ചെയ്ത് ബോഡി വെയിറ്റ് കാര്യമായി കൂടാത്ത രീതിയിൽ ദുശീലങ്ങളൊന്നുമില്ലാതെ നല്ല ജീവിതം നയിച്ചാൽ ശ്രമിച്ചാൽ ഇതെല്ലാം നമ്മൾ ചെയ്താലും ചിലപ്പോൾ വളരെ വിരളമായി നമുക്ക് സ്ട്രോക്ക് വന്നുകൂടായികയില്ല. പക്ഷേ ഇതെല്ലാം ചെയ്യുന്ന ആൾക്കാരുമായി താരതമ്യം ചെയ്യുമ്പോൾ സ്ട്രോക്കിന്റെ റിസ്ക് വളരെ വളരെ വളരെ കുറവായിരിക്കും.
1: സ്ട്രോക്ക് എന്ന രോഗാവസ്ഥയെക്കുറിച്ചും അതിൽ പൊതുജനങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചും ഇതുവരെ സംസാരിച്ച ഡോക്ടർ ദിലീപിന് റേഡിയോ ഹെൽത്തിന്റെ നന്ദി.
0: നന്ദി.
2: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM റേഡിയോ ഹെൽത്ത് @gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
3: ആകാശവാണി സമയം 10 മണി കഴിഞ്ഞ് 15 മിനിറ്റ്.

ഇന്നത്തെ രാഗാമൃതത്തിൽ പൊൻകുന്നം രാമചന്ദ്രൻ പാടുന്ന കൃതികൾ കേൾക്കാം. എസ് ആർ മഹാദേവ ശർമ്മ വയലിൻ, കെ സുന്ദരേശ്വരൻ മൃദംഗം. തോടിരാഗത്തിൽ പങ്കജാക്ഷ തവസേവ എന്നു തുടങ്ങുന്ന സ്വാതി തിരുനാൾ കൃതി. രൂപകതാളം

അവസാനമായി സുരട്ടി രാഗത്തിൽ അംഗാരകം ആശ്രയാമ്യഹം എന്നു തുടങ്ങുന്നു രൂപകതാളം, മുത്തുസ്വാമി ദീക്ഷിതർ കൃതി.

0: കുട്ടികളിലെ വൃക്കരോഗങ്ങളെ കുറിച്ച് ഡോക്ടർ ക്രിസ്റ്റി കാതറിൻ തോമസ് സംസാരിക്കുന്നു. ഇന്ന് ഉച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ.
1: ഈ അറിയിപ്പ് ശ്രദ്ധിച്ചോളൂ. ഡോക്ടറോട് ചോദിക്കാൻ തത്സമയ ഫോണിൻ പരിപാടിയിൽ നാളെ രാവിലെ 11:00 മുതൽ 12:00 വരെ കുട്ടികളുടെ ആരോഗ്യ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് തൈക്കാട് ഗവൺമെന്റ് സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രിയിലെ ശിശുരോഗ വിഭാഗം മുൻ മേധാവിയും പീഡിയാട്രീഷ്യനുമായ ഡോക്ടർ ബെന്നറ്റ് സൈലം മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ ഇനി പറയാം. 9495964321 മറ്റൊരു നമ്പർ 9496565321 ഇനി ഒരു നമ്പർ കൂടിയുണ്ട്. 9496596321 ഓർമ്മിക്കുക, കുട്ടികളുടെ ആരോഗ്യ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി നാളെ രാവിലെ 11:00 മുതൽ 12:00 വരെ. അറിയിപ്പ് കഴിഞ്ഞു.
2: ഉമംഗ് CIT സ്പോൺസർഡ് പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ ഉച്ചയ്ക്ക് 2:30. സ്പൈസ് സ്പോൺസർഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30.

0: ആകാശവാണി സമയം 11 മണി.
1: ആകാശവാണി
2: ഹരിതവാണി

കിളിക്കൊഞ്ചൽ, ചിത്രീകരണ പരമ്പര 4 ഭാഗം. രചന സി റഹീം. വേഴാമ്പൽ.

0: കേരളത്തിന്റെ സംസ്ഥാന പക്ഷിയാണ് മലമുഴക്കി വേഴാമ്പൽ. മഴക്കാടുകളുടെ ഉറ്റത്തോഴനായ ഈ പക്ഷിയെ സമുദ്രനിരപ്പിൽ നിന്നും 20 മീറ്റർ മുതൽ 1000 മീറ്റർ വരെ ഉയരത്തിൽ കാണാനാകും. ആരിലും കൌതുകമുണർത്തുന്ന വിചിത്രരൂപിയായ ഈ പക്ഷിയെ ചിത്രത്തിലെങ്കിലും കാണാത്തവർ വളരെ കുറവായിരിക്കും. മലമുഴക്കിയെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും അവയുടെ സ്വാഭാവികമായ ആവാസ കേന്ദ്രത്തിൽ പോയി കണ്ടിരിക്കേണ്ടതാണ്. ആതിരപ്പള്ളിയിലും തേക്കടിയിലും സൈലന്റ് വാലിയിലും നെല്ലിയാമ്പതിയിലും തുടങ്ങി പശ്ചിമഘട്ടത്തിന്റെ പല ഭാഗത്തും ഇവയെ കാണാനാവുന്നതേയുള്ളൂ. മലമുഴക്കി വേഴാമ്പലിനെ ഒരിക്കലെങ്കിലും നേരിൽ കണ്ടിട്ടുള്ളവർ അവയുടെ തലയിലെ കിരീടം പോലെ വലിപ്പമുള്ള കൊക്കും മകുടവും മറക്കാനിടയില്ല. ഗംഭീര സൗന്ദര്യമെന്നേ ഇവയെ വിശേഷിപ്പിക്കാനാവൂ.
1: കേരളത്തിൽ വേഴാമ്പലുകൾ പല പേരുകളിലാണ് അറിയപ്പെടുന്നത്. കട്ടോടം ചാത്തൻ, മരവിത്തലച്ചി, ജലപ്രിയം, ചാതകം, ധാരാടം, ദാത്യൂഹം, ദിഹേക്കസ്, വാപീഹം, സാരംഗം, സ്തോതകം, മദംഗജം, തൃശങ്കു, ഇങ്ങനെ പോകുന്നു ആ പേരുകൾ. ഈ പേരുകളിൽ പലതും സംസ്കൃതമാണ് താനും. വേഴാമ്പലുകൾ മഴ പെയ്യുമ്പോൾ മാത്രമാണ് വെള്ളം കുടിക്കുന്നത് എന്നൊരു തെറ്റിദ്ധാരണയുടെ അടിസ്ഥാനത്തിലാണ് ഈ പേരുകളൊക്കെ വന്നത്.

0: യഥാർത്ഥത്തിൽ ഇവ കാട്ടുകുളങ്ങളിൽ നിന്നും ആറ്റിൽ നിന്നുമൊക്കെ വെള്ളം കുടിക്കാറുണ്ട്. പഴങ്ങൾ ധാരാളമായി കഴിക്കുന്ന വേഴാമ്പലുകൾക്ക് കുറച്ച് വെള്ളമേ ആവശ്യമായി വരുന്നുള്ളൂ. അതുകൊണ്ട് മറ്റു പക്ഷികളെപ്പോലെ വെള്ളം കുടിക്കുന്നത് ഇവ പതിവില്ലെന്ന് മാത്രം. കൂടാതെ രണ്ടിതിലകൾ പോലെയുള്ള വൃക്കകളുള്ള ഒരേ ഒരു പക്ഷിയാണ് വേഴാമ്പലുകൾ. വൃക്കകളിലെ ഈ പ്രത്യേകത മൂലം ശരീരത്തിലെ വെള്ളക്കുറവ് പരിഹരിക്കാനുള്ള ശേഷി ഇവയ്ക്ക് ലഭിക്കുന്നു.
1: ലോകത്താകെ 54 ജാതി വേഴാമ്പലുകളുണ്ട്. ഇന്ത്യയിൽ കാണുന്ന

0: വേഴാമ്പലുകളിൽ ഏറ്റവും വലുതാണ് മലമുഴക്കി വേഴാമ്പലുകൾ. പ്രായപൂർത്തിയായ പക്ഷിക്ക് 3 കിലോയോളം ഭാരമുണ്ടായിരിക്കും. തടിച്ച കൊക്കിന് മുകളിൽ തിളക്കമാർന്ന മഞ്ഞ നിറവും കറുപ്പും കലർന്ന വലിയ മകുടം ഇവയുടെ പ്രത്യേകതയാണ്. മുന്നിൽ നിന്ന് നോക്കുമ്പോൾ ഈ മകുടത്തിന് ഇംഗ്ലീഷ് അക്ഷരമാലയിലെ യു എന്ന അക്ഷരത്തിന്റെ രൂപമായിരിക്കും. ഭാരമേറിയ ഈ മകുടവും കൊക്കും ചുമക്കുന്നതിന് അനുയോജ്യമായ കഴുത്താണ് ഇവയ്ക്കുള്ളത്. കഴുത്തിലെ 2 കശേരുക്കൾ പരസ്പരം ചേർന്നാണ് ഇരിക്കുന്നത്. കാടുകുലുക്കും വിധം ഉച്ചത്തിൽ ശബ്ദിക്കാനും കഴുത്തിന്റെ ഈ ഇരട്ട കരുത്ത് ഇവയ്ക്ക് തുണയാകുന്നു.
1: മലമുഴക്കി വേഴാമ്പലുകളിൽ വലിപ്പ കൂടുതലുള്ളതാണ് ആൺപക്ഷി. മലമുഴക്കിയുടെ കൊക്കും തലയിലെ പാത്തിയും മഞ്ഞയായിരിക്കും. കഴുത്തും വാലും വെള്ള. മുഖം, പുറം ചിറകുകൾ, മാറിടം ഇവയെല്ലാം നല്ല കറുപ്പ്. കണ്ണിന്റെ നിറം ആണിന് ചുവപ്പായിരിക്കും. പെണ്ണിനിത് നീല കലർന്ന വെളുപ്പായിരിക്കും. കറുത്ത ചിറകുകളിൽ 2 വെള്ളപ്പട്ടകളും വെളുത്ത വാലിൽ വീതിയുള്ള ഒരു കറുത്ത പട്ടയും ഇവ പറക്കുമ്പോൾ തെളിഞ്ഞുകാണാം. പൂവന് തലയുടെ പാത്തിയുടെ മുമ്പിലും പുറകിലും കറുപ്പ് നിറമുണ്ടായിരിക്കും. പിടയ്ക്ക് പാത്തിയുടെ പിന്നിൽ ചുവപ്പ് നിറമായിരിക്കും.
0: വേഴാമ്പലിനെ കുറിച്ച് ആരോ പ്രചരിപ്പിച്ചൊരു കഥയാണ് കുട്ടോടം ചാത്തൻ എന്ന പേര് ഇവയ്ക്ക് ലഭിക്കാൻ കാരണം. പണ്ട് ചാത്തൻ എന്ന പേരുള്ളൊരു കാലിച്ചെക്കൻ ഉണ്ടായിരുന്നു. കാലികൾക്ക് സമയത്തിന് വെള്ളം കൊടുക്കാതെ ചാത്തൻ അവയെ കഷ്ടപ്പെടുത്തി. പശുക്കൾ വെള്ളം കുടിക്കാനില്ലാതെ ദാഹിച്ചു വലഞ്ഞ് കരഞ്ഞു. പശുക്കളുടെ മുന്നിൽ വെള്ളമൊഴിച്ചു വയ്ക്കാനുള്ള കട്ടോടം എപ്പോഴും ഒഴിഞ്ഞു തന്നെ കിടന്നു. ദാഹം മൂലം പൊറുതിമുട്ടിയ പശുക്കൾ കാലിച്ചെക്കനായ ചാത്തനെ ശപിച്ചു. നീ കട്ടോടവും തലയിൽ ചുമന്ന് ദാഹിച്ചു വലയട്ടെ എന്നായിരുന്നു അവയുടെ ശാപം. ഇതോടെ ചാത്തൻ വേഴാമ്പലായി മാറി. തലയിൽ കട്ടോടവും ചുമന്ന് വെള്ളം കുടിക്കാനായി മഴയും കാത്തിരിക്കാൻ തുടങ്ങി. എപ്പോഴും ദാഹിച്ച് മഴ കാത്തിരിക്കേണ്ട ഗതികേടിലുമായി. നമ്മുടെ പൂർവസൂരികൾ ഇങ്ങനെ കഥകൾ ഉണ്ടാക്കാൻ ബഹുമിടുക്കരായിരുന്നു. പഴമക്കാർ ഇന്നത്തെ പോലെ ശാസ്ത്രീയ പക്ഷി നിരീക്ഷകരൊന്നുമായിരുന്നില്ലെങ്കിലും കാൽപ്പനിക പക്ഷി നിരീക്ഷകരായിരുന്നുവെന്നതിൽ സംശയമില്ല. എന്തെന്ത് കഥകളാണെന്നോ അവർ ഓരോ പക്ഷികളെക്കുറിച്ചും ഉണ്ടാക്കിയിട്ടുള്ളത്. ലോകത്തെവിടെയും ഇത്തരത്തിൽ പ്രാചീന സമൂഹങ്ങൾ കഥകൾ ഉണ്ടാക്കിയിരുന്നു. നിങ്ങൾ ഒരു വേഴാമ്പലിനെ കൊന്നാൽ പ്രളയത്തെ ക്ഷണിച്ചു വരുത്തലാവുമെന്ന് ആഫ്രിക്കയിലെ ചില ഗോത്രങ്ങൾ വിശ്വസിക്കുന്നു. ആഭരണമായും തലപ്പാവിന്റെ അലങ്കാരമായും പല ഗോത്രങ്ങളും വേഴാമ്പലുകളുടെ തൂവലുകൾ ഉപയോഗിച്ച് വരുന്നുണ്ട്.
2: മലമുഴക്കി വേഴാമ്പൽ കേരളത്തിന്റെ മാത്രമല്ല അരുണാചൽ പ്രദേശിന്റെ കൂടി സംസ്ഥാന പക്ഷിയാണ്.
3: പക്ഷി നിരീക്ഷകയും ഫോട്ടോഗ്രാഫറും ബാലസാഹിത്യകാരിയുമായ ഫൈറൂസ് ബീഗം.
2: കേട്ടും വായിച്ചുമുള്ള അറിവിൽ നിന്ന് നേരിട്ട് കാണാനുള്ള ആഗ്രഹം നടന്നത് ഒരു നെല്ലിയാമ്പതി യാത്രയിലാണ്. ഞങ്ങളുടെ ഫോട്ടോഗ്രാഫി സുഹൃത്തുക്കളുടെ കൂടെ ഉള്ള യാത്രയിലാണ് വേഴാമ്പലുകളെ ആദ്യമായി കണ്ടത്. ഒരു വേഴാമ്പലിനെ 2 ആനറാഞ്ചി പക്ഷികൾ ആട്ടിപ്പായിക്കുന്നതായിരുന്നു ആ കാഴ്ച. ഭക്ഷണം തേടിപ്പോകുന്ന വേഴാമ്പൽ മറ്റു പക്ഷികളുടെ കൂട്ടിൽ നിന്ന് കുഞ്ഞുങ്ങളെ പിടിച്ചു കൊണ്ടുപോകും. അതിനെ പ്രതിരോധിക്കുന്നതായിരുന്നു അന്ന് ഞങ്ങളവിടെ കണ്ടത്. തുടർന്ന് അവയുടെ കൂടും അമ്മയും അച്ഛനും കുഞ്ഞിന് ഭക്ഷണം എത്തിച്ചു കൊടുക്കുന്നതുമെല്ലാം ക്യാമറയിൽ പകർത്താനായി. അന്ന് 2 കൂടുകൾ നിരീക്ഷിക്കാനും കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം നൽകുന്ന രീതികൾ കാണാനും സാധിച്ചു. മലമുഴക്കി വേഴാമ്പലുകളിൽ ആൺപക്ഷിയും പെൺപക്ഷിയും കാഴ്ചയിൽ ഒരുപോലെ തോന്നുമെങ്കിലും അവയുടെ കണ്ണുകളുടെ നിറവും ശരീരത്തിന്റെ വലിപ്പവും നോക്കി എളുപ്പത്തിൽ തിരിച്ചറിയാം. ആൺപക്ഷികളുടെ കണ്ണുകൾക്ക് ചുറ്റുമുള്ള ഭാഗം കടും ചുവപ്പ് നിറമായിരിക്കും. എന്നാൽ പെൺപക്ഷികൾക്ക് കണ്ണിന്റെ ചുറ്റുമുള്ള ഭാഗം വെളുപ്പ് നിറഞ്ഞ ഒരു കളറായിരിക്കും. ആൺപക്ഷികൾക്ക് തലക്ക് മുകളിൽ സ്വർണ്ണ നിറത്തിലുള്ള വലിയ തൊപ്പി പൊതുവെ മുൻഭാഗത്തും പിൻഭാഗത്തും കറുത്ത വരകൾ കാണാവുന്നതാണ്. എന്നാൽ പെൺപക്ഷിയുടെ തൊപ്പി താരതമ്യേന ചെറുതാണ്. കൂടാതെ തൊപ്പിയുടെ പിൻഭാഗത്ത് കറുത്ത നിറവും കാണാറില്ല. അതുപോലെ ആൺപക്ഷിയുടെ ശരീരവും കൊക്കുമൊക്കെ വലുതായിരിക്കും. എന്നാൽ പെൺപക്ഷി താരതമ്യേന ശരീരപ്രകൃതവും കൊക്കും ഒക്കെ ചെറുതുമായിരിക്കും. ഇവയുടെ പ്രജനനകാലം സാധാരണയായി നവംബർ തൊട്ട് ഏപ്രിൽ വരെയുള്ള കാലയളവിലാണ്. വേഴാമ്പലുകൾ സാധാരണയായി കാട്ടിലെ ഏറ്റവും ഉയർന്ന വലിയ മരങ്ങളിലെ സ്വാഭാവിക മരപ്പൊത്തുകളാണ് കൂടുകൂട്ടാൻ തിരഞ്ഞെടുക്കുന്നത്. വർഷങ്ങളോളം ചിലപ്പോൾ ഇവ ഒരേ കൂട് തന്നെ വീണ്ടും ഉപയോഗിക്കുന്നത് കണ്ടിട്ടുണ്ട് ഞങ്ങൾ. ആൺപക്ഷിയും പെൺപക്ഷിയും ഒരുമിച്ചാണ് കൂടൊരുക്കുന്നത്. ഒരു പെൺപക്ഷി പൊത്തിനകത്തേക്ക് കയറി അതിനുശേഷം അടയിരിക്കുന്നു. കുഞ്ഞു വിരിഞ്ഞു പുറത്തു വരുന്നത് വരെ ആൺപക്ഷിയാണ് ഭക്ഷണം കൊടുക്കുന്നത്. മുട്ട വിരിഞ്ഞു വന്നതിന് ശേഷം പെൺപക്ഷി തൻ്റെ കൂട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി കുഞ്ഞിന് അച്ഛനും അമ്മയുമാണ് പിന്നീട് ഭക്ഷണം ശേഖരിച്ച് കൊണ്ടുകൊടുക്കുന്നത്. കുഞ്ഞുങ്ങൾക്ക് പഴങ്ങൾക്ക് പുറമെ ചെറിയ പക്ഷി കുഞ്ഞുങ്ങളെയും അതുപോലെ പാമ്പ് തുടങ്ങിയ ജീവികളെയും ഒക്കെ കൊടുക്കാറുണ്ട്. ആതിരപ്പള്ളിക്കടുത്ത മലക്കപ്പാറയിൽ വെച്ചും നിലമ്പൂരിനടുത്തുള്ള നാടുകാണി വനപ്രദേശത്ത് വെച്ചും ഞങ്ങൾക്ക് വേഴാമ്പലിനെ കാണാൻ സാധിച്ചിട്ടുണ്ട്.
1: നമ്മുടെ നാട്ടിൽ ധാരാളം ജാതി പക്ഷികളുണ്ടെങ്കിലും സംസ്ഥാന പക്ഷി എന്ന പദവി മലമുഴക്കി വേഴാമ്പലിന് കിട്ടാൻ എന്താവും കാരണം? ഭൂമിയിലെ ഏറ്റവും മികച്ച ആവാസ വ്യവസ്ഥകളിൽ മാത്രമാണ് വേഴാമ്പലുകളെ കാണാനാകുക. കേരളമെന്ന സുന്ദര ഭൂമി പശ്ചിമഘട്ടത്തിന്റെ മടിത്തട്ടിലാണ് സ്ഥിതി ചെയ്യുന്നത്. ലോകത്തിലെ തന്നെ ഏറ്റവും ജൈവസമ്പന്നമായ പ്രദേശങ്ങളിലൊന്നെന്ന ഖ്യാതിയും പശ്ചിമഘട്ടത്തിനുണ്ട്. ഇവിടെ ജോഡികളായും ചെറുകൂട്ടമായും മലമുഴക്കികളെ കാണാനാകും. അങ്ങനെ വരുമ്പോൾ ലോകത്തിനു മുമ്പിലേക്ക് അഭിമാനത്തോടെ നമുക്കുയർത്തിക്കാട്ടാനുള്ള പൈതൃക സമ്പത്താണ് മലമുഴക്കി വേഴാമ്പലുകൾ.
0: വേഴാമ്പലുകളുടെ പ്രൗഢിയും കുടുംബം നോക്കുന്നതിൽ കാണിക്കുന്ന ത്യാഗവും ആത്മാർത്ഥതയും ഇവയെ നമ്മുടെ സംസ്ഥാന പക്ഷിയായി തെരഞ്ഞെടുക്കുന്നതിന് കാരണമായിട്ടുണ്ടാകാം. ഒരേ ഇണയോടൊപ്പം ജീവിതകാലം മുഴുവൻ ജീവിക്കുന്ന പക്ഷിയുമാണ് വേഴാമ്പൽ. കൂടൊരുക്കുന്നതിന്റെ പേരിൽ ഏറെ പ്രശസ്തി ആർജിച്ച പക്ഷിയാണ് ഇത്. മരങ്ങളുടെ സ്വാഭാവികമായ പോടിൽ തങ്ങളുടെ മലം ഉപയോഗിച്ച് അവയെ രൂപപ്പെടുത്തിയാണ് കൂടൊരുക്കുക. പിട കൂടിനുള്ളിൽ മുട്ടയിടാനായി കയറിയാൽ പിന്നെ കുഞ്ഞുങ്ങളെ അടയിരുന്ന് വിരിയിച്ചിറക്കുന്നത് വരെ അവയ്ക്ക് ആഹാരം നൽകുന്നത് പൂവൻ പക്ഷിയായിരിക്കും. മിശ്രഭോജികളാണ് വേഴാമ്പലുകൾ, പ്രത്യേകിച്ച് കൂടൊരുക്കുന്ന കാലത്ത്.
1: മലമുഴക്കി വേഴാമ്പലുകളുടെ ഇംഗ്ലീഷിലുള്ള പേര് ഗ്രേറ്റ് ഇന്ത്യൻ ഹോൺബിൽ എന്നാണ്. ഇവയുടെ ശാസ്ത്രനാമം ബുസേറോസ് ബൈകോർണിസ് എന്നും. വേഴാമ്പലുകളുടെ കാലുകളിൽ മുമ്പോട്ട് ചൂണ്ടി നിൽക്കുന്ന മൂന്ന് വിരലുകൾ ഏറെക്കുറെ പരസ്പര ബന്ധിതമാണ്. നമ്മുടെ പാദം പോലെ ഇവയുടെ പാദവും പരന്നിരിക്കുന്നു. വേഴാമ്പലുകളുടെ കൺപോളകളിൽ മറ്റു മിക്ക പക്ഷികൾക്കും ഇല്ലാത്ത കൺപീലികളുമുണ്ട്. കൊമ്പിന്റെ രൂപത്തിലുള്ള കൊക്കുള്ളതിനാലാണ് ഇംഗ്ലീഷുകാരിവയെ ഹോൺബീൽ എന്ന് വിളിക്കുന്നത്. ഇങ്ങനെ പലതരത്തിൽ വേഴാമ്പലുകൾ മറ്റു പക്ഷികളിൽ നിന്നും വേറിട്ട് നിൽക്കുന്നു.
0: കാക്കയുടെ വലിപ്പം മുതൽ കഴുകന്റെ വലിപ്പം വരെയുള്ള നാല് ജാതി വേഴാമ്പലുകളെയാണ് കേരളത്തിൽ കണ്ടുവരുന്നത്. മലമുഴക്കി വേഴാമ്പലുകൾ, പാണ്ടൻ വേഴാമ്പലുകൾ, കോഴി വേഴാമ്പലുകൾ, നാട്ടുവേഴാമ്പലുകൾ. ഇവയിൽ കോഴി വേഴാമ്പലുകളെ ഭൂമിയിൽ പശ്ചിമഘട്ടത്തിൽ മാത്രമേ കാണാനാവുകയുള്ളൂ. നാട്ടുവേഴാമ്പലുകളെയും കോഴി വേഴാമ്പലുകളെയും ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ പല ഭാഗങ്ങളിലും കണ്ടുവരുന്നുണ്ട്. മലമുഴക്കി വേഴാമ്പലുകളെ നമ്മുടെ രാജ്യത്തും തെക്ക് കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളിലും കാണാം.
1: കേരളത്തിൽ കാണപ്പെടുന്ന വേഴാമ്പൽ ജാതികളിൽ ഏറ്റവും വലുത് മലമുഴക്കി വേഴാമ്പലുകളാണ്. ഇവയുടെ ശരാശരി ആയുസ് 60 വയസ്സും. ഇന്ത്യയ്ക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുൻപ് ഇവിടത്തെ മനുഷ്യരുടെ ശരാശരി ആയുർദൈർഘ്യം 30 വയസ്സിൽ താഴെയായിരുന്നു. ഇപ്പോഴത് 74 ആയി ഉയർന്നിട്ടുണ്ട്.
0: മഴ മുഴക്കി വരുന്നതിന് മുമ്പേ അവയുടെ വരവറിയിച്ചുകൊണ്ടൊരു താളാത്മകമായ മുഴക്കമുള്ളൊരു ശബ്ദം നമുക്ക് കേൾക്കാനാകും. വേഴാമ്പലുകൾക്ക് പക്ഷമോടികൾ വളരെ കുറവായതിനാലാണ് പറക്കുമ്പോൾ ഹഫ് ഹഫ് ഹഫ് എന്ന ഒരു മുഴക്കം കേൾക്കുന്നത്. കാടിന്റെ മാസ്മരികതയിൽ ഇവയുടെ വരവും പോക്കും

0: എല്ലാവരുടെയും മനം കവരുന്ന ദൃശ്യാനുഭവമാണ്. അവയുടെ രൂപവും വരവറിയിച്ചു കൊണ്ടുള്ള ശബ്ദവും ഒക്കെ കൊണ്ടാകാം കാട്ടിലെ രാജാവാണ് ഇവ എന്നൊരു തോന്നലുണ്ടാകാൻ കാരണം. വേഴാമ്പലുകളുടെ സാന്നിധ്യമാണ് നമ്മുടെ കാടിന്റെ ആരോഗ്യത്തെക്കുറിച്ച് നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. ഇവ ഇല്ലാതാകുന്നതോടെ കാട് നശിക്കും. കാടില്ലെങ്കിൽ നാടുമില്ലെന്നോർക്കുക.
1: കിളിക്കൊഞ്ചൽ നാലാം ഭാഗം സമാപിക്കുന്നു. രചന സി റഹീം. ആഖ്യാനം എൻ ജെ ജോഷിലാൽ, സൗമ്യ എം ആർ. സാക്ഷാത്കാരം വിനയചന്ദ്രൻ തിരുമുല്ലവാരം. നിർവഹണം സന്ദീപ് സുരേഷ്. അവതരണം ആകാശവാണി തിരുവനന്തപുരം നിലയം.
2: ഹരിതവാണി സമാപിക്കുന്നു.
3: ആകാശവാണി. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം ആഗതൻ എന്ന ചിത്രത്തിനായി രഞ്ജിത്ത് പാടിയത്. രചന കൈതപ്രം ദാമോദരൻ നമ്പൂതിരി, സംഗീതം ഔസേപ്പച്ചൻ.

0: ഉമംഗ് സി ഐ ടി സ്പോൺസർഡ് പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ ഉച്ചയ്ക്ക് 2:30.
1: അടുത്ത ഗാനം യേശുദാസ് പാടിയതാണ്. ചിത്രം അനന്തഭദ്രം. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം എം ജി രാധാകൃഷ്ണൻ.
2: ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം

0: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
1: ഒരു ഇന്ത്യൻ പ്രണയകഥ ഈ ചിത്രത്തിലെ ഗാനമാണ് ഇനി നജീം അർഷാദും അഭിരാമി അജയും പാടിയത്. രചന റഫീഖ് അഹമ്മദ്, സംഗീതം വിദ്യാസാഗർ.

0: ചലച്ചിത്ര ഗാനങ്ങളാണ് കേട്ടത്.
1: ഹലോ
2: രാജേഷ് അല്ലേ? ഇത് പോലീസ് സ്റ്റേഷനിൽ നിന്നാ വിളിക്കുന്നത്.
1: വീണ്ടും
2: നിങ്ങൾ ഡിജിറ്റൽ അറസ്റ്റിലാണ്. വേറൊരു റൂമിലേക്ക് പോകൂ. ഒറ്റയ്ക്ക് നിങ്ങൾ അയച്ച പാഴ്സലിൽ നിന്നും ഡ്രഗ്സ് കിട്ടിയിട്ടുണ്ട്. പണിയാവേ.
3: ഒരു 10 ലക്ഷം തന്നാ മതി, വിട്ടേക്കാം.
1: സർ, ഇത്രയും രൂപ.
3: ഒരു ലിങ്ക് അയച്ചിട്ടുണ്ട്, തൽക്കാലം പ്രോസസിംഗിനായി 2 ലക്ഷം അയക്കേ, ബാക്കി പിന്നെ.
1: 2 ലക്ഷം
4: എന്ത് പറ്റി അച്ഛാ?
1: മോളെ, ഇവര് പറയുന്നു എന്റെ പാഴ്സലിൽ നിന്ന് ഡ്രഗ്സ് കിട്ടിയെന്ന്.
2: അയ്യോ,
1: കട്ട് ചെയ്തു.
4: പേടിക്കാതിരിക്ക അച്ഛാ, ഡിജിറ്റൽ അറസ്റ്റ് എന്നൊന്നില്ല, ഇതെല്ലാം തട്ടിപ്പാണ്.
1: തട്ടിപ്പോ?
4: പോലീസ്, ബാങ്ക്, RBI തുടങ്ങിയ പേരുകളിൽ വരുന്ന സൈബർ കുറ്റവാളികളുടെ ഫോൺ അല്ലെങ്കിൽ വീഡിയോ കോളുകൾ സൂക്ഷിക്കുക. അവർക്ക് പണം അയക്കരുത്. ഉടനെ തന്നെ പോലീസിൽ റിപ്പോർട്ട് ചെയ്യൂ. അപ്പോ നിങ്ങൾ സൂക്ഷിച്ചില്ലെങ്കിൽ
1: നിങ്ങളുടെ പണം നഷ്ടപ്പെടും. RBI പറയുന്നു,
4: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.
0: ആകാശവാണി, സമയം 11 മണി കഴിഞ്ഞ് 30 മിനിറ്റ്.
5: ഇന്ന് കൂട്ടുകാരിയിൽ ആർത്തവ ക്രമക്കേടുകളും ആയുർവേദ പരിഹാര മാർഗങ്ങളും. ഈ വിഷയത്തെക്കുറിച്ച് ഡോക്ടർ ദീപാരാജ് സംസാരിക്കുന്നു.
6: സ്ത്രീകളിൽ എല്ലാ മാസവും ക്രമമായി ഉണ്ടാകുന്നതും 3 മുതൽ 5 ദിവസം വരെ നീണ്ടു നിൽക്കുന്നതുമായ യോനിയിലൂടെയുള്ള രക്തസ്രാവത്തെയാണ് ആർത്തവം എന്ന് ആയുർവേദത്തിൽ പരാമർശിച്ചിരിക്കുന്നത്. വിശദമായി പറഞ്ഞാൽ, സ്ത്രീ ശരീരത്തിലെ ഹോർമോണുകളുടെ പ്രവർത്തന ഫലമായി കൃത്യമായ ഇടവേളകളിൽ ഗർഭാശയത്തിന്റെ ഉത്ഭാഗത്തെ സ്തരം അടർന്ന് രക്തത്തോടൊപ്പം പുറന്തള്ളപ്പെടുന്ന സ്വാഭാവിക ശാരീരിക പ്രക്രിയയാണ് ആർത്തവം. ഇതിന് മെൻസ്ട്രേഷൻ, മെൻസസ്, പിരീഡ്സ്, മാസമുറ എന്നൊക്കെ പറയുന്നു. ഏതാണ്ട് 12 വയസ്സ് മുതൽ ആദ്യത്തെ ആർത്തവം, മെനാർക്കി, മുതൽ 50 വയസ്സ് വരെ, അതായത് ആർത്തവ വിരാമം, മെനോപോസ് വരെ മാസമുറ കൃത്യമായി കാണപ്പെടുന്നു. ഇതിൽ ഗർഭകാലത്തും മുലയൂട്ടുന്ന അമ്മമാരിലും ആർത്തവം ഉണ്ടാകില്ല. ആർത്തവം ആരംഭിക്കുന്ന മുതൽ തന്നെ കൃത്യമായി മാസമുറ ഉണ്ടാകണം എന്നില്ല. പ്രത്യുൽപാദന അവയവങ്ങളുടെ വളർച്ച പൂർത്തിയാകാനും ഹോർമോണുകളുടെ പ്രവർത്തനം ക്രമത്തിലാകാനും കാലതാമസം നേരിടുന്നത് മൂലമാണിത്. ആർത്തവത്തിന്റെ ആദ്യ ദിവസം മുതൽ അടുത്ത ആർത്തവം കാണുന്നത് വരെയുള്ള കാലമാണ് ഒരു ആർത്തവ ചക്രം, മെൻസ്ട്രൽ സൈക്കിൾ ആയി കണക്കാക്കുന്നത്. സാധാരണയായി 28-30 ദിവസം കൂടുമ്പോൾ ആണ് ആർത്തവം കാണുന്നത്. 21 മുതൽ 35 ദിവസം വരെയുള്ള കാലയളവും സാധാരണമാണ്. 3 മുതൽ 5 ദിവസം വരെ രക്തസ്രാവം നീണ്ടു നിൽക്കുന്നു. ഏകദേശം 20 മുതൽ 80 മില്ലി വരെ, ആവറേജ് 50 മില്ലി രക്തം ആണ് ഒരു ആർത്തവ ചക്രത്തിൽ സ്ത്രീ ശരീരത്തിൽ നിന്നും പുറന്തള്ളപ്പെടുന്നത്. ആർത്തവം പുറന്തള്ളപ്പെടുന്നതിന് വേണ്ടി ഗർഭാശയം ചെറുതായി സങ്കോചിക്കുന്നു. ഇത് ചെറിയ തരത്തിലുള്ള വേദനയ്ക്ക് കാരണമാകും. ആർത്തവചക്രത്തിന്റെ ദൈർഘ്യം, രക്തസ്രാവത്തിന്റെ ദൈർഘ്യം, അളവ്, വേദന ഇവയിലുണ്ടാകുന്ന വ്യതിയാനങ്ങൾ എല്ലാം ആർത്തവ ക്രമക്കേടുകൾ ആയി കണക്കാക്കാം. 21 ദിവസത്തിനുള്ളിൽ ആർത്തവം കാണുക, ഈ കാലയളവിൽ തന്നെ അമിതമായ രക്തസ്രാവം ഉണ്ടാവുക, ഈ അവസ്ഥകൾ ആർത്തവം തുടങ്ങുന്ന കൌമാരക്കാരിലും ആർത്തവ വിരാമത്തോട് അനുബന്ധിച്ചുള്ള ഹോർമോൺ വ്യതിയാനങ്ങളിലും കാണാം. പെൽവിക് ഇൻഫ്ലമേറ്ററി ഡിസീസസ് പോലുള്ള അണുബാധകൾ, എൻഡോമെട്രിയോസിസ് പോലുള്ള രോഗങ്ങൾ, ഇവയിൽ ഇത്തരത്തിലുള്ള ആർത്തവം കാണാം. മെനറാജിയ എന്ന അമിത രക്തസ്രാവം ഗർഭാശയത്തിലെ മുഴകൾ, എൻഡോമെട്രിയോസിസ്, അഡിനോമയോസിസ്, കരളിന്റെ പ്രവർത്തന വൈകല്യങ്ങൾ, തൈറോയ്ഡ് ഗ്രന്ഥിയുടെ പ്രവർത്തന വൈകല്യങ്ങൾ, പോഷകാഹാരക്കുറവ്, വിളർച്ച, അതിയായ മാനസിക സമ്മർദ്ദം, ശരീരഭാരം പെട്ടെന്ന് കൂടുകയോ കുറയുകയോ ചെയ്യുക, അമിതമായ വണ്ണം, അമിതമായ വ്യായാമം, അണ്ഡാശയ മുഴകൾ ഇവയുടെയൊക്കെ ഭാഗമായി ഉണ്ടാകാം. വളരെ ക്രമരഹിതമായും മാസമുറക്കാലത്ത് അല്ലാതെയും രക്തസ്രാവം ഉണ്ടാവുക, ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ രക്തസ്രാവം ഉണ്ടാകുക, ഇവ യൂട്രൈൻ പോളിപ്പ്, സെർവൈക്കൽ ക്യാൻസർ, ട്യൂബക്കുലാർ ഇൻഫെക്ഷൻ, സബ്മ്യൂക്കസ് ഫൈബ്രോയിഡ് ഇവ കാരണം ഉണ്ടാകാം. മെനോമെട്രോറാജിയ എന്ന അവസ്ഥയാണിത്.

അമിത ശരീരഭാരം, PCOD, മാനസിക സമ്മർദ്ദം ഇവ മൂലമുണ്ടാകാം. അമിത രക്തസ്രാവത്തിൽ രക്തസ്രാവം കുറയ്ക്കുന്നതിനുള്ള ഔഷധങ്ങളും അൽപാർത്തവം, ആർത്തവക്ഷയം പോലുള്ള അവസ്ഥകളിൽ ആർത്തവജനകമായ ഔഷധങ്ങളും നൽകുന്നു. അതോടൊപ്പം ഈ അവസ്ഥകളുടെ മൂലഹേതുക്കൾക്ക് ചികിത്സയും നൽകുന്നു. വളരെ വേദനയോടുകൂടിയ ആർത്തവത്തെ കഷ്ടാർത്തവം എന്ന് പറയുന്നു. ദിനചര്യകൾ മുടങ്ങുന്ന തരത്തിൽ അമിതമായ വേദനയോടുകൂടിയും അനുബന്ധ രോഗങ്ങൾ ഒന്നും ഇല്ലാതെയും കൌമാരക്കാരായ കുട്ടികളിൽ കാണപ്പെടുന്നത് പ്രൈമറി ഡിസ്മെനോറിയ ആണ്. രക്തസ്രാവം തുടങ്ങുന്നതിന് ഏതാനും മണിക്കൂറുകൾ മുമ്പ് തുടങ്ങി 24 അല്ലെങ്കിൽ 48 മണിക്കൂറിനുള്ളിൽ അവസാനിക്കുന്നതായിരിക്കും ഇത്തരം വേദന. ഓക്കാനം, ഛർദി, തലകറക്കം, തലവേദന, വയറിളക്കം എന്നിവയും ചിലരിൽ കാണാം. ഇത്തരം അവസ്ഥകളിൽ കൃത്യമായ ഔഷധത്തോടൊപ്പം ഭക്ഷണത്തിലും ജീവിതശൈലിയിലും മാറ്റങ്ങൾ വരുത്തേണ്ടതാണ്. വിവിധതരം അണുബാധകൾ, PID പോലുള്ളവ, എൻഡോമെട്രിയോസിസ്, അഡിനോമയോസിസ്, ഗർഭാശയ മുഴകൾ ഇവ കാരണം ഉണ്ടാകുന്നതാണ് സെക്കൻഡറി ഡിസ്മെനോറിയ. ആർത്തവം ആരംഭിക്കുന്നതിന് 3 മുതൽ 5 ദിവസം മുൻപ് വേദന ആരംഭിക്കുന്നു. ആർത്തവം ഇല്ലാത്ത സമയത്തും അസ്വസ്ഥതകൾ ഉണ്ടാകും. ഈ അവസ്ഥയിൽ മൂലകാരണത്തിനാണ് ചികിത്സ നൽകേണ്ടത്. പ്രീ മെൻസ്ട്രൽ സിൻഡ്രോം അഥവാ PMS ആർത്തവചക്രവുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്ന കുറച്ചധികം ശാരീരിക മാനസിക ലക്ഷണങ്ങളെയാണ് PMS എന്ന് പറയുന്നത്. ആർത്തവത്തിന് ഏതാണ്ട് 5 മുതൽ 10 ദിവസം മുമ്പ് ഈ ലക്ഷണങ്ങൾ കണ്ടുതുടങ്ങും. 30 വയസ്സിന് മുകളിൽ പ്രായമുള്ളവരിലാണ് പൊതുവെ ഇത് കാണപ്പെടുന്നത്. മാറിലുണ്ടാകുന്ന വേദന, വയറിനുണ്ടാകുന്ന അസ്വസ്ഥതകൾ, ശരീരഭാരം കൂടുക, വിഷാദം, ഉത്കണ്ഠ, അമിതമായ ദേഷ്യം, ഉറക്കക്കുറവ്, തലവേദന, ഏകാഗ്രതയില്ലായ്മ ഇവയെല്ലാം കാണപ്പെടും. അമിതമായ എരിവ്, പുളി, വറുത്തതും പൊരിച്ചതുമായ ആഹാര സാധനങ്ങൾ, ഉപ്പിന്റെ ഉപയോഗം ഇവ ഈ കാലയളവിൽ നിയന്ത്രിക്കുക. യോഗ പരിശീലനം, പ്രാണായാമം ഇവ മാനസിക സമ്മർദ്ദം കുറയ്ക്കാനും വേദന കുറയ്ക്കാനും ഔഷധങ്ങളോടൊപ്പം ശീലിക്കാം. ആദ്യത്തെ ആർത്തവം 15 വയസ്സിന് മുകളിൽ പ്രായമായിട്ടും ഇല്ലാതിരിക്കുന്ന അവസ്ഥയ്ക്ക് പ്രൈമറി അമെനോറിയ എന്ന് പറയുന്നു. ജനിതക തകരാറുകൾ, തലച്ചോറിലോ പിറ്റ്യൂട്ടറി ഗ്രന്ഥിയിലോ ഉള്ള പ്രവർത്തന വൈകല്യങ്ങൾ, ഹോർമോൺ വ്യതിയാനങ്ങൾ, പ്രത്യുൽപാദന അവയവങ്ങൾക്കുള്ള വൈകല്യങ്ങൾ ഇവ ഈ അവസ്ഥയ്ക്ക് കാരണമാകാം. ക്രമമായി ഉണ്ടായിരുന്ന ആർത്തവം ഇല്ലാതാകുന്ന അവസ്ഥയാണ് നഷ്ടാർത്തവം. 6 മാസക്കാലമോ അതിലധികമോ ആർത്തവം ഇല്ലാതിരിക്കുന്ന സെക്കൻഡറി അമെനോറിയ, പ്രധാനമായും PCOS, ഹോർമോൺ തകരാറുകൾ ഇവയിൽ കാണാം. ഗർഭാശയ സംബന്ധമായ രോഗങ്ങൾ, തൈറോയിഡ് ഗ്രന്ഥിയുടെ പ്രവർത്തന വൈകല്യങ്ങൾ, പ്രിമച്ചുർ ഒവേറിയൻ ഫെയിലിയർ ഇവയും കാരണമാകാം. ഇതിന് കാരണം കണ്ടെത്തി ചികിത്സ ആരംഭിക്കാം. ഇതിൽ PCOS വളരെ സാധാരണയായി ഇന്ന് കണ്ടുവരുന്നു. ആർത്തവം ഇല്ലാതിരിക്കുക, മീശയിലും താടിയിലും ശരീരത്തിലും രോമങ്ങൾ അധികം വളരുക, തലമുടി കൊഴിയുക, അമിതവണ്ണം, കഴുത്തിനു പുറകിൽ ഉള്ള കറുപ്പ് നിറം ഇവ ഇതിൽ കാണാം. ആർത്തവക്രമക്കേടുകൾ, അനാർത്തവം, അമിതമായി ആർത്തവം ഉണ്ടാകുക, അല്പാർത്തവം, ഇങ്ങനെ വിവിധ രീതിയിൽ കാണാം. PCOS ഉള്ളവരിൽ എല്ലാവരും അമിത വണ്ണം ഉള്ളവർ ആകണമെന്നില്ല. ESG ചെയ്താൽ അണ്ഡാശയത്തിനു ചുറ്റും കുമിളകൾ പോലെ സിസ്റ്റുകൾ കാണും. ആഹാരക്രമത്തിലും ജീവിതശൈലിയിലും വളരെയധികം മാറ്റങ്ങൾ ഈ അവസ്ഥയിൽ കൊണ്ടുവരേണ്ടതുണ്ട്. ചെളിയിൽ ചവിട്ടി കഴുകുന്നതിനേക്കാൾ നല്ലത് ചെളിയിൽ ചവിട്ടാതിരിക്കുന്നതാണ് എന്ന വിശേഷണമാണ് രോഗപ്രതിരോധത്തിന് ആയുർവേദം നൽകിയിട്ടുള്ളത്. മാസമുറ സമയത്ത് അനുഷ്ഠിക്കേണ്ട ഋതുചര്യ, അതായത് ചെറുധാന്യങ്ങൾ അടങ്ങിയ ആഹാരം മിതമായ അളവിൽ ശീലിക്കുക, അമിത ശാരീരിക അധ്വാനം ഈ സമയത്ത് ഒഴിവാക്കുക, ഇവയെല്ലാം ശീലിക്കാവുന്നതാണ്. മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾ ഇല്ലാത്തവർ ആരോഗ്യ സംരക്ഷണത്തിനായി ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായി ചെയ്യുക. കൃത്യസമയത്ത് ഉണരുക, പ്രഭാത കർമ്മങ്ങൾ ചെയ്യുക, പ്രത്യേകിച്ചും കൃത്യസമയത്ത് മലമൂത്ര വിസർജനം നടത്താതിരിക്കുന്നത് വേഗരോധമാണ്. അത് ആർത്തവത്തിന്റെ ഊർധ്വഗതിക്കും എൻഡോമെട്രിയോസ് പോലുള്ള രോഗങ്ങൾക്കും വയറുവേദനയ്ക്കും കാരണമാകും. അർദ്ധശക്തി ഉപയോഗിച്ച് വ്യായാമം ശീലിക്കുക. യോഗയും പ്രാണായാമവും ശീലമാക്കാവുന്നതാണ്. വയറിന്റെ ഒരു ഭാഗം ഒഴിച്ചിട്ടുകൊണ്ട് ആഹാരം കഴിക്കുക, അതായത് അമിതമായി ആഹാരം കഴിക്കാതിരിക്കുക. കൃത്യസമയത്ത് ഉറങ്ങുക, ധാരാളം വെള്ളം കുടിക്കുക, ആർത്തവ ശുചിത്വം പാലിക്കുക. ഇവ ശീലമാക്കിയാൽ ആർത്തവക്രമക്കേടുകൾ പ്രതിരോധിക്കാൻ കഴിയും. രോഗിയുടെ ശരീരപ്രകൃതി, രോഗത്തിന്റെ കാലയളവ്, ശരീരത്തിലെ വാദപിത്ത കഫദോഷങ്ങൾ ഇവയനുസരിച്ചിട്ടാണ് ആയുർവേദത്തിൽ ചികിത്സ നിശ്ചയിക്കുന്നത്. അതിനാൽ ഔഷധങ്ങൾ രോഗിക്കനുസരിച്ചാണ് നിശ്ചയിക്കപ്പെടുന്നത്. എള്ള്, ശതാവരി, അശോകം, വെളുത്തുള്ളി, ഇഞ്ചി, പലതരം അരിഷ്ടങ്ങൾ, ലേഹ്യങ്ങൾ ഇവ അന്ധമായി ഉപയോഗിക്കുന്ന പ്രവണതയുണ്ട്. ഇത്തരത്തിൽ ഉപയോഗിക്കുന്ന ഔഷധങ്ങൾ ചികിത്സിക്കുന്ന വൈദ്യന്റെ നിർദ്ദേശപ്രകാരം മാത്രം ഉപയോഗിക്കുക. വിദഗ്ധ യോഗ്യതയുള്ള ആയുർവേദ ഡോക്ടർമാരിൽ നിന്നും ചികിത്സയും ഔഷധങ്ങളും സ്വീകരിക്കുക.

0: കർത്തവ ക്രമക്കേടുകളും ആയുർവേദ പരിഹാര മാർഗങ്ങളും. ഈ വിഷയത്തിൽ ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ ദീപാരാജ്. അടുത്തതായി അഡീനിയം, ടെക്കോമ തുടങ്ങിയ ഉദ്യാന ചെടികളെ പരിചയപ്പെടുത്തുന്നു രജിത ആർ.
1: നൂറുകണക്കിന് പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്ന ഒരു കുഞ്ഞൻ ബോൺസായി എത്ര മനോഹരമായ കാഴ്ചയാണ്. കാക്ടസ് വർഗത്തിൽപ്പെട്ട അഡീനിയം ചെടികൾ കൊണ്ട് ഒട്ടും ബുദ്ധിമുട്ടില്ലാതെ നമുക്ക് ആ കാഴ്ച സ്വന്തമായി ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. അഡീനിയം ചെടികളെ പൊതുവിൽ ഡെസേർട്ട് റോസസ് എന്നാണ് വിളിക്കുന്നത്. അഡീനിയം ചെടികളിൽ താഴ്ഭാഗം ഉരുണ്ടും മുകളിലോട്ട് വരുമ്പോൾ ശാഖകൾ നേർത്തും ആണിരിക്കുന്നത്. അങ്ങനെ ഉരുണ്ട താഴ്ഭാഗത്തെ കോഡെക്സ് എന്നാണ് പറയുന്നത്. ഈ കോഡെക്സിന്റെ വലിപ്പമാണ് ഒരു അഡീനിയം ചെടിയുടെ മൂല്യം തീരുമാനിക്കുന്നത്. ചെടിക്ക് പ്രായം കൂടുന്നതിനനുസരിച്ച് ഈ കോഡെക്സിന്റെ വലിപ്പം കൂടിക്കൊണ്ടിരിക്കും. കോഡെക്സിന്റെ രൂപത്തിനനുസരിച്ച് അഡീനിയം ഒബീസം, അഡീനിയം അറാബിക്കം, അങ്ങനെ പല വകഭേദങ്ങൾ ഇവയ്ക്കുണ്ട്. ഇവയുടെ ശാഖകളുടെ ഈ പ്രത്യേകതയാണ് അഡീനിയം ചെടികളെ ഭംഗിയുള്ള ബോൺസായി ചെടികളെ പോലെ ആക്കുന്നത്. അഡീനിയം ഒബീസം ഇനങ്ങളിൽ തന്നെ സിംഗിൾ പെറ്റൽ അല്ലെങ്കിൽ മൾട്ടി പെറ്റൽ ഇനങ്ങൾ വരുന്നുണ്ട്. മൾട്ടി പെറ്റൽ ഇനങ്ങളെ പൊതുവിൽ റോസി അഡീനിയം എന്നും പറയും. ഇവയ്ക്ക് ആരാധകർ അല്പം കൂടുതലാണ്. സാധാരണ നാടൻ ഇനങ്ങളിൽ ഗ്രാഫ്റ്റ് ചെയ്താണ് റോസി ഇനങ്ങൾ ഉണ്ടാക്കുന്നത്. ഗ്രാഫ്റ്റ് ചെയ്ത ചെടികൾ ഓൺലൈനായോ നഴ്സറികളിൽ നിന്നോ വാങ്ങാം. ഇവ വെള്ളം വളരെ കുറച്ചുമാത്രം ആവശ്യമുള്ള ചെടികളാണ്. അതിനാൽ ചരൽ കൂടുതലുള്ള മണ്ണ് ഒരു ഭാഗം, മണൽ മൂന്ന് ഭാഗം, ഒരു ഭാഗം ചാണകപ്പൊടിയോ ജൈവവളങ്ങളോ എന്നിവ ചേർത്ത് നടാം. ഉമിയോ പെർലൈറ്റോ ചേർക്കുന്നതും വളരെ നല്ലതാണ്. മണ്ണ് നല്ല നീർവാർച്ചയുള്ളതായിരിക്കണം. ചെടികൾ മണ്ണിലൊരൽപ്പം ഉയർത്തി നടാം. ഇങ്ങനെ നടുന്നത് കോഡെക്സിന് വലിപ്പം വയ്ക്കാൻ സഹായിക്കും. ചെടികൾ നട്ട് ഒരാഴ്ച കഴിഞ്ഞ് നല്ല വെയിലിലേക്ക് മാറ്റിവെക്കാം. അഡീനിയം ചെടികൾക്കും നല്ല സൂര്യപ്രകാശം ആവശ്യമാണ്. ജാനുവരി ഫെബ്രുവരി മാസങ്ങളിൽ കൊലുന്നനെ വളരുന്ന കമ്പുകൾ താഴ്ത്തി വെട്ടിക്കൊടുത്താൽ അവയിൽ നിന്നും ഒരുപാട് ശിഖരങ്ങൾ വരികയും ചെടി ഒരു പൂക്കൂടയായി വേനൽ മാസങ്ങളിൽ മാറുകയും ചെയ്യും. ഒന്നോ രണ്ടോ വർഷത്തിലൊരിക്കൽ ചെടികളെ റീപോട്ട് ചെയ്യാം. റീപോട്ട് ചെയ്യുമ്പോൾ ആഴം കുറഞ്ഞ പരന്ന ചട്ടികളിൽ അല്പം വേരുഭാഗം ഉയർത്തി നട്ടുകൊടുത്താൽ ചെടികളുടെ കോഡെക്സ് കൂടുതൽ ഭംഗിയുള്ളതാവുകയും പെട്ടെന്ന് ബോൺസായി രൂപത്തിലേക്ക് മാറുകയും ചെയ്യും. വർഷത്തിലൊരിക്കൽ ജൈവവളങ്ങൾ ഇട്ടുകൊടുക്കാം. മഴക്കാലത്ത് ജൈവവളങ്ങൾ ഉപയോഗിക്കാതെ ശ്രദ്ധിക്കുക. മഴക്കാലത്ത് ചെടികൾ ചീഞ്ഞു പോകാതിരിക്കാൻ നല്ല നീർവാർച്ചയുള്ള മണ്ണാണെന്ന് ഉറപ്പുവരുത്തണം. സാധാരണ ആഴ്ചയിൽ ഒരിക്കൽ ചെടികൾക്ക് വെള്ളം നൽകിയാൽ മതി. ചുവടുണങ്ങിയാൽ മാത്രം വീണ്ടും വെള്ളം കൊടുക്കുക. മഴക്കാലത്ത് സാഫ് പോലുള്ള സിസ്റ്റമിക് ഫംഗിസൈഡ് കൊടുക്കുന്നതും മഴ കൊള്ളാതെ ചെടികളെ മാറ്റിവെക്കുന്നതും നല്ലതാണ്. വളരെ കുറച്ച് സ്ഥലത്ത് വലിയ പരിചരണമൊന്നുമില്ലാതെ വേനൽക്കാലത്തും നിറയെ പൂക്കൾ തരുന്ന അഡീനിയം ചെടികൾ ഏതൊരു ഉദ്യാനത്തിന്റെയും ഭംഗി കൂട്ടും. ട്രംപറ്റ് വൈൻ കുടുംബത്തിൽപ്പെടുന്ന ഒരു കുറ്റിച്ചെടിയാണ് ടെക്കോമ ചെടികൾ. ഭംഗിയുള്ള കോളാമ്പി പൂക്കളാണ് ഇവയുടെ പ്രധാന ആകർഷണം. സാധാരണയായി മഞ്ഞ പിങ്ക് നിറങ്ങളിലാണ് ഇവ കണ്ടുവന്നിരുന്നത്. ഇപ്പോൾ ഒരുപാട് നിറങ്ങളിൽ നമുക്ക് ടെക്കോമ ചെടികൾ കിട്ടുന്നുണ്ട്. വളരെ കുറഞ്ഞ പരിചരണത്തിൽ നിറയെ പൂക്കൾ ഉണ്ടാവുന്നതാണ് ഇവയുടെ പ്രത്യേകത. സാധാരണ മണ്ണിലും ഇവ നന്നായി വളരും. ടെക്കോമ ചെടികൾ നിറയെ പൂക്കാൻ നിറയെ സൂര്യപ്രകാശം ആവശ്യമാണ്. ഉദ്യാനത്തിന്റെ വെയിൽ കൂടുതലുള്ള കോണുകളിൽ അധികം ശ്രദ്ധയൊന്നും കൊടുക്കാതെ വളർത്തിയെടുത്താലും നിറയെ പൂത്തു നിൽക്കുന്ന ഒരു സുന്ദരി തന്നെയാണ് ടെക്കോമ ചെടികൾ. വർഷത്തിൽ ഒരിക്കൽ പ്രൂൺ ചെയ്യുന്നത് നമുക്ക് ഇഷ്ടമുള്ള രൂപത്തിൽ ചെടികളെ വളർത്താൻ സഹായിക്കും. നന്നായി പ്രൂൺ ചെയ്താൽ ഇവയെ ബോൾ രൂപത്തിലും വളർത്തിയെടുക്കാം. വർഷത്തിലൊരിക്കൽ കുറച്ച് ജൈവവളങ്ങൾ നൽകുന്നത് തറയിൽ നടുന്ന ചെടികൾക്ക് നല്ലതാണ്. ചട്ടിയിൽ വളരുന്നവയ്ക്ക് ഇടയ്ക്ക് മറ്റു വളങ്ങളും നൽകാം. ഒട്ടും പരിശ്രമമില്ലാതെ എന്നും പൂക്കൾ കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് അവരെ കൂടെ കൂട്ടാം.
0: അഡീനിയം, ടെക്കോമ തുടങ്ങിയ ഉദ്യാന ചെടികളെ പരിചയപ്പെടുത്തിയത് രജിത ആർ.

ആകാശവാണി ഇപ്പോൾ ചലച്ചിത്രഗാനങ്ങൾ കേൾക്കാം. ആദ്യം കുയിലിനെ തേടി എന്ന ചിത്രത്തിനായി യേശുദാസും വാണി ജയറാമും സംഘവും പാടിയത്, രചന ചുനക്കര രാമൻകുട്ടി, സംഗീതം ശ്യാം.

ഈ അറിയിപ്പ് ശ്രദ്ധിച്ചോളൂ. ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടിയിൽ. നാളെ രാവിലെ 11:02 മുതൽ 12 മണി വരെ കുട്ടികളുടെ ആരോഗ്യ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് തൈക്കാട് ഗവൺമെന്റ് സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രിയിലെ ശിശുരോഗ വിഭാഗം മുൻ മേധാവിയും പീഡിയാട്രീഷ്യനുമായ ഡോക്ടർ ബെന്നറ്റ് സൈലം മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ ഇനി പറയാം. 9495 9643 4321 മറ്റൊരു നമ്പർ 9494556321 ഇനി ഒരു നമ്പർ കൂടിയുണ്ട്. 9494569 6

1 2 1. ഓർമ്മിക്കുക, കുട്ടികളുടെ ആരോഗ്യ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി നാളെ രാവിലെ 11:02 മുതൽ 12 മണി വരെ. അറിയിപ്പ് കഴിഞ്ഞു. ചലച്ചിത്ര ഗാനങ്ങളിൽ ഒരു ഗാനം കൂടി കേൾക്കാം. ഗിരീഷ് പുത്തഞ്ചേരി രചിച്ച് ലക്ഷ്മികാന്ത് പ്യാരേലാലിന്റെ സംഗീതത്തിൽ ചിത്രപാടിയത്, ചിത്രം പൂനിലാമഴ.

0: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്ന് നേർവഴിയിൽ അധ്യാപകനായ നാസിമുദ്ദീനുമായി സെവിൽജികൾ നടത്തുന്ന അഭിമുഖം.
1: നേർവഴിയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. നേർവഴിയിലെ ഇന്നത്തെ അതിഥി നാവായിക്കുളം SNV LP സ്കൂളിലെ അധ്യാപകനായ നാസിമുദ്ദീനാണ്. നമസ്കാരം.
2: നമസ്കാരം.
1: പരിപാടിയിലേക്ക് ഹൃദ്യമായ സ്വാഗതം.
2: താങ്ക് യു.
1: ഇപ്പോ ഈ അധ്യാപന ജീവിതത്തിലേക്ക് പ്രവേശിച്ചിട്ട് എത്ര കാലമായി?
2: 2 വർഷമായി.
1: എങ്ങനെയാണ് അതിന് എൻജോയ് ചെയ്ത് നന്നായിട്ട്?
2: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും വളരെ നല്ല അനുഭവമാണ്, സന്തോഷകരമായിട്ടുള്ള. നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാൾ ഇപ്പൊ LP സ്കൂൾ പൊതുവെ കുറച്ച് പ്രയാസം പറയുന്ന ഒരു മേഖലയാണ്. അതായത് LP കുട്ടികളാണല്ലോ, കുറച്ച് ചെറിയ കുട്ടികളെ ഹാൻഡിൽ ചെയ്യാൻ പൊതുവെ കുറച്ച് പ്രയാസമാണെന്ന് പറയപ്പെടാറുണ്ട്. അപ്പൊ അത് നമ്മൾ കേട്ടിട്ടാണ് അങ്ങനെ പോയത്. ഇന്നസെന്റ് ആയിട്ടുള്ള സ്നേഹം, അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ
1: അനുഭവിക്കാൻ
2: കഴിയുന്നു. 2024 ഞാൻ ജോയിൻ ചെയ്ത് 4ാം ക്ലാസ്സാണ് എടുത്തിരുന്നത്. അപ്പൊ LP സ്കൂളാണല്ലോ, 4ാം ക്ലാസ് കഴിഞ്ഞാൽ കുട്ടികൾ പോകും. അപ്പൊ ഇവരാണ് ചോറ് തിന്നാനും ഒക്കെ കൊണ്ടുപോകുക, നമ്മളെ കിച്ചണിലേക്ക് പോയിട്ടാ കഴിക്കുക. അപ്പൊ അവിടേക്ക് കൊണ്ടുപോകുന്നതും കൊണ്ടുവരുന്നതും എല്ലാം ഇവരാ. ഞാന് 100% പ്ലെയിൻ ആണ്. ഭക്ഷണം കഴിച്ചിട്ട് തിരിച്ചു വരുമ്പോൾ ഒരു കൂട്ടം തന്നെ ഉണ്ടാവും. അപ്പൊ ഇവര് ഇങ്ങനെ നടന്നു വരുമ്പോൾ ഒരു എന്നെടുത്ത് പറഞ്ഞു, സാറ് നടന്നു, ഞങ്ങൾ 4 ചുറ്റുമുണ്ട്, കൈ പിടിച്ചാൽ എപ്പോഴും
1: കൊണ്ടുപോവാ.
2: ഞങ്ങള് പുറകിലും ഫ്രണ്ടിലും സൈഡിലും ഒക്കെ ഞങ്ങളുണ്ട്, സാറ് നേരെ നടന്നോ എന്ന് പറഞ്ഞു. ശരി, നടക്കാണ്, കുറച്ച് നടക്കണം. അപ്പം നടക്കാണ്. അപ്പം ഈ കൂട്ടത്തിൽ ഇല്ലാത്ത അതേ ക്ലാസ്സിൽ ഒരു കുട്ടി വന്നിട്ട്, എന്തിനാ സാറിനെ ഇങ്ങനെ നടത്തുന്നത്, അതിന്റെ ആവശ്യം എന്താ, നിങ്ങൾ എന്തിനാ കൈവിട്ട് നടത്തണത്? അപ്പൊ നീ എന്താ ഈ പറയണത്, നമ്മൾ ഇനിയിപ്പോ കുറച്ച് ദിവസം കൂടെ ഉള്ളൂ, നമ്മൾ പോയാൽ പിന്നെ എങ്ങനെയാണ് സാറിന്റെ കാര്യങ്ങളൊക്കെ നടക്കണ്ടേ, ആരാ സാറിനെ കൊണ്ടു? അപ്പൊ അതിനു മുമ്പ് സാറിനെ ഇൻഡിപെൻഡന്റ് ആക്കണം അവർക്ക്. അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് രസകരമാണ്. അത്രയും നിഷ്കളങ്കമായിട്ടുള്ള
1: കുഞ്ഞു മക്കളാണെങ്കിൽ അവർ അത്രയും കാര്യം,
2: അത്രയും അവരെ ചിന്തിച്ചത്,
1: അങ്ങനെയുള്ള ഒരു സ്നേഹം,
2: ഭയങ്കര മനസ്സ് നിറഞ്ഞൊരു അനുഭവം.
1: ഇങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെയാണ് നമ്മൾ മുന്നോട്ട് പോകാൻ
2: തീർച്ചയായിട്ടും.
1: ഈ ഒരു ജോലി കിട്ടാൻ വേണ്ടിയുള്ള ഒരു തയ്യാറെടുപ്പൊക്കെ എങ്ങനെയായിരുന്നു?
2: തയ്യാറെടുപ്പ് ഞങ്ങള് ഫ്രണ്ട്സ് ഗ്രൂപ്പ് TTC ഞാൻ കഴിഞ്ഞ ആ ഗ്രൂപ്പ് ഉണ്ട്, അപ്പൊ അങ്ങനെ ചെയ്യും. പിന്നെ KFB അണ്ടറിലുള്ള ഗ്രൂപ്പുകൾ ഉണ്ടായിരുന്നു. നിലവിൽ എയ്ഡഡ് സ്കൂളാണ്, കോടതി വിധി പ്രകാരം ഇപ്പൊ എയ്ഡഡ് സ്കൂളിലും സംവരണം ഏർപ്പെടുത്തി. അങ്ങനെ ഇന്റർവ്യൂ കഴിഞ്ഞ് അങ്ങനെ കയറിയതാണ്. പിന്നെ PSC ലിസ്റ്റിൽ അഡ്വൈസ് പോയിട്ട് ഇപ്പൊ അപ്പോയിന്റ്മെന്റിന് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്തോണ്ടിരിക്കുകയാണ്.
1: ഈ എക്സാം പ്രിപ്പറേഷൻ വീട്ടിലിരുന്ന് തന്നെ ഓൺലൈൻ ഗ്രൂപ്പ്?
2: അങ്ങനെയാണ് ചെയ്തത്.
1: ടൈമിംഗ് ഒക്കെ എങ്ങനെയാണ്, അതിനൊരു കൃത്യമായ സമയം ഉണ്ടോ?
2: നമ്മള് ഗ്രൂപ്പിൽ ഇങ്ങനെ പ്രിപ്പയർ ചെയ്തിട്ട് ഇപ്പം നമ്മൾ യൂട്യൂബും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അപ്പൊ അതില് നമ്മള് ഓരോ ഏരിയ പരസ്പരം വീതിച്ചെടുത്ത് അതിനെ പ്രിപ്പയർ ചെയ്തിട്ട് അതിന് നമ്മൾ ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കി ഗ്രൂപ്പിലേക്ക് ഇടുക, വിഷയത്തെ സംബന്ധിച്ച് ചർച്ച നടത്തുക. എല്ലാവർക്കും കൺവീനിയന്റ് ആയിട്ടുള്ള ടൈമുകൾ നിശ്ചയിച്ച് ഈ ചർച്ചകൾ നടക്കുന്നത് ഈ ടൈമിലായിരിക്കും.
1: പ്രിപ്പയർ ചെയ്തിട്ട് പരസ്പരം
2: ഓരോ ഏരിയ ഓരോരുത്തർ കവർ ചെയ്തിട്ട് അങ്ങനെ.
1: ഹിസ്റ്ററിയുടെ ഒരു പോർഷൻ ഇന്നാള്
2: പഠിപ്പിക്കും.
1: ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ആരാണ് തരുന്നത് ഈ ഒരു പ്രയാണത്തില്?
2: ഒരുപാട് പേരാണ്, എന്റെ വാപ്പാവും അവരുടെ എല്ലാ തരത്തിലുള്ള സപ്പോർട്ട് ഉണ്ട്.
1: പിന്നെ പേര്,
2: വാപ്പയുടെ പേര് അബ്ദുൽ ഖാദർ എന്നാണ്, ഉമ്മ റഫീഖ, ഞാന് വിവാഹിതനായ ഭാര്യ തസ്നി, പിന്നെ എന്റെ സഹോദരിയും സഹോദരനൊക്കെ ഉണ്ട്. പിന്നെ എന്റെ അധ്യാപകർ, ഞാൻ പഠിച്ച പല കാലഘട്ടത്തിലുള്ള അധ്യാപകരുടെ പിന്തുണ വളരെ വലുതാണ്. പിന്നെ സുഹൃത്തുക്കള്, എല്ലായിടങ്ങളിൽ നിന്നുള്ള പിന്തുണ
1: സപ്പോർട്ട്. സ്കൂളിംഗ് ഒക്കെ എവിടെയായിരുന്നു?
2: ഞാൻ 1ാം ക്ലാസ് മുതൽ 3ാം ക്ലാസ് വരെ ഗവൺമെന്റ് UPS അമ്പലത്ര സൈറ്റഡ് സ്കൂളാണ്, സാധാരണ സ്കൂളിലാണ് പഠിച്ചത്. അതിനുശേഷം തിരുവനന്തപുരം ഗവൺമെന്റ് ബ്ലൈൻഡ് സ്കൂളിലേക്ക് മാറി.
1: സ്കൂൾ ചേഞ്ച് ചെയ്യാനുള്ള പ്രത്യേകിച്ച് കാരണം എന്തെങ്കിലും?
2: അത് സബ്ജില്ലാ കലോത്സവത്തിന് പോയപ്പോ ഇവിടെ നിന്നുള്ള ടീച്ചേഴ്സും സ്റ്റുഡൻസും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അവര് ഇങ്ങനെ പറഞ്ഞിട്ട് കൂടുതൽ ആപ്റ്റ് ആവൂലേ എന്നുള്ള രീതിയിൽ ഞങ്ങളെ വീട്ടിൽ നിന്നും ഒക്കെ ചിന്തിച്ച് അങ്ങനെ മാറിയതാണ്. 4ാം ക്ലാസ്സിൽ അങ്ങോട്ട് ചെന്നു. അവിടെ നിന്ന് 6ാം ക്ലാസ് വരെ അവിടെ ഉണ്ടായിരുന്നു. പിന്നെ 7ാം ക്ലാസ്സിലേക്ക് കോഴിക്കോട് കുളത്തറ ബ്ലൈൻഡ് സ്കൂളിലേക്ക് മാറി. പിന്നെ ഞാൻ എന്റെ ബാക്കി സ്കൂളിംഗ് ഒക്കെ കോഴിക്കോടായിരുന്നു. അതിനുശേഷം ഡിഗ്രി കോഴിക്കോട് ഫറൂഖ് കോളേജിലാണ് പഠിച്ചത്. MA ചെയ്തത് തുഞ്ചത്തെഴുത്തച്ഛൻ മലയാള സർവകലാശാലയിലാണ്.
1: MA ഏതിലാ ചെയ്തത്?
2: സോഷ്യോളജിയാണ്. BA MA സോഷ്യോളജിയിലായിരുന്നു.
1: സോഷ്യോളജി എടുക്കാൻ പ്രത്യേകിച്ച് എന്തെങ്കിലും കാരണമുണ്ടോ?
2: +2 ഹ്യൂമാനിറ്റീസിന്റെ ഭാഗമായിട്ട് സോഷ്യോളജി വന്നത്. അപ്പൊ അതിനോട് തോന്നിയൊരു താല്പര്യം എന്ന് വെച്ചാല് സമൂഹത്തിന്റെ എല്ലാ കാര്യങ്ങളും ഓരോരോ ബ്രാഞ്ചസ് ആയിട്ട് അങ്ങനെ ചർച്ച ചെയ്യുന്നു എന്നുള്ള ആ ഒരു ഇൻട്രസ്റ്റ് തോന്നിയോണ്ടാണ് അങ്ങനെ എടുത്തത്.
1: UGയും PGയും അതിൽ തന്നെയാണ് സോഷ്യോളജി. ഇപ്പൊ സ്കൂൾ കാലഘട്ടം പല സ്കൂളുകളിലായിട്ടാണല്ലോ പഠിച്ചത്. അപ്പൊ അതില് ഓർത്തിരിക്കുന്ന അല്ലെങ്കിൽ മറക്കാനാവാത്ത അനുഭവമോ അല്ലെങ്കിൽ അധ്യാപകരോ ഉണ്ടോ?

0: ഒരുപാട് പേരുണ്ട്. പക്ഷെ അതിൽ എനിക്ക് എപ്പോഴും മനസ്സിൽ തങ്ങി നിൽക്കുന്ന, 7ാം ക്ലാസ്സിൽ ഞാൻ പറഞ്ഞല്ലോ കോഴിക്കോടേക്ക് പോയി എന്ന് പറഞ്ഞല്ലോ, അപ്പൊ 8ാം ക്ലാസ് മുതൽ പൊതുവിദ്യാലയത്തിൽ അയച്ചാണ് പഠിപ്പിച്ചത്. അപ്പൊ അവിടെ ചെല്ലുമ്പോൾ അവിടെ അധ്യാപകരൊക്കെ നല്ല സപ്പോർട്ടാണ്. അതിലൊരു മലയാള അധ്യാപകൻ ഉണ്ടായിരുന്നു, ആനന്ദൻ മാഷ്. അദ്ദേഹം നമ്മളോട് ചോദ്യങ്ങൾ കൂടുതലായിട്ട് ചോദിക്കുക, പ്രതികരണങ്ങൾക്കൊക്കെ വളരെ ശ്രദ്ധ, കൺസിഡറേഷൻ, വല്ലാണ്ട് അങ്ങനത്തെ കൺസിഡറേഷൻ, നമ്മളെ മുന്നിലേക്ക് എത്തിക്കുക എന്നുള്ള നിലയ്ക്ക് ചോദ്യങ്ങൾ ചോദിക്കുക നമ്മൾ. അപ്പം സാറിന്റെ ഒരു ഇതുണ്ടായിരുന്നു, പത്രം വായിക്കാൻ പറയും. തുല്യതയ്ക്ക് വേണ്ടി ചിലർക്ക് ചില പ്രത്യേക പരിഗണനകൾ കൊടുക്കണം എന്നുള്ള ഒരു ഇതുണ്ടല്ലോ. ഇന്നും എന്റെ അടുത്ത് വന്നിട്ട് നസീമുദ്ദീനെ പത്രം വായിച്ചോ, എന്താ ഇന്നത്തെ പ്രധാന വാർത്ത എന്നിരിക്കും. അപ്പൊ ഇദ്ദേഹം സീനിയർ അധ്യാപകനാണ്. അപ്പൊ അവിടെ ഒരുപാട് തിരക്കുകളുള്ള ആളാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ആ പീരീഡുകൾ പോലും ചിലപ്പോൾ അദ്ദേഹത്തിന് ക്ലാസ്സിൽ വരാൻ കഴിയില്ല. പത്രം കുട്ടികൾക്ക് കൊടുക്കും, കുട്ടികളുടെ അടുത്ത് നിന്ന് വായിപ്പിക്കും അദ്ദേഹം. ഞാനിങ്ങനെ കറങ്ങി നടക്കണൊക്കെ എവിടെ കണ്ടു കഴിഞ്ഞാൽ സാറ് വന്നിട്ട് ഇങ്ങനെ നടന്നോ, പത്രം വായിച്ചോ എന്ന് ചോദിക്കും അവിടെ പുറത്തുനിന്ന് കണ്ടാലും. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം ഫ്രീ പീരീഡ് ഉണ്ടായിരുന്നു, അദ്ദേഹം വരുന്ന നമ്മുടെ സ്വപ്നത്തിൽ പോലും വിചാരിക്കുന്നില്ല. അപ്പൊ അദ്ദേഹം വന്നു, വന്നപ്പോ തന്നെ മീൻ ചിലപ്പോ ചോദിക്കില്ലായിരിക്കുന്നു. വന്ന ഉടനെ ചോദിച്ചു, നസീമുദ്ദീന് പത്രം വായിച്ചോ, എന്താ പ്രധാന വാർത്ത? ഞാൻ എനിക്ക് എന്നിട്ട് പറഞ്ഞു, സാർ വായിച്ചില്ല. അപ്പൊ സാറ് പറഞ്ഞു, അതെന്താ വായിക്കാത്തത്? മോനെ, ഈ ഇരിക്കുന്ന എല്ലാവർക്കും കല്ലും മണ്ണും ചുമന്നിട്ടാണെങ്കിലും ജീവിക്കാം, നിനക്ക് അരി വാങ്ങിക്കാനുള്ളത് ഇതിൽ നിന്നേ കിട്ടുള്ളൂ. അങ്ങനെ ഒരുപാട് ശാസിച്ചു. പക്ഷെ നമുക്ക് അറിയാലോ, ചിലപ്പോ നമ്മൾ കുട്ടികളായിരിക്കുമ്പോൾ നമ്മളെ ശാസിക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് ദേഷ്യം തോന്നില്ല അധ്യാപകരോട്. എനിക്ക് എന്തുകൊണ്ടോ ആ സമയത്ത് പോലും അദ്ദേഹത്തോട് ഒരു ദേഷ്യം തോന്നിയില്ല എന്ന് മാത്രമല്ല, അതെന്റെ മനസ്സിൽ ഇങ്ങനെ തറച്ചു കയറി. എന്നിട്ട് അവസാനം അദ്ദേഹം അത് വൈൻഡപ്പ് ചെയ്യുന്ന എങ്ങനെയാന്ന് വെച്ചാല്, അദ്ദേഹം ഇവൻ ഇങ്ങനെ വായിക്കുന്നുണ്ട്, ഈ ക്ലാസ്സിൽ ഞാൻ 2 പത്രം തരുന്നുണ്ട്, എന്നിട്ടും നീ വായിച്ചില്ല, ആരുടെ കയ്യിലാണ് ഞാൻ ഇന്ന് പത്രം തന്നത്? അത് അടുത്ത സൈക്കോളജി, ആരുടെ കയ്യിലാണ് ഞാൻ ഇന്ന് പത്രം തന്നത്? അപ്പൊ ഒരു കുട്ടി എണീറ്റ്, നീ എന്തുകൊണ്ട് വായിച്ചു കൊടുത്തില്ല, അല്ലെങ്കിൽ വായിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കില്ല എന്നിട്ട് ആ കുട്ടിക്ക് അടി. അത് എന്നെ ബാധിക്കുന്നുള്ളത് സാറിന് അത് നന്നായിട്ട് എന്നെ സാറത് മനസ്സിലാക്കി. എനിക്ക് 2 അടി കിട്ടിയാല് ഞാനത് ഒരു പക്ഷേ വിട്ടുപോകും. ഞാൻ വലിയ സംഭവം എന്നുള്ളത് എനിക്ക് പറയാനല്ല, കാരണം എന്റെ ഒരു മൈൻഡ് അങ്ങനെയായിരുന്നു. ഞാൻ കാരണം ഒരാൾക്ക് ശിക്ഷ കിട്ടുന്നു എന്നുള്ളത് അത് എന്നെ കുറച്ചും കൂടി ബാധിക്കുന്ന ഒരു വിഷയമായിരുന്നു. അപ്പം അതിനുശേഷം പിന്നെ പത്രവായന മുടക്കിയിട്ടില്ല. അതൊരു ഭയങ്കര അനുഭവമാണ്, എനിക്ക് ഭയങ്കര എന്നെ ഹൃദയത്തിൽ തൊടുന്ന ഒരു അനുഭവമാണ്. ഞാൻ ഒരുപാട് സ്നേഹിക്കുന്ന
1: ആനന്ദൻ മാഷ് അല്ലേ?
0: അതെ അതെ അതെ. ചെറുതായിട്ടാണെങ്കിലും നെഗറ്റീവ് അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. RPWD ആക്ടിന്റെ അടിസ്ഥാനത്തിലുള്ള വിധി വന്നതിന് ശേഷം എല്ലാ എയ്ഡഡ് സ്കൂളിലും ഭിന്നശേഷി നിയമനം നിർബന്ധമായി. അപ്പൊ അങ്ങനെ ഭിന്നശേഷി നിയമനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം എനിക്ക് പല ഇന്റർവ്യൂകൾ വന്നു, അപ്പൊ അതിനൊക്കെ അറ്റൻഡ് ചെയ്തു, പലതും പല രീതിയിൽ പോയി. അപ്പോൾ ഒരു ഇന്റർവ്യൂവിന് ഇങ്ങനെ വിളി വന്നു. അപ്പൊ നമുക്ക് അടുത്തുള്ള സ്ഥലം എന്നുള്ള നിലയ്ക്ക് നമ്മൾ അതിനെ പരിഗണിച്ചു. അതിനു മുമ്പ് എനിക്ക് ഇവിടെ കിട്ടി, ആ അടുത്തുള്ള സ്ഥലം എന്നുള്ള നിലയ്ക്ക് അവരോട് ഫ്യൂസൊക്കെ പറഞ്ഞ് ഇന്റർവ്യൂവിന് വന്നു. ഇന്റർവ്യൂവിന് കയറിയപ്പോൾ ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നു, എങ്ങനെയാണ് ചെയ്യുക പറയുന്നു, അപ്പോൾ ബോഡി യൂസ് ചെയ്യുക എന്നത് എങ്ങനെയാണ്, പല ചോദ്യങ്ങൾ. അപ്പൊ ആ ചോദ്യങ്ങൾക്കൊക്കെ നമ്മൾ ഉത്തരം പറയുന്നു, സമർത്ഥിക്കുന്നു. അപ്പൊ സമർത്ഥിക്കുമ്പോൾ ഒരാൾ എന്നോട് പറയാണ്, നിങ്ങൾ കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായിട്ട് അവതരിപ്പിക്കുന്നുണ്ട്, നല്ല കഴിവുണ്ട്, പിന്നെ നിങ്ങൾ പറയുന്നതിൽ നല്ല ക്ലാരിറ്റി ഉണ്ട്. നിങ്ങൾക്ക് ഈ ആകാശവാണിയിൽ പല പോസ്റ്റുകളും ഉണ്ടാവും, അത്തരം ജോലികളിലേക്ക് ഏർപ്പെടുന്നതാണ് നല്ലതെന്ന് ഞാൻ പറഞ്ഞാൽ ഇഷ്ടപ്പെടുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, നിങ്ങൾ സ്വാതന്ത്ര്യമാണ് നിങ്ങൾക്ക് പറയാം. അപ്പൊ ആകാശവാണി എന്ന് പറഞ്ഞാൽ വളരെ മഹത്തരമായിട്ടുള്ള കാര്യമാണ്, നമ്മൾ കാഴ്ച പരിമിതരെ സംബന്ധിച്ച് വളരെ മഹത്തരമായിട്ടുള്ള കാര്യമാണ്. നമ്മൾ ആകാശവാണി ആശ്രയിച്ചിടത്തോളം പല മാധ്യമങ്ങളെ ആശ്രയിച്ചിട്ടില്ല. പുറമേ നിന്നൊരാൾ ആകാശവാണിയിൽ പ്രോഗ്രാം അവതരിപ്പിക്കാൻ പറ്റുന്ന ശബ്ദമാണ്, അതിനുള്ള കഴിവുണ്ടെന്ന് പറഞ്ഞാൽ നമുക്കത് ഭയങ്കര അഭിമാനമാണ്. പക്ഷേ ഇത് കോണ്ടക്സ്റ്റ് വേറെയാണ്. LP സ്കൂൾ അല്ല UP സ്കൂൾ ടീച്ചറുടെ ഇന്റർവ്യൂവിന് പോയിരിക്കുമ്പോൾ അവർ പറയേണ്ട കാര്യമുണ്ടോ? ഇതൊക്കെ ടീച്ചിങ് ജോലിയുടെ ഭാഗമാണല്ലോ, ടീച്ചിങ് ജോലിക്ക് വേണ്ടതാണ് ക്ലാരിറ്റി, സമർത്ഥിക്കാനുള്ളതൊക്കെ ഇതൊക്കെ ഉണ്ട്. പക്ഷെ ടീച്ചിങ് ജോലിക്ക് നീ കാഴ്ചയില്ലാത്തതുകൊണ്ട് സ്യൂട്ടബിൾ അല്ലാന്ന് ഇൻഡയറക്റ്റ് ആയിട്ട് പറയുക ചെയ്തു. ഞാൻ പറഞ്ഞു, നിങ്ങളുടെ ഫ്രീഡം ആണ്, നിങ്ങൾക്ക് അത് പറയാം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്നെ സംബന്ധിച്ച് നമ്മളെ മുൻഗാമികൾ ചെയ്ത സമരങ്ങളുടെയൊക്കെ ഒരുപാട് ബെനിഫിറ്റ് അനുഭവിക്കാൻ ഭാഗ്യം ചെയ്ത ഒരു തലമുറയാണ് നമ്മളൊക്കെ കാഴ്ചയില്ലാത്തവരുടെ. അപ്പം അതുകൊണ്ട് തന്നെ നെഗറ്റീവ് അനുഭവങ്ങളിൽ മുൻഗാമികളെ അപേക്ഷിച്ച് വളരെ കുറവാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഉണ്ടാവുന്നത് നമ്മളെ മനസ്സിൽ ഇങ്ങനെ തങ്ങി നിൽക്കും. മറ്റേ അവരെ സംബന്ധിച്ചെന്ന് വെച്ചാൽ ഒരുപാടുള്ളത് കൊണ്ട് അവരതൊക്കെ അങ്ങ്
1: പറഞ്ഞത്
0: നമ്മളൊക്കെ വളരെ കുറച്ചേ ഉള്ളൂ എന്നുള്ളത് ഒരു വലിയ കാര്യമാണ്. അപ്പൊ അങ്ങനെയുള്ളത് ഇങ്ങനെ തങ്ങി നിൽക്കും എന്നുള്ളതാ.
1: എന്താണെങ്കിൽ ഇതൊന്നും നസീമുദ്ദീനെ തളർത്തിയിട്ടില്ലല്ലോ,
0: അതെ,
1: മുന്നോട്ട് ഇതേപോലെ തന്നെ പോകാൻ സാധിക്കട്ടെ. നമുക്കറിയാം കോളേജ് കാലഘട്ടമാണ് നമ്മൾ ഏറ്റവും ഓർത്തിരിക്കുന്ന മനോഹരമായ ഒരു കാലഘട്ടം. അതിലേറ്റവും ഓർത്തിരിക്കുന്ന ഒരു സംഭവമോ അല്ലെങ്കിൽ ഓർത്തിരിക്കുന്ന ഒരു മൊമെന്റോ ഒന്ന് പങ്കുവെക്കാം.
0: കോളേജ് കാലഘട്ടം എന്ന് പറഞ്ഞാൽ PG പോയപ്പോൾ ഞങ്ങൾ ഒരു സൗഹൃദ വലയുണ്ട്, എന്റെ 2 സുഹൃത്തുക്കൾ അൻവർ അശ്വതി, ഇവർ രണ്ടുപേരും കാഴ്ചയുള്ളവരാണ്, മലയാള സർവകലാശാല. അവിടുന്ന് ഞങ്ങൾ ഓരോ സ്ഥലത്തേക്കും യാത്ര പോകും. അപ്പം ഒരിക്കൽ വരിക്കാശ്ശേരി മന, അവിടേക്ക് ഞങ്ങൾ പോയി. പോയിട്ട് തിരിച്ചു വരണം. ഞങ്ങളുടെ യാത്രയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ അതിന് പ്രത്യേകിച്ച് വലിയ പ്ലാനിംഗ് ഒന്നും ഉണ്ടാവില്ല. അതുപോലെ പോയിട്ട് തിരിച്ച് ഞങ്ങള് കോയമ്പത്തൂർ ട്രെയിൻ വരുന്നു എന്ന് പറഞ്ഞപ്പോൾ അതിൽ കയറി ഒറ്റപ്പാലത്ത് നിന്ന് മങ്കര എന്ന് പറഞ്ഞ സ്റ്റേഷൻ കണ്ടപ്പോൾ അവിടുത്തെ പ്രകൃതി ഭംഗി കണ്ടപ്പോഴത്തേക്ക് അവർ പറഞ്ഞു, നമുക്കിവിടെ ഇറങ്ങാം. അവിടെ ഇറങ്ങി വെള്ളച്ചാട്ടവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെയൊക്കെ ഞങ്ങൾ പോയിട്ട് ഗേൾസിന് അവിടെ 7 മണിക്കൊക്കെ കയറണം. ഞങ്ങളിവിടെ എത്തിയപ്പോൾ 5:30. അവിടെയൊക്കെ കയറിയിട്ട് ഞങ്ങൾ തിരിച്ച് ട്രെയിൻ നോക്കുമ്പോൾ ട്രെയിനില്ല. അവിടെ നിന്ന് പിന്നെ ഷൊർണൂരേക്ക് ലോക്കൽ ട്രെയിൻ കയറി 10 മണി തിരിച്ചെത്തുമ്പോ ഞങ്ങളപ്പ മിസ്സിനെ വിളിച്ചു ഇങ്ങനെ പ്രൊജക്ട് വർക്കിന്റെ ഭാഗമായിട്ട് മങ്കര പോയി, തിരിച്ച ട്രെയിനില്ല. എന്റെ അപ്പോഴത്തെ പ്രൊജക്ട് വർക്കും ബ്ലൈൻഡ് റിലേറ്റഡ് ആയിരുന്നു. അപ്പൊ ഏത് സാറാണ്, ആരാണ് മങ്കരയുള്ളത്? അപ്പൊ ഞാൻ പെട്ടെന്ന് എന്റെ വായിൽ നമ്മൾ എല്ലാവർക്കും അറിയുന്നതാ സത്യശീലൻ മാഷ. ഞാൻ സത്യം മാഷ, ആ സത്യം മാഷനെ ഞാനൊന്ന് കാണാം. അവർക്ക് അറിയില്ല, എന്നാലും പറയാം ആ സത്യം മാഷനെ ഞാനൊന്ന് കാണട്ടെ, ചോദിക്കട്ടെ, കാര്യം അറിയാം. പക്ഷെ നമ്മൾ അവർക്ക് കൺവീനിയന്റ് ആയിട്ടുള്ള റീസൺ പറയുന്നു. അതിനുശേഷമൊക്കെ കാണുമ്പോൾ ചോദിക്കും യാത്രകളൊക്കെ ഉണ്ടോ ഇപ്പോഴും. അതൊരു ഭയങ്കര അനുഭവമായിരുന്നു, ട്രെയിൻ ഇല്ലാതായി പോയതും ഒക്കെ.

0: ആണെങ്കിൽ ഇപ്പൊ ഓർക്കുമ്പോൾ വളരെ രസമുള്ള അനുഭവം.
1: അതെ അതെ അതെ.
0: പിന്നെ ഇനി നമുക്ക് വീണ്ടും നമ്മുടെ സ്കൂളിലേക്ക് തിരിച്ചു വരാം. ഫസ്റ്റ് ഡേ സ്കൂളിൽ പോകുമ്പോഴേ നമുക്കൊരു ടെൻഷൻ ഉണ്ടാവുമല്ലോ, ക്ലാസ് ഒക്കെ എങ്ങനെ എടുക്കാം അല്ലെങ്കിൽ എങ്ങനെ ഇത് ഒന്ന് സെറ്റായി വരാന്നുള്ള ഒരു ടെൻഷനിലായിരിക്കും. ആദ്യത്തെ ദിവസത്തിനെ കുറിച്ച് ഒന്ന് പറയാമോ?
1: ആദ്യത്തെ ദിവസം സബ്ജക്ട് പഠിപ്പിക്കുന്ന ഒരവസ്ഥയായിരുന്നില്ല, ഇൻട്രൊഡക്ഷൻ ആയിരുന്നു. അപ്പൊ കുറച്ച് ഗെയിംസും കാര്യങ്ങളൊക്കെ ആയിട്ട് അവരെ കയ്യിലെടുക്കാൻ പറ്റി, അതുകൊണ്ട് അത് സ്മൂത്ത് ആയിട്ട് അങ്ങ് പോയി.
0: ഗെയിംസ് എന്തൊക്കെയാണ് നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി സെറ്റ് ആക്കിയത്?
1: അത് ഒരക്ഷരം വെച്ച് ഏറ്റവും കൂടുതൽ വാക്ക് എഴുതുന്ന അത്തരം കാര്യങ്ങൾ അതൊക്കെ ചെയ്തിട്ട് എനിക്ക് തോന്നുന്നു മറ്റുള്ളവരുടെ ക്ലാസ്സിൽ സഹകരിക്കുന്നതിനേക്കാൾ കൂടുതലായിട്ട് എന്റെ ക്ലാസ്സിൽ അവർ സഹകരിച്ചു എന്നുള്ളൊരു തോന്നലുണ്ട്. ചെറിയ ചെറിയ പൊടിക്കൈകളൊക്കെ ഉണ്ട്, നിങ്ങൾ അടങ്ങിയിരുന്നില്ലെങ്കിൽ എച്ച് എം എന്നെ മാറ്റും എന്ന് പറയുന്നുണ്ട്. അപ്പൊ നാലാം ക്ലാസ്സിൽ പരീക്ഷയ്ക്ക് നിങ്ങൾ മാർക്ക് വാങ്ങിയില്ലെങ്കിൽ എന്നെ ഇവിടുന്ന് ക്ലാസ് നിന്ന് മാറ്റി മൂന്നാം ക്ലാസ്സിലേക്കൊക്കെ ഇടുന്നു പറയുന്നതായിട്ട് കേട്ടു ഞാൻ എന്നൊക്കെ പറയും. അങ്ങനെ പല പ്രാവശ്യം പറഞ്ഞു. ഒരു ദിവസം ഇവരെല്ലാരും കൂടി ജാഥയായിട്ട് ഉച്ചയ്ക്ക് എച്ച്എമ്മിന്റെ അടുത്ത് വന്ന് സാറിനെ മാറ്റരുത്, ഞങ്ങൾ അങ്ങനെ ചെയ്തോളാം ഇങ്ങനെ ചെയ്യാം. സാറിനപ്പൊ കാര്യം മനസ്സിലായി, ഞാൻ ഇങ്ങനെ ഇട്ടായിരുന്നു
0: ചെറിയ ഭീഷണി.
1: അപ്പൊ സാറിന് മനസ്സിലായി, സാറ് പറഞ്ഞു അന്ന് നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞു.
0: അതുപോലെ ഓർത്തിരിക്കുന്ന വേറെ കാര്യം എന്തെങ്കിലും ഉണ്ടോ മനസ്സിനോട് ചേർത്ത്?
1: അതുപോലെ ഓർക്കുന്ന കുറച്ച് തമാശ കലർന്ന സംഭവം, അതായത് ഞാനും അപ്പോഴത്തെ സീനിയർ അസിസ്റ്റന്റ്, അദ്ദേഹം ഇപ്പൊ എച്ച്എമ്മാണ്, ഞങ്ങളിങ്ങനെ സ്റ്റാഫ് റൂമിൽ ഇരുന്ന് സംസാരിക്കുക. അപ്പം ഒരു കുട്ടി അപ്പോഴത്തെ നാലാം ക്ലാസ്സിലെ ഫസ്റ്റ് ബാച്ചാ, ഞാൻ പോയ എന്റെ ഫസ്റ്റ് ബാച്ച്. അപ്പൊ അവിടുത്തെ ഒരു കുട്ടി വന്നിട്ട് ഹായ് സാർ എന്ന് പറഞ്ഞു. അപ്പൊ ഇവർ എന്റെ അടുത്താണ് പറയുന്നത്, അപ്പൊ ഞാൻ കാണുന്നില്ല, അവർ കൈ കാണിക്കുന്നുണ്ടാവും. അപ്പം സാറ് പറഞ്ഞു ഹായ് എന്ന് തിരിച്ചു പറഞ്ഞു. സാറിന്റെ അടുത്തല്ല, ഞങ്ങളെ സാറിന്റെ അടുത്ത്. സാറ് ചിരിച്ചിട്ട് ഒരു പറഞ്ഞത് കേട്ടോ,
0: ഞങ്ങളെ സാറിന്റെ അടുത്ത്
1: എന്ന് പറഞ്ഞു. അതൊരു കുറെ ഉണ്ട്, അല്ല ഞാൻ പറഞ്ഞത് രസകരമായിട്ടുള്ള ചില കാര്യങ്ങൾ.
0: അപ്പൊ തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു നമ്മുടെ കിട്ടുന്ന ശമ്പളത്തേക്കാൾ അല്ലെങ്കിൽ സൗകര്യങ്ങളെക്കാൾ ഏറ്റവും കൂടുതൽ മനുഷ്യന് വേണ്ടത് മറ്റുള്ളവരുടെ ആ ഒരു സ്നേഹവും സപ്പോർട്ടും അല്ലേ, അത് ആവോളം കിട്ടുന്നുണ്ട്. ഫ്യൂച്ചർ പ്ലാൻ എന്താണ്?
1: ഇനിയിപ്പോ പി എസ് സി അഡ്വൈസ് പോയിട്ടുണ്ട്, അപ്പോയിന്റ്മെന്റിനായിട്ട് വെയിറ്റ് ചെയ്യാണ്. അത് എൽ പി എസ് സി തന്നെയാണ്. പിന്നെ എയ്ഡഡ് ആവുമ്പോ അവിടെ നിന്ന് ഞാൻ മാറാൻ ഉദ്ദേശിക്കുന്നതിന്റെ കാരണം വെച്ചാൽ ഇവിടെ നിന്ന് എനിക്കൊരു 50 കിലോമീറ്റർ
0: ദൂരമുണ്ട്.
1: അപ്പോ ആ ഒരു ഒറ്റ സ്കൂളെ ആ മാനേജ്മെന്റിന്റെ കീഴിലുള്ളൂ. മാനേജ്മെന്റും മറ്റൊക്കെ നല്ല സപ്പോർട്ടാണ്, പക്ഷെ അപ്പം അങ്ങനെയുള്ളതുകൊണ്ട് അതിന്റെ സാധ്യതകൾ നമുക്ക് പിന്നെ ഉണ്ടാവില്ലല്ലോ. അതുകൊണ്ട് മാറാൻ വിചാരിക്കുന്നത്. യു പി ലിസ്റ്റിലും വന്നിട്ടുണ്ട്, അതിന് അഡ്വൈസ് ആയിട്ടില്ല.
0: പിന്നെ
1: ഇനിയിപ്പം ബി എഡ് ചെയ്ത് ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി ആ ലെവലിലേക്ക് ഉള്ള ശ്രമങ്ങൾ നടത്തണം എന്നുള്ള ആലോചനയാണുള്ളത്.
0: ഇപ്പം ക്ലാസ് എടുത്തോണ്ടിരിക്കുന്നത് ഇതിന്റെ ഇടയിലൊക്കെ വീണ്ടും പ്രിപ്പയർ ചെയ്യാനും അല്ലെങ്കിൽ പഠിക്കാനും ഒക്കെ ഉള്ള ഒരു മോട്ടിവേഷൻ എങ്ങനെയാണ് കിട്ടുന്നത്? കാരണം നമുക്കിപ്പോ ഒരു ജോലി ഉള്ളപ്പോഴേ പിന്നെ കുറച്ചൊക്കെ മടിയാവുമല്ലോ. പിന്നെ
1: അത് സ്വാഭാവികമായിട്ടും അങ്ങനെ ഉണ്ട്, മടിയുണ്ടാവും. പക്ഷെ ഈ പറഞ്ഞതുപോലെ ഇങ്ങനെ ഒരു എയിം മനസ്സിലുണ്ട്. പിന്നെ വീട്ടിൽ നിന്നൊക്കെ ഉമ്മയൊക്കെ എപ്പോഴും പറയും ബി എഡ് ചെയ്യണ്ടേ, അത് പിന്നെ അടുത്ത
0: നിരന്തരം പറഞ്ഞു
1: പറയും. അപ്പൊ അതൊരു മോട്ടിവേഷൻ ആണ്.
0: പഠിക്കുന്നുണ്ട്, വായനയുണ്ട്, അതല്ലാതെ വേറെ എന്തെങ്കിലും ഹോബി ഉള്ളത് എന്താണ്?
1: ഒരുപാട് വായന കൂട്ടായ്മകളുണ്ട് കാഴ്ചയില്ലാത്തവർക്ക് വേണ്ടിയിട്ടുള്ള. അപ്പം അത് വിജ്ഞാനദീപം, ശ്രവ്യം, ദ്യുതി ഇങ്ങനെയുണ്ട്. അതിൽ അക്ഷരനാഥം എന്ന് പറഞ്ഞിട്ടൊരു കൂട്ടായ്മയുണ്ട്. അപ്പൊ അതിൽ വായിക്കപ്പെടുന്ന പുസ്തകങ്ങൾ ഞങ്ങളുടെ ഓഡിയോ ലൈബ്രറിയിലേക്ക് സോർട്ട് ചെയ്ത് അത് അപ്ലോഡ് ചെയ്യുക, അതിന്റെ കാര്യങ്ങൾ കോർഡിനേറ്റ് ചെയ്യുന്ന രീതിയിലേക്കൊക്കെ പ്രവർത്തിക്കുന്നുണ്ട്.
0: അപ്പൊ എന്താണെങ്കിലും ഇനി പറഞ്ഞ പോലെ സ്വപ്നം കാണുന്ന പോലെയുള്ള ഒരു ജോലിയിൽ കൂടുതൽ കൂടുതൽ ഉയരങ്ങൾ കീഴടക്കാൻ സാധിക്കട്ടെ. ഇതേ പോസിറ്റീവ് എനർജിയിൽ മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ. എല്ലാവിധ നന്മകളും
1: നേരിടും. താങ്ക് യു,
0: താങ്ക് യു സോ മച്ച്.
2: അധ്യാപകനായ നാസിമുദ്ദീനെയാണ് ഇന്ന് നേർവഴിയിലൂടെ പരിചയപ്പെട്ടത്. പരിചയപ്പെടുത്തിയത് സെബിൽ ജിഹാൻ. നിർവഹണ സഹായം ശോഭ ബി ടി.
3: നേർവഴി.

ആകാശവാണി. പ്രിയ ശ്രോതാക്കളെ, ഇനിയൊരു ചലച്ചിത്രഗാനം. വരികൾ ബി ആർ പ്രസാദ്, സംഗീതം ബേണി ഇഗ്നേഷ്യസ്. എം ജി ശ്രീകുമാറും സുജാതയും പാടിയത്. ചിത്രം വെട്ടം.

ആകാശവാണി. ഇപ്പോൾ സംഗീത വിനോദ് പാടിയ ലളിതഗാനങ്ങൾ കേൾക്കാം. സംഗീതം ബിനോയ് ജോർജ്. ആദ്യം ദൂരെ നക്ഷത്രം കൺചിമ്മും രാത്രിയിൽ എന്നു തുടങ്ങുന്ന ഗാനം, രചന ആനപ്പുഴയ്ക്കൽ അനിൽ.

0: സംഗീത വിനോദ് പാടിയ ലളിതഗാനങ്ങളാണ് കേട്ടത്. സമയം 12 മണി കഴിഞ്ഞ് 29:53. അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ.
1: ആകാശവാണി, നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് നരേന്ദ്രമോഹൻ. പ്രധാന വാർത്തകൾ. 16-ാം കേരള നിയമസഭയിലെ ഡെപ്യൂട്ടി സ്പീക്കറായി ഷാനിമോൾ ഉസ്മാൻ തിരഞ്ഞെടുക്കപ്പെട്ടു. ഇന്ധന വിലവർദ്ധന പരിശോധിച്ച് സർക്കാർ നടപടികൾ സ്വീകരിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. നിയമസഭയിൽ വിലക്കയറ്റവുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷം കൊണ്ടുവന്ന അടിയന്തര പ്രമേയ നോട്ടീസിന് സ്പീക്കർ അനുമതി നിഷേധിച്ചു. ലഹരിക്കെതിരായി സംസ്ഥാന ആഭ്യന്തര വകുപ്പ് ആരംഭിച്ച ഓപ്പറേഷൻ തൂഫാൻ പദ്ധതിക്ക് ഇന്ന് തിരുവനന്തപുരത്ത് തുടക്കം. ജനപങ്കാളിത്തത്തോടെ കേരളത്തിലെ ഊർജ്ജ മേഖലയിൽ മികച്ച മാറ്റങ്ങൾ കൊണ്ടുവരാൻ ലക്ഷ്യമിടുന്നതായി വൈദ്യുതി മന്ത്രി സണ്ണി ജോസഫ്. മലയാള സിനിമയിലെ വിവിധ സംഘടനാ പ്രതിനിധികളുമായി മന്ത്രി പി സി വിഷ്ണുനാഥ് ഇന്ന് ചർച്ച നടത്തും. സംസ്ഥാനത്ത് മഴ ശക്തി പ്രാപിക്കുന്നു. 10 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. 16-ാം കേരള നിയമസഭയിലെ ഡെപ്യൂട്ടി സ്പീക്കറായി ഷാനിമോൾ ഉസ്മാൻ തിരഞ്ഞെടുക്കപ്പെട്ടു. കോൺഗ്രസിലെ ഷാനിമോൾ ഉസ്മാനും സിപിഐയിലെ മുഹമ്മദ് മൊഹ്സീനും തമ്മിലായിരുന്നു മത്സരം. ഷാനിമോൾ ഉസ്മാന് 99 വോട്ടുകൾ ലഭിച്ചപ്പോൾ മുഹമ്മദ് മൊഹ്സീന് 34 വോട്ടുകളാണ് ലഭിച്ചത്. 4 പേർ വോട്ട് ചെയ്തില്ല. 3.5 പതിറ്റാണ്ടിനു ശേഷമാണ് ഒരു വനിത ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനത്തേക്കെത്തുന്നത്. ഡെപ്യൂട്ടി സ്പീക്കറായി തിരഞ്ഞെടുക്കപ്പെട്ട ഷാനിമോൾ ഉസ്മാനെ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അഭിനന്ദിച്ചു. വിലക്കയറ്റവുമായി ബന്ധപ്പെട്ട് നിയമസഭയിൽ പ്രതിപക്ഷം അവതരിപ്പിച്ച അടിയന്തര പ്രമേയ നോട്ടീസിന് സ്പീക്കർ അനുമതി നിഷേധിച്ചു. സഭാ നടപടികൾ നിർത്തിവച്ച് വിഷയം ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് കെ എൻ ബാലഗോപാലാണ് നോട്ടീസ് നൽകിയത്. പെട്രോളിയം വിലവർദ്ധന ഉൾപ്പെടെ ജനജീവിതം ദുഷ്കരമാക്കിയതായി പ്രതിപക്ഷം കുറ്റപ്പെടുത്തി. പാചകവാതക വിലവർദ്ധനവിൽ സംസ്ഥാനത്തെ 70,000-ത്തോളം ഹോട്ടലുകളുടെ പ്രവർത്തനം പ്രതിസന്ധിയിലാണെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറഞ്ഞു. ഇന്ധന വിലവർദ്ധനയിൽ പരിശോധിച്ച് സർക്കാർ നടപടികൾ സ്വീകരിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ സഭയിൽ വ്യക്തമാക്കി. കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച് ധവളപത്രം ഉടൻ ഇറക്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു.
2: ഏത് തരത്തിൽ സംസ്ഥാനത്തിന് ഒരു നികുതി വരുമാന വർധനവ് ഉണ്ടായിട്ടുണ്ട്, ഏതെല്ലാം തരത്തിലുള്ള സാമൂഹ്യ സാമ്പത്തിക പ്രത്യാഘാതങ്ങൾ നമ്മുടെ സൊസൈറ്റിയിൽ ഇക്കോണമിയിൽ ഉണ്ടായിട്ടുണ്ട്, വിലക്കയറ്റം എത്രമാത്രം വർദ്ധിച്ചിട്ടുണ്ട്, ആ വിലക്കയറ്റത്തെ നിയന്ത്രിക്കാൻ നമുക്ക് ഏതെല്ലാം നടപടികൾ സ്വീകരിക്കാൻ കഴിയും എന്ന് തീരുമാനിക്കണമെങ്കിൽ ഈ അനിശ്ചിതത്വം അവസാനിപ്പിക്കണം. കുറച്ച് ദിവസങ്ങൾ കൂടി കാത്തിരുന്നതിന് ശേഷം മാത്രമേ ഇത് സംബന്ധിച്ചുള്ളൊരു തീരുമാനം ഗവൺമെന്റ് എടുക്കാൻ കഴിയുകയുള്ളൂ എന്ന് ഞാൻ ഈ അവസരത്തിൽ വ്യക്തമാക്കും.
1: അടിയന്തര പ്രമേയ നോട്ടീസിന് അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം സഭയിൽ നിന്നും ഇറങ്ങിപ്പോയി. ടി യു കുരുവിള, കെ പി ഉണ്ണികൃഷ്ണൻ, കെ പി ധനബാലൻ എന്നിവർക്ക് സഭ ഇന്ന് ചരമോപചാരം അർപ്പിച്ചിരുന്നു. ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിനുള്ള നന്ദിപ്രമേയ ചർച്ചയും സഭയിൽ ഇന്ന് ആരംഭിക്കും. ലഹരിക്കെതിരായി സംസ്ഥാന ആഭ്യന്തര വകുപ്പ് ആരംഭിച്ച ഓപ്പറേഷൻ തൂഫാൻ ദി നാർക്കോ ഹണ്ട് പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം ഇന്ന് തിരുവനന്തപുരം കോട്ടൺ ഹിൽ സ്കൂളിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ നിർവഹിക്കും. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും. പദ്ധതികൾ സമയബന്ധിതമായി പൂർത്തിയാക്കാൻ നടപടികൾ സ്വീകരിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. സെക്രട്ടേറിയറ്റിൽ വിവിധ വകുപ്പ് സെക്രട്ടറിമാരുമായി ഇന്നലെ നടത്തിയ ഉന്നതതല യോഗത്തിലാണ് മുഖ്യമന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത്. സെക്രട്ടേറിയറ്റിലെ പൊതുവായ പ്രശ്നങ്ങളും വിവിധ വകുപ്പുകളിലെ പ്രശ്നങ്ങളും മുഖ്യമന്ത്രി അവലോകനം ചെയ്തു. ജനപങ്കാളിത്തത്തോടെ കേരളത്തിലെ ഊർജ്ജ മേഖലയിൽ മികച്ച മാറ്റങ്ങൾ കൊണ്ടുവരാൻ ലക്ഷ്യമിടുന്നതായി വൈദ്യുതി മന്ത്രി സണ്ണി ജോസഫ്. ഇതിനായി ജനങ്ങളിൽ നിന്നും നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും സ്വീകരിക്കും. കേരളത്തിന്റെ വൈദ്യുതി മേഖലയെ കൂടുതൽ കാര്യക്ഷമവും ജനസൌഹൃദവുമാക്കാൻ ഇതിലൂടെ സാധിക്കുമെന്നും മന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. മലയാള സിനിമയിലെ വിവിധ സംഘടനാ പ്രതിനിധികളുമായി വകുപ്പ് മന്ത്രി പി സി വിഷ്ണുനാഥ് ഇന്ന് തിരുവനന്തപുരത്ത് ചർച്ച നടത്തും. അഭിനേതാക്കൾ, നിർമ്മാതാക്കൾ, വിതരണക്കാർ, തിയേറ്റർ ഉടമകൾ, സാങ്കേതിക പ്രവർത്തകർ ഉൾപ്പെടെയുള്ള ചലച്ചിത്ര മേഖലയിലെ എല്ലാ പ്രമുഖ സംഘടനകളുടെയും പ്രതിനിധികളെ ക്ഷണിച്ചിട്ടുണ്ട്. കേരളത്തിൽ മഴ ശക്തി പ്രാപിക്കുന്നു. ഇന്ന് 10 ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. നാളെ മഴ അതിശക്തമാകാൻ സാധ്യതയുള്ളതിനാൽ 4 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും മറ്റ് എല്ലാ ജില്ലകളിലും മഞ്ഞ ജാഗ്രതയുമാണ്. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ ഈ മാസം 5 വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കർണാടക തീരത്ത് നാളെ മുതൽ വെള്ളിയാഴ്ച വരെ

0: ഇടുക്കി കളക്ടറേറ്റിൽ ചേർന്ന യോഗത്തിൽ മന്ത്രി ആവശ്യപ്പെട്ടു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: രണ്ടാം വിളയിൽ സംഭരിച്ച നെല്ലിന്റെ വില വിതരണം സ്തംഭിച്ചതോടെ ആശങ്കയിലായിരിക്കുകയാണ് പാലക്കാട് ജില്ലയിലെ കർഷകർ. 350 കോടിയിലേറെ രൂപയാണ് സംഭരണ വിലയായി ജില്ലയിലെ കർഷകർക്ക് ലഭിക്കാനുള്ളത്. വിശദാംശങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
2: ജില്ലയിൽ സഹകരണ ബാങ്കുകൾ വഴി നെല്ല് വില നൽകാൻ തീരുമാനിച്ചതിനെ തുടർന്ന് 29 സഹകരണ സംഘങ്ങളാണ് നെല്ല് വില വിതരണത്തിന് തുടക്കം കുറിച്ചത്. വായ്പയ്ക്ക് സർക്കാർ ഗ്യാരണ്ടി നൽകണമെന്ന് കേരള ബാങ്ക് നിലപാടെടുത്തതോടെ ഭൂരിഭാഗം സഹകരണ സംഘങ്ങൾക്കും വില വിതരണം നടത്താൻ കഴിഞ്ഞിട്ടില്ല. ഒന്നാം വിള കൃഷിപ്പണികൾ ആരംഭിച്ചിട്ടും കൊടുത്ത നെല്ലിന്റെ വില ലഭിക്കാത്തതിനാൽ കർഷകർ ദുരിതത്തിലായിരിക്കുകയാണ്. അതേസമയം വില വിതരണത്തിലെ സ്തംഭനാവസ്ഥ പരിഹരിക്കാൻ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ഇന്ന് യോഗം ചേരുന്നുണ്ട്.
0: വിദ്യാർത്ഥികൾക്ക് മാർക്ക് പരിശോധനയ്ക്കും ഉത്തരക്കടലാസ് പുനർമൂല്യനിർണയത്തിനുമായി പോർട്ടൽ പ്രവർത്തനക്ഷമമാക്കി CBSE. ഇന്നു മുതൽ ഈ മാസം 6 വരെ വിദ്യാർത്ഥികൾക്ക് ഓൺലൈനായി അപേക്ഷിക്കാം. ഇതുമായി ബന്ധപ്പെട്ട വിശദമായ വിവരങ്ങളും അപേക്ഷിക്കേണ്ട വിധവും വ്യക്തമാക്കുന്ന വീഡിയോ CBSE സമൂഹമാധ്യമത്തിലൂടെ പങ്കുവച്ചിട്ടുണ്ട്. വിദ്യാർത്ഥികൾ നിർദ്ദേശങ്ങൾ കൃത്യമായി മനസ്സിലാക്കണമെന്നും ബോർഡ് അറിയിച്ചു. സംസ്ഥാനത്ത് പ്ലസ് വൺ കോഴ്സിലേക്കുള്ള ഏകജാലക പ്രവേശനത്തിന് നാളെ വരെ അപേക്ഷിക്കാം. hscap.kerala.gov.in എന്ന വെബ്സൈറ്റിലാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. സുപ്രീംകോടതിയിൽ പുതുതായി നിയമിതരായ 5 ജഡ്ജിമാർ സത്യപ്രതിജ്ഞ ചെയ്തു. ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. ചീഫ് ജസ്റ്റിസുമായുള്ള കൂടിയാലോചനകൾക്ക് ശേഷം രാഷ്ട്രപതി ദ്രൌപദി മുർമുവാണ് പുതിയ ജഡ്ജിമാരെ നിയമിച്ചത്. കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിന് ഭക്തരുടെ തിരക്കേറുന്നു. അക്കരെ കൊട്ടിയൂരിലെ മണിത്തറയിൽ താൽക്കാലിക ശ്രീകോവിൽ നിർമ്മാണം വെള്ളിയാഴ്ച നടക്കുന്ന തിരുവോണം ആരാധനയ്ക്ക് മുൻപായി പൂർത്തിയാകും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
3: ബ്രാഹ്മണസ്ഥാനികരുടെ നേതൃത്വത്തിൽ ഓട, മുള, ഞെട്ടിപ്പനയോല എന്നിവ ഉപയോഗിച്ചാണ് ശ്രീകോവിൽ നിർമ്മിക്കുന്നത്. ഞായറാഴ്ചയാണ് ഇളനീർ വെപ്പ്, തിങ്കളാഴ്ച ഇളനീരാട്ടവും അഷ്ടമി ആരാധനയും നടക്കും. അക്കരെ കൊട്ടിയൂരിലേക്ക് നിരവധി ഭക്തരാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ അങ്ങോളം ഏറെ ആരാധകരുള്ള ആനകളായ അക്കാവിള വിഷ്ണുനാരായണനും കൊടുമൺ ശിവനുമാണ് ഇത്തവണ അക്കരെ കൊട്ടിയൂരിലെത്തിയത്. രണ്ടാനകളും ആദ്യമായിട്ടാണ് വൈശാഖോത്സവത്തിനായി കൊട്ടിയൂരിൽ വരുന്നത്. ശിവേലിക്ക് ദേവീദേവന്മാരുടെ തിടമ്പ് എഴുന്നള്ളിക്കുന്നത് ആനപ്പുറത്താണ്.
0: ജപ്പാനിൽ നടക്കുന്ന പുരുഷ അണ്ടർ 18 ഏഷ്യ കപ്പ് ഹോക്കി മൂന്നാം പൂൾ എ മത്സരത്തിൽ കൊറിയയ്ക്കെതിരെ ഇന്ത്യയ്ക്ക് ജയം. 1-4 ഗോളുകൾക്കാണ് ഇന്ത്യയുടെ ജയം. ജയത്തോടെ പൂൾ എയിൽ കൊറിയയ്ക്കും ജപ്പാനുമൊപ്പം ഇന്ത്യ 6 പോയിന്റുമായി സമനിലയിലെത്തി. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 213 പോയിന്റ് നഷ്ടത്തിൽ 74,054-ലും ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 93 പോയിന്റ് നഷ്ടത്തിൽ 23,228-ലും വ്യാപാരം തുടരുന്നു. സ്വർണവിലയിൽ മാറ്റമില്ല. പവന് 1,14,560 രൂപയും ഗ്രാമിന് 14,320 രൂപയുമാണ് ഇന്നത്തെ വില. കേരള ലളിതകലാ അക്കാദമി മുൻ അംഗവും ചിത്രകാരനുമായ KV ദയാനന്ദൻ അന്തരിച്ചു. മലപ്പുറം പെരിങ്ങാവിലുള്ള വീട്ടിൽ ഇന്നലെ വൈകിട്ടായിരുന്നു അന്ത്യം. ചിത്രകലാകാരന്മാരുടെ ഉന്നതിക്കുവേണ്ടിയും കുട്ടികളെ ചിത്രകല അഭ്യസിപ്പിക്കുന്നതിലും അദ്ദേഹം വിവിധ പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചിരുന്നു. ഇടുക്കി കൊളുക്കുമലയിലെ സിംഹപ്പാറയിൽ നിന്നും കൊക്കയിലേക്ക് ചാടിയ യുവാവ് മരിച്ചു. ചെന്നൈ അഭിരാമപുരം സ്വദേശി എൻ ദ്രാവിനേഷ് ആണ് മരിച്ചത്. 400 അടിയോളം താഴ്ചയിൽ നിന്നാണ് യുവാവിന്റെ മൃതദേഹം കണ്ടെത്തിയത്. പത്തനംതിട്ട കോന്നി പൂങ്കാവ് SBI ബാങ്കിൽ തീപിടുത്തം. ഫയലുകൾ സൂക്ഷിക്കുന്ന റൂമിലാണ് തീപിടിച്ചത്. ഫയർഫോഴ്സ് എത്തി തീ അണച്ചു. ഫയലുകളടക്കം കത്തിനശിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. 16-ാം കേരള നിയമസഭയിലെ ഡെപ്യൂട്ടി സ്പീക്കറായി ഷാനിമോൾ ഉസ്മാൻ തിരഞ്ഞെടുക്കപ്പെട്ടു. ഇന്ധനവില വർധന പരിശോധിച്ച് സർക്കാർ നടപടികൾ സ്വീകരിക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ നിയമസഭയിൽ. വിലക്കയറ്റവുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷം കൊണ്ടുവന്ന അടിയന്തര പ്രമേയ നോട്ടീസിന് സ്പീക്കർ അനുമതി നിഷേധിച്ചു. ലഹരിക്കെതിരായി സംസ്ഥാന ആഭ്യന്തര വകുപ്പ് ആരംഭിച്ച ഓപ്പറേഷൻ തൂഫാൻ പദ്ധതിക്ക് ഇന്ന് തിരുവനന്തപുരത്ത് തുടക്കം. ജനപങ്കാളിത്തത്തോടെ കേരളത്തിലെ ഊർജ്ജമേഖലയിൽ മികച്ച മാറ്റങ്ങൾ കൊണ്ടുവരാൻ ലക്ഷ്യമിടുന്നതായി വൈദ്യുതി മന്ത്രി സണ്ണി ജോസഫ്. മലയാള സിനിമയിലെ വിവിധ സംഘടനാ പ്രതിനിധികളുമായി മന്ത്രി PC വിഷ്ണുനാഥ് ഇന്ന് ചർച്ച നടത്തും. സംസ്ഥാനത്ത് മഴ ശക്തി പ്രാപിക്കുന്നു. 10 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
1: ആകാശവാണി.

0: കുട്ടികളിലെ വൃക്കരോഗങ്ങളെക്കുറിച്ച് തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ പീഡിയാട്രിക് നെഫ്രോളജിസ്റ്റ് ഡോക്ടർ ക്രിസ്റ്റി കാതറിൻ തോമസ് സംസാരിക്കുന്നു.
1: വൃക്കരോഗങ്ങൾ കുട്ടികളിൽ അപൂർവങ്ങളല്ല. ശരിയായ അറിവും കരുതലും രോഗം തടയുന്നതിനും രോഗനിർണയത്തിനും ചികിത്സയ്ക്കും ഉപകരിക്കും. പയർമണിയുടെ ആകൃതിയിലുള്ള ശരീരത്തിന്റെ നടുവിന്റെ രണ്ടു ഭാഗത്തുമായി സ്ഥിതി ചെയ്യുന്ന അവയവങ്ങളാണ് വൃക്കകൾ. സാധാരണയായി ഒരാൾക്ക് രണ്ട് വൃക്കകളാണ് ഉള്ളത്. അതിൽ നിന്നുമുണ്ടാകുന്ന മൂത്രം മൂത്രനാളി വഴി മൂത്രാശയത്തിൽ ശേഖരിക്കപ്പെടുകയും യൂറിത്ര എന്ന ട്യൂബ് വഴി വെളിയിലേക്ക് ഒഴിക്കപ്പെടുകയും ചെയ്യുന്നു. വൃക്കകൾ, മൂത്രനാളി, മൂത്രാശയം എന്നീ അവയവങ്ങളാണ് വൃക്കരോഗമുള്ളപ്പോൾ നാം ശ്രദ്ധിക്കുന്നത്. നെഫ്രോൺ എന്ന ട്യൂബ് വ്യവസ്ഥയാണ് കിഡ്നിയുടെ പ്രവർത്തന യൂണിറ്റ്. ഒരു കിഡ്നിയിൽ ഏകദേശം 10 ലക്ഷം നെഫ്രോണുകളാണ് ഉള്ളത്. ഗർഭാവസ്ഥയിൽ തന്നെ ഇവയുടെ രൂപീകരണം പൂർത്തിയാകുന്നു. അതീവ സങ്കീർണമായ വളർച്ചാ പ്രക്രിയ വഴിയാണ് കിഡ്നി ഒന്നോ രണ്ടോ കോശങ്ങളിൽ നിന്ന് ഏകദേശം 4 സെന്റിമീറ്റർ വരുന്ന അവയവമായി നവജാത ശിശുക്കളിൽ രൂപപ്പെടുന്നത്. വളർച്ചയുടെ ഏതെങ്കിലും ഘട്ടത്തിൽ ഉള്ള താളപ്പിഴവുകൾ, ഘടനാപരമായ വൃക്കരോഗങ്ങൾ അഥവാ കൺജനിറ്റൽ അനോമലീസ് ഓഫ് കിഡ്നി ആൻഡ് യൂറിനറി ട്രാക്ട് ഉണ്ടാക്കുന്നു. ഇനി നമുക്ക് എന്താണ് വൃക്കയുടെ ജോലികൾ എന്ന് കാണാം. ഉപാപചയ പ്രവർത്തനങ്ങളുടെ ഫലമായി ഉണ്ടാകുന്ന മാലിന്യങ്ങൾ നിർമ്മാർജ്ജനം ചെയ്ത് സന്തുലിതാവസ്ഥ നിലനിർത്തുക എന്നതാണ് വൃക്കയുടെ പ്രധാന ജോലി. നൈട്രജൻ ജന്യ മാലിന്യങ്ങൾ നിർമ്മാർജ്ജനം ചെയ്യുക, ശരീരത്തിലെ ജലത്തിന്റെ അളവ് നിയന്ത്രിക്കുക, കാൽഷ്യം, മഗ്നീഷ്യം, സോഡിയം, പൊട്ടാഷ്യം, അമ്ലത്തിന്റെ അംശം നിയന്ത്രിക്കുക, ഹീമോഗ്ലോബിൻ, വൈറ്റമിൻ ഡി എന്നിവ ഉത്പാദിപ്പിക്കുക എന്നിവയാണ് വൃക്കയുടെ ജോലികൾ. മൂത്രാശയത്തിന്റെ ജോലി മൂത്രം ശേഖരിക്കുകയും ശരിയായ മർദ്ദത്തിൽ ഒഴിച്ചു കളയുകയുമാണ്. സങ്കീർണമായ ഈ ജോലിയിൽ പാളിച്ചകൾ ഉണ്ടായാൽ വൃക്കയിൽ അസുഖങ്ങൾ ഉണ്ടാകാം. ഏതൊക്കെയാണ് കുട്ടികളിലെ രോഗങ്ങൾ എന്ന് നമുക്ക് നോക്കാം. നേരത്തെ പറഞ്ഞ ഘടനാപരമായ രോഗങ്ങളാണ് കുഞ്ഞുങ്ങളിൽ കൂടുതലായി കണ്ടുവരുന്നത്. ഒരു കിഡ്നി ഉണ്ടാകുന്നില്ല, കിഡ്നിയുടെ വലിപ്പം കുറയുക, വൃക്കയുടെ സ്ഥാനം മാറിയിരിക്കുക, രണ്ട് കിഡ്നിയും ജോയിൻ ചെയ്തിരിക്കുക, മൂത്രാശയത്തിൽ നിന്ന് മൂത്രം വെളിയിലേക്ക് വരുന്ന ഭാഗത്ത് തടസ്സമുണ്ടാകുക, അല്ലെങ്കിൽ പോസ്റ്റീരിയർ യൂറത്രൽ വാൽവ് എന്ന അസുഖം, മൂത്രാശയത്തിൽ നിന്ന് മൂത്രം തിരിച്ച് വൃക്കയിലേക്ക് പോകുന്ന വെസൈക്കോ യൂറിട്രിക് റിഫ്ലക്സ് എന്ന അസുഖം, ഇവയിൽ പലതും ഗർഭാവസ്ഥയിൽ തന്നെ സ്കാൻ ചെയ്യുമ്പോൾ നമുക്ക് അറിയാൻ സാധിക്കും. കുട്ടികളിൽ കൂടുതലായി കണ്ടുവരുന്ന മറ്റൊരസുഖമാണ് നെഫ്രോട്ടിക് സിൻഡ്രോം. പ്രോട്ടീൻ കിഡ്നിയുടെ അരിപ്പയിലൂടെ അരിച്ചിറങ്ങുന്ന ഒരു രോഗമാണ്. ഇതിന്റെ ഭാഗമായി കുഞ്ഞുങ്ങൾക്ക് നീരു വരാറുണ്ട്. ഇടയ്ക്കിടെ വരാവുന്ന ഒരു അസുഖമാണ് ഇത്. നമ്മുടെ കുട്ടികളുടെ വൃക്കരോഗ ഒപിയിലെ പകുതിയോളം കുട്ടികൾക്ക് ഈ അസുഖമാണ്. വൃക്കയിലേക്ക് ശ്വേതരക്താണുക്കൾ കയറി വീക്കം അഥവാ ഇൻഫ്ലമേഷൻ ഉണ്ടാക്കുന്ന, മൂത്രത്തിൽ രക്തത്തിന്റെ അംശമായോ ശരീരത്തിൽ നീരുമായോ കണ്ടുവരുന്ന ഒരസുഖമാണ് ഗ്ലോമറുലോ നെഫ്രൈറ്റിസ്. ലവണങ്ങളോ വെള്ളമോ അരിച്ചിറക്കുന്നത് തിരിച്ചെടുക്കാൻ പറ്റാത്ത വൃക്കയിലെ രോഗങ്ങൾ കുഞ്ഞുങ്ങളിൽ കൂടുതലായി കാണപ്പെടുന്നു. കിഡ്നിയിലോ മൂത്രാശയത്തിലോ അണുബാധ, കല്ലുകൾ ഉണ്ടാവുക, കുമിളകൾ പോലെയുള്ള സിസ്റ്റ് ഉണ്ടാവുക എന്നിവയും കുട്ടികളിൽ കാണാറുണ്ട്. ജലാംശം നഷ്ടപ്പെടുന്ന അവസരങ്ങളായ വയറിളക്കം, ഷർദൽ എന്നിവ കാരണമോ, പകർച്ചവ്യാധികളായ ഡെങ്കിപ്പനി, എലിപ്പനി, ചെള്ളുപനി എന്നിവ കാരണമോ, ഗ്ലോമറുലോ നെഫ്രൈറ്റിസ് കാരണമോ, മരുന്നുകളുടെ ഉപയോഗം കാരണമോ താൽക്കാലികമായിട്ടുള്ള കിഡ്നിയുടെ തകരാറ് അല്ലെങ്കിൽ അക്യൂട്ട് കിഡ്നി ഇഞ്ചുറി ഉണ്ടാകാം. മുൻപറഞ്ഞ അസുഖങ്ങൾ കൊണ്ടോ കിഡ്നിക്കുള്ളിലെ കോശങ്ങളിലെ ഘടനാ വ്യത്യാസം കൊണ്ടോ താൽക്കാലികമായ കിഡ്നി പ്രവർത്തന തകരാറിന്റെ തുടർച്ചയായോ സ്ഥായിയായ കിഡ്നി തകരാറുകൾ ഉണ്ടാകാം. ഇവയെ ക്രോണിക് കിഡ്നി ഡിസീസുകൾ എന്ന് വിളിക്കുന്നു. എന്താണ് ഈ വൃക്കരോഗങ്ങളുടെ ലക്ഷണങ്ങൾ എന്ന് നമുക്ക് നോക്കാം. മൂത്രം പോകാതിരിക്കുക, നീരുവയ്ക്കുക, മൂത്രത്തിൽ കൂടെ രക്തം വരിക, മൂത്രം പതയുക, BP കൂടുതലായത് കാരണമുള്ള തലവേദന, കോട്ട് അല്ലെങ്കിൽ ജന്നിയുണ്ടാകുക, ഇതൊക്കെ വൃക്കരോഗങ്ങളുടെ ലക്ഷണങ്ങളാകാം. നിർദ്ദിഷ്ടമല്ലാത്ത ലക്ഷണങ്ങളുമായും വൃക്കരോഗങ്ങൾ വരാം. ലവണങ്ങൾ കുറഞ്ഞത് കാരണമുള്ള തളർച്ച, വേദന, ക്ഷീണം, ഷർദിൽ, അസ്ഥികളുടെ വളവ്, പൊക്കം വയ്ക്കാതിരിക്കുക എന്നിവയും വൃക്കരോഗങ്ങളുടെ ലക്ഷണമാകാം. പലപ്പോഴും യാതൊരു ലക്ഷണമില്ലാതെയും വൃക്കരോഗങ്ങൾ കാണാറുണ്ട്. ചെറിയ പനിയോ വയറുവേദനയോ വരുമ്പോൾ രക്തം പരിശോധിക്കുമ്പോഴാകാം വൃക്കയുടെ തകരാറ് കണ്ടുപിടിക്കപ്പെടുക. ഇത് അപൂർവമായി

0: ഒരവസ്ഥയല്ല. പലപ്പോഴും മാതാപിതാക്കൾ ഡോക്ടറോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് എന്റെ കുഞ്ഞിന്റെ വൃക്ക ശരിയായി പ്രവർത്തിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത്. നാം അത് മനസ്സിലാക്കുന്നത് രക്തപരിശോധന വഴിയാണ്. പ്രധാനമായും സീറം ക്രിയാറ്റിനിൻ എന്ന ടെസ്റ്റ് വഴിയാണ് വൃക്കയുടെ പ്രവർത്തനം അളക്കപ്പെടുക. ആളിന്റെ വയസ്സ്, പൊക്കം, പേശികളുടെ അളവ് എന്നിവയനുസരിച്ച് ബ്ലഡിലെ ക്രിയാറ്റിന്റെ അളവ് വ്യത്യസ്തമാകാം. ക്രിയാറ്റിൻ കൂടാതെ യൂറിയ, ലവണങ്ങൾ എന്നിവയും ടെസ്റ്റ് ചെയ്യപ്പെടും. കൂടാതെ മൂത്രത്തിൽ കൂടെ പ്രോട്ടീൻ, ഷുഗർ, ലവണങ്ങൾ എന്നിവ പോകുന്നുണ്ടോ, കോശങ്ങൾ നഷ്ടമാകുന്നുണ്ടോ എന്നിവയും നോക്കാറുണ്ട്. സ്കാനിംഗ് വഴി വൃക്കയുടെ ഘടന, മൂത്രനാളി, മൂത്രാശയം എന്നിവയിൽ തടസ്സമുണ്ടോ എന്നും നമുക്ക് അറിയാൻ സാധിക്കും. വൃക്കരോഗമുള്ള കുട്ടികളിൽ കുട്ടിയുടെ പൊക്കവും ബ്ലഡിലെ ക്രിയാറ്റിന്റെ അളവും ഉപയോഗിച്ച് കിഡ്നിയുടെ പ്രവർത്തനം സ്റ്റേജുകളായി തിരിച്ചിരിക്കുന്നു. 1 മുതൽ 5 സ്റ്റേജുകളാണ് ഉള്ളത്. 5-ാമത്തെ സ്റ്റേജിൽ ഉള്ളവർക്കാണ് ഡയാലിസിസ് പോലെയുള്ള ചികിത്സയുടെ ആവശ്യം വരിക. വൃക്കരോഗമുള്ള കുട്ടികളുടെ ചികിത്സ പലപ്പോഴും ലക്ഷണങ്ങളും കാരണങ്ങളും അനുസരിച്ചാണിരിക്കുന്നത്. ഒരു കുട്ടിക്ക് നീരുണ്ടെങ്കിൽ നാം വെള്ളം കുറയ്ക്കാനും ഉപ്പ് കുറയ്ക്കാനും ആവശ്യപ്പെടും. മൂത്രം ക്രമാതീതമായി നഷ്ടമാകുകയാണെങ്കിൽ വെള്ളം കൂട്ടുകയും ലവണം കൂട്ടുകയും ചെയ്യേണ്ടതായി വരും. തടസ്സം അല്ലെങ്കിൽ ട്യൂബിൽ ബ്ലോക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ട്യൂബുകൾ ഇടുകയോ അല്ലെങ്കിൽ സർജറി ചെയ്യുകയോ ചെയ്യാം. അണുബാധയുണ്ടെങ്കിൽ ആന്റിബയോട്ടിക് നൽകാം. പ്രതിരോധ ശക്തിയുടെ നിയന്ത്രണാതീതമായിട്ടുള്ള അവസ്ഥയുണ്ടെന്നുണ്ടെങ്കിൽ പ്രതിരോധ ശക്തി നിയന്ത്രിക്കുന്ന സ്റ്റീറോയിഡ് പോലെയുള്ള മരുന്നുകളായിരിക്കും നൽകുക. നൈട്രജൻ മാലിന്യങ്ങൾ പുറന്തള്ളുന്നത് കുറഞ്ഞാൽ അത് അടിഞ്ഞുകൂടിയുള്ള സങ്കീർണതകൾ ശരീരത്തിൽ ഒഴിവാക്കാൻ നമുക്ക് ചെയ്യാവുന്ന ചികിത്സയാണ് ഡയാലിസിസ്. ഒരു മെഷീൻ വഴി രക്തം ശുദ്ധീകരിക്കുന്ന ഹീമോഡയാലിസിസോ വയറിലേക്ക് വെള്ളം കയറ്റുകയും ഇറക്കുകയും ചെയ്യുന്ന പെരിറ്റോണിയൽ ഡയാലിസിസോ ആണ് സാധാരണയായി നിർദ്ദേശിക്കപ്പെടുക. വൃക്കകൾ ചെയ്യുന്ന പല ജോലികളിൽ വെള്ളത്തിന്റെ നിയന്ത്രണം, മാലിന്യ നിർമ്മാർജ്ജനം, ലവണങ്ങളുടെ ശുദ്ധീകരണം എന്നിവ ഡയാലിസിസ് വഴി നടത്തപ്പെടുന്നു. വൃക്ക തകരാറിലായാലും ജീവൻ നിലനിർത്താൻ ഇവ ഉപകരിക്കും. പെരിറ്റോണിയൽ ഡയാലിസിസ് സാധാരണയായി വീട്ടിൽ തന്നെ ദിവസവും നടത്തുകയാണ് ചെയ്യുക. ഹീമോഡയാലിസിസ് ആഴ്ചയിൽ 2 മുതൽ 4 തവണ വരെ ഹോസ്പിറ്റലിൽ പോയി ചെയ്യേണ്ടതാണ്. വൃക്ക മാറ്റിവെക്കൽ അഥവാ റീനൽ ട്രാൻസ്പ്ലാന്റേഷൻ നടത്തുമ്പോൾ വൃക്കരോഗിയുടെ വയറിനുള്ളിലെ രക്തക്കുഴലിലേക്ക് ദാതാവിന്റെ വൃക്കകൾ ഘടിപ്പിക്കുന്നു. സങ്കീർണമായ ഒരു ശസ്ത്രക്രിയയാണിത്. പ്രതിരോധ ശക്തി നിയന്ത്രിക്കുന്ന പല മരുന്നുകളും വൃക്ക മാറ്റിവെച്ചവർ തുടരേണ്ടതായിട്ടുണ്ട്. ഇനി നമുക്ക് നോക്കാം എങ്ങനെ വൃക്കരോഗം തടയാം. കുഞ്ഞുങ്ങളിൽ നേരത്തെയുള്ള രോഗനിർണയവും വൃക്കരോഗങ്ങളുടെ അപകട സാധ്യത കുറയ്ക്കുന്ന കരുതലും വൃക്കരോഗങ്ങൾ തടയാനോ മൂർച്ഛിക്കാതിരിക്കാനോ സഹായിക്കും. ഗർഭാവസ്ഥയിലുള്ള സ്കാനിംഗിലൂടെ ഘടനാപരമായ രോഗങ്ങൾ നേരത്തെ തന്നെ കണ്ടുപിടിക്കാൻ സാധിക്കും. റിസ്ക് ഫാക്ടർ അല്ലെങ്കിൽ അപകട സാധ്യത ഉണ്ടാക്കുന്ന ഘടകങ്ങൾ ഒഴിവാക്കേണ്ടത് അത്യാവശ്യമാണ്. നിർജ്ജലീകരണം, വേദനാ സംഹാരികളുടെ ഉപയോഗം എന്നിവ ഒഴിവാക്കിയേ പറ്റൂ. രോഗലക്ഷണങ്ങൾ കണ്ടാൽ നേരത്തെ ചികിത്സ തേടുന്നതും രോഗം മൂർച്ഛിക്കാതിരിക്കാൻ സഹായിക്കും. വൃക്കരോഗങ്ങൾ ഉള്ള കുട്ടികളിൽ ശരിയായ ചികിത്സയും രോഗം മൂർച്ഛിക്കുന്നത് തടയാൻ സഹായിക്കും. ഡയാലിസിസ്, വൃക്ക മാറ്റിവെക്കൽ എന്നിവ ഇപ്പോൾ കുഞ്ഞുങ്ങളിലും സാധ്യമാണ്. നിർജ്ജലീകരണം, മരുന്നുകളുടെ അനിയന്ത്രിത ഉപയോഗം, ഇവയെല്ലാം ആർക്കും തടയാൻ സാധിക്കുന്ന വൃക്കരോഗങ്ങളുടെ കാരണങ്ങളാണ്.
1: കുട്ടികളിലെ വൃക്കരോഗങ്ങളെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ പീഡിയാട്രിക് നെഫ്രോളജിസ്റ്റ് ഡോക്ടർ ക്രിസ്റ്റി കാതറിൻ തോമസ്.

0: സമയം 12 മണി കഴിഞ്ഞ് 49 മിനിറ്റും 53 സെക്കൻഡും. ഇനി വാർത്തകൾ. ആകാശവാണി
1: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അശ്വതി.

0: പ്രധാന വാർത്തകൾ. ഗോത്രമേഖലയിലെ യുവജനങ്ങളുടെ ഉന്നമനത്തിനായി കേന്ദ്ര സർക്കാർ നിരന്തരം പ്രവർത്തിക്കുകയാണെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. കുടിയേറ്റ വിദേശി നിയമങ്ങളിൽ ഭേദഗതി വരുത്തി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം. രജിസ്ട്രേഷൻ സമയക്രമത്തിലും അപ്പീൽ സമയക്രമത്തിലും മാറ്റം. സുപ്രീംകോടതിയിൽ പുതുതായി നിയമിതരായ 5 ജഡ്ജിമാർ സത്യപ്രതിജ്ഞ ചെയ്തു. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ദക്ഷിണാഫ്രിക്കൻ ഉപരാഷ്ട്രപതി പോൾ മഷാറ്റൈലുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. 16th കേരള നിയമസഭയിലെ ഡെപ്യൂട്ടി സ്പീക്കറായി ഷാനിമോൾ ഉസ്മാനെ തെരഞ്ഞെടുത്തു. ഇന്ത്യ ഇംഗ്ലണ്ട് വനിതാ 2020 പരമ്പരയിലെ 3rd മത്സരം ഇന്ന് ഇംഗ്ലണ്ടിൽ. വാർത്തകൾ വിശദമായി. ഗോത്രമേഖലയിലെ യുവജനങ്ങളുടെ ഉന്നമനത്തിനായി കേന്ദ്ര സർക്കാർ നിരന്തരം പ്രവർത്തിക്കുകയാണെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. ഗോത്രകാര്യ മന്ത്രാലയത്തിന്റെ ഫ്ളാഗ്ഷിപ്പ് സ്കോളർഷിപ്പ് പദ്ധതികളുടെ ആദിവാസി മേഖലയിൽ നിന്നുള്ള ഗുണഭോക്താക്കളെ രാഷ്ട്രപതി അഭിസംബോധന ചെയ്തു. രാഷ്ട്രപതി ഭവനിൽ നടന്ന പരിപാടിയിൽ കേന്ദ്ര ഗോത്രകാര്യമന്ത്രി ജുവൽ ഓറം, കേന്ദ്ര സഹമന്ത്രി ദുർഗാദാസ് ഉയിക്കെ തുടങ്ങിയവർ പങ്കെടുത്തു. 2025 ഇമിഗ്രേഷൻ ആന്റ് ഫോറിനേഴ്സ് നിയമങ്ങൾ പ്രകാരം രജിസ്ട്രേഷൻ സമയക്രമത്തിലും അപ്പീൽ സംവിധാനത്തിലും മാറ്റം വരുത്തിക്കൊണ്ട് 2026 ഇമിഗ്രേഷൻ ആന്റ് ഫോറിനേഴ്സ് ഭേദഗതി നിയമങ്ങൾ വിജ്ഞാപനം ചെയ്ത് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം. പുതിയ നിയമപ്രകാരം ഇന്ത്യയിലെത്തി 180 ദിവസം കഴിയുന്നതിന് മുമ്പ് ഏത് സമയത്തും രജിസ്ട്രേഷൻ പൂർത്തിയാക്കാം. കാലയളവിനപ്പുറമുള്ള വൈകിയ രജിസ്ട്രേഷൻ അടിയന്തര സാഹചര്യങ്ങളിൽ മാത്രമേ അനുവദിക്കൂ. ഇന്ത്യ ഒമാൻ സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാർ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തിന് ശക്തി പകരുമെന്ന് കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ. രാജ്യത്തെ വിദ്യാർത്ഥികൾ, കരകൌശല വിദഗ്ധർ, സ്ത്രീകൾ, കർഷകർ, മത്സ്യത്തൊഴിലാളികൾ, സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭങ്ങൾ എന്നിവയ്ക്ക് കരാർ പ്രയോജനം ചെയ്യുമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു.
1: I am confident that this comprehensive agreement will add a new momentum to our ties with Oman. From day one, India will secure duty-free access on 98% of Oman's tariff lines, covering over 99% of India's exports to Oman.
0: ഇന്ത്യ ഒമാൻ സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാർ ഇന്ത്യൻ കയറ്റുമതിക്കാർക്ക് വിപണികൾ വൈവിധ്യവൽക്കരിക്കാനും പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനും അവസരമൊരുക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ഇന്നലെയാണ് ഇന്ത്യ ഒമാൻ സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാർ പ്രാബല്യത്തിൽ വന്നത്. സുപ്രീംകോടതിയിൽ പുതുതായി നിയമിതരായ 5 ജഡ്ജിമാർ സത്യപ്രതിജ്ഞ ചെയ്തു. ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. പഞ്ചാബ് ഹരിയാന ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ഷീൽ നാഗു, ബോംബെ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ശ്രീ ചന്ദ്രശേഖർ, മധ്യപ്രദേശ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് സച്ദേവ, ജമ്മുകശ്മീർ ലഡാക്ക് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് അരുൺ പള്ളി എന്നിവരും മുതിർന്ന അഭിഭാഷക വെങ്കിട സുബ്രഹ്മണ്യ മോഹനെയുമാണ് ജഡ്ജിമാരായി നിയമിക്കപ്പെട്ടത്. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ദക്ഷിണാഫ്രിക്കൻ ഉപരാഷ്ട്രപതി പോൾ മഷാറ്റൈലുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. വ്യാപാരം, നിക്ഷേപം, MSME കൾ, ഡിജിറ്റൽ തുടങ്ങിയ അടിസ്ഥാന സൌകര്യ മേഖലകളിലെ അവസരങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്തതായി കേന്ദ്രമന്ത്രി പറഞ്ഞു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ദീർഘകാല പങ്കാളിത്തം കൂടുതൽ ശക്തമാക്കുന്നതിനും അന്താരാഷ്ട്ര വേദികളിൽ ഇന്ത്യയും ദക്ഷിണാഫ്രിക്കയും ഒരുമിച്ച് പ്രവർത്തിക്കുന്നതിനും ധാരണയായതായി വിദേശകാര്യമന്ത്രി സമൂഹ മാധ്യമത്തിൽ പറഞ്ഞു. വിദ്യാർത്ഥികൾക്ക് ഉത്തരക്കടലാസുകളുടെ സ്കാൻ ചെയ്ത പകർപ്പുകളിലെ പ്രശ്നങ്ങൾ പരിശോധിക്കുന്നതിനും പുനർമൂല്യനിർണയത്തിനുമുള്ള പോർട്ടൽ പ്രവർത്തനക്ഷമമാക്കിയതായി CBSE. ഇന്ന് മുതൽ ഈ മാസം 6 വരെ വിദ്യാർത്ഥികൾക്ക് ഈ പോർട്ടലിലൂടെ ഓൺലൈനായി അപേക്ഷിക്കാവുന്നതാണ്. വിശദാംശങ്ങളിലേക്ക്.
2: മൂല്യനിർണയം കഴിഞ്ഞ ഉത്തരക്കടലാസുകളുടെ സ്കാൻ ചെയ്ത പകർപ്പ് ഇതിനകം കൈപ്പറ്റിയിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് മാത്രമേ ഈ സൌകര്യം പ്രയോജനപ്പെടുത്താൻ സാധിക്കൂവെന്ന് CBSE അറിയിച്ചു. സുരക്ഷാ മുൻകരുതലിന്റെ ഭാഗമായി ആധാർ വെരിഫിക്കേഷൻ നിർബന്ധമാക്കിയിട്ടുണ്ട്. ആധാർ കാർഡ് ഇല്ലാത്ത കുട്ടികൾക്ക് മാതാപിതാക്കളുടെയോ രക്ഷിതാവിന്റെയോ ആധാർ വിവരങ്ങൾ ഉപയോഗിക്കാവുന്നതാണ്. ഉത്തരക്കടലാസുകളുടെ പരിശോധനയ്ക്ക് ഓരോ വിഷയത്തിന്റെയും ഉത്തരപേപ്പറിന് 100 രൂപ വീതവും പുനർമൂല്യനിർണയത്തിന് ചോദ്യം ഒന്നിന് 25 രൂപയുമാണ് ഫീസ്. ഓൺലൈൻ മാർഗ്ഗങ്ങളിലൂടെ മാത്രമേ ഫീസ് അടയ്ക്കാൻ സാധിക്കൂ. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: തെലങ്കാന സംസ്ഥാന രൂപീകരണ ദിനത്തിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമുവും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും തെലങ്കാനയിലെ ജനങ്ങൾക്ക് ആശംസകൾ നേർന്നു. സമ്പന്നമായ സാംസ്കാരിക പൈതൃകം കൊണ്ട് അനുഗ്രഹീതമാണ് തെലങ്കാനയെന്ന് രാഷ്ട്രപതി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ധൈര്യത്തിന്റെയും ദൃഢനിശ്ചയത്തിന്റെയും പോരാട്ട വീര്യത്തിന്റെയും മഹത്തായ ചരിത്രവും സംസ്കാരവും ഉൾക്കൊള്ളുന്ന സംസ്ഥാനമാണ് തെലങ്കാനയെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണനും ജനങ്ങൾക്ക് ആശംസകൾ നേർന്നു. 16th കേരള നിയമസഭയിലെ ഡെപ്യൂട്ടി സ്പീക്കറായി ഷാനിമോൾ ഉസ്മാനെ തെരഞ്ഞെടുത്തു. കോൺഗ്രസിലെ ഷാനിമോൾ ഉസ്മാനും CPIയിലെ മുഹമ്മദ് മൊഹ്സീനും തമ്മിലായിരുന്നു മത്സരം. ഷാനിമോൾ ഉസ്മാന് 99 വോട്ടുകൾ ലഭിച്ചപ്പോൾ മുഹമ്മദ് മൊഹ്സീന് 34 വോട്ടുകളാണ് ലഭിച്ചത്. 4 പേർ വോട്ട് ചെയ്തില്ല. 3.5 പതിറ്റാണ്ടിന് ശേഷമാണ് ഒരു വനിത ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനത്തേക്ക് എത്തുന്നത്. വിലക്കയറ്റവുമായി ബന്ധപ്പെട്ട് നിയമസഭയിൽ പ്രതിപക്ഷം അവതരിപ്പിച്ച അടിയന്തര പ്രമേയ നോട്ടീസിന് സ്പീക്കർ അനുമതി നിഷേധിച്ചു. KN ബാലഗോപാലാണ് നോട്ടീസ് നൽകിയത്.

0: പെട്രോളിയം വിലവർദ്ധന ഉൾപ്പെടെ ജനജീവിതം ദുഷ്കരമാക്കിയതായി പ്രതിപക്ഷം കുറ്റപ്പെടുത്തി. പാചകവാതക വിലവർദ്ധനവിൽ സംസ്ഥാനത്തെ 70,000-ത്തിലോളം ഹോട്ടലുകളുടെ പ്രവർത്തനം പ്രതിസന്ധിയിലാണെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറഞ്ഞു. ഇന്ധന വിലവർദ്ധനയിൽ പരിശോധിച്ച് സർക്കാർ നടപടികൾ സ്വീകരിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ സഭയിൽ വ്യക്തമാക്കി. കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച് ധവളപത്രം ഉടൻ ഇറക്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. അടിയന്തര പ്രമേയ നോട്ടീസിന് അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AR_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: ഇന്ത്യ ഇംഗ്ലണ്ട് വനിതാ 2020 പരമ്പരയിലെ മൂന്നാം മത്സരം ഇന്ന്. ഇംഗ്ലണ്ടിലെ ടൌണിലുള്ള കൌണ്ടി ക്രിക്കറ്റ് ഗ്രൌണ്ടിൽ ഇന്ത്യൻ സമയം രാത്രി 11 മണിക്കാണ് മത്സരം. ആദ്യ മത്സരം ഇന്ത്യയും രണ്ടാം മത്സരം ഇംഗ്ലണ്ട് വിജയിച്ചതോടെ ഇന്നത്തെ വിജയികൾ പരമ്പര സ്വന്തമാക്കും. രാജ്യത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ദീർഘവീക്ഷണത്തോടെയുള്ള നേതൃത്വത്തിന് കീഴിൽ കഴിഞ്ഞ 12 വർഷത്തിനിടെ ആരോഗ്യം, വിദ്യാഭ്യാസം, സാമ്പത്തിക ഉൾപ്പെടുത്തൽ തുടങ്ങിയ മേഖലകളിലൂടെ സ്ത്രീകളുടെ ജീവിതത്തിൽ വൻ മാറ്റങ്ങളാണ് ഉണ്ടായത്. വിശദാംശങ്ങളിലേക്ക്.
2: ഈടുരഹിത വായ്പകൾ നൽകുന്ന പ്രധാനമന്ത്രി മുദ്ര യോജനയിലൂടെ ഈ വർഷം മാർച്ച് വരെ വിതരണം ചെയ്ത 40 ലക്ഷം കോടി രൂപയിൽ 17 ലക്ഷം കോടിയും ലഭിച്ചത് വനിതാ സംരംഭകർക്കാണ്. പ്രധാനമന്ത്രി ജൻധൻ യോജന വഴി രാജ്യത്ത് ആരംഭിച്ച 58 കോടിയിലധികം അക്കൌണ്ടുകളിൽ 33 കോടിയും സ്ത്രീകൾക്കുള്ളതാണ്. സുകന്യ സമൃദ്ധി യോജന, സ്ത്രീകൾക്ക് പ്രതിവർഷം കുറഞ്ഞത് 1 ലക്ഷം രൂപ വരുമാനം ഉറപ്പാക്കുന്ന ലക്ഷ്പതി ദീദി പദ്ധതി എന്നിവയും സ്ത്രീകളുടെ സാമ്പത്തിക അടിത്തറ ശക്തമാക്കി. കൂടാതെ ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ പദ്ധതി യിലൂടെ രാജ്യത്തെ സ്ത്രീ പുരുഷ അനുപാതം ഉയർന്നതും ശ്രദ്ധേയമായി. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: കേരളം, മാഹി, ലക്ഷദ്വീപ്, തമിഴ്നാട് എന്നീ മേഖലകളിൽ ഇന്ന് ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ആന്ധ്രാപ്രദേശിന്റെ തീരപ്രദേശം, ഗുജറാത്ത്, ഒഡീഷ, രാജസ്ഥാൻ, പടിഞ്ഞാറൻ മധ്യപ്രദേശ് എന്നിവിടങ്ങളിൽ ശക്തമായ കാറ്റിനും ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും സാധ്യതയുണ്ട്. കേരളത്തിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യത പ്രവചിച്ച് 10 ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. വരും ദിവസങ്ങളിൽ സംസ്ഥാനത്ത് മഴ കൂടുതൽ ശക്തമാകുമെന്നാണ് മുന്നറിയിപ്പ്. കേരളം, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഈ മാസം 5 വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ഉത്തരാഖണ്ഡിലെ ചമോലി ജില്ലയിൽ യുനെസ്കോയുടെ ലോക പൈതൃക കേന്ദ്രമായ വാലി ഓഫ് ഫ്ളവേഴ്സ് സന്ദർശകർക്കായി തുറന്നു. താഴ്വരയിലെ അപൂർവ സസ്യജാലങ്ങളും ജൈവ വൈവിധ്യവും സംരക്ഷിക്കാൻ സന്ദർശകർ സഹകരിക്കണമെന്ന് വനംവകുപ്പ് അഭ്യർത്ഥിച്ചു. നിലവിൽ 300-ലധികം പൂവിനങ്ങളും നിരവധി അപൂർവ സസ്യങ്ങളും നിറഞ്ഞതാണ് ഈ താഴ്വര. ഈ വർഷം ഒക്ടോബർ 31 വരെ സന്ദർശകർക്ക് ഇവിടേക്ക് പ്രവേശനമുണ്ടായിരിക്കുമെന്ന് അധികൃതർ അറിയിച്ചു. ഇറ്റലിയുടെ ദേശീയ ദിനത്തിൽ ആശംസകൾ നേർന്ന വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ, ഇരു രാജ്യങ്ങളും തമ്മിലുള്ള തന്ത്രപരമായ പങ്കാളിത്തം കൂടുതൽ ശക്തി പ്രാപിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി ശ്രീ ജയശങ്കർ സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഇറ്റലിയിൽ തെക്കൻ കാലാബ്രിയൻ തീരത്ത് ശക്തമായ ഭൂചലനം അനുഭവപ്പെട്ടു. ഇന്ന് പുലർച്ചെയുണ്ടായ ഭൂചലനം റിക്ടർ സ്കെയിലിൽ 6.1 തീവ്രത രേഖപ്പെടുത്തി. കാലാബ്രിയൻ തീരക്കടലിൽ ഏകദേശം 250 കിലോമീറ്റർ ആഴത്തിലാണ് ഭൂചലനത്തിന്റെ പ്രഭവ കേന്ദ്രം. സംഭവത്തിൽ നാശനഷ്ടങ്ങളോ ജീവഹാനിയോ ഇതുവരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. അധികൃതർ സ്ഥിതിഗതികൾ വിലയിരുത്തി വരികയാണ്. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 243 പോയിന്റ് നഷ്ടത്തിൽ 74,018-ലും ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 93 പോയിന്റ് താഴ്ന്ന് 23,289-ലും വ്യാപാരം തുടരുന്നു. സ്വർണ്ണവിലയിൽ മാറ്റമില്ല. പവന് 1,14,560 രൂപയും ഗ്രാമിന് 14,320 രൂപയുമാണ് ഇന്നത്തെ വില. പൊതുജനാരോഗ്യത്തെ പിന്തുണയ്ക്കുന്നതിനും ആഫ്രിക്കയിലുടനീളമുള്ള എബോള പ്രതിരോധത്തിനുമായി ഇന്ത്യ രണ്ടാംഘട്ട മെഡിക്കൽ സഹായം അയച്ചു. സംരക്ഷണ ഉപകരണങ്ങൾ, രോഗനിർണയ നിരീക്ഷണ ഉപകരണങ്ങൾ, മരുന്നുകൾ, പോഷക സപ്ലിമെന്റുകൾ എന്നിവ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ സമൂഹമാധ്യമത്തിൽ പറഞ്ഞു. മാധ്യമങ്ങൾക്ക് കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നതിന്റെ ഭാഗമായി യുഎസ് പ്രതിരോധ ആസ്ഥാനമായ പെന്റഗണിലെ പ്രസ് ഓഫീസിൽ മാധ്യമപ്രവർത്തകർക്ക് പ്രവേശനം നിഷേധിച്ച് യുഎസ് പ്രതിരോധ മന്ത്രാലയം ഉത്തരവിറക്കി. ഗോത്രമേഖലയിലെ യുവജനങ്ങളുടെ ഉന്നമനത്തിനായി കേന്ദ്ര സർക്കാർ നിരന്തരം പ്രവർത്തിക്കുകയാണെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. കുടിയേറ്റ വിദേശി നിയമങ്ങളിൽ ഭേദഗതി വരുത്തിയ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം. രജിസ്ട്രേഷൻ സമയക്രമത്തിലും അപ്പീൽ സമയക്രമത്തിലും മാറ്റം. സുപ്രീംകോടതിയിൽ പുതുതായി നിയമിതരായ 5 ജഡ്ജിമാർ സത്യപ്രതിജ്ഞ ചെയ്തു. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ദക്ഷിണാഫ്രിക്കൻ ഉപരാഷ്ട്രപതി പോൾ മഷാറ്റെയിലുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. 16ാം കേരള നിയമസഭയിലെ ഡെപ്യൂട്ടി സ്പീക്കറായി ഷാനിമോൾ ഉസ്മാനെ തെരഞ്ഞെടുത്തു. ഇന്ത്യ ഇംഗ്ലണ്ട് വനിതാ 2020 പരമ്പരയിലെ മൂന്നാം മത്സരം ഇന്ന് ഇംഗ്ലണ്ടിൽ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
3: ആകാശവാണി, സമയം 1:00. ഇപ്പോൾ മഞ്ഞണി പൂനിലാവ്.

ഇതാ ഇവിടെ വരെ. ഈ ചിത്രത്തിനുവേണ്ടി പി മാധുരി പാടിയ ഗാനമാണ് മഞ്ഞണിപ്പൂനിലാവിൽ ഇന്നാദ്യം. വരികൾ യൂസഫലി കേച്ചേരി, സംഗീതം ജി ദേവരാജൻ.

പി കോമള പാടിയ ഗാനം. രചന പി ഭാസ്കരൻ. സംഗീതം എം എസ് ബാബുരാജ്. ചിത്രം കുട്ടിക്കുപ്പായം.

ശ്രോതാക്കളെ, ഒരു അറിയിപ്പ് ശ്രദ്ധിക്കൂ. ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടിയിൽ നാളെ രാവിലെ 11:00 മുതൽ 12:00 വരെ കുട്ടികളുടെ ആരോഗ്യ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് തൈക്കാട് ഗവൺമെന്റ് സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രിയിലെ ശിശുരോഗ വിഭാഗം മുൻ മേധാവിയും പീഡിയാട്രീഷ്യനുമായ ഡോക്ടർ ബെന്നറ്റ് സൈലം മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321, അടുത്ത നമ്പർ 9496556321, ഒരു നമ്പർ കൂടിയുണ്ട്, 9496596321. ഓർക്കുക, കുട്ടികളുടെ ആരോഗ്യ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി നാളെ രാവിലെ 11:00 മുതൽ 12:00 വരെ. അറിയിപ്പ് കഴിഞ്ഞു.

മഞ്ഞണിപ്പൂനിലാവിൽ ഇനി അനുപല്ലവി എന്ന ചിത്രത്തിനുവേണ്ടി യേശുദാസ് പാടിയ ഗാനം. ബിച്ചു തിരുമലയുടെ വരികൾ, കെ ജെ ജോയിയുടെ സംഗീതം.

ഭാസ്കരൻ വരികളെഴുതി, എം എസ് ബാബുരാജ് ഈണം പകർന്ന്, എസ് ജാനകി പാടിയ ഗാനം. ചിത്രം ഭാർഗവി നിലയം.

പുഷ്പാഞ്ജലി എന്ന ചിത്രത്തിനുവേണ്ടി യേശുദാസ് പാടിയത്. വരികൾ ശ്രീകുമാരൻ തമ്പി, സംഗീതം എം കെ അർജുനൻ.

പ്രിയ ശ്രോതാക്കളെ, യാത്ര ഇഷ്ടപ്പെടാത്തവരായി ആരുമുണ്ടാവില്ല അല്ലേ? എങ്കിലിതാ സഞ്ചാരിയിലൂടെ നിങ്ങളുടെ യാത്രാവിശേഷങ്ങൾ പങ്കുവയ്ക്കാം. ഇന്ത്യക്കകത്തോ പുറത്തോ നിങ്ങൾ നടത്തിയ ഒരു യാത്രയുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ താൽപ്പര്യമുള്ളവർ ഞങ്ങൾക്ക് എഴുതുക. വിലാസം: സഞ്ചാരി, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, തിരുവനന്തപുരം 14. ഇമെയിൽ വിലാസം: airtvmpm@gmail.com.

യുദ്ധഭൂമി എന്ന ചിത്രത്തിലെ ഗാനമാണ് മഞ്ഞണിപ്പൂനിലാവിൽ അടുത്തത്. വാണി ജയറാം പാടിയത്. മങ്കൊമ്പ് ഗോപാലകൃഷ്ണന്റെ വരികൾ, ആർ കെ ശേഖറിന്റെ സംഗീതം.

യേശുദാസ് പാടിയ ഒരു ഗാനം. രചന വയലാർ രാമവർമ്മ. സംഗീതം ജി ദേവരാജൻ. ചിത്രം അനുഭവങ്ങൾ പാളിച്ചകൾ.

യൂസഫ് അലി കേച്ചേരി വരികളെഴുതി, എം എസ് ബാബുരാജ് ഈണം നൽകി, പി ജയചന്ദ്രൻ പാടിയ ഗാനം. ചിത്രം ഉദ്യോഗസ്ഥ.

മുന്നിലെത്തിക്കാൻ ആഗ്രഹിക്കുന്ന യുവ സംരംഭകർ ഞങ്ങൾക്കെഴുതുക. ഇമെയിൽ youth.airtvm@gmail.com അല്ലെങ്കിൽ 8281423005 എന്ന നമ്പറിലേക്ക് നിങ്ങളുടെ പേരും സ്ഥാപനത്തിന്റെ വിവരങ്ങളും വാട്സപ്പ് ചെയ്യുക. നമ്പർ ഒരിക്കൽ കൂടി 8281423005. അറിയിപ്പ് കഴിഞ്ഞു.

മഞ്ഞണി പൂനിലാവിൽ ഇനി ഭാര്യമാർ സൂക്ഷിക്കുക എന്ന ചിത്രത്തിനുവേണ്ടി ശ്രീകുമാരൻ തമ്പി വരികളെഴുതി, വി ദക്ഷിണാമൂർത്തി ഈണം പകർന്ന് യേശുദാസും പി ലീലയും പാടിയ ഗാനം.

ഭാസ്കരന്റെ വരികൾക്ക് ബി എ ചിദംബരനാഥ് സംഗീതം നൽകിയിരിക്കുന്നു. എസ് ജാനകി, ശാന്ത പി നായർ എന്നിവർ ആലപിച്ച ഗാനം. ചിത്രം മുറപ്പെണ്ണ്.

ഒരു അറിയിപ്പ്. ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടിയിൽ. നാളെ രാവിലെ 11:00 മുതൽ 12:00 വരെ കുട്ടികളുടെ ആരോഗ്യ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് തൈക്കാട് ഗവൺമെന്റ് സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രിയിലെ

ശിശുരോഗ വിഭാഗം മുൻ മേധാവിയും പീഡിയാട്രീഷ്യനുമായ ഡോക്ടർ ബെന്നറ്റ് സൈലം മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ ഇനി പറയുന്നു. 9495964321, 9496556321. ഒരു നമ്പർ കൂടിയുണ്ട്, 9496596321. ഓർക്കുക, കുട്ടികളുടെ ആരോഗ്യ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി നാളെ രാവിലെ 11:00 മുതൽ 12:00 വരെ. അറിയിപ്പ് കഴിഞ്ഞു. മഞ്ഞണിപ്പൂനിലാവിൽ ഇനി ലേഡീസ് ഹോസ്റ്റൽ എന്ന ചിത്രത്തിനുവേണ്ടി ശ്രീകുമാരൻ തമ്പി രചിച്ച് MS ബാബുരാജ് ഈണം പകർന്ന് യേശുദാസ് പാടിയ ഗാനം.

0: പ്രകാശധാര ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര.
1: എസ് ജാനകി പാടിയ ഗാനം കേൾക്കാം. ഗാനരചന പി ഭാസ്കരൻ, സംഗീതം ടി കെ പുകഴേന്തി, ചിത്രം വിത്തുകൾ.

0: ceasefire and clashes have continued in parts of southern Lebanon. U.S. President Donald Trump has described the development as an agreement to stop all shooting following talks with Israeli Prime Minister Benjamin Netanyahu and contacts with Hezbollah through mediators. However, Israeli officials have taken a more cautious position, saying military operations could resume if Hezbollah attacks persist. Soon after the announcement, the Israeli military reported intercepting projectiles fired from Lebanese territory, highlighting the fragility of the arrangement. More from our Dubai correspondent.
1: The fragile Lebanon de-escalation is unfolding against a far more dangerous diplomatic backdrop. Iran has formally suspended all dialogue and exchange of messages through mediators with the United States, citing Israeli operations in Lebanon, which Tehran had flagged as a precondition of any ceasefire agreement. Iranian sources linked to the resistance front have placed on their agenda the complete closure of the Strait of Hormuz and the activation of additional fronts, including the Bab el-Mandeb Strait at the mouth of the Red Sea, with the stated aim of punishing Israel and its supporters. Fighting in Lebanon presents a major obstacle in the emerging deal between Washington and Tehran, as Iran is insisting that any agreement must include a ceasefire in Lebanon. Vinod Kumar for Akashvani News from Dubai.
0: A delegation of Nepal's ruling Rashtriya Swatantra Party, led by party president Rabi Lamichhane, met BJP President Nitin Naveen in New Delhi today. The delegation was also scheduled to meet other senior leaders of the party. The visit seeks to initiate party-to-party engagement between RSP and BJP and provide an opportunity for exchange of views on organizational practices, democratic processes, and people-centric political outreach. The Indian Meteorological Department, IMD, has issued an orange alert for thunder squall conditions over Rajasthan, Gujarat, West Madhya Pradesh, Odisha and coastal Andhra Pradesh during the day. While heavy rainfall will occur over interior Karnataka, Kerala, Mahe, Lakshadweep, Tamil Nadu, Puducherry and Karaikal till tomorrow. Thunderstorms accompanied by lightning and gusty winds are likely over Haryana, Chandigarh, Delhi, Chhattisgarh, Jharkhand, Gujarat, Goa, Maharashtra, Andhra Pradesh, Telangana and West Uttar Pradesh for the next 2 to 3 days. Hot and humid weather conditions will prevail over entire northeast, including coastal Andhra Pradesh, Odisha and sub-Himalayan West Bengal today. On to sports and women's cricket, the third and final T20 international of the series between India and England will be played at Taunton in England tonight. The match will begin at 11 p.m. IST. The series is level, with India winning the first match in Chelmsford by 38 runs and England levelling the series with a 26-run victory in Bristol. In hockey, India registered a commanding 4-1 victory over Korea in their third Pool A match of the Men's Under-18 Asia Cup in Kakamigahara, Japan. Captain Ketan Kushwaha scored in the third and the 36th minute. Varinder Singh and Shah Rukh Ali scored the other two goals. Korea's lone goal came through Captain Yoon Jae-hyuk. And now before we end the bulletin, the headlines once again. President Draupadi Murmu addresses tribal beneficiaries of scholarship schemes at Rashtrapati Bhavan, emphasizes social, economic and educational progress of all sections of society for true development. Government notifies Immigration and Foreigners Amendment Rules 2026 with key changes in registration timelines and the appeals mechanism. Chief Justice of India, Justice Suryakant, administers oath of office to 5 new judges of Supreme Court. Orange alert issued for thunder squall conditions in Rajasthan, Gujarat, West Madhya Pradesh, Odisha and coastal Andhra Pradesh today. And in women's cricket, third and final T20 international between India and hosts England to be played in Taunton tonight. And with that, we end the midday news.
2: Agashavani. ഡോസ്റ്റോവിസ്കിയുടെ കുറ്റവും ശിക്ഷയും തുടർനാടകം 35-ാം ഭാഗം. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകുന്നത് നരിയാപുരം വേണുഗോപാൽ, സന്തോഷ് കുമാർ സൗപർണിക, കണ്ണൻ നായർ, മീന നെവിൽ, കവിത സഖി. സംവിധാനം പി എ ബിജു.
3: പണത്തിന്മേൽ പണിതുയർത്തിയ അഭിമാനബോധം സമൂഹത്തിൽ വലിയ വിടവുകൾ സൃഷ്ടിക്കുകയാണ്, ഉണങ്ങാത്ത മുറിവുകൾ ഉണ്ടാക്കുകയാണ്. ഇന്നത്തെ പോലെ 165 വർഷം മുമ്പത്തെ റഷ്യയിലും പീറ്റേഴ്സ്ബർഗിലെ പാവപ്പെട്ട മിടുക്കൻ റസ്കോൾനിക്കോവ് പട്ടിണിയും രോഗവും ശാരീരിക പീഡനവും അപമാനവും മാനസിക അടിമത്തവും പേറുന്ന ഒരു വിഭാഗത്തിന്റെ പ്രതിനിധിയാണ്. പണം കൈയാളുന്ന ഒരു കൊള്ളപ്പലിശക്കാരിയെ നിക്കോവ് കൊല്ലുന്നത് വേർതിരിവുകളില്ലാത്ത ഒരു നവലോകത്തിന്റെ പിറവി സ്വപ്നം കണ്ടുകൊണ്ടാണ്. പുറംലോകം ആ കൊലപാതകം അറിഞ്ഞില്ലെങ്കിലും അയാളുടെ അകം ലോകം മനസ്സാക്ഷി അയാളെ കശക്കി എറിയുന്നതാണ് പിന്നീട് കണ്ടത്. പതിയെ പിടിച്ചു നിൽക്കാറായി വരുമ്പോഴേക്ക് രഹസ്യ പോലീസ് പെട്രോവിച്ച് ഒരു കഴുകനെ പോലെ നിക്കോവിന് മുകളിൽ വട്ടമിട്ട് പറക്കാൻ തുടങ്ങി. നിക്കോവിന്റെ അരുമ സഹോദരി ഡോണിയ ഒരു ധനികന്റെ വീട്ടിൽ അപമാനിതയായി ജോലി ഉപേക്ഷിച്ചു. ആ ധനികന്റെ ബന്ധു ലൂഷൻ ദരിദ്രയെങ്കിലും അപമാനിതയെങ്കിലും സുന്ദരിയായ ഡോണിയെ വിവാഹം കഴിക്കാൻ വാക്കുകൊടുത്തു. ഒരു ധനികന്റെ ബന്ധുത്വം ഡോണിയയുടെ ദരിദ്ര കുടുംബത്തിന് ബലമാകുമെന്ന് അവർ കരുതി. പക്ഷേ മിഥ്യാഭിമാനിയായ ലൂഷിനെയും നിറം കെട്ട അയാളുടെ ഔദാര്യങ്ങളെയും വെറുത്ത നിക്കോവ് ലൂഷിനെ തിരസ്കരിക്കാൻ പെങ്ങളെ ഉപദേശിക്കുന്നു. ലൂഷിനും നിക്കോവിന്റെ കുടുംബവും തമ്മിൽ രൂക്ഷമായ തർക്കം നടക്കുകയാണ്. ഇന്നത്തെ പോലെ തന്നെ അന്നും എന്നും ദരിദ്രരും ധനികരും തമ്മിൽ വിവാഹ ബന്ധുത്വം എളുപ്പമല്ല. വാക്കുകളിലെ മുള്ളും മുനയും അപ്രതീക്ഷിത ദിശകളിലെല്ലാം തറച്ചുകയറുന്നു. ഒരു സംഭാഷണം എങ്ങനെ വഴിതെറ്റാമെന്നതിന്റെ ക്ലാസിക് ഉദാഹരണം.
4: ഓ, ദുരിതങ്ങൾ അനുഭവിച്ചറിഞ്ഞ ഒരു ദരിദ്ര ബാലികയെ കല്യാണം കഴിക്കുന്നതാണ് സുഖലോലുപയായി ജീവിക്കുന്ന യുവതിയെ കല്യാണം കഴിക്കുന്നതിനേക്കാൾ ഭേദം എന്നായിരുന്നു ഞാൻ പറഞ്ഞത്. നിങ്ങളുടെ മകനെ അത് വളച്ചൊടിച്ചു.
5: എങ്ങനെ വളച്ചൊടിച്ചെന്നാണ് പറയുന്നത്? നിങ്ങളൊന്ന് വിശദമാക്കി ലൂഷിൻ. എന്റെ മോൻ അനാവശ്യമായി ആരോടും വഴക്കിന് പോവാറില്ല.
4: പക്ഷേ വഴക്കിന് വന്നു.
5: ലൂഷിൻ, നിങ്ങളുടെ കത്തിന്റെ അടിസ്ഥാനത്തിലല്ലാതെ ഒന്നും നടന്നിട്ടില്ല. നിങ്ങളുടെ മനസ്സിലിരിപ്പ് അവൻ കണ്ടുപിടിച്ചിരിക്കും. ലൂഷിൻ, ഒരു കാര്യം മനസ്സിലാക്കണം. ഞാനും എന്റെ മകളും നിങ്ങളുടെ വാക്കുകൾ ദുർവ്യാഖ്യാനം ചെയ്തിട്ടില്ല. അതിന്റെ തെളിവാണ് ഞങ്ങൾ ഇപ്പോഴും ഇവിടെ ഇരിക്കുന്നത്.
6: അതെ, അമ്മ പറഞ്ഞത് ശരിയാണ്.
4: ഓ, അപ്പോ തെറ്റുകാരൻ ഞാൻ മാത്രമാണ്.
5: കൊള്ളാം, നിങ്ങൾ ഇപ്പോഴും എന്റെ മകനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ ഈയിടെ നിങ്ങൾ തന്നെയാണ് അവനെക്കുറിച്ച് തെറ്റായ കാര്യങ്ങൾ എഴുതിയത്.
4: തെറ്റായ കാര്യങ്ങൾ എഴുതിയതായി ഞാൻ ഓർക്കുന്നില്ലല്ലോ.
7: നിങ്ങൾ എഴുതി?
4: അതെന്താണെന്ന് പറ.
7: ഇന്നലെ റോഡപകടത്തിൽ കൊല്ലപ്പെട്ടവന്റെ വിധവയ്ക്കല്ല, മകൾക്കാണ് ഞാൻ പണം കൊടുത്തതെന്ന്. ആ പെൺകുട്ടിയെ മുൻപൊരിക്കലും ഞാൻ കണ്ടിട്ട് പോലുമില്ല. ഞാനും സഹോദരിയും പരസ്പരം പിണങ്ങിപ്പിരിയാൻ വേണ്ടി മനഃപൂർവ്വമാണ് നിങ്ങൾ അങ്ങനെ എഴുതിയത്.
4: ക്ഷമിക്കണം സർ, നിങ്ങളെ ഞാൻ എങ്ങനെ കണ്ടുമുട്ടി എന്നും എന്തഭിപ്രായമാണ് എന്നിൽ ഉണർത്തിയതെന്നും മറ്റുമുള്ള നിങ്ങളുടെ അമ്മയുടെയും സഹോദരിയുടെയും അന്വേഷണത്തിന് മറുപടിയായിട്ടാണ് ഞാൻ അങ്ങനെ എഴുതിയത്.
5: അങ്ങനെ എഴുതിയല്ലോ.
4: എന്തെഴുതി? ഞാൻ ആ കത്തിൽ ഒറ്റ വാക്കെങ്കിലും തെറ്റായി എഴുതിയിട്ടുള്ളതായി കാണിച്ചു തരാമോ? നിങ്ങൾ അവിടെ പണം വലിച്ചെറിയുകയായിരുന്നില്ലേ? ആ കുടുംബം എത്ര തന്നെ നിർഭാഗ്യമുള്ളവരാണെങ്കിലും അവർ എത്രമാത്രം കഷ്ടപ്പെടുന്നവരാണെങ്കിലും അവിടുത്തെ മനുഷ്യർ മോശക്കാരല്ലെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? പറയാൻ പറ്റുമോ റസ്കോൾനിക്കോ?
7: സകല ഗുണങ്ങളും നിറഞ്ഞ നിങ്ങൾക്ക് നിങ്ങൾ വഴിക്കുന്ന ആ നിർഭാഗ്യവതിയായ പെണ്ണിന്റെ ചെറുവിരലിന്റെ വില പോലുമില്ല.
4: അപ്പോ നിങ്ങളുടെ അമ്മയോടും അനിയത്തിയോടും ഒപ്പം അവളെ ഇരുത്തി സംസാരിക്കുന്നതിലും നിങ്ങൾക്ക് വിരോധമില്ലെന്ന് പറയുമല്ലോ.
7: ഞാനത് നേരത്തെ ചെയ്തു കഴിഞ്ഞു. നിങ്ങൾക്കറിയണമെങ്കിൽ കേട്ടോളൂ, അവൾ എന്റെ അമ്മയുടെയും സഹോദരിയുടെ ഒപ്പം ഇരുന്ന് സംസാരിച്ചു.
4: ഡോണിയ, നീ സ്വയം ഓർത്തു നോക്കൂ, നമുക്കിതിനോട് യോജിക്കാനാകുമോ? ഞങ്ങൾക്ക് സ്നേഹിതന്മാരായി തുടരാൻ സാധിക്കുമോ?
6: നിങ്ങൾ മിഥ്യയായ അഭിമാനത്തിൽ കടിച്ചു തൂങ്ങിക്കിടക്കുക.
4: ഈ കാര്യങ്ങൾ ഇതോടെ അവസാനിക്കുകയാണ്. ഞാൻ ഇനി നിൽക്കുന്നില്ല. നിങ്ങൾക്ക് സ്വന്തം കാര്യങ്ങൾ ധാരാളം പറയാനുണ്ടാവുമല്ലോ.
5: നിങ്ങളോട് സംസാരിക്കാനുള്ള നേരമാണിത്. ഞങ്ങളെല്ലാം

0: പറഞ്ഞു കഴിഞ്ഞു. തീരുമാനിച്ചു കഴിഞ്ഞോ?
1: പോകുന്നതിന് മുമ്പ് എനിക്കൊരു അഭ്യർത്ഥനയുണ്ട്. ഇത്തരം കൂടിക്കാഴ്ചകളിൽ നിന്ന് എന്നെ ഒഴിവാക്കണം. ഒത്തുതീർപ്പുകൾക്കൊന്നും എന്നെ പ്രതീക്ഷിക്കണ്ട. ഞാൻ കത്ത് നിങ്ങൾക്കാണ് അയച്ചത്, ഗൃഹനാഥയ്ക്ക്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് നിങ്ങളോട് മാത്രമാണ്.
0: ലൂഷിൻ, നിങ്ങളുടെ സംസാരം കേട്ടാൽ ഞങ്ങൾ പൂർണ്ണമായും നിങ്ങളുടെ അധികാരത്തിന് കീഴിലാണെന്ന് തോന്നുമല്ലോ. നിങ്ങളുടെ നിർദ്ദേശം നിരാകരിച്ചതിന്റെ കാരണം ഡോണിയ പറഞ്ഞു കഴിഞ്ഞു. നല്ല ഉദ്ദേശത്തോടെയാണ് അവൾ അത് ചെയ്തത്. എന്റെ മേൽ കൽപ്പന പുറപ്പെടുവിക്കാൻ നിങ്ങൾക്ക് എന്ത് അധികാരം?
2: അമ്മേ, ഒന്ന് സമാധാനിക്ക്.
0: നിങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം കൽപ്പനകളായി ഞങ്ങൾ കരുതേണ്ടതുണ്ടോ? ഇപ്പോൾ നിങ്ങൾ ഞങ്ങളോട് പ്രത്യേകം ശ്രദ്ധയും പരിലാണനയും കാണിക്കേണ്ടതാണ്. കാരണം ഞങ്ങളെല്ലാം വലിച്ചെറിഞ്ഞ് നിങ്ങളെ വിശ്വസിച്ച് ഇവിടെ വന്നവരാണ്.
1: അത് ശരിയല്ല. സുഡ്രി ഗേലോവിന്റെ ഭാര്യ പൾച്ചേറിയുടെ വിൽപത്രത്തിന്റെ വിവരം ലഭിച്ച സമയത്ത് അത് വാങ്ങാൻ വന്നതാണെന്ന് മനസ്സിലാക്കുന്നു.
0: ഞങ്ങളുടെ നിസ്സഹായതയിൽ നിന്ന് നിങ്ങൾ മുതലെടുക്കുകയാണ്.
1: എന്തായാലും അക്കാര്യത്തെ കുറിച്ച് കൂടുതൽ ഒന്നും പറയുന്നില്ല.
0: പറയാതിരിക്കുകയാണ് നല്ലത്.
3: നിനക്ക് ലജ്ജ തോന്നുന്നില്ലേ അനിയത്തി?
2: തീർച്ചയായും ഞാൻ ലജ്ജിക്കുന്നു. ലൂഷൻ, നിങ്ങൾ എന്റെ കൺവെട്ടത്തിൽ നിന്ന് കടന്നു പോ.
1: എന്നെ ഈ രീതിയിൽ പുറത്താക്കിയാൽ ഞാൻ ഇനി ഒരിക്കലും ഈ പടി കടക്കില്ലെന്ന് കരുതിക്കോളും. നീ ചെയ്യുന്നത് എന്തെന്ന് ഓർക്കുക. എന്റെ വാക്കിന് ഒരിക്കലും ഇളക്കം തട്ടില്ല. ഞാൻ പറയുന്നത് പോലെ ചെയ്യുന്ന ആളാണ്.
2: കണ്ടു, ചെയ്തതെല്ലാം. നിങ്ങൾ വീണ്ടും എന്റെ അടുത്ത് വരണമെന്ന് ഞാൻ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. കാണാനും.
1: എന്ത്, അങ്ങനെയാണോ നിന്റെ നിലപാട്? അതാണ് സ്ഥിതി അല്ലേ? നീ മനസ്സിലാക്കിക്കോ. ഞാൻ ഇതിനെ കോടതിയിൽ എതിർക്കും.
2: ലൂഷൻ, നിങ്ങൾ ഇവിടെ നിന്ന് പോയി തരുമോ? കടക്ക് പുറത്ത്.
1: ഞാൻ പോവുകയാണ്. എന്നാലേ അവസാനമായിട്ടൊരു വാക്ക്, നാട് മുഴുവൻ നിന്നെപ്പറ്റി എല്ലാ തരത്തിലും ദുഷ്പേര് പ്രചരിച്ചപ്പോൾ ഞാൻ നിന്നെ സ്വീകരിക്കാൻ തയ്യാറായി. അമ്മ എല്ലാം മറന്നുപോകുന്നു. നാട്ടുകാരെ മുഴുവൻ ധിക്കരിച്ച് നിങ്ങളുടെ സൽപ്പേര് വീണ്ടെടുത്തു തന്ന എനിക്ക് നിന്നിൽ നിന്ന് തിരികെ എന്തെങ്കിലും പ്രതീക്ഷിക്കുക എന്നത് എന്റെ അവകാശമാണ്. നിന്റെ നന്ദിയെങ്കിലും. ഇപ്പോ ഞാൻ എല്ലാം തിരിച്ചറിയുന്നു. ഞാൻ എന്ത് അവിവേകമാണ് കാട്ടിയത്!
2: എല്ലാം പറഞ്ഞു കഴിഞ്ഞില്ലേ? ഇനി ഈ സംസാരം വേണ്ട.
1: എങ്കിലും എന്ത് നന്ദികേടാണ് നിങ്ങൾ എന്നോട്
4: പ്രസംഗം നിർത്തണ. നിക്കോ, ഇവന്റെ തലമണ്ട അടിച്ചു തകർക്കുകയാണ് വേണ്ടത്.
3: രസ്മികിൻ, അടങ്ങ്, അടങ്ങ്.
2: നിങ്ങളൊരു നികൃഷ്ടനും ദുഷ്ടനുമാ.
3: നല്ലവനായി ലൂഷിൻ മുറിവിട്ടു പോ, അല്ലെങ്കിൽ നിന്റെ പ്രതിശ്രുത വാധു നിന്റെ മേൽ കൈവയ്ക്കും. ഇനിയൊരു അക്ഷരം മിണ്ടിപ്പോകരുത്. കടന്നുപോ. പോവാനാ പറഞ്ഞത്? കടന്നു പോ ഇവിടെ നിന്ന്.
2: ഇല്ല, എന്നെയാ കുറ്റപ്പെടുത്തേണ്ടത്? ലൂഷിൻ അയാളുടെ പണം എന്നെ പ്രലോഭിപ്പിച്ചു. എന്നാൽ എന്റെ അഭിമാനം, സഹോദരൻ, അയാൾ ഇത്ര നീചനാണെന്ന് എനിക്കറിയില്ലായിരുന്നു. മുമ്പത് അറിഞ്ഞിരുന്നെങ്കിൽ ഈ ലോകത്ത് ഒന്നിനും എന്നെ പ്രലോഭിപ്പിക്കാനാവില്ലായിരുന്നു. എന്നെ കുറ്റപ്പെടുത്തല്ലേ ചേട്ടാ?
0: വലിയൊരു ദുരന്തത്തിൽ നിന്നും ദൈവം നമ്മളെ രക്ഷിച്ചു മോളെ.
3: ഡോണിയ, എന്റെ പ്രിയപ്പെട്ട അനിജത്തി,
2: സിഡ്രിഗേലോ ചേട്ടനോട് എന്താ പറഞ്ഞത്?
0: അതെ, അതെന്താണെന്ന് പറയും മോനെ.
3: അയാള് നിനക്കൊരു സമ്മാനം തരം വന്നതാ. എന്റെ സാന്നിധ്യത്തിൽ വെച്ച് നിന്നെ

0: അയാൾക്കൊന്ന് കാണണമെന്ന്.
1: കാണുകയോ?
0: ആ,
1: ഒരിക്കലുമില്ല. അവൾക്ക് പണം നൽകാൻ അയാൾ എങ്ങനെ ധൈര്യപ്പെടുന്നു?
2: എന്ത് മറുപടിയാ ചേട്ടൻ അയാൾക്ക് കൊടുത്തത്?
0: എന്റെ സഹായമില്ലാതെ തന്നെ നീയുമായി ഒരു കൂടിക്കാഴ്ച അയാൾ നടത്തുമെന്ന്. നിന്നോട് അയാൾക്ക് തോന്നിയ വികാരം സ്വയം അറിയാതെ കടന്നുപോയ ഒരു മോഹമായിരുന്നെന്നും ഇപ്പോൾ നിന്നോട് അത്തരത്തിലുള്ള യാതൊന്നുമില്ലെന്നും അയാൾ എന്നോട് പറഞ്ഞു. എന്നാൽ നീ ലൂഷിനെ വിവാഹം കഴിക്കുന്നത് അയാൾക്ക് ഇഷ്ടമല്ല.
2: ചേട്ടൻ അയാളെ കണ്ടപ്പോ എന്താ തോന്നിയത്? അയാളെപ്പറ്റി ചേട്ടനുള്ള അഭിപ്രായം എന്താ?
0: എനിക്ക് അയാളെ ശരിക്കൊന്നും മനസ്സിലായിട്ടില്ല. നിനക്ക് അയാൾ 10,000 റൂബിൾ തരുമെന്ന് പറയുന്നതിനോടൊപ്പം തന്നെ താൻ അത്ര ധനികനില്ലെന്ന് പറയാനും അയാൾക്ക് മടിയില്ല. മൊത്തത്തിൽ അയാൾ ഒരു വിചിത്ര ജീവിയായി തോന്നി. എന്തായാലും അയാളുടെ ഭാര്യയുടെ മരണം അയാളുടെ സ്വഭാവത്തിൽ വലിയ മാറ്റം വരുത്തിയിട്ടുണ്ട്.
1: ദൈവം അവളുടെ ആത്മാവിന് ശാന്തി പകരട്ടെ.
2: ഞാൻ എന്നും അവരുടെ ആത്മാവിന് ശാന്തി കിട്ടുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കും.

ഡോസ്റ്റോയെവ്സ്കിയുടെ കുറ്റവും ശിക്ഷയും തുടർനാടകം 35-ാം ഭാഗം സമാപിക്കുന്നു. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും റെസ്കോൾനിക്കോവ് നരിയാപുരം വേണുഗോപാൽ, റസുമിഹിൻ സന്തോഷ് കുമാർ സൗപർണിക, ലൂഷിൻ കണ്ണൻ നായർ, നിക്കോവിന്റെ അമ്മ മീന നെവിൽ, ഡോണിയ കവിത സഖി. പശ്ചാത്തല സംഗീതം ധീരജ് സുകുമാരൻ. ശബ്ദമിശ്രണം സംവിധാന സഹായം വി എൻ ദീപ. ശബ്ദലേഖനം ബിജു കല്ലുവാതുക്കൽ, എൻ സുനിത. സംവിധാനം പി എ ബിജു. നാടകത്തിന്റെ തുടർന്നുള്ള ഭാഗം നാളെ ഉച്ചയ്ക്ക് 2:15.

0: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
1: എന്നും രാവിലെ 7:13
0: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
2: പ്രകാശധാര ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40. മറക്കാതെ കേൾക്കുക പ്രകാശധാര.
3: ഉമംഗ് CIT സ്പോൺസർഡ് പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ ഉച്ചയ്ക്ക് 2:30.

0: ആകാശവാണി സമയം 3 മണി. കേന്ദ്ര സർക്കാരിന്റെ കഴിഞ്ഞ 12 വർഷങ്ങൾ. കേന്ദ്ര വാർത്താവിഭാഗം തയ്യാറാക്കിയ പ്രത്യേക പരിപാടിയുടെ ശബ്ദലേഖനം ഇപ്പോൾ കേൾക്കാം.
1: ആകാശവാണി ഹെ പ്രസ്തുത ഹെ വിശേഷ ശൃംഖല. ഇസ്കെ അന്തർഗത് ആജ് സുനിയേ മോദി സർക്കാർ കെ 12 സാൽ പ്രമുഖ കല്യാണകാരി യോജനായെ ഓർ ഉൻകാ ജമീനി അസർ. ഇസ്മെ ഭാഗ് ലേ രഹേ ഹെ ആർത്ഥിക് വിശ്ലേഷക് സുഭമോയ് ഭട്ടാചാര്യ ജി ഓർ വരിഷ്ഠ പത്രകാർ അദിതി ടണ്ടൻ. കാര്യക്രം കാ സഞ്ചാലൻ കർ രഹേ ഹെ നിഷിത് കുമാർ.
2: ദിസ് ഈസ് ആകാശവാണി. In the special series, now we bring you a discussion on 12 years of the Modi government, key welfare schemes and their grassroots impact. Participants are Shubhamoy Bhattacharji, economic analyst, and Aditi Tandon, senior journalist. Moderator is Nishit Kumar.
3: Over the last 12 years, Prime Minister Narendra Modi-led central government has completely shifted India's welfare narrative from entitlement-based support to empowerment-focused, targeted delivery. This new ecosystem replaces the leaking paper-heavy systems with a tech-driven pipeline pushing benefits straight to the rural and urban poor. And to discuss more about it today, we are joined in by senior economic analyst Shubhamoy Bhattacharji and senior journalist Aditi Tandon. Welcome to both of you to the studios.
4: Thank you.
3: Aditi, would like to begin with you. We know there have been a plethora of schemes

ആകാശവാണി കവരത്തി 1152 kHz. ഇതോടുകൂടി ഈ നിലയത്തിൽ നിന്നുള്ള മധ്യാന പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം വൈകുന്നേരം 5 മണിക്ക് ആരംഭിക്കുന്നതാണ്.

ആകാശവാണി കവരത്തി മീഡിയം വേവിൽ 260.4 മീറ്റർ 151 കിലോഹേർട്സ്. പ്രിയ ശ്രോതാക്കൾക്ക് നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ഈ നിലയത്തിൽ നിന്നുള്ള സായാഹ്ന പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇന്ന് നിങ്ങളോടൊപ്പം ഹലീമ ബീഗം കടപ്രതേലം.

കവരത്തി നിലയത്തിൽ നിന്ന് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പ്രധാന പരിപാടികൾ. ആദ്യം 5:05 റുഖയ്യ നിസാമുദ്ദീൻ പങ്കെടുക്കുന്ന ഗ്രീൻ ക്വിസ് എന്ന പരിപാടിയും, തുടർന്ന് വിവിധ ഭാഷാ ചലച്ചിത്ര ഗാനങ്ങൾ, ദ്വീപ് വിശേഷം. 5:30 ഡോക്ടർ മുഹമ്മദ് അക്മൽ ഹക്ക് ഹൃദയാഘാതം എന്ന വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നു ആരോഗ്യ വിചാരം എന്ന പരിപാടിയിലൂടെ. തുടർന്ന് പാട്ടും വിശേഷങ്ങളുമായി ഫാട്ട് ഫെട്ടിയും ഇന്ന് ഈ നിലയത്തിൽ നിന്ന് കേൾക്കാവുന്നതാണ്.

0: ഹലോ, ആകാശവാണി കാറത്തെ നിലയത്തിന്റെ ഗ്രീൻ ഗിസ് എന്ന പരിപാടിയാണ്.
1: ഹലോ
0: ഹലോ, എന്താണ്, ആരാണ്, പേര് പറയൂ.
1: റുഖയ്യ.
0: റുഖയ്യ എന്ന് മാത്രാണോ പേര്? പിന്നെ ഫുൾ നെയിം എന്താ?
1: റുഖയ്യ നിസാമുദ്ദീൻ.
0: റുഖയ്യ നിസാമുദ്ദീൻ, ഇപ്പൊ എവിടെന്നാ വിളിക്കുന്നത്? ഏതാ ദ്വീപ്?
1: കവരത്തി.
0: മോളെ കവരത്തിക്കാരി തന്നെയാണോ?
1: ആ.
0: കവരത്തി എവിടെയാ? വീട്ടുപേരൊക്കെ ഒന്ന് പറയൂ.
1: ഏക്കാരവള്ളി.
0: ഏക്കാരവള്ളി എന്ന് പറയുന്നത് നിങ്ങളുടെ തറവാട്ട് പേരാണോ? അപ്പൊ നിങ്ങളിപ്പോ വേറെ വീട് വെച്ചൊന്നും മാറിയിട്ടില്ല?
1: ഇല്ല.
0: അപ്പോ തറവാട്ടിൽ എത്ര പേരുണ്ടോ? ഒരുപാട് പേരുണ്ടോ? എങ്ങനെയാ, കൂട്ടുകുടുംബമാണോ?
1: പന്ത്രണ്ട് പേരുണ്ട്.
0: റുഖയ്യക്ക് സഹോദരങ്ങൾ ആരെങ്കിലും ഉണ്ടോ?
1: ഒരാളുണ്ട്.
0: ഏതാ, ഇളയതാണോ?
1: ആ.
0: പേരെന്തെന്നാ?
1: ദുൽകിഫ്ലി.
0: ദുൽകിഫ്ലി, അങ്ങനെയാണോ പേര്?
1: ആ.
0: ഭയങ്കര വെറൈറ്റി പേരാണല്ലോ. ആരാ നിങ്ങക്ക് പേരിട്ടത്? ബാപ്പയാണോ ഉമ്മയാണോ?
1: ബാപ്പ.
0: അപ്പൊ ബാപ്പയുടെ പേര് നിസാമുദ്ദീൻ, അങ്ങനെയാണോ?
1: ആ.
0: ബാപ്പയുടെ പേര് നിസാമുദ്ദീൻ, ഉമ്മയുടെ പേരോ?
1: റമീസ.
0: റുഖയ്യ ഇപ്പൊ ഏത് ക്ലാസ്സിലാ?
1: ആറിലേക്ക് ജയിച്ചത്.
0: ഏതാ സ്കൂള്?
1: സ്കൂള് മാറേണ്ടതാണ്.
0: ആ, അപ്പൊ ഇത്രയും വരെ എവിടെയാ പഠിച്ചത്? അഞ്ചു വരെ എവിടെയായിരുന്നു?
1: ഈസ്റ്റ്
0: ഗവൺമെന്റ് JBS ഈസ്റ്റ് കവരത്തി അല്ലേ? അപ്പൊ അഞ്ചു വരെ ഫുള്ളും പഠിച്ചത് അവിടെ തന്നെയാണോ? ഇനിയിപ്പോ ഒരു പുതിയൊരു സ്കൂളിലേക്ക് പോവാണല്ലേ?
1: അതെ.
0: തയ്യാറെടുപ്പുകളൊക്കെ ആയോ പുതിയ സ്കൂളിലേക്കുള്ള?
1: അതെ.
0: എങ്ങനെയാ, കൂട്ടുകാരൊക്കെ എല്ലാവരും ഒരുമിച്ചാണോ ഇനി പുതിയ സ്കൂളിലേക്ക് പോകുന്നത്?
1: വേറെ നാട്ടിലേക്കും പോകുന്നുണ്ട് കൂടെ കുട്ടികള്.
0: ട്രാൻസ്ഫർ ആയിട്ടോ? പിന്നെ നിങ്ങളിപ്പോ പുതിയ സ്കൂളിലേക്ക് പോകുമ്പോ നിങ്ങള് ഈസ്റ്റ് സ്കൂളിലുള്ളവർ മാത്രല്ലോ, നോർത്തിൽ നിന്നുള്ളവരും ഉണ്ടാവൂലേ? അപ്പൊ നിങ്ങക്ക് ഒരുപാട് ഫ്രണ്ട്സിനൊക്കെ കിട്ടൂലോ. റുഖയ്യക്ക് എങ്ങനെയാ, ഫ്രണ്ട്സിനൊക്കെ ഒരുപാട് ഇഷ്ടമുള്ള ആളാണോ?
1: അതെ.
0: ഒരുപാട് സൗഹൃദങ്ങളൊക്കെ ഉണ്ടോ?
1: അതെ.
0: ബെസ്റ്റ് ഫ്രണ്ട്സ് എത്ര പേരുണ്ട്?
1: മൂന്ന്.
0: മൂന്ന്. മൂന്ന് പേരുടെയും പേര് പറയുന്നോ? ബാക്കിയുള്ള ഫ്രണ്ട്സ് പിണങ്ങോ?
1: ഇല്ല.
0: അല്ല, ഇവര് മൂന്ന് പേരും ബെസ്റ്റ് ഫ്രണ്ട്സ് എന്ന് പറഞ്ഞിട്ട് അവരുടെ പേര് പറയുമ്പോ ബാക്കിയുള്ളവര് പിണങ്ങോന്ന്.

0: ഇല്ല. എന്നാ പിന്നെ ധൈര്യത്തോടെ പറയാലോ. പറയുന്നില്ല?
1: ഇല്ല.
0: ബെസ്റ്റ് ഫ്രണ്ട്സിന്റെ പേര് പറയാതിരിക്കാനുള്ള റീസൺ എന്താ?
1: റീസൺ ഒന്നുമില്ല, വെറുതെ
0: വെറുതെ. ആരും അറിയണ്ട അല്ലേ? ഓ, രഹസ്യമായിട്ടെന്ന് ഇരിക്കട്ടെ. റുക്കയ്യ ഫ്രണ്ട്സിനോട് പറഞ്ഞിട്ടുണ്ടോ നീ എന്റെ ബെസ്റ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടോ? നീ എന്റെ ബെസ്റ്റി ആണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടോ? അപ്പൊ ആ ഫ്രണ്ട്സിന് അറിയാം റുക്കയ്യയുടെ ബെസ്റ്റ് ഫ്രണ്ട്സ് ആരൊക്കെയാന്നുള്ളത്. ഫ്രണ്ട്സിന് പരസ്പരം അറിയാമായിരിക്കും അല്ലേ? ഓക്കെ, അതങ്ങനെ തന്നെ പോട്ടെ. എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യാറുണ്ടോ സുഹൃത്തുക്കളുമായിട്ട്? ഓക്കെ, അപ്പൊ നമുക്ക് വിശേഷങ്ങളിലേക്ക് വരാം. ആദ്യം നമ്മുടെ ഗ്രീൻ ഗിസ് എന്ന പരിപാടിയിലേക്ക് പോവാല്ലേ. റുക്കയ്യ റെഡിയാണോ?
1: അതെ.
0: നേരത്തെ നമ്മുടെ പരിപാടി കേട്ടിരുന്നോ?
1: അതെ.
0: നമ്മുടെ ഗ്രീൻ ഗിസ് എന്ന പരിപാടിയിൽ 10 ചോദ്യങ്ങൾ ഉണ്ടാവും. അതിലെ 5 ചോദ്യങ്ങൾക്ക് ആൻസർ കറക്റ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ റുക്കയ്യക്ക് ഇവിടെ നിന്ന് സമ്മാനങ്ങൾ കിട്ടും.
1: അപ്പൊ
0: നമ്മള് പുതിയ സ്കൂളിൽ വെച്ചിട്ടായിരിക്കും സമ്മാനം തരാ.
1: ഓക്കെ,
0: ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. ഒന്നാമത്തെ ചോദ്യം ഇതാണ്, അഗ്നിച്ചിറകുകൾ എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ആരാണ്?
1: എപിജെ അബ്ദുൽ കലാം.
0: ഉത്തരം ശരിയാണ്, വെരി ഗുഡ്. നേരത്തെ തന്നെ അറിയാമായിരുന്നോ? എപിജെ അബ്ദുൽ കലാം നമ്മുടെ ആരായിരുന്നു? നമ്മുടെ രാജ്യത്തിന്റെ ആരായിരുന്നു? പിന്നെ നമ്മുടെ എപിജെ അബ്ദുൽ കലാമിനെ അറിയപ്പെടുന്ന ഒരു പേരുണ്ടല്ലോ, ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു പേര്.
1: മിസൈൽ മാൻ ഓഫ് ഇന്ത്യ.
0: വെരി ഗുഡ്, മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്ന് അറിയപ്പെടുന്നുണ്ട്. അതേപോലെ ഇപ്പൊ ചോദിച്ചില്ലേ നമ്മുടെ ഇന്ത്യയുടെ ആരായിരുന്നു എന്നുള്ളത്? നമ്മുടെ ഇന്ത്യയുടെ മുൻ രാഷ്ട്രപതി ആയിരുന്നു ഡോക്ടർ എപിജെ അബ്ദുൽ കലാം. അദ്ദേഹം 11-ാമത് രാഷ്ട്രപതി ആയിരുന്നു. അദ്ദേഹത്തിന്റെ ആത്മകഥയാണ് അഗ്നിച്ചിറകുകൾ അല്ലെങ്കിൽ വിങ്സ് ഓഫ് ഫയർ എന്നത്. ഓക്കെ, അപ്പൊ ഒന്നാമത്തെ ചോദ്യത്തിനുള്ള ഉത്തരം കറക്റ്റ് ആയിട്ട് പറഞ്ഞു. ഇനി രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. രണ്ടാമത്തെ ചോദ്യം, ലാലാ ലജ്പത് റായ് ജനപ്രിയമായി ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? അദ്ദേഹത്തെ അറിയപ്പെടുന്ന ഒരു പേരുണ്ട്.
1: എനിക്കറിയില്ല.
0: ഉറപ്പാണോ അറിയില്ലെന്ന്? ഒരു ക്ലൂ തന്നാല് പറയാൻ പറ്റോ?
1: നോക്കാം.
0: പഞ്ചാബ് എന്ന പേരുമായിട്ട് ബന്ധപ്പെട്ടാണ് അദ്ദേഹത്തെ അറിയപ്പെടുന്ന പേര്. കിട്ടോ?
1: കിട്ടൂല.
0: എന്റെ ആൻസർ എന്നാ പറയട്ടെ? പഞ്ചാബ് കേസരി. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര സേനാനിയായ ലാലാ ലജ്പത് റായ് പ്രശസ്തമായി പഞ്ചാബ് കേസരി അല്ലെങ്കിൽ പഞ്ചാബിന്റെ സിംഹം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ലാലാജി എന്ന വിളിപ്പേരിലും അദ്ദേഹം അറിയപ്പെട്ടിരുന്നു. അപ്പൊ ഒരു ആൻസറെ തെറ്റിപ്പോയിട്ടുള്ളൂ. ഒന്നാമത് മോൾക്ക് അറിയാത്ത കാര്യമാണല്ലേ ഇത്, അതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. ഇപ്പൊ പുതിയൊരു അറിവ് കിട്ടിയില്ലേ? അപ്പൊ പഞ്ചാബ് കേസരി എന്നറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സമര സേനാനി ആരാണ്?
1: ലാലാ ലജ്പത് റായ്.
0: ഓക്കെ, വെരി ഗുഡ്. ഇപ്പൊ നമ്മള് മൂന്നാമത്തെ ചോദ്യത്തിലേക്കാണ് പോകുന്നത്. മൂന്നാമത്തെ ചോദ്യം, സായാഹ്ന നക്ഷത്രം അല്ലെങ്കിൽ ഈവനിങ് സ്റ്റാർ എന്നറിയപ്പെടുന്ന ഗ്രഹം ഏത്? വിച്ച് പ്ലാനറ്റ് ഈസ് നോൺ ആസ് ദ ഈവനിങ് സ്റ്റാർ?
1: വീനസ്.
0: വീനസ്, ഉത്തരം ശരിയാണ്, വെരി ഗുഡ്. ഇപ്പൊ റുക്കയ്യ 6-ാം ക്ലാസ്സിലേക്കാണ് പോകുന്നത് അല്ലേ? സോളാർ സിസ്റ്റം ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുള്ളത് 6-ാം ക്ലാസ്സിലാണെന്ന് തോന്നുന്നു. എങ്ങനെയാ 6-ാം ക്ലാസ്സിലെ സബ്ജക്ട്സ് ഒക്കെ നോക്കിയോ, പഠിക്കാൻ തുടങ്ങിയോ?
1: ഇല്ല.
0: ട്യൂഷന് വല്ലതും പോയിട്ടുണ്ടായിരുന്നോ വെക്കേഷനിൽ?
1: ഇല്ല.
0: അപ്പൊ വെക്കേഷനിൽ എങ്ങനെയൊക്കെയാ സമയം സ്പെൻഡ് ചെയ്തത് റുക്കയ്യ?
1: കളിച്ചായി.
0: ഫുൾ ടൈം കളിച്ചോ? എന്തൊക്കെ കളികളാ കളിക്കാറ്?
1: ബാഡ്മിന്റൺ കളിക്കും,
0: പിന്നെ
1: കളിക്കും.
0: ആഹാ, ഒരുപാട് പേരുണ്ടോ കളിക്കാനായിട്ട് കൂടെ?
1: 6 പേര്. 5 പേരുണ്ട്.
0: അങ്ങനെ വീട്ടിലുള്ളവർ തന്നെയാണോ? ഓക്കെ, അപ്പൊ അങ്ങനെ വേറെയും കുട്ടികളൊക്കെ ഉണ്ടല്ലേ വീട്ടില്? അതുകൊണ്ട് നല്ല ഒരു അടിപൊളി ഒരു വെക്കേഷൻ കിട്ടിയിട്ടുണ്ടാവും. ഇപ്പൊ സ്കൂള് തുടങ്ങാൻ പോവാണല്ലേ, അപ്പൊ ഇനി കുറച്ച് കളികളൊക്കെ കുറക്കാൻ നമുക്ക് കുറച്ച് പഠിത്ത കാര്യങ്ങളിലൊക്കെ ശ്രദ്ധ കൊണ്ടുവരാം അല്ലേ? എങ്ങനെയാ നേരത്തേക്ക് കിടന്നുറങ്ങോ വീട്ടിലെ? എങ്ങനെയാ രാത്രി ഉറങ്ങാനൊക്കെ താമസിക്കുമല്ലോ, നേരത്തെ ഉറങ്ങോ?
1: 10 മണിയാകും.
0: 10 മണിയാകുമ്പത്തേക്ക് ഉറങ്ങും അല്ലേ? പിന്നെ എത്ര മണിക്ക് എണീക്കും രാവിലെ?
1: ചേച്ചിനായതുകൊണ്ട് 11 മണി. മദ്രസുള്ള സമയം 6 മണി.
0: ഓ, അപ്പൊ 11 മണി വരെയൊക്കെ കിടന്നുറങ്ങാറുണ്ട് വെക്കേഷൻ ആയതുകൊണ്ട് അല്ലേ? ഇനിയിപ്പോ മദ്രസയും തുറന്നില്ലേ?
1: നാളെ തുറക്കും.
0: അപ്പൊ ഇനി നാളെ തൊട്ട് 6 മണിക്ക് എണീക്കണം. അപ്പൊ ഇനി ഷെഡ്യൂള് മൊത്തം മാറാൻ പോവാണ് അല്ലേ?
1: അതെ.
0: അപ്പൊ ഒരു കാര്യം ചെയ്യാം, രാത്രിയൊക്കെ നേരത്തെ കിടന്നുറങ്ങാട്ടോ.
1: ഓക്കെ,
0: നല്ല ഉറക്കം കിട്ടണം. അപ്പൊ രാത്രി നേരത്തെ കിടന്നുറങ്ങാ, രാവിലെ നേരത്തെ എണീക്കാം, മദ്രസയിൽ പോവാ, സ്കൂളിൽ പോവാ, ഈവനിങ്ങിലൊക്കെ കളിക്കാൻ പോവാ, അങ്ങനെ നല്ലൊരു കുട്ടിയായിട്ട് വളരാ.
1: ഓക്കെ,
0: നമ്മളിപ്പോ ചോദിച്ചത് നമ്മുടെ ഈവനിങ് സ്റ്റാർ എന്നറിയപ്പെടുന്ന ഗ്രഹം ഏതാന്നുള്ളതാണ്. മോളത് കറക്റ്റ് ആയിട്ട് പറഞ്ഞു, വീനസ് എന്ന് പറഞ്ഞുല്ലേ. നമുക്ക് എത്ര ഗ്രഹങ്ങളുണ്ട് നമ്മുടെ സോളാർ സിസ്റ്റത്തില്? 8 ഗ്രഹങ്ങള്. ഏതൊക്കെയാന്ന് പറയാൻ പറ്റോ?
1: മെർക്കുറി, വീനസ്, എർത്ത്, മാർസ്, ജൂപ്പിറ്റർ, സാറ്റേൺ, യുറാനസ്, നെപ്റ്റ്യൂൺ.
0: വെരി ഗുഡ്. ആ ഓർഡറിൽ തന്നെ പറഞ്ഞുല്ലേ. അപ്പൊ നമ്മളിപ്പോ ചോദിച്ച ചോദ്യത്തിന് ആൻസർ കറക്റ്റ് ആയിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇതിനെ വേറെ ഒരുപാട് പേരിൽ അറിയപ്പെടാറുണ്ട്, നമ്മുടെ വീനസിനെ, ശുക്രനെ. അതായത് മോർണിംഗ് സ്റ്റാർ എന്ന് അറിയപ്പെടാറുണ്ട്, ഈവനിങ് സ്റ്റാർ എന്ന് പറയാറുണ്ട്, അതായത് സായാഹ്ന നക്ഷത്രം, സന്ധ്യാ നക്ഷത്രം, പിന്നെ അതേപോലെ തന്നെ ഭൂമിയുടെ ഇരട്ട എന്ന പേരിലും ഒക്കെ നമുക്ക് വീനസിനെ അറിയപ്പെടാറുണ്ട്. ഇത് ഒരു നക്ഷത്രമല്ലെങ്കിലും സൂര്യാസ്തമയത്തിന് ശേഷം പടിഞ്ഞാറൻ ആകാശത്ത് തിളഞ്ഞു നിൽക്കുന്നത് കൊണ്ടാണ് ഇതിന് ഈ പേരുകൾ ലഭിച്ചത്. അതേപോലെ തന്നെ പ്രഭാതത്തിൽ നോക്കുകയാണെങ്കിൽ സൂര്യോദയത്തിന് തൊട്ട് മുമ്പ് കിഴക്കൻ ആകാശത്തിൽ കാണപ്പെടുമ്പോൾ ഇത് പ്രഭാത നക്ഷത്രം അല്ലെങ്കിൽ മോർണിംഗ് സ്റ്റാർ എന്നും അറിയപ്പെടാറുണ്ട്. അപ്പൊ മനസ്സിലായോ ആ പേര് ലഭിക്കാനുള്ള കാരണങ്ങള്?
1: ഓക്കെ.
0: ഇനി നാലാമത്തെ ചോദ്യം നമ്മുടെ ലക്ഷദ്വീപുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യമാവല്ലേ. ലക്ഷദ്വീപിലെ ആദ്യ ഹൈസ്കൂൾ ഏതു ദ്വീപിലാണ് ആരംഭിച്ചത്? അമിനി, ഉത്തരം ശരിയാണ്. വെരി ഗുഡ്, വെരി ഗുഡ്. നമ്മളെ നേരത്തെ ഈ ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു, നേരത്തെ ഏതൊരു ഗ്രീൻ ക്വിസിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആൻസർ കറക്റ്റ് ആയിട്ട് ആർക്കും കിട്ടിയിട്ടില്ല. ഇപ്പൊ മോൾ ആൻസർ കറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇത് നേരത്തെ പഠിച്ചു വെച്ചതാണോ ഈ ക്വസ്റ്റ്യൻ? അപ്പൊ എന്താവശ്യത്തിന് വേണ്ടിയിട്ടായിരുന്നു ഈ ക്വസ്റ്റ്യൻ പഠിച്ചത്?
1: ക്വിസിന് വേണ്ടിട്ട്.
0: എങ്ങനെയാ, സ്കൂളിലാണോ? ക്വിസ് എവിടെയായിരുന്നു?
1: സ്കൂളില്.
0: അങ്ങനെ സ്കൂളില് ക്വിസ് കോമ്പറ്റീഷനിലൊക്കെ പങ്കെടുക്കാറുണ്ട്? അങ്ങനെ പ്രൈസ് ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടോ? ആഹാ, വെരി ഗുഡ്. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ. അടുത്ത ചോദ്യം, അഞ്ച് നദികളുടെ നാട് എന്നറിയപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? വിച്ച് ഇന്ത്യൻ സ്റ്റേറ്റ് ഈസ് നോൺ ആസ് ദ ലാൻഡ് ഓഫ് ഫൈവ് റിവേഴ്സ്?
1: അറിയില്ല.
0: ഉത്തരം, ഒരു ക്ലൂ തരാം. നമ്മൾ ഇതിനു മുമ്പ് ചോദിച്ച ഒരു ചോദ്യത്തിൽ അതിന്റെ ആൻസർ വരുന്നുണ്ട്. ഈ ചോദ്യത്തിന്റെ ആൻസർ നമ്മൾ നേരത്തെ ചോദിച്ച ചോദ്യത്തിന്റെ ഒരു ആൻസറിൽ വരുന്നുണ്ട്. ആലോചിച്ച് നോക്കിയൊന്ന്, എവിടെയാണ് ഒരു ഇന്ത്യൻ സംസ്ഥാനത്തിന്റെ?
1: പഞ്ചാബ് ആണ്.
0: പഞ്ചാബ്, ഉത്തരം ശരിയാണ്. വെരി ഗുഡ്. ഇപ്പൊ ക്ലൂ തന്നത് കൊണ്ട് ഒരു മാർക്ക് കൂടി കിട്ടിയില്ലേ. അപ്പൊ എന്തായാലും ആ സമ്മാനത്തിന്റെ പകുതി എനിക്ക് തരേണ്ടതാണ്. കിട്ടോ? എനിക്ക് കിട്ടോ?
1: കിട്ടും.
0: ഓക്കെ, നമ്മളിപ്പോ അഞ്ച് നദികളുടെ നാട് എന്നറിയപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനം പഞ്ചാബാണെന്ന് പറഞ്ഞു അല്ലേ. ഇതില് സത്ലജ്, ബിയാസ്, രവി, ചെനാബ്, ഝലം എന്നീ അഞ്ച് നദികളാണ് പഞ്ചാബിലൂടെ ഒഴുകുന്നത്. പേർഷ്യൻ ഭാഷയില് പഞ്ച് എന്നാൽ അഞ്ചും അബ് എന്നാൽ വെള്ളം എന്നുമാണ് അർത്ഥമാക്കുന്നത്. ഈ വാക്കുകൾ ചേർന്നാണ് പഞ്ചാബ് എന്ന പേരുണ്ടായത്. ഇപ്പൊ കിട്ടിയോ? ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത ചോദ്യം ഇതാണ്, പ്രശസ്തമായ മൊണാലിസ ചിത്രം വരച്ചത് ആരാണ്?
1: ലിയനാർഡോ ഡാവിഞ്ചി.
0: ലിയനാർഡോ ഡാവിഞ്ചി. ആരോ ഹെൽപ്പ് ചെയ്തു എന്നൊരു തോന്നൽ
1: എനിക്കറിയാം.
0: തുക്കയൊക്കെ അറിയാമായിരുന്നു. എന്നാലും ആരോ സഹായിച്ചിട്ടില്ലേ അവിടെന്ന്? ഇല്ല. ഓക്കെ, എനിക്ക് തോന്നിയതായിരിക്കും. ആ പേര് പറയാൻ കുറച്ച് ബുദ്ധിമുട്ടായപ്പോ ആരോ എന്തോ ഹെൽപ്പ് ചെയ്ത പോലെ അങ്ങനെ തോന്നി. ലോക പ്രശസ്തമായിട്ടുള്ള ഒരു ചിത്രമാണ് മൊണാലിസ അല്ലേ. ഈ മൊണാലിസ ചിത്രം വരച്ചത് ലിയനാർഡോ ഡാവിഞ്ചിയാണ്. ഇറ്റാലിയൻ നവോത്ഥാന കാലഘട്ടത്തിൽ 1503 1519 ഇടയിലാണ് അദ്ദേഹം ഈ മാസ്റ്റർ പീസ് പൂർത്തിയാക്കിയത്. നിലവിൽ ഫ്രാൻസിലെ പാരീസിലുള്ള ലൂവ്രി മ്യൂസിയത്തിലാണ് ഈ ചിത്രം സൂക്ഷിച്ചിരിക്കുന്നത്. അടുത്ത ഏഴാമത്തെ ചോദ്യം, ഏഴാമത്തെ നല്ല എളുപ്പമുള്ള ഒരു ചോദ്യമാണ്. അപ്പൊ ചോദിച്ച ഉടനെ തന്നെ ആൻസർ പറഞ്ഞോട്ടോ. ചോദ്യം ഇതാണ്, ഗാന്ധിജി ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനം ആരംഭിച്ചത് ഏത് വർഷമാണ്? ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ്?
1: 1942.
0: വെരി ഗുഡ്, ആൻസർ ശരിയാണ്. ഈ 1942 ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റിന്റെ ആ ഒരു സമയത്ത് ഗാന്ധിജി ഒരു മുദ്രാവാക്യം, ഗാന്ധിജിയുടെ പ്രശസ്തമായ ഒരു മുദ്രാവാക്യം ഉണ്ടായിരുന്നു. ഇതുമായിട്ട് ബന്ധപ്പെട്ട് മോള് പഠിച്ചിട്ടുണ്ടാവും. അത് ഒന്ന് പറയാൻ പറ്റോ? അത് ചോദ്യമൊന്നും അല്ല, ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം ചോദിച്ചു എന്നേ ഉള്ളൂ. അറിയില്ല. 1942 ഓഗസ്റ്റ് 8 മുംബൈയിൽ ചേർന്ന അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി സമ്മേളനത്തിലാണ് ബ്രിട്ടീഷുകാരോട് ഇന്ത്യ വിട്ടുപോകാൻ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രമേയം പാസാക്കുകയും ഗാന്ധിജി പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക, ഡു ഓർ ഡൈ എന്ന ആഹ്വാനം നൽകുകയും ചെയ്തത്. കിട്ടിയോ? ഇത് നല്ല പ്രശസ്തമായിട്ടുള്ള ഒരു മുദ്രാവാക്യം കൂടിയായിരുന്നു, പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക. ഇത് നമ്മൾ സാധാരണ ക്വിസ് കോമ്പറ്റീഷനിലൊക്കെ ചോദിക്കുന്ന ചോദ്യമാണ്, പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന പ്രശസ്തമായ മുദ്രാവാക്യം ആരുടേതായിരുന്നു എന്ന് ചോദിക്കാറുണ്ട്. അപ്പൊ അതിന്റെ ആൻസർ എന്താ പറയാ?
1: ഗാന്ധിജി.
0: ഗാന്ധിജി. ഇപ്പൊ അതും കൂടി കിട്ടിയില്ലേ? ഇനിയിപ്പോ മൂന്ന് ചോദ്യങ്ങളാണ് അവശേഷിക്കുന്നത്. ഏഴ് ചോദ്യം ചോദിച്ചതില് റുഖയ്യക്ക് എത്ര മാർക്ക് കിട്ടി എന്നുള്ളതൊന്ന് നോക്കാം. എത്ര മാർക്ക് കിട്ടി എന്ന് പറയാൻ പറ്റോ? ആറ് മാർക്ക് കിട്ടി, ഒരെണ്ണേ തെറ്റിപ്പോയിട്ടുള്ളൂ. അപ്പൊ എന്തായാലും സമ്മാനം ഉറപ്പിച്ചു. റുഖയ്യ എന്താ സന്തോഷമില്ലാത്തത്? സമ്മാനം കിട്ടിയിട്ട് ഒരു സന്തോഷമില്ല? അപ്പൊ റുഖയ്യ കൺഗ്രാചുലേഷൻ, സമ്മാനം കിട്ടിയിട്ടോ. ഇനിയിപ്പോ ബാക്കി മൂന്ന് ചോദ്യങ്ങൾ അവശേഷിക്കുന്നുണ്ട്. ചോദിക്കണോ എല്ലാം നിർത്തണോ പരിപാടി? ചോദിക്കാം അല്ലേ. എട്ടാമത്തെ ചോദ്യം ഇതാണ്, മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി ഏതാണ്? വിച്ച് ഈസ് ദ സ്മോളസ്റ്റ് ബോൺ ഇൻ ദ ഹ്യൂമൻ ബോഡി? ഉത്തരം തെറ്റ്. ഉത്തരം വരുന്നത് സ്റ്റേപ്പിസ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി സ്റ്റേപ്പിസ് ആണ്. സ്റ്റേപ്സ് എന്നും ഇത് അറിയപ്പെടാറുണ്ട്. ചെവിയുടെ ഉൾഭാഗത്തായുള്ള മധ്യകർണത്തിലാണ് ഈ അസ്ഥി സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ. അടുത്തത് ഒൻപതാമത്തെ ചോദ്യം. ഒൻപതാമത്തെ ചോദ്യം, പല്ലുകളിലും ചുണ്ണാമ്പുകളിലും കാണപ്പെടുന്ന ധാതു അല്ലെങ്കിൽ മിനറൽ ഏതാണ്?
1: കാൽഷ്യം.
0: കാൽഷ്യം ഉത്തരം ശരിയാണ്. വെരി ഗുഡ്. പല്ലുകളിലും ചുണ്ണാമ്പുകളിലും പ്രധാനമായും കാണപ്പെടുന്ന ധാതു നമ്മുടെ കാൽഷ്യം കാർബണേറ്റ് ആണ്. മനുഷ്യ ശരീരത്തിലെ ആകെ കാൽസ്യത്തിന്റെ 99% എവിടെയാണുള്ളത് പറയാൻ പറ്റുമോ? പല്ലുകളിലും അതേപോലെ നമ്മുടെ എല്ലുകളിലുമാണ് കാൽസ്യം ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്നത്. റുഖയ്യ, നമ്മൾ അവസാനത്തെ ചോദ്യത്തിലേക്കാണ് പോകുന്നത്. ചോദിക്കട്ടെ, ലോക പരിസ്ഥിതി ദിനം എന്നാണ്? ജൂൺ
1: 5.
0: ജൂൺ 5 ഉത്തരം ശരിയാണ്. പരിസ്ഥിതി സംരക്ഷണത്തെ കുറിച്ചുള്ള അവബോധം വളർത്തുന്നതിനായി ഐക്യരാഷ്ട്രസഭയുടെ നേതൃത്വത്തിലാണ് 1973 മുതൽ ഈ ദിനം ആചരിച്ചു തുടങ്ങിയത്. 2026 ലോക പരിസ്ഥിതി ദിനത്തിന് ഔദ്യോഗികമായി ആതിഥേയത്വം വഹിക്കുന്നത് അസർബൈജാനാണ്. ആഗോള താപനം തടയുക, മരങ്ങളും വനങ്ങളും സംരക്ഷിക്കുക, ഹരിതഗ്രഹ വാതകങ്ങളുടെ അളവ് കുറയ്ക്കുക എന്നിവയാണ് ഈ വർഷത്തെ പ്രധാന ലക്ഷ്യങ്ങൾ. റുഖയ്യ, 10 8 ചോദ്യങ്ങൾക്ക് ശരിയായി ഉത്തരം നൽകിക്കൊണ്ട് ആകാശവാണി കവരത്തെ നിലയിൽ തന്നെ ഗ്രീൻ ക്വിസ് എന്ന പരിപാടിയിൽ വിജയിച്ചിരിക്കുകയാണ്. കൺഗ്രാചുലേഷൻസ്. അപ്പൊ എന്തായാലും 8 വളരെ നല്ല ഒരു പരിപാടിയായിരുന്നു. നല്ല രീതിയിൽ ആൻസർ ഒക്കെ പറഞ്ഞു. 2 മാത്രമേ തെറ്റിപ്പോയിട്ടുള്ളൂ അല്ലേ? നേരത്തെ എങ്ങനെയാ സ്കൂളിലൊക്കെ ക്വിസിലൊക്കെ പങ്കെടുക്കാനൊക്കെ താല്പര്യമുള്ള ആളാണ്? അതിനൊക്കെ മോളെ പ്രിപ്പയർ ചെയ്യുന്നത് ആരാ? വീട്ടില് കൂടുതലും സഹായങ്ങളൊക്കെ നൽകുന്നത് ആരാ? അപ്പൊ പഠിത്ത കാര്യങ്ങളിലേക്ക് കൂടുതലും ശ്രദ്ധിക്കുന്നത് ഉമ്മ തന്നെയായിരിക്കും അല്ലേ? പിന്നെ ഒരു അനിയൻ ഉണ്ടെന്ന് പറഞ്ഞില്ലേ? അനിയന്റെ പേരെന്തായിരുന്നു? ദുൽകിഫ്ലി. അങ്ങനെയല്ലേ? ദുൽകിഫ്ലി ഇപ്പൊ ഏത് ക്ലാസ്സിലാ?
1: 4 ജയിച്ചതാ.
0: അവിടെ ഈസ്റ്റിൽ തന്നെയായിരിക്കും അല്ലേ? അപ്പൊ നിങ്ങള് രണ്ടുപേരും ഒരുമിച്ചാണോ സ്കൂളിലേക്കൊക്കെ പോവാറ്?
1: ഇല്ല
0: ഇല്ല, വേറെ വേറെ. മോളെങ്ങനെ, സൈക്കിളാണോ?
1: അതെ.
0: അപ്പൊ അനിയന് ബാപ്പയായിട്ട് പോവോ?
1: അവനും സൈക്കിളാണ്.
0: ഓ, അവനും സൈക്കിളാണ്. കൊറേ ദൂരമുണ്ടോ സ്കൂളും വീടും തമ്മില്? എന്നാലും സൈക്കിള് കൊണ്ടുപോകാനുള്ള ദൂരമൊക്കെ ഉണ്ട് അല്ലേ? ഓക്കെ. അപ്പൊ എന്തായാലും നല്ല രീതിയിൽ പരിപാടിയിൽ പങ്കെടുത്തു, 8 നേടിക്കൊണ്ട് വിജയിച്ചിരിക്കുകയാണ്. അപ്പൊ എന്തായാലും കൂട്ടുകാരോടൊക്കെ പറയാട്ടോ, വീട്ടിലെല്ലാവരോടും അന്വേഷണം പറയാം. നമ്മുടെ അധ്യയന വർഷം ആരംഭിക്കാൻ പോവാണ്. നല്ലൊരു വർഷമാവട്ടെ. പുതിയ സ്കൂളാണ്, പുതിയ അധ്യാപകരാണ്, പുതിയ അറ്റ്മോസ്ഫിയർ ആണ്. എല്ലാം കൊണ്ടും നല്ല ഒരു അക്കാദമിക് ഇയർ ആവട്ടെ. എല്ലാവിധ ആശംസകളും.
1: താങ്ക് യു.
2: ഈ പരിപാടി തയ്യാറാക്കിയത് ഫസ്ലീന ബീഗം, ഉമ്പിയപുര. ആരോഗ്യവിചാരം ആകാശവാണി കവരത്തി നിലയം അവതരിപ്പിക്കുന്ന ആരോഗ്യ ബോധവൽക്കരണ പരിപാടി എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ 7:45 വൈകിട്ട് 5:30 വിവിധ ചികിത്സാ ശാഖകളിൽ നിന്നുള്ള വിദഗ്ധർ പങ്കെടുക്കുന്ന പ്രക്ഷേപണ പരമ്പര എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ 7:45 വൈകിട്ട് 5:30 ആരോഗ്യ വിചാരം ശ്രവിക്കാം, ആരോഗ്യകാര്യങ്ങളിലെ നമ്മുടെ അറിവ് വർദ്ധിപ്പിക്കും.

0: जिनके पास कोई गारंटी नहीं है, सरकार खुद उनकी गारंटर बन रही है.
1: കഴിഞ്ഞ ആറു വർഷത്തിനിടെ പി എം സ്വനിധിയുടെ കീഴിൽ 75 ലക്ഷത്തിലധികം തെരുവ കച്ചവടക്കാർക്ക് 17,800 കോടിയിലധികം രൂപയുടെ ലോണുകൾ നൽകിയിട്ടുണ്ട്. കൂടാതെ പലിശ സബ്സിഡികൾ, ഡിജിറ്റൽ ഇടപാടുകൾക്ക് ക്യാഷ് ബാക്ക് എന്നിവയിലൂടെ 800 കോടി രൂപയുടെ സഹായവും നൽകിയിട്ടുണ്ട്. ഇന്ന് രാജ്യത്തുടനീളമുള്ള സ്ട്രീറ്റ് വെൻഡേഴ്സ്, അതിൽ 46% സ്ത്രീകളുമാണ്, അവരുടെ കച്ചവടത്തെ പുതിയ ഉയരങ്ങളിലേക്ക് കൊണ്ടുപോകുകയാണ്. പി എം സ്വനിധിയുടെ 6 വർഷങ്ങൾ ആവേശം, ബഹുമാനം, ആത്മാഭിമാനം.
2: ആകാശവാണി കവരത്തി. ഇപ്പോൾ ഒരു ചലച്ചിത്ര ഗാനം കേൾക്കാം. ഇന്ത്യൻ ഉർപ്പി എന്ന ചിത്രത്തിന് വേണ്ടി വിജയ് യേശുദാസ് ആലപിച്ച ഗാനം. ഗാനരചന മുല്ലനേഴി, സംഗീതം ഷഹബാസ് അമൻ.

0: ആകാശവാണി കവരത്തിയിൽ കെടാത്ത കനലുകൾ, ദ്വീപജനതയുടെ അതിജീവനത്തിന്റെ അനുഭവങ്ങൾ പങ്കുവെക്കുന്ന പ്രക്ഷേപണ പരമ്പര, മുതിർന്ന പൌരന്മാർ മനസ്സ് തുറക്കുന്ന പരമ്പര കെടാത്ത കനലുകൾ, ബുധനാഴ്ചകളിൽ രാവിലെ 7:45 കേൾക്കാം കെടാത്ത കനലുകൾ.
1: जिनके पास कोई गारंटी नहीं है, सरकार खुद उनकी गारंटर बन रही है.
2: കഴിഞ്ഞ 6 വർഷത്തിനിടെ PM സ്വനിധിയുടെ കീഴിൽ 75 ലക്ഷത്തിലധികം തെരുവ് കച്ചവടക്കാർക്ക് 17,800 കോടിയിലധികം രൂപയുടെ ലോണുകൾ നൽകിയിട്ടുണ്ട്. കൂടാതെ പലിശ സബ്സിഡികൾ, ഡിജിറ്റൽ ഇടപാടുകൾക്ക് ക്യാഷ് ബാക്ക് എന്നിവയിലൂടെ ഏകദേശം 800 കോടി രൂപയുടെ സഹായവും നൽകിയിട്ടുണ്ട്. ഇന്ന് രാജ്യത്തുടനീളമുള്ള സ്ട്രീറ്റ് വെൻഡേഴ്സ്, അതിലേകദേശം 46% സ്ത്രീകളുമാണ് അവരുടെ കച്ചവടത്തെ പുതിയ ഉയരങ്ങളിലേക്ക് കൊണ്ടുപോകുകയാണ്. PM സ്വനിധിയുടെ 6 വർഷങ്ങൾ ആവേശം, ബഹുമാനം, ആത്മാഭിമാനം.

0: ആകാശവാണി കവരത്തി. ഇപ്പോൾ ആരോഗ്യ വിചാരം എന്ന പരിപാടി കേൾക്കാം. ആരോഗ്യ വിചാരം ആകാശവാണി കവരത്തി നിലയം അവതരിപ്പിക്കുന്ന ആരോഗ്യ ബോധവൽക്കരണ പരിപാടി. ആകാശവാണി കവരത്തിയുടെ ആരോഗ്യ വിചാരം എന്ന പരിപാടിയിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കളെയും സ്വാഗതം ചെയ്യുന്നു. ആരോഗ്യം സമ്പൂർണ്ണ ദൈനംദിന ജീവിതത്തിനുള്ള ഒരു ഉപാധിയാണ്. നിലനിൽപ്പിനായി മാത്രമുള്ളതല്ല ആരോഗ്യമെന്നത്. ശാരീരിക ശേഷിയിലും സാമൂഹിക വ്യക്തിപരമായ ഉപാധികൾക്ക് ഊന്നൽ കൊടുത്തുകൊണ്ടുള്ള സാക്ഷാത്തായ ഒരു സംഗതിയുമാണ്. ആകാശവാണി കവരത്തിയുടെ ആരോഗ്യ വിചാരം എന്ന പരിപാടിയിൽ ഇന്ന് നമ്മളോടൊപ്പമുള്ള അതിഥിയെ നമുക്കൊന്ന് പരിചയപ്പെടാം. 2017-2020 കാലങ്ങളിൽ ഗവൺമെന്റ് ഹോസ്പിറ്റൽ അഗത്തിയിൽ ഫിസിഷ്യനായി വർക്ക് ചെയ്യുകയും 2020-2021 കാലങ്ങളിൽ കുറ്റ്യാടി അമാന ഹോസ്പിറ്റലിൽ ഫിസിഷ്യനായും വർക്ക് ചെയ്തിരുന്നു. ഇപ്പോൾ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് കാലിക്കറ്റിൽ കാർഡിയോളജിസ്റ്റായി വർക്ക് ചെയ്തു വരുന്ന കൽപ്പിനി ദ്വീപ് സ്വദേശി ഡോക്ടർ മുഹമ്മദ് അക്മൽ ഹക്ക് ഹൃദയാഘാതം എന്ന വിഷയത്തെ ആസ്പദമാക്കി സംസാരിക്കുന്നു. കഴിഞ്ഞ ആഴ്ച പ്രക്ഷേപണം ചെയ്തതിന്റെ തുടർഭാഗം ഇപ്പോൾ കേൾക്കാം.
1: നമ്മൾ ഏറ്റവും കൂടുതൽ കൺസേൺഡ് ആയിട്ടുള്ളൊരു കാര്യം സ്മോക്കിംഗ് ആണ്. പുകവലി ബേസിക്കലി നിർത്തിയാല് ശരീരത്തിൽ നല്ല മാറ്റങ്ങൾ ഉടനെ തുടങ്ങും. അതിന് നമുക്ക് ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇത് പല പല പഠനങ്ങളിൽ കണ്ടിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മൾ പുകവലി നിർത്തിയിട്ട് ഒരു 20 മിനിറ്റ്സിനുള്ളിൽ തന്നെ നമ്മൾ ഈ ഹൃദയമിടിപ്പും രക്തസമ്മർദ്ദമൊക്കെ കുറയാൻ തുടങ്ങും. സാധാരണ 24 മണിക്കൂറിനുള്ളിൽ ഈ ഹൃദയാഘാത സാധ്യത ഒക്കെ കുറയാൻ തുടങ്ങുമെന്നാണ് പഠനങ്ങൾ കാണിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഒരു 48 മണിക്കൂറൊക്കെ കഴിയുമ്പോൾ തന്നെ ബ്ലഡിലത്തെ നിക്കോട്ടിൻ്റെ ലെവലൊക്കെ മിക്കവാറും ഇല്ലാതാകും. ഒരു 7 ദിവസത്തിനുള്ളിൽ നമ്മൾ ഈ പുകവലിക്കുന്ന ആൾക്കാരിൽ കൂടുതൽ കാണുന്നത് ഈ ശ്വാസം എടുക്കാനുള്ളൊരു ബുദ്ധിമുട്ട് അത്തരം കാര്യങ്ങളൊക്കെ ഒരു 7 ഡേയ്സ് ആകുമ്പോൾ തന്നെ കുറയും. ആ ഒരു നെഞ്ചിലൊരു കെട്ടിപ്പോലെ, അത് നെഞ്ചിൽ കെട്ടി നിൽക്കുന്ന പോലെ അതൊക്കെ കുറഞ്ഞു തുടങ്ങും. സാധാരണ ഒരു വർഷത്തിനുള്ളിൽ ഹൃദയാഘാതത്തിൻ്റെയും അതുപോലെ ഹൃദ്രോഗത്തിൻ്റെയും അപകട സാധ്യത പുകവലി തുടരുന്ന ആളിനെ അപേക്ഷിച്ച് ഏകദേശം പകുതിയായി കുറയുകയും ചെയ്യും. അതേപോലെ ഒരു

0: വർഷം കഴിയുമ്പോഴത്തേക്ക് സ്ട്രോക്കിന്റെ അപകട സാധ്യത ഗണ്യമായി കുറയുകയും ചെയ്യും. ഇത്തരം കാര്യങ്ങൾ നമ്മൾ ഭയങ്കരമായിട്ട് എഫക്ട് ചെയ്യുന്ന ഒരു ഫാക്ടറാണ്. ഈ ഈ സ്മോക്കിങ്ങിന്റെ കാര്യം എടുത്തു പറയേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതലും പ്രായം കുറഞ്ഞ ആൾക്കാരിലാണ് ഇത് കാണുന്നത്. അപ്പൊ ആ സ്മോക്കിംഗ് നിർത്തുമ്പോൾ ഉണ്ടാവുന്ന ഇത്രയും ഗുണങ്ങളെ പറ്റി നമ്മൾ ആദ്യം മനസ്സിലാക്കി വെക്കേണ്ടതുണ്ട്. ആ സ്മോക്കിംഗ് സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഒരു ഒരു 1 ഇയർ ആകുമ്പോഴേക്കും തന്നെ നമുക്ക് ഈ കൊറോണയായിട്ട് ഡിസീസ് വരാനുള്ള റിസ്ക് വളരെയധികം കുറഞ്ഞു നിൽക്കുകയാണ്.
1: ഈ ഹാർട്ട് അറ്റാക്ക് വന്നാൽ ഉടൻ ഹോസ്പിറ്റലിൽ എത്തിക്കണം എന്ന് പറയുന്നു, എന്തുകൊണ്ടാണ്?
0: ഹാർട്ട് അറ്റാക്ക് വന്നാൽ ഉടൻ ആശുപത്രിയിൽ എത്തിച്ചാൽ ജീവൻ രക്ഷിക്കാനും ഹൃദയത്തിനുണ്ടാക്കുന്ന മസിൽ ഡാമേജ് കുറക്കാനും നമുക്ക് സാധിക്കും. സോ ഹൃദയാഘാതത്തിൻ്റെ പ്രധാന ചികിത്സ എന്ന് പറയുന്നത് ഉടനെ പേഷ്യന്റിനെ ഹോസ്പിറ്റലിൽ എത്തിക്കുക. ഉടനെ ഒരു 10 മിനിറ്റിനുള്ളിൽ തന്നെ ഹോസ്പിറ്റലിൽ വെച്ച് നമ്മൾ ECG എടുത്ത് നോക്കുക. അത് നമുക്ക് ഹാർട്ട് അറ്റാക്ക് ആണോ എന്ന് ഉറപ്പിക്കുക. ഇനി അഥവാ അത് വെച്ചിട്ട് നമുക്ക് കൺഫേം ആക്കാൻ പറ്റുന്നില്ലെങ്കിൽ ബ്ലഡ് ടെസ്റ്റ് ആയിട്ടുള്ള ട്രോപ്പണിൻ ഐ എന്ന് പറഞ്ഞ ടെസ്റ്റ് ചെയ്ത് നോക്കുക. അതൊരു പക്ഷെ പേഷ്യന്റിനെ ഉടനെ ചെയ്തു കഴിഞ്ഞാൽ ചില കേസിൽ പോസിറ്റീവായിട്ട് വരാം. അല്ലാത്ത പക്ഷം നമ്മൾ പേഷ്യന്റിനെ ഒബ്സർവ് ചെയ്തിട്ട് ആദ്യം വന്ന ഉടനെ ഒരു ട്രോപ്പണിൻ എന്ന് പറഞ്ഞ ടെസ്റ്റ് ചെയ്യും. പിന്നെ അത് കഴിയുമ്പോൾ നമ്മളൊരു 3 മണിക്കൂർ കഴിഞ്ഞ് ഒന്നുകൂടി ടെസ്റ്റ് ചെയ്യുക. അതിനെ നെഗറ്റീവ് ആണെങ്കിൽ വീണ്ടും ഒരു 6 മണിക്കൂർ ആകുമ്പോഴത്തേക്ക് ഒരു ടെസ്റ്റ് റിപ്പീറ്റ് ചെയ്ത് നോക്കുക. അപ്പോൾ ആ ഒരു ട്രീറ്റ്മെന്റ് പ്രോട്ടോക്കോളാണ് നമ്മൾ സാധാരണ പേഷ്യൻസിന് ഹാർട്ട് അറ്റാക്ക് ആണോ അല്ലയോ എന്ന് കൺഫേം ചെയ്യുക. അത് വൺസ് കൺഫേം ആക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ രക്തം കട്ടപിടിക്കാതിരിക്കാനുള്ള മരുന്നുകൾ നമ്മൾ കൊടുക്കുന്നതായിരിക്കും. അതിൽ വരുന്ന മരുന്നുകളാണ് ആസ്പിരിൻ, പിന്നെ ക്ലോപ്രിഡോഗൾ, പിന്നെ കൊളസ്ട്രോളിന്റെ മരുന്നായ അറ്റോറോസ്റ്റാറ്റിൻ അല്ലെങ്കിൽ റോസ്റ്റോസ്റ്റാറ്റിൻ മരുന്നുകൾ ഉടനെ നമ്മൾ കൊടുക്കുന്നതായിരിക്കും. ഈ ഈ പറയുന്ന പേഷ്യൻസിൽ ഒരുപക്ഷെ നെഞ്ചുവേദനയുടെ കൂടെ ശ്വാസം മുട്ടലും ഉണ്ടാവാം. അപ്പം അതിൻ്റെ മരുന്നുകൾ ഉടനടി കൊടുത്തിട്ട് ഓക്സിജന്റെ അളവുകൾ നോക്കിയിട്ട് അളവ് ഭയങ്കര കുറവാണെങ്കിൽ ഓക്സിജൻ നൽകുകയും ചെയ്യും. സോ ഇതിന്റെ ഡെഫിനറ്റ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് എന്ന് പറയുമ്പോൾ രക്തക്കൊഴുവിന്റെ അകത്ത് നമുക്കൊരു ബ്ലോക്കാണ്. അപ്പൊ ആ ബ്ലോക്ക് നീക്കുന്ന പ്രധാന ചികിത്സയാണ് നമ്മളെ ആൻജിയോപ്ലാസ്റ്റി. ആൻജിയോപ്ലാസ്റ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കയ്യിലൂടെ അല്ലെങ്കിൽ കാലിലൂടെ ഒരു ചെറിയ ട്യൂബ് കയറ്റിയിട്ട് ബ്ലോക്ക് തുറന്ന് സ്റ്റെൻ്റ് ഇടും. സോ ഇത് ഏറ്റവും നല്ല ചികിത്സയാണ്. ലക്ഷണങ്ങൾ തുടങ്ങി കഴിയുന്നതിന്റെ എത്രയും പെട്ടെന്ന് നമുക്കിത് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അത്രയും ഗുണകരമാണ്. പ്രത്യേകിച്ച് ആദ്യത്തെ 1-2 മണിക്കൂറിനുള്ളിലാണ് ചികിത്സ കൊടുക്കുന്നതെങ്കിൽ ഏറ്റവും കൂടുതൽ ഗുണം ലഭിക്കുന്നത് അപ്പോഴായിരിക്കും. ഇനി നമ്മളൊരു സെറ്റപ്പ്, അതായത് നമുക്കിവിടെ ഒരു ആൻജിയോപ്ലാസ്റ്റി ചെയ്യാനുള്ള ഒരു കാത്ത് ലാബ് ഫെസിലിറ്റി ഇല്ലാത്തൊരു സെറ്റപ്പിലാണെങ്കിൽ സ്റ്റെൻഡ് ഉടനെ ചെയ്യാൻ പറ്റാത്ത സ്ഥലങ്ങളിൽ നമ്മൾ രക്തം കട്ട രക്തക്കട്ട ഉരുക്കുന്ന ഒരു മരുന്നുണ്ട്, ആ ഇഞ്ചക്ഷൻ നൽകാം. അപ്പൊ ഇതിന് നമ്മൾ പറയുന്നതാണ് ത്രോംബോലൈസിസ്. അപ്പൊ അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, പേഷ്യന്റിന് സ്റ്റെൻഡ് ചെയ്യാനുള്ള ഒരു സെറ്റപ്പുള്ള ഹോസ്പിറ്റലിലോട്ട് മാറ്റുകയും ചെയ്യാം. ചില പേഷ്യൻസിൽ എന്താണ്, ആൻജിയോഗ്രാം ചെയ്യുമ്പോഴത്തേക്കും തന്നെ പല പല സ്ഥലത്ത് ബ്ലോക്ക് കാണാം. അപ്പൊ അത്തരം പേഷ്യൻസിന് നമ്മൾ ചിലപ്പോൾ ബൈപ്പാസിലോട്ട് വിടാനുള്ളൊരു സാധ്യത കൂടുതലാണ്. സോ ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം ഒരു ഹൃദയാഘാതത്തിന് ശേഷം കൊളസ്ട്രോൾ കുറക്കുന്ന മരുന്നുകൾ കഴിക്കണം, BP ഷുഗർ നിയന്ത്രിക്കുന്ന മരുന്ന് കണ്ടിന്യൂ ചെയ്യണം, പുകോലി അപ്പാടെ പുകോലി സ്റ്റോപ്പ് ചെയ്യേണ്ടതാണ്, സ്ഥിരമായ വ്യായാമം, നമുക്ക് ഭക്ഷണ നിയന്ത്രണം, വയറ് നിറയെ ഭക്ഷണമൊന്നും കഴിക്കാൻ പാടില്ല, ഭക്ഷണ നിയന്ത്രണം വേണ്ടി വരും. പിന്നെ അതുപോലെ ഈ പറഞ്ഞ മരുന്നുകൾ ഡോക്ടറിന്റെ പെർമിഷൻ ഇല്ലാതെ സ്വമേധയായി നിർത്താൻ പാടുള്ളതല്ല. അതുപോലെ ഹൃദയാഘാതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സമയമാണ്. അപ്പൊ സമയം നഷ്ടപ്പെടാൻ പാടില്ല. നെഞ്ചുവേദന ഉണ്ടായാൽ വീട്ടിൽ കാത്തിരിക്കാതെ ഉടനെ ആശുപത്രിയിൽ പോവുക. അപ്പൊ നമ്മൾ പറയുന്നൊരു സിറ്റുവേഷൻ വെച്ച് കഴിഞ്ഞാൽ ഗോൾഡൻ അവർ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. ഗോൾഡൻ അവർ എന്ന് പറയുമ്പോഴത്തേക്ക് ആദ്യത്തെ 1 മണിക്കൂറിനുള്ളിൽ ചികിത്സ കിട്ടിയാൽ ജീവൻ രക്ഷിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഹാർട്ട് അറ്റാക്ക് പേഷ്യൻസിൽ. പൊതുവെ നമ്മളെ രോഗികളെ ഹാർട്ട് അറ്റാക്ക് ആയിട്ട് കൊണ്ടുവരുന്ന രോഗികൾ ഒന്നുകിൽ വർക്ക് പ്ലേസിലോ അല്ലെങ്കിൽ നമ്മളെ വീട്ടിൽ വെച്ചിട്ടായിരിക്കും ഹാർട്ട് അറ്റാക്കിന്റെ സിംപ്റ്റംസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ അങ്ങനത്തെ രോഗികൾ ഇപ്പൊ ബോധം തെറ്റ് വീഴുന്നതിന് മുമ്പ് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. ചിലപ്പോൾ ചില രോഗികൾക്ക് ബോധം പോവും, ചില രോഗികൾക്ക് ബോധം ഉണ്ടാവും പക്ഷെ നല്ല വേദന ഉണ്ടാവും. അപ്പൊ അങ്ങനത്തെ രോഗികൾക്ക് എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടതെന്നുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. പൊതുവെ രോഗി അത്യാവശ്യം പെയിൻ ഉണ്ട്, വേറെ അധികം ബോധക്ഷയോ കാര്യങ്ങളൊന്നും ഇല്ലാത്ത രോഗിയാണെങ്കിൽ രോഗിയെ ഒന്ന് പതുക്കെ ഇരുത്തുക, ഒന്ന് വിശ്രമിപ്പിക്കുക. ഓക്കെ. പിന്നെ ഭയങ്കര ടൈറ്റായിട്ടുള്ള ഡ്രസ്സോ വസ്ത്രങ്ങളോ ധരിച്ചിട്ടുണ്ടെങ്കിൽ ആ ഡ്രസ്സുകളൊക്കെ ഒന്ന് അഴിച്ചു മാറ്റുക. ഉടനെ നമ്മളൊരു കോൾ ഫോർ ഹെൽപ്പാണ്, അടുത്തുള്ള ആരെങ്കിലും അല്ലെങ്കിൽ മൊബൈൽ വഴി നമ്മൾ ആംബുലൻസിനെ

0: ഇതിനകത്ത് സ്വയം വാഹനം ഓടിച്ചിട്ട് ആശുപത്രിയിലേക്ക് പോകുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ഒഴിവാക്കുക. നമ്മൾ സ്ഥിരമായിട്ട് കാണുന്ന ഒരു കാര്യമാണ്. ഇവിടെ നമ്മളൊരു സെറ്റപ്പിൽ തന്നെ ഒരാൾക്ക് ഒരു ചെസ്റ്റ് പെയിൻ വരുമ്പോഴത്തേക്കും സ്വന്തമായിട്ട് അങ്ങ് സൈക്കിൾ ഓട്ടി അല്ലെങ്കിൽ വണ്ടി ഓടിച്ചിട്ട് ഇങ്ങ് ഹോസ്പിറ്റലിലോട്ട് വരിക. പിന്നെ അതുപോലെ ഭക്ഷണം, അതിൽ ചായ, വയറു നിറയെ ഭക്ഷണം കൊടുക്കുക, ചായ, കാപ്പി, പിന്നെ മദ്യം, പുകവലി, അങ്ങനത്തെ കാര്യങ്ങളൊന്നും കൊടുക്കാതിരിക്കുക. അപ്പോൾ പുതിയൊരു കാണുന്നൊരു കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒന്നിട്ട് ഈ സോഡ ഐറ്റംസ്, കൊക്കക്കോള, പെപ്സി, അല്ലെങ്കിൽ പിന്നെ ഈ ഗ്യാസിൻ്റെ ഒരു സിംറ്റം എന്ന് പറഞ്ഞിട്ട് നാടൻ പരിപാടികൾ, ഇഞ്ചി, കുരുമുളക് അങ്ങനത്തെ സാധനങ്ങളൊക്കെ പൊടിച്ചിട്ട് കഴിക്കുന്ന ഒരു കാര്യങ്ങളൊക്കെ കാണലുണ്ട്. പക്ഷെ അതൊക്കെ കംപ്ലീറ്റ് ചെയ്യുന്ന ഒഴിവാക്കുക. പിന്നെ വേദന കുറക്കാനുള്ള മരുന്നുകളുണ്ടല്ലോ, ഫോർ എക്സാമ്പിൾ ഡൈക്ലോഫെനാക്ക്, പിന്നെ ഐബുപ്രൂഫൻ, അങ്ങനത്തെ ഗുളികകളും പിന്നെ ഗ്യാസിൻ്റെ ഗുളികകളൊക്കെ കൊടുക്കാതിരിക്കുക. രോഗി ബോധമില്ലെങ്കിൽ വായിൽ വെള്ളമോ ഉള്ളിയോ വീട്ടുവൈദ്യമോ ഒന്നും തന്നെ കൊടുക്കാൻ പാടില്ല, ബോധമില്ലാത്തൊരു രോഗിയാണെങ്കിൽ. പിന്നെ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വേദന കുറയുമോ എന്ന് നോക്കിയിരിക്കുക. അത് ഭയങ്കര ഡേഞ്ചറസ് ആണ്. ഞാൻ മുന്നേ പറഞ്ഞ പോലെ നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുമ്പോഴത്തേക്കും മസിൽ ഡാമേജ് വരുന്നു, കോംപ്ലിക്കേഷൻസ് കൂടുന്നു. ഇപ്പോൾ സി പി ആർ പൊതുവെ കൊടുക്കേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ട്. പേഷ്യൻ്റെ ബോധം ഇല്ലാത്തൊരവസ്ഥയിലാണെങ്കിൽ നമുക്ക് സി പി ആർ കൊടുക്കേണ്ടതുണ്ട്. സി പി ആർ എപ്പോഴാണ് നമ്മൾ പൊതുവെ കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ രോഗിക്ക് ബോധമില്ലാതെ, ശ്വാസമില്ലാതെ, അല്ലെങ്കിൽ സാധാരണ പോലെ ശ്വസിക്കാത്ത നിലയിലായാൽ മാത്രമേ സി പി ആർ തുടങ്ങാവൂ. ബോധമുള്ള ആളിനെ പിടിച്ചിട്ട് അല്ലെങ്കിൽ ശ്വാസം എടുക്കുന്ന ഒരാളിനെ പിടിച്ചിട്ട് സി പി ആർ ഒരിക്കലും കൊടുക്കാനും പാടുള്ളതല്ല.
1: അതേപോലെ ഹാർട്ട് അറ്റാക്ക് വരാതിരിക്കാൻ വേണ്ടി പ്രത്യേകമായിട്ട് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്?
0: അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഈ കൊളസ്ട്രോളിന്റെ ലെവല് ഭയങ്കര കൂടി വന്നിട്ടുള്ള കണ്ടീഷനിലും ഹാർട്ട് അറ്റാക്ക് വരാറുണ്ട്. അതൊരു മോഡിഫയബിൾ റിസ്ക് ഫാക്ടർ ആണ്. അപ്പൊ ഹൃദയാഘാതം വന്നവർക്ക് രക്തത്തിലെ കൊളസ്ട്രോൾ വളരെ കർശനമായി നിയന്ത്രിക്കേണ്ടത് ആവശ്യമാണ്. കാരണം എന്ന് വെച്ചാൽ വീണ്ടും ഒരു ഹൃദയാഘാതം വരാനുള്ള സാധ്യത ഇവർ കൂടുതലാണ്. അപ്പൊ അങ്ങനെയുള്ള പേഷ്യൻസില്, അതായത് ആൾറെഡി ഒരു ഹാർട്ട് അറ്റാക്ക് വന്ന് കഴിഞ്ഞിട്ടുള്ള പേഷ്യൻസില്, നമ്മുടെ ചീത്ത കൊളസ്ട്രോൾ ആയ എൽ ഡി എൽ 55 mg/dL താഴെ വെക്കണം എന്നാണ് നമ്മളെ ഗൈഡ് ലൈന് പറയുന്നത്. അപ്പൊ പണ്ടൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് ഇപ്പൊ ആൾറെഡി ഒരു പേഷ്യന്റിന് ഹൈ എൽ ഡി എൽ ലെവൽ നിൽക്കുകയാണെങ്കിൽ മുന്നേ ഉള്ളതിനേക്കാൾ ഒരു 50% കുറക്കണം എന്നൊക്കെയായിരുന്നു. ഇപ്പൊ ഒരു കട്ട് ഓഫ് ഡെഫിനറ്റ് ആയിട്ട് നമ്മൾ പറയുന്നത് എൽ ഡി എൽ 55 താഴെ വെക്കണം. പിന്നെ ചില പേഷ്യൻസിന് വീണ്ടും റിപ്പീറ്റഡ് ആയിട്ട് ഒരു റിക്കറന്റ് ആയിട്ട് ഹൃദയാഘാതം വന്നവർക്ക്, അല്ലെങ്കിൽ നല്ല പ്രമേഹമുള്ളവർക്ക്, അല്ലെങ്കിൽ പല പല രക്തക്കുഴലിന്റെ അകത്ത് ബ്ലോക്ക് ഉള്ളവർക്ക്, അങ്ങനത്തെ ആൾക്കാരിന് ഒന്നുകൂടി എൽ ഡി എൽ കൊളസ്ട്രോൾ താഴെ വെച്ച് കഴിഞ്ഞാൽ കുഴപ്പമില്ല. എൽ ഡി എൽ കൊളസ്ട്രോൾ നമ്മൾ ഗൈഡ് ലൈനിൽ 55 ആണെങ്കിലും അതിനേക്കാളും താഴെ 40 താഴെയൊക്കെ വെക്കുന്നതിലും കാര്യമായിട്ടുള്ളൊരു ടാർഗറ്റായിട്ട് തന്നെ നമുക്ക് എടുക്കേണ്ടതാണ്. പിന്നെ സാധാരണമായി നമ്മൾ ഡോക്ടേഴ്സ് കൊടുക്കുന്ന പ്രധാനപ്പെട്ട ഒരു കൊളസ്ട്രോളിന് മരുന്ന് എന്ന് വെച്ചാൽ ഈ അറ്റോർവാസ്റ്റാറ്റിൻ എന്നുള്ള മെഡിസിൻ, അല്ലെങ്കിൽ റോസ്വാസ്റ്റാറ്റിൻ എന്നുള്ള മെഡിസിൻ ആയിരിക്കും. അപ്പോൾ ഈ മരുന്നുകൾ സാധാരണ ഹാർട്ട് അറ്റാക്ക് വന്നു കഴിഞ്ഞതിന് ശേഷം തുടർന്ന് രോഗികളത് കഴിക്കേണ്ടത് ആവശ്യമാണ്. പിന്നെ നമ്മൾ കണ്ടുവരുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊളസ്ട്രോൾ ഇപ്പോൾ നോർമലായി, അപ്പോൾ ഇനിയിപ്പോൾ മരുന്ന് വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് മരുന്ന് വിടുന്ന കുറേ പേഷ്യൻസ് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം ഇത്രേ ഉള്ളൂ, ഹാർട്ട് അറ്റാക്ക് ഒരാൾക്ക് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ കൊളസ്ട്രോൾ ഇനി നോർമൽ ആണെങ്കിലും, നമ്മൾ ഈ പറഞ്ഞ കട്ട് ഓഫിൻ്റെ താഴെ ആണെങ്കിൽ പോലും, നമ്മൾ ആ മെഡിസിൻ തുടർച്ചയായിട്ട് കണ്ടിന്യൂ ചെയ്യേണ്ട ആവശ്യമുണ്ട്.
1: ഇന്ന് നമ്മളോടൊപ്പം ഉണ്ടായിരുന്നത് 2017-2020 കാലങ്ങളിൽ ഗവൺമെന്റ് ഹോസ്പിറ്റൽ അഗത്തിയിൽ ഫിസിഷ്യനായി വർക്ക് ചെയ്യുകയും 2020-2021 കാലങ്ങളിൽ കുറ്റ്യാടി അമാന ഹോസ്പിറ്റലിൽ ഫിസിഷ്യനായി വർക്ക് ചെയ്തിരുന്നു. ഇപ്പോൾ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് കാലിക്കറ്റിൽ കാർഡിയോളജിസ്റ്റായി വർക്ക് ചെയ്തു വരുന്ന കൽപ്പേരി ദ്വീപ് സ്വദേശി ഡോക്ടർ മുഹമ്മദ് അക്മൽ ഹക്ക്. ഇനി അടുത്ത ആഴ്ച മറ്റൊരു വ്യക്തിയുമായി കേട്ടുമുട്ടാം. നന്ദി, നമസ്കാരം. ആരോഗ്യവിചാരം ആകാശവാണി കവരത്തി നിലയം അവതരിപ്പിക്കുന്ന ആരോഗ്യ ബോധവൽക്കരണ പരിപാടി. അവതരണം ഷഹനാസ് ബീഗം, ചാച്ചാളകപ്പാട.

0: जिनके पास कोई गारंटी नहीं है, सरकार खुद उनकी गारंटर बन रही है.
1: കഴിഞ്ഞ ആറു വർഷത്തിനിടെ പി എം സ്വനിധിയുടെ കീഴിൽ 75 ലക്ഷത്തിലധികം തെരുവ് കച്ചവടക്കാർക്ക് 17,800 കോടിയിലധികം രൂപയുടെ ലോണുകൾ നൽകിയിട്ടുണ്ട്. കൂടാതെ പലിശ സബ്സിഡികൾ, ഡിജിറ്റൽ ഇടപാടുകൾക്ക് ക്യാഷ് ബാക്ക് എന്നിവയിലൂടെ 800 കോടി രൂപയുടെ സഹായവും നൽകിയിട്ടുണ്ട്. ഇന്ന് രാജ്യത്തുടനീളമുള്ള സ്ട്രീറ്റ് വെൻഡേഴ്സ്, അതിൽ 46% സ്ത്രീകളുമാണ്, അവരുടെ കച്ചവടത്തെ പുതിയ ഉയരങ്ങളിലേക്ക് കൊണ്ടുപോകുകയാണ്. പി എം സ്വനിധിയുടെ 6 വർഷങ്ങൾ ആവേശം, ബഹുമാനം, ആത്മാഭിമാനം.

ആകാശവാണി കവരത്തി. ഇപ്പോൾ പാട്ടും വിശേഷങ്ങളുമായി ഫാട്ടുഫെട്ടി കേൾക്കാം. അവതരിപ്പിക്കുന്നത് മുഹമ്മദ് സലീം, മന്നായപുര.

0: ഹലോ,
1: ഹലോ,
0: ഇത് ആകാശവാണി കവരത്തിയുടെ ഫാട്ട്ഫെറ്റ് എന്ന പരിപാടിയാണ്. ആരാണ്?
1: ഞാൻ അമീനി.
0: ആ സാറേ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ അമീനിയില്?
1: അമീനിയിലെല്ലാം സുഖം തന്നെയാണ്. ഇപ്പൊ പിന്നെ മഴയൊന്നുമില്ല, വല്ലാത്ത ചൂടാണ്.
0: ചൂടാണല്ലേ ഇപ്പോ?
1: വല്ലാത്ത ചൂടാ, വല്ലാത്ത ചൂട്.
0: ആ രണ്ടു മൂന്ന് ദിവസം മഴ പെയ്തിരുന്നു അല്ലേ? കുറച്ചൊക്കെ ആയിട്ട്
1: കുറച്ച് ഇന്ന് പതുക്കെ എന്തോ ചാറ്റി വില്ല് അതിനായി. പിന്നെ ഒരു മിനിറ്റ് മാത്രമാണ് മഴയെന്ന് പറയാനല്ലേ.
0: ആണോ? സാറിപ്പോ എന്ത് ചെയ്യുന്നു?
1: ഞാനിപ്പോ ഇപ്പൊ ഒരു പണിയൊന്നുമില്ല. ഞാൻ ഇവിടെ അക്സെഞ്ചർ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്.
0: ആ
1: ഇവിടെ ഇവിടെ അമീനിയിലെ അമീനിയിലുണ്ട്, കിൽത്തനുണ്ട്, കടമത്തിലുണ്ട്, അങ്ങനെ പല രീതിയിലും ഉണ്ട്.
0: ആണോ? സാറിപ്പോ റിട്ടയർഡ് ആയിട്ട് ഇപ്പൊ എത്ര വർഷമായി?
1: ഞാനിപ്പോ റിട്ടയർ ചെയ്തിട്ട് 2009. അപ്പോ ഇപ്പേക്ക് 17 വർഷമായി.
0: 17 വർഷം കഴിഞ്ഞിട്ടാണോ ഇപ്പോ സാർ ഈ അക്വിപഞ്ചറിന്റെ ഈ പരിപാടി?
1: 73 വയസ്സില് അക്വിപഞ്ചർ പഠിച്ചു.
0: ആ
1: 73 വയസ്സില് കോഴിക്കോട് പോയി ഒരു വീടൊക്കെ എടുത്ത് അവിടെ കൊല്ലം നമ്മുടെ ഈ എന്താ പറയുക, കിഴക്കേ നടക്കാവ്, ഈസ്റ്റ് നടക്കാവില്
0: അവിടെ
1: അക്വിപഞ്ചർ അക്കാഡമി ഉണ്ട്. അവിടെ ഇപ്പോൾ കൊല്ലം ഞാൻ പഠിച്ചതാണ്.
0: അത് ശരി. അപ്പോ സാറിപ്പോ ഇതിന്റെ ട്രീറ്റ്മെന്റ് ഒക്കെ നടത്താറുണ്ടോ?
1: അതെ അതെ, ഇവിടെ അമീനിയിലെ പേഷ്യൻസ് ഉണ്ട്, എനിക്ക് കിളത്തനിലെ 10 പേഷ്യൻസ് ഉണ്ട്, കടമത്തിലുണ്ട്. സ്ഥലത്തെ മാറി മാറി പോകുന്നില്ല.
0: അത് ശരി.
1: ക്യാമ്പ് ചെയ്യുക.
0: സാറ് പാട്ടൊക്കെ പാടാറുണ്ടോ?
1: പാട്ട് പാടാറുണ്ടോ എന്ന് പറഞ്ഞാൽ പാടുന്നുണ്ട്, പക്ഷെ അത്ര സ്കൂളിൽ പഠിക്കുമ്പോ പാടിയിട്ടുണ്ട്.
0: അല്ല സാറ്, ആ 90 തികഞ്ഞ് ആകാശവാണിയിൽ പാടിയ പാട്ട് നന്നായിരുന്നു, അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്.
1: എന്താ
0: പറയാ, നാളികേരത്തിന്റെ അവര് നാല് ലൈൻ നന്നായി പാടി. ആണോ? നമ്മുടെ ശ്രോതാക്കൾക്ക് വേണ്ടി ഒരു നാല് ലൈൻ ഏതെങ്കിലും ഒരു പാട്ട് പാടാവോ?
1: പാടാ.
0: ആ
1: പോത്തു പഴ

ഏകം കൂന്തലേക്കൽ നീയനിക്കായ് കെട്ടിയേ നല്ലിക്ക കണ്ടു ചൂരൽ വീശിയില്ലേ നമ്മുടെ മുല്ലാക്ക. പാഠപുസ്തകത്തിൽ മായിൽ പീലി വെച്ച് കൊണ്ട് പീലി പെറ്റ് കൂട്ടുമെന്ന് നീ പറഞ്ഞ് പണ്ട് ഉപ്പ് കൂട്ടി പച്ച മാങ്ങ.

0: ഓർത്തോ കണ്ണീർവാർത്തു നിൽക്കാണു നീലമേഘം.
1: പാട്ട് നന്നായിരുന്നു സാർ. നന്നായിരുന്നു, നന്നായിട്ട് പാടി. പിന്നെ ഈ പ്രാവശ്യത്തെ പാട്ടുപെട്ടിയിലൂടെ ഏത് പാട്ട് കേൾക്കാനാണ് സാർ ആഗ്രഹിക്കുന്നത്? ഈ പാട്ട് തന്നെ.
0: എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ നേരത്തെ പറഞ്ഞ പോലെ നാളികേരത്തിന്റെ ഓത്തുപള്ളിയിലാണ് നമ്മൾ. പിന്നെ നമ്മുടെ എന്താ പറയാ, പ്രാണത്തേക്ക് ഞാൻ വെറും ഒരു പാവനെല്ലാം പാട്ടുകാരൻ, അതിലെനിക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകാരാണ്.
1: അപ്പൊ തീർച്ചയായിട്ടും ഈ പാട്ട് വെച്ചുതരാം. ആർക്കെങ്കിലും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നുണ്ടോ സാർ?
0: ഈ പാട്ട് നമ്മുടെ ഡെഡിക്കേറ്റ് ചെയ്യുന്നത് നമ്മുടെ ആകാശവാണിയിലെ എല്ലാ അവിടുത്തെ എല്ലാ ജോലിക്കാർക്കും,
1: ആകാശവാണിയിലെ എല്ലാ ജോലിക്കാർക്കും വേണ്ടി,
0: അതുപോലെ ആകാശവാണി പ്രവർത്തിക്കുന്ന എല്ലാവർക്കും,
1: ആകാശവാണിയിലത്തെ പ്രവർത്തകർക്കും ശ്രോതാക്കൾക്കും എല്ലാവർക്കും വേണ്ടി തീർച്ചയായിട്ടും വെച്ചുതരാം. വിളിച്ചതിന് നന്ദി. വീണ്ടും വിളിക്കുക.
0: ഓക്കെ, താങ്ക് യു.
1: ഓക്കെ.

0: കളിയും ചിരിയും കുസൃതികളും നിങ്ങൾക്കൊക്കെ ഇഷ്ടമല്ലേ? അവരുടെ നിഷ്കളങ്കമായ ഓരോ വാക്കിലും ഒരുപാടർത്ഥങ്ങളുണ്ട്. അവരുടെ കവിതകളും കഥകളും പാട്ടുകളും ഒക്കെ നമുക്ക് ഒരുപാട് സന്ദേശങ്ങൾ നൽകാറുണ്ട്, നമ്മെ ഒരുപാട് ചിന്തിപ്പിക്കാറുമുണ്ട്. കളിയിലൂടെയുള്ള ആ നിഷ്കളങ്ക സൃഷ്ടികൾ ഇനി നിങ്ങൾക്കും ആസ്വദിക്കാം ഇമ്മിണി വല്ല ലോകമെന്ന പരിപാടിയിലൂടെ. ഈ പരിപാടിയിൽ പങ്കെടുക്കാനായി 9494282383 എന്ന വാട്സാപ്പ് നമ്പറിലേക്ക് ഉടൻ സന്ദേശം അയച്ചോളൂ. ഞങ്ങളുടെ കോൾ നിങ്ങളെ തേടിയെത്തും. വാട്സപ്പ് നമ്പർ ഒരിക്കൽ കൂടി പറയാം, 9494282383. അപ്പോ വേഗം പോന്നോളൂ കുസൃതികളെ, ഇമ്മിണി വല്ല ലോകത്തിലേക്ക്.
1: ആകാശവാണി കവരത്തി. നമുക്കൊരു ചലച്ചിത്ര ഗാനം കേൾക്കാം. ഫ്ലഷ് എന്ന ചിത്രത്തിന് വേണ്ടി ഗായത്രി ആലപിച്ച ഗാനം. ഗാനരചന റഫീഖ് അഹമ്മദ്, സംഗീതം ഗോപി സുന്ദർ.

ആകാശവാണി കവരത്തി നിലയത്തിൽ നിന്നുള്ള സായാഹ്ന പ്രക്ഷേപണം സമാപിക്കുന്നു. തിരുവനന്തപുരം നിലയത്തിൽ നിന്നുള്ള പരിപാടികൾ തുടരുന്നു. ഇന്നത്തെ പരിപാടികൾ ശ്രോതാക്കൾക്കായി പങ്കുവച്ചത് ഹലിമ ബീഗം കടപ്രത്തേലം. ഏവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.

0: ആകാശവാണി സമയം 6:00. പദ്ധതികൾ ജനനന്മയ്ക്ക്. കേന്ദ്രാവിഷ്കൃത വികസന പദ്ധതികളെക്കുറിച്ചുള്ള പരമ്പര. കയർ ഉദ്യമി യോജന.
1: ഇന്ത്യയിലെ കയർ വ്യവസായത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി മൈക്രോ ചെറുകിട ഇടത്തരം വ്യവസായ മന്ത്രാലയം MSME 2023 ആരംഭിച്ച കേന്ദ്ര സർക്കാർ പദ്ധതിയാണ് കയർ ഉദ്യമി യോജന. പുതിയ കയർ യൂണിറ്റുകൾ സ്ഥാപിക്കുന്നതിനും നിലവിലുള്ള യൂണിറ്റുകൾ നവീകരിക്കുന്നതിനും കയർ ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരം മെച്ചപ്പെടുത്തുന്നതിനും കയർ നെയ്ത്ത് തൊഴിലാളികൾക്കും സംരംഭകർക്കും സാമ്പത്തിക സഹായം നൽകുവാനുമാണ് പദ്ധതി ലക്ഷ്യമിടുന്നത്. 1,000 കോടി രൂപയുടെ മൊത്തം അടങ്കൽ പദ്ധതി 5 വർഷത്തിനുള്ളിൽ നടപ്പിലാക്കും. പദ്ധതി പ്രകാരമുള്ള സാമ്പത്തിക സഹായം വായ്പയായും ഗ്രാന്റായും നൽകും. പ്രതിവർഷം 6% പലിശ നിരക്കിൽ വായ്പ നൽകും. പിന്നോക്ക പ്രദേശങ്ങളിൽ പുതിയ കയർ യൂണിറ്റുകൾ സ്ഥാപിക്കുന്നതിനും നിലവിലുള്ള യൂണിറ്റുകൾ നവീകരിക്കുന്നതിനും ഗ്രാന്റ് നൽകും. ഇന്ത്യയിലെ 100,000-ത്തിലധികം കയർ നെയ്ത്തുകാർക്കും സംരംഭകർക്കും ഈ പദ്ധതി പ്രയോജനപ്പെടും. ചകിരി, കയർ ഉൽപ്പന്നങ്ങൾ, അവയുടെ ഉൽപാദനം എന്നിവയ്ക്കാണ് കയർ ഉദ്യമി യോജന പ്രകാരം ധനസഹായം ലഭിക്കുന്നത്. വ്യക്തികൾ, സഹകരണ സംഘങ്ങൾ, സ്വയം സഹായ ഗ്രൂപ്പുകൾ എന്നിവയ്ക്ക് ഈ പദ്ധതി പ്രകാരം ആനുകൂല്യം ലഭിക്കും. കയർ ഉദ്യമി യോജന 2023 സ്കീമിന്റെ ചില പ്രധാന സവിശേഷതകൾ ഇനി പറയുന്നു. പുതിയ കയർ യൂണിറ്റുകൾ സ്ഥാപിക്കുന്നതിനും നിലവിലുള്ള യൂണിറ്റുകൾ നവീകരിക്കുന്നതിനും കയർ ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരം മെച്ചപ്പെടുത്തുന്നതിനും പദ്ധതി സാമ്പത്തിക സഹായം നൽകുന്നു. നിങ്ങൾ ഒരു കയർ നെയ്ത്തുകാരനോ സംരംഭകനോ ആണെങ്കിൽ നിങ്ങൾക്ക് MSME വെബ്സൈറ്റ് മുഖേന കയർ ഉദ്യമി യോജന 2023 സ്കീമിന് സാമ്പത്തിക സഹായത്തിന് അപേക്ഷിക്കാം. ആപ്ലിക്കേഷൻ പ്രക്രിയ വളരെ ലളിതമാണ്. MSME വെബ്സൈറ്റിൽ നിങ്ങൾക്ക് ഈ സ്കീമിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ കണ്ടെത്താം. ഓൺലൈൻ അപേക്ഷകർ ഔദ്യോഗിക പോർട്ടൽ സന്ദർശിക്കണം. കയർ ഉദ്യമി യോജന 10,00,000 രൂപ വരെ പദ്ധതി ചെലവുള്ള കയർ യൂണിറ്റുകൾ സ്ഥാപിക്കുന്നതിനുള്ള ഒരു ക്രെഡിറ്റ് ലിങ്ക്ഡ് സബ്സിഡി പദ്ധതിയാണ്. കയർ ഉദ്യമി യോജന എന്നത് സൂക്ഷ്മ, ചെറുകിട, ഇടത്തരം വ്യവസായ മന്ത്രാലയം നടപ്പിലാക്കുന്ന ഒരു കേന്ദ്ര മേഖലാ പദ്ധതിയാണ്. ദേശീയതലത്തിൽ നോഡൽ ഏജൻസിയായി കയർ ബോർഡാണ് പദ്ധതി നടപ്പാക്കുക. കയർ ഉദ്യമി യോജന പ്രകാരം പദ്ധതി സ്ഥാപിക്കുന്നതിനുള്ള സഹായത്തിന് വരുമാന പരിധി ഉണ്ടായിരിക്കില്ല. കയർ മേഖലയിൽ വരുന്ന കയർ ഫൈബർ, നൂൽ ഉൽപ്പന്നങ്ങൾ മുതലായവ ഉൽപ്പാദിപ്പിക്കുന്നതിനുള്ള പദ്ധതികൾക്ക് മാത്രമേ കയർ ഉദ്യമി യോജന പദ്ധതി പ്രകാരമുള്ള സഹായം ലഭ്യമാകൂ. ഇന്ത്യൻ പൌരത്വമുള്ള 18 വയസ്സിനും മുകളിലുള്ള വ്യക്തികൾ,

കമ്പനികൾ, സ്വയം സഹായ സംഘങ്ങൾ, സർക്കാരിതര ഓർഗനൈസേഷനുകൾ 1860 സൊസൈറ്റി രജിസ്ട്രേഷൻ ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്ത സ്ഥാപനങ്ങൾ, പ്രൊഡക്ഷൻ കോഓപ്പറേറ്റീവ് സൊസൈറ്റികൾ, ജോയിന്റ് ലയബിലിറ്റി ഗ്രൂപ്പുകൾ, ചാരിറ്റബിൾ ട്രസ്റ്റ് എന്നിവയ്ക്ക് സ്കീം പ്രകാരമുള്ള സഹായം ലഭ്യമാകും. പദ്ധതി ചെലവിൽ മൂലധന ചെലവ്, അതായത് നിർമ്മാണവും യന്ത്രസാമഗ്രികളും ഉൾപ്പെടും. ഗുണഭോക്താവിന് ഇതിനകം വർക്ക്ഷെഡ് ഉണ്ടെങ്കിൽ ആവശ്യമായ യന്ത്രസാമഗ്രികളുടെ ഘടകം മാത്രമേ പദ്ധതി ചെലവിൽ ഉൾക്കൊള്ളുകയുള്ളൂ.

0: ആകാശവാണി കോഴിക്കോട്. കണ്ണൂർ ജില്ലാ വൃത്താന്തം.
1: അറിവിന്റെ ലോകത്തേക്ക് കുരുന്നുകൾ കൗതുകത്തോടെ കണ്ടുറന്നു. നവാഗതരെ സ്കൂളുകളിലേക്ക് ആഘോഷപൂർവ്വം സ്വാഗതം ചെയ്തുകൊണ്ടുള്ള പ്രവേശനോത്സവം കണ്ണൂർ ജില്ലയിലെ മുഴുവൻ സ്കൂളുകളിലും അരങ്ങേറി. ജില്ലാ സ്കൂൾ പ്രവേശനോത്സവം ആയിത്തറ അമ്പറം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വി കെ സനോജ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബിനോയ് കുര്യൻ അധ്യക്ഷനായി. കലക്ടർ പി വിഷ്ണുരാജ് വിശിഷ്ടാതിഥിയായി പങ്കെടുത്തു. വിദ്യാഭ്യാസ ഉപഡയറക്ടർ ഡി ഷൈനി പ്രവേശനോത്സവ സന്ദേശം നൽകി. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി ഷബ്ന ഉപഹാരം നൽകി. ബഡ് സ്കൂൾ ജില്ലാ പ്രവേശനോത്സവം മുണ്ടേരി ബഡ് സ്കൂളിലാണ് നടന്നത്. ടി ഒ മോഹനൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു. കുട്ടികൾക്ക് സ്നേഹോപഹാരമായി കുടകൾ നൽകി. ജില്ലയിൽ 28 ബഡ് സ്കൂളുകളും 5 ബഡ്സ് റീഹാബിലിറ്റേഷൻ സെന്ററുകളും ഉൾപ്പെടെ 33 ബഡ് സ്ഥാപനങ്ങളാണ് പ്രവർത്തിക്കുന്നത്. ബസ്സുകളിൽ വിദ്യാർത്ഥികൾക്കുള്ള യാത്രാ കൺസെഷൻ കാർഡ് ഈ അധ്യയന വർഷം മുതൽ ഡിജിറ്റലാക്കാൻ തീരുമാനം. സർക്കാർ എയ്ഡഡ് സ്വയംഭരണ പദവിയുള്ളത് സ്വകാര്യ സമാന്തര സ്ഥാപനങ്ങൾ ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെയും വിദ്യാർത്ഥികൾക്ക് ഇത് ബാധകമാണ്. ജില്ലാ കലക്ടറുടെ ചേംബറിൽ ചേർന്ന സ്റ്റുഡന്റ്സ് ട്രാവൽസ് ഫെസിലിറ്റി കമ്മിറ്റി യോഗത്തിലാണ് ആർടിഒ ഇ എസ് ഉണ്ണികൃഷ്ണൻ പുതിയ കൺസെഷൻ കാർഡ് പ്രാബല്യത്തിൽ വരുന്ന കാര്യം വിശദീകരിച്ചത്. ആദ്യമായി അതത് വിദ്യാഭ്യാസ സ്ഥാപനം മോട്ടോർ വാഹന വകുപ്പിന്റെ MVD ലീഡ്സ് എന്ന വെബ്സൈറ്റിൽ കയറി സ്ഥാപനം രജിസ്റ്റർ ചെയ്യണം. ഇതിനുശേഷം ആ സ്ഥാപനത്തിലെ വിദ്യാർത്ഥി MVD ലീഡ്സ് എന്ന ആപ്പ് ഫോണിൽ ഡൌൺലോഡ് ചെയ്യണം. മൊബൈൽ നമ്പറും പാസ്പോർട്ട് വലുപ്പത്തിലുള്ള ഫോട്ടോയും മറ്റു വിവരങ്ങളും അപ്ലോഡ് ചെയ്ത് കാർഡിന് അപേക്ഷിക്കണം. വിദ്യാർത്ഥികൾക്ക് കാർഡ് ഡൌൺലോഡ് ചെയ്ത് ഫോണിൽ സേവ് ചെയ്ത് അല്ലെങ്കിൽ പ്രിന്റ് ഔട്ട് എടുത്തും യാത്രാവേളയിൽ ഉപയോഗിക്കാം. കാർഡിലെ QR കോഡ് സ്കാൻ ചെയ്താൽ വിദ്യാർത്ഥിയുടെ പാസ് യഥാർത്ഥമാണോ അല്ലയോ, കാലാവധി കഴിഞ്ഞോ തുടങ്ങിയ വിവരങ്ങൾ അറിയാനും കഴിയും. പുതിയ കാർഡ് പ്രാബല്യത്തിൽ വരാൻ 3 മാസത്തെ സമയം അനുവദിച്ചിട്ടുണ്ട്. കണ്ണൂർ സർവകലാശാലയിൽ പ്രധാനമന്ത്രി ഉച്ചതർ ശിക്ഷാ അഭിയാൻ ഉൾപ്പെടെയുള്ള വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനം ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ നിർവഹിച്ചു. 30 വർഷം പൂർത്തിയാക്കിയ കണ്ണൂർ സർവകലാശാല വിവിധ മേഖലകളിൽ കൈവരിച്ച നേട്ടങ്ങളെ ഗവർണർ അഭിനന്ദിച്ചു. വിദ്യാഭ്യാസ രംഗത്ത് വീണ്ടും ഒരു വലിയ കുതിച്ചുചാട്ടം വേണ്ട സമയമാണ്. അതിന് ദിശയൊരുക്കുകയാണ് ദേശീയ വിദ്യാഭ്യാസ നയമെന്ന് ഗവർണർ പറഞ്ഞു. സർവകലാശാലയുടെ പുതിയ കോഴ്സുകളുടെ ഉദ്ഘാടനവും ഗവർണർ നിർവഹിച്ചു. കണ്ണൂർ ജില്ലയിലെ മഴക്കാല മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ മന്ത്രി അഡ്വക്കേറ്റ് സണ്ണി ജോസഫിന്റെ അധ്യക്ഷതയിൽ വിലയിരുത്തി. ഓൺലൈൻ യോഗത്തിലാണ് വിവിധ വകുപ്പുകളുടെ മഴക്കാല മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ വിലയിരുത്തിയത്. ജില്ലയിൽ മഴക്കാലത്ത് അഭിമുഖീകരിക്കാൻ സാധ്യതയുള്ള പ്രധാന പ്രശ്നങ്ങളും പരിഹാര മാർഗങ്ങളും കലക്ടർ പി വിഷ്ണുരാജ് മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി. ദേശീയപാതയിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടാലുണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ ദേശീയപാതാ അതോറിറ്റി ഉദ്യോഗസ്ഥരെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപന പ്രതിനിധികളെയും പങ്കെടുപ്പിച്ച് കലക്ടർ പ്രത്യേക യോഗം വിളിച്ചിരുന്നു. വെള്ളക്കെട്ടുണ്ടാകുന്ന സ്ഥലങ്ങളിൽ ജിയോ ബാഗുകൾ സ്ഥാപിക്കുന്നതുൾപ്പെടെ കാര്യങ്ങൾ ചർച്ച ചെയ്തു. അപകടാവസ്ഥയിലായ മരങ്ങൾ മുറിക്കുന്ന കാര്യം മന്ത്രി പ്രത്യേകം ഓർമ്മിപ്പിച്ചു. ആപത്കരമെന്ന് ഇതുവരെ ട്രീ കമ്മിറ്റി കണ്ടെത്തിയ എല്ലാ മരങ്ങളും മുറിച്ചു മാറ്റിയതായി തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജോയിന്റ് ഡയറക്ടർ അറിയിച്ചു. ജില്ലയിൽ ഇതുവരെ 1726 ശുചീകരണ പ്രവൃത്തികൾ നടത്തി. തോടുകൾ, നീർച്ചാലുകൾ, ഓടകൾ എന്നിവ ചേർന്ന് 915 കിലോമീറ്റർ വൃത്തിയാക്കിയതായും ബന്ധപ്പെട്ടവർ യോഗത്തെ അറിയിച്ചു. മഞ്ഞപ്പിത്ത ബാധ അടുത്തിടെ റിപ്പോർട്ട് ചെയ്തത് വൃത്തിഹീനമായ വെള്ളം കല്യാണം പോലുള്ള പരിപാടികൾക്ക് ഉപയോഗിച്ചതിലൂടെയാണെന്ന് DMO ചാർജ് വഹിക്കുന്ന ഡോക്ടർ KC സച്ചിൻ യോഗത്തെ അറിയിച്ചു. കൊട്ടിയൂർ ക്ഷേത്രത്തിന്റെയും പരിസര പ്രദേശങ്ങളുടെയും സമഗ്ര വികസനത്തിനായി മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുമെന്നും 2 വർഷത്തിനുള്ളിൽ ശബരിമലയും ഗുരുവായൂരും പോലെ പ്രധാന തീർത്ഥാടന കേന്ദ്രമാക്കി കൊട്ടിയൂരിനെ മാറ്റുകയാണ് ലക്ഷ്യമെന്നും ദേവസ്വം മന്ത്രി K. മുരളീധരൻ പറഞ്ഞു. കൊട്ടിയൂർ ദേവസ്വം ഫണ്ടിൽ നിന്ന് 2.5 കോടി രൂപ ഉപയോഗിച്ച് നിർമ്മിച്ച മന്ദഞ്ചേരി നടപ്പാലത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി. കൊട്ടിയൂർ ഉത്സവത്തിന് മുൻവർഷങ്ങളിൽ ഉണ്ടായ ഭക്തജന തിരക്ക് പരിഗണിച്ച് സാധ്യമായ എല്ലാ സൌകര്യങ്ങളും വിവിധ വകുപ്പുകളുടെ ഏകോപനത്തോടെ നടപ്പാക്കുമെന്നും മന്ത്രി അറിയിച്ചു. നവീകരിച്ച പാർക്കിംഗ് ഗ്രൌണ്ടിന്റെ ഉദ്ഘാടനം വൈദ്യുതി വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് നിർവഹിച്ചു. 11.5 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് കൊട്ടിയൂരിൽ ദേവസ്വം ബോർഡിന്റെ സഹായത്തോടെ പുരോഗമിക്കുന്നത്. അക്കരെ കൊട്ടിയൂരിലേക്ക് എത്തുന്ന തീർത്ഥാടകർക്കായാണ് പഴയ അപകടാവസ്ഥയിലായ ഇടുങ്ങിയ നടപ്പാലത്തിന് പകരം പുതിയത് നിർമ്മിച്ചത്.
0: കണ്ണൂർ ജില്ലാ വൃത്താന്തം സമാപിക്കുന്നു. തയ്യാറാക്കി അവതരിപ്പിച്ചത് ആകാശവാണി കണ്ണൂർ പ്രതിനിധി KO ശശിധരൻ.
2: ആകാശവാണി ഇപ്പോൾ ചലച്ചിത്രഗാനം കേൾക്കാം. പൂവച്ചൽ ഖാദറിന്റെ രചനയ്ക്ക് എം ജി രാധാകൃഷ്ണന്റെ സംഗീതത്തിൽ എസ് ജാനകി പാടിയത്. ചിത്രം തകരാർ.

0: ഇനി കേൾക്കാം സംസ്കൃതത്തിൽ വാർത്തകൾ. ഡൽഹിയിലെ
1: ശ്രൂയന്താം, പ്രവാചകോ നരേന്ദ്രദത്ത സേമവാല. ആദൌ മുഖ്യവാർത്താഃ. രാഷ്ട്രപതിനാ ദ്രൌപദീ മുർമു വര്യയാ പ്രോക്തം യത് ശിക്ഷാ സശക്തീകരണസ്യ മഹത്വപൂർണം സാധനം വിദ്യതെ, അപി ച വാസ്തവിക വികാസഃ തദൈവ സമ്യക് രൂപേണ പ്രാപ്സ്യതെ യദാ സമാജസ്യ സർവേ ഏവ പക്ഷാഃ സാമാജികേന ആർത്ഥികേന ശൈക്ഷികേന ച രൂപേണ വികസിതാഃ ഭവിഷ്യന്തി. യൂണിഫൈഡ് പേയ്മെന്റ്സ് ഇന്റർഫേസ് ഇത്യനേന വിഗതമാസേ ത്രയോവിംശതി ദശമലവ് വിംശതി അർബുദ രൂപ്യകാണാം ആദാന പ്രദാന വിഷയകം ശിഖരം സമാവാപ്തം. കേന്ദ്രസർവകാരേണ ആവർജന നിയമേ നിർഗതായാഃ അധിസൂചനായാഃ അനുസാരം അധുനാ അശീത്യധികൈകശതം ദിനാനി യാവത് ആഗമ്യമാനാഃ വൈദേശികാഃ യദി സ്വകീയം പ്രവാസസമയം വർദ്ധയിതുമിച്ഛന്തി തർഹി തേഭ്യ ആവർജനാവധേ സമാപ്തിപൂർവം ഏവ പഞ്ജീകരണം അനിവാര്യമസ്തി. ഭാരതസ്യ മുഖ്യ ന്യായാധീശ ന്യായമൂർത്തി സൂര്യകാന്ത ഇത്യസൌ അദ്യ സർവോച്ച ന്യായാലയസ്യ പഞ്ച ന്യായാധീശേഭ്യ പദസ്യ ശപഥവചനം പ്രായച്ഛത്. സർവോച്ച ന്യായാലയ ന്യായാധീശാനാം സംഖ്യാ സമേധ്യ അഷ്ടത്രിംശത് സഞ്ജാത. അപി ച വിജ്ഞാന പ്രൌദ്യോഗികി മന്ത്രി ഡോക്ടർ ജിതേന്ദ്ര സിംഗ് ജർമ്മനി ദേശസ്യ ഥുരിംഗിയ ഇത്യസ്യ മന്ത്രി രാഷ്ട്രപതി ച മാരിയോ വോക്ട് ഇത്യസൌ ച അദ്യ നവദില്യാം ക്വാണ്ടം സഞ്ചാരസ്യ ഫോട്ടോണിക്സ് ഇത്യസ്യ ഉദ്യോഗ നേതൃത്വ ഭൂതസ്യ ഡീപ്ടെക് സഹയോഗസ്യ ച വിഷയേ ചർച്ചിതവന്തൌ. അഥ വാർത്താഃ വിസ്തരേണ. രാഷ്ട്രപതിനാ ദ്രൌപദീ മുർമുവര്യയാ പ്രോക്തം യത് ശിക്ഷാ സശക്തീകരണസ്യ മഹത്വപൂർണം സാധനം വിദ്യതേ, ശിക്ഷാ ഏവ ജനാന് ആത്മനിർഭരം ജാഗരൂകഃ സക്ഷമശ്ച കാരയതി. അദ്യ നവദില്യാം അസൌ ജനജാതീയ ഛാത്രവൃത്തി ലാഭാർത്ഥിനഃ സംബോധയതി സ്മ. അസ്മിന്നവസരെ സാ പ്രോക്തവതീ യത് വാസ്തവിക വികാസഃ തദൈവ സമ്യക് രൂപേണ പ്രാപ്സ്യതെ യദാ സമാജസ്യ സർവേ ഏവ പക്ഷാഃ സാമാജികേന ആർത്ഥികേന ശൈക്ഷികേന ച രൂപേണ വികസിതാഃ ഭവിഷ്യന്തി.
2: युवा हमारे राष्ट्र की शक्ति आशा और उज्जवल भविष्य की प्रतीक है. मेरी सभी युवाओं विशेषकर जनजातीय समुदाय के युवाओं से अनुरोध है कि उन्हें अपनी जड़ों और अपने लोगों को नहीं भूलना चाहिए. युवा शक्ति विरासत पर गर्व करते हुए आधुनिक शिक्षा और तकनीकों के बल पर आगे बढ़े तो सशक्त समृद्ध और आत्मनिर्भर भारत का निर्माण होगा.
1: സാ രേഖാങ്കിതവതീ യത് സർവകാരസ്യ ഛാത്രവൃത്തിയോജനയാ ജനജാതിവർഗേഭ്യ ഉച്ചശിക്ഷായാഃ അവസരാണാം ച ആദാനേന പ്രദാനേന തേഷാം ജീവനം പരിവർത്തിതം. ദ്രൌപദീ മുർമുവര്യ അകഥയത് യത് ഭാരതെ പ്രതിഭാസമ്പന്നാനാം നൈയുണ്യം ന അസ്തി അപിതു തേഷാം അഭിജ്ഞാനം പോഷണം തേഭ്യ ഉചിത മാർഗദർശന പ്രദാനം ച ആവശ്യകമസ്തി.
2: भारत सरकार जनजातीय समुदाय के युवाओं को आगे बढ़ाने के लिए अनेक योजनाओं के माध्यम से निरंतर प्रयास कर रहे हैं. छात्रवृत्ति योजना केवल आर्थिक सहायता नहीं है, ये युवाओं के सपनों को पंख देने का माध्यम है. ये उन युवाओं के जीवन में नई

0: അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ.
1: മോനെ, ഞാൻ ഇന്നലെ അനന്തുരാന്റെ വീട്ടിൽ പോയി. അവിടെ കണ്ട കാര്യങ്ങൾ എന്നെ അത്ഭുതപ്പെടുത്തി. അവർ പകൽ മുഴുവനും എ സി ഇടും, ദിവസവും വാഷിംഗ് മെഷീൻ ഉപയോഗിക്കും, ഒപ്പം രണ്ട് ഫ്രിഡ്ജും. എന്നിട്ട് അവിടുത്തെ കറണ്ട് ബിൽ എത്രയാണെന്ന് അറിയാമോ? സീറോ. ഞാൻ ചോദിച്ചപ്പോൾ അവൻ പറയുകയാ, അമ്മാവാ, എല്ലാം മുകളിലുള്ളവന്റെ കൃപയാണെന്ന്. അതായത് സോളാർ പാനൽ. അപ്പോൾ തന്നെ ഞാൻ തീരുമാനിച്ചു, നമുക്കും ഈ പാനൽ വെക്കണം. പി എം സൂര്യാഗർ മുഫ്ത് ബിജ്ലി യോജന, ഇതിൽ ചേരാനായി രജിസ്റ്റർ ചെയ്യൂ. പി എം സൂര്യാഗർ ഡോട്ട് ജി ഒ വി ഡോട്ട് ഐ എൻ.
2: സ്കൂള് തുറക്കാറായി.
3: ബാഗ് അത് തന്നെ മതിയാവില്ലേ? യൂണിഫോമും ഷൂവും ഈ വർഷം കൂടി യൂസ് ചെയ്തൂടെ?
2: പക്ഷെ അവനെല്ലാം പുതിയത് തന്നെ വേണമെന്നാ പറയുന്നത്.
3: ഒപ്പം ഫീസും ബുക്സും എല്ലാം വേണ്ടേ?
4: കുട്ടികളുടെ വിദ്യാഭ്യാസ കാര്യത്തിൽ യാതൊരു കോംപ്രമൈസും വേണ്ട. മണപ്പുറം ഫിനാൻസ് നൽകുന്നു വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കായി സ്പെഷ്യൽ ഗോൾഡ് ലോൺ. ഉടൻ വിളിക്കൂ 1800 420 2233.
0: ആകാശവാണി, നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ബിന്ദു വിനോദ്. പ്രധാന വാർത്തകൾ. സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളും സാമൂഹികവും സാമ്പത്തികവുമായി മുന്നേറുമ്പോൾ മാത്രമേ യഥാർത്ഥ വികസനം സാധ്യമാകൂ എന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. അഗസ്ത്യാർകൂട വനമേഖലയിലെ കയ്യേറ്റം അടിയന്തരമായി ഒഴിപ്പിക്കാൻ സുപ്രീംകോടതി ഉത്തരവ്. കയ്യേറ്റം നടത്തിയ 118 ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിക്കും കോടതി നിർദ്ദേശം. കേരളത്തിൽ നിന്ന് ലഹരി ശൃംഖലയെ തുരത്താൻ ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. കുടിയൊഴിപ്പിക്കുന്ന കുടുംബങ്ങളെ പുനരധിവസിപ്പിക്കുമെന്ന് മലയിടം തുരുത്ത് വിഷയത്തിൽ നിയമസഭയിൽ സർക്കാരിന്റെ ഉറപ്പ്. കേരളത്തിൽ തെക്കുപടിഞ്ഞാറൻ കാലവർഷം വ്യാഴാഴ്ചയോടെ. വരും ദിവസങ്ങളിൽ വ്യാപക മഴയ്ക്ക് സാധ്യത. കേരളം കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഇന്ത്യ ഇംഗ്ലണ്ട് വനിതാ 2020 പരമ്പരയിലെ മൂന്നാം മത്സരം രാത്രി 11 മണിക്ക് ഇംഗ്ലണ്ടിൽ. വാർത്തകൾ വിശദമായി. സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളും സാമൂഹികവും സാമ്പത്തികവുമായി മുന്നേറുമ്പോൾ മാത്രമേ യഥാർത്ഥ വികസനം സാധ്യമാകൂ എന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. ന്യൂഡൽഹിയിൽ കേന്ദ്ര സർക്കാരിന്റെ സ്കോളർഷിപ്പ് നേടിയ ഗോത്രവർഗ വിദ്യാർത്ഥികളുമായി കൂടിക്കാഴ്ച നടത്തുകയായിരുന്നു രാഷ്ട്രപതി. ഗോത്രവർഗ യുവതയുടെ ശാക്തീകരണത്തിനായി കേന്ദ്ര സർക്കാർ നിരവധി പദ്ധതികളാണ് നടപ്പാക്കുന്നതെന്ന് രാഷ്ട്രപതി പറഞ്ഞു.
5: യുവാ ഹമാരി രാഷ്ട്ര കി ശക്തി ആശാ ഓർ ഉജ്ജ്വൽ ഭവിഷ്യത് കി പ്രതീക് ഹൈ. മേരി സഭി യുവാഓ വിശേഷകർ ജനജാതിയ സമുദായ കെ യുവാഓ സേ അനുരോധ ഹൈ കി ഉൻഹെ അപ്നെ ജോഡോ ഓർ അപ്നെ ലോഗോ കോ നഹി ഭൂൽനാ ചാഹിയേ.
0: അഗസ്ത്യാർകൂടം പരിസ്ഥിതി മേഖലയിലെ വനം കയ്യേറ്റങ്ങൾ സമയബന്ധിതമായി ഒഴിപ്പിക്കാൻ കേരളം തമിഴ്നാട് സർക്കാരുകൾക്ക് സുപ്രീംകോടതി നിർദ്ദേശം നൽകി. കയ്യേറ്റക്കാരാണെന്ന് കണ്ടെത്തിയ നിലവിലുള്ളതും വിരമിച്ചതുമായ 118 സർക്കാർ ഉദ്യോഗസ്ഥർക്കെതിരെ അടിയന്തര നിയമ നടപടി സ്വീകരിക്കാനും ജസ്റ്റിസുമാരായ വിക്രംനാഥ്, സന്ദീപ് മേത്ത എന്നിവരടങ്ങിയ ബെഞ്ച് ഉത്തരവിട്ടു. പതിറ്റാണ്ടുകളായി തുടരുന്ന കയ്യേറ്റങ്ങൾ പൂർണമായി ഒഴിപ്പിക്കുന്നതിനൊപ്പം പ്രദേശത്തെ വനമേഖലയും പരിസ്ഥിതിയും പുനഃസ്ഥാപിക്കാനുള്ള സമഗ്രമായ പദ്ധതി നടപ്പാക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു. കേരളത്തിൽ നിന്ന് ലഹരി ശൃംഖലയെ തുരത്താൻ എല്ലാവരും ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. നാടിനെ പുരോഗതിയിലേക്ക് നയിക്കേണ്ട യുവജനങ്ങളെ വഴിതെറ്റിക്കുന്നതിൽ പ്രധാന പങ്കുവഹിക്കുന്നത് മയക്കുമരുന്ന് വ്യാപനമാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ലഹരിക്കെതിരായി സംസ്ഥാന ആഭ്യന്തര വകുപ്പ് ആരംഭിച്ച ഓപ്പറേഷൻ തൂഫാൻ, ദ നാർക്കോ ഹണ്ട് പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു ശ്രീ വി ഡി സതീശൻ.
6: നമ്മുടെ രാജ്യത്തിന്റെ, നമ്മുടെ നാടിന്റെ പുരോഗതിയിലെ ഏറ്റവും വലിയ നാഴികക്കല്ല് എന്ന് പറയുന്നത് നാടിന്റെ യുവത്വമാണ്. ആ യുവത്വത്തെ മയക്കിക്കിടത്താൻ, അവരെ ഇല്ലാതാക്കാൻ ഉള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന് ഇന്ന് മയക്കുമരുന്നാണ്. ഈ നാട് മുഴുവൻ ഒറ്റക്കെട്ടായി എടുക്കുന്ന ഒരു തീരുമാനമാണ് ഈ കേരളത്തിന്റെ മണ്ണിൽ ഈ മയക്കുമരുന്ന് ശൃംഖലയെ, ഈ മാഫിയയെ നമ്മൾ വാഴാൻ അനുവദിക്കില്ല.
0: തിരുവനന്തപുരം കോട്ടൺ ഹിൽ സ്കൂളിൽ നടന്ന ചടങ്ങിൽ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല അധ്യക്ഷത വഹിച്ചു. മന്ത്രിമാരായ കെ മുരളീധരൻ, സി പി ജോൺ, എൻ ഷംസുദ്ദീൻ, എം ലിജു, ശശി തരൂർ എം പി, സംസ്ഥാന പോലീസ് മേധാവി റവാഡ ആസാദ് ചന്ദ്രശേഖർ തുടങ്ങിയവർ പങ്കെടുത്തു. കേരളത്തെ മയക്കുമരുന്നിന്റെ പിടിയിൽ നിന്ന് മോചിപ്പിക്കാനുള്ള വലിയ ദൌത്യത്തിനാണ് ഓപ്പറേഷൻ തൂഫാനിലൂടെ തുടക്കമിടുന്നതെന്ന് ചടങ്ങിൽ അധ്യക്ഷനായിരുന്ന ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. അന്തർസംസ്ഥാന ലഹരി മാഫിയകളുടെ കണ്ണികളെ തകർക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. 16th കേരള നിയമസഭയിലെ ഡെപ്യൂട്ടി സ്പീക്കറായി ഷാനിമോൾ ഉസ്മാനെ തെരഞ്ഞെടുത്തു. കോൺഗ്രസിലെ ഷാനിമോൾ ഉസ്മാനും സിപിഐയിലെ മുഹമ്മദ് മൊഹസിനും തമ്മിലായിരുന്നു മത്സരം. ഷാനിമോൾ ഉസ്മാന് 99 വോട്ടും മുഹമ്മദ് മൊഹസിദിന് 34 വോട്ടും ലഭിച്ചു. മൂന്നര പതിറ്റാണ്ടിനു ശേഷമാണ് ഒരു വനിത ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനത്തേക്ക് എത്തുന്നത്. വിലക്കയറ്റവുമായി ബന്ധപ്പെട്ട് നിയമസഭയിൽ പ്രതിപക്ഷം അവതരിപ്പിച്ച അടിയന്തര പ്രമേയ നോട്ടീസിന് സ്പീക്കർ അനുമതി നിഷേധിച്ചു. കെ എൻ ബാലഗോപാലാണ് നോട്ടീസ് നൽകിയത്. പെട്രോളിയം വിലവർദ്ധന ഉൾപ്പെടെ ജനജീവിതം ദുഷ്കരമാക്കിയതായി പ്രതിപക്ഷം കുറ്റപ്പെടുത്തി. പാചകവാതക വിലവർദ്ധനവിൽ സംസ്ഥാനത്തെ 70,000 ഹോട്ടലുകളുടെ പ്രവർത്തനം പ്രതിസന്ധിയിലാണെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറഞ്ഞു. ഇന്ധന വിലവർദ്ധനയിൽ സർക്കാർ പരിശോധിച്ച് നടപടികൾ സ്വീകരിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ വ്യക്തമാക്കി. അടിയന്തര പ്രമേയ നോട്ടീസിന് അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. കുടിയൊഴിപ്പിക്കപ്പെടുന്ന കുടുംബങ്ങളെ പുനരധിവസിപ്പിക്കുക എന്നതാണ് സർക്കാരിന്റെ നിലപാടെന്ന് റവന്യൂ മന്ത്രി എ പി അനിൽകുമാർ നിയമസഭയെ അറിയിച്ചു. കോടതി ഉത്തരവിനെ തുടർന്ന് എറണാകുളം മലയിടം തുരുത്തിൽ 7 പട്ടികജാതി കുടുംബങ്ങളെ കുടിയൊഴിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് വി പി സജീന്ദ്രൻ ഉന്നയിച്ച ശ്രദ്ധ ക്ഷണിക്കൽ പ്രമേയത്തിന് മറുപടി നൽകുകയായിരുന്നു മന്ത്രി. ഈ കുടുംബങ്ങളെ സർക്കാർ കൈയൊഴിയില്ലെന്നും ഇവർക്ക് ഭൂമിയും വീടും നൽകുമെന്നും മുഖ്യമന്ത്രി വി ഡി സതീശനും സഭയിൽ വ്യക്തമാക്കി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
7: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും എ ആർ ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് എ ആർ ന്യൂസ് അണ്ടർസ്കോർ ടി വി എം എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: നെല്ല് സംഭരണവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി വി ഡി സതീശന്റെ അധ്യക്ഷതയിൽ ബാങ്കിംഗ് പ്രതിനിധികളുടെ യോഗം ചേർന്നു. നെല്ല് സംഭരണശേഷം കർഷകർക്ക് ലഭിക്കുന്ന തുകയുടെ വിതരണത്തിലെ കാലതാമസം മറികടക്കുന്നതിനുള്ള നിർദ്ദേശങ്ങളും കർഷകർക്ക് പ്രയാസം കൂടാതെ തുക ലഭ്യമാക്കുന്നതിന് സ്വീകരിക്കേണ്ട നടപടികളും യോഗത്തിൽ ചർച്ച ചെയ്തു. കേരളത്തിൽ തെക്കു പടിഞ്ഞാറൻ കാലവർഷം വ്യാഴാഴ്ചയോടെ എത്താൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ജൂൺ 4 ലക്ഷദ്വീപ്, കേരളം, തമിഴ്നാട് എന്നിവിടങ്ങളിൽ കാലവർഷം വ്യാപിക്കും. വരും ദിവസങ്ങളിൽ സംസ്ഥാനത്ത് പരക്കെ മഴ ലഭിക്കുമെന്നാണ് കാലാവസ്ഥാ പ്രവചനം. ആലപ്പുഴ, കോട്ടയം, എറണാകുളം, തൃശൂർ എന്നീ ജില്ലകളിൽ നാളെ ഓറഞ്ച് ജാഗ്രതയാണ്. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ശനിയാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ഇന്ത്യ ഇംഗ്ലണ്ട് വനിതാ 2020 പരമ്പരയിലെ 3 മത്സരം ഇന്ന്. ഇംഗ്ലണ്ടിലെ ടൌൺടണിലുള്ള കൌണ്ടി ക്രിക്കറ്റ് ഗ്രൌണ്ടിൽ ഇന്ത്യൻ സമയം രാത്രി 11 മത്സരം. ആദ്യ മത്സരം ഇന്ത്യയും രണ്ടാം മത്സരം ഇംഗ്ലണ്ടും ജയിച്ചതോടെ ഇന്നത്തെ വിജയികൾ പരമ്പര സ്വന്തമാക്കും. അമിതമായ തോതിൽ ചെളിയും മണലും നിറഞ്ഞ് പ്രളയ ഭീതി ഉയർത്തി ഇടുക്കി മലങ്കര ജലാശയം. അണക്കെട്ടിന്റെ സുരക്ഷയെയും സംഭരണശേഷിയെയും ബാധിക്കുന്ന ഈ വിഷയത്തിൽ അടിയന്തര പരിഹാരം വേണമെന്ന ആവശ്യം ശക്തമാണ്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ.
8: ജലനിരപ്പ് ക്രമീകരിക്കുന്നതിന്റെ ഭാഗമായി ഷട്ടറുകൾ തുറന്നുവിട്ടപ്പോഴാണ് അണക്കെട്ടിലെ ചെളിയും മണലും അപകടകരമാമിതം അടിഞ്ഞുകൂടിയ ദൃശ്യങ്ങൾ പുറത്തുവന്നത്. 20 ആഴമുണ്ടായിരുന്ന പല ഭാഗങ്ങളിലും ഇപ്പോൾ 6 മാത്രമാണുള്ളത്. കനത്ത മഴയ്ക്ക് മുൻപായി നടപടി സ്വീകരിച്ചില്ലെങ്കിൽ പ്രളയ സാഹചര്യം ഉണ്ടാകുമോ എന്ന് നാട്ടുകാർക്കിടയിൽ ആശങ്കയുണ്ട്. ഇടുക്കി ജലവൈദ്യുത പദ്ധതിയിൽ നിന്ന് വെള്ളം തുടർച്ചയായി എത്തുന്നതിനാൽ വർഷം മുഴുവൻ ഡാം നിറഞ്ഞ അവസ്ഥയിലാണുള്ളത്.
0: 2025 ദേശീയ പഞ്ചായത്ത് അവാർഡ് ദാന ചടങ്ങ് നാളെ ന്യൂഡൽഹിയിൽ നടക്കും. രാജ്യത്തുടനീളമുള്ള 42 മികച്ച പഞ്ചായത്തുകൾക്ക് അവാർഡുകൾ സമ്മാനിക്കും. കവരത്തി ദ്വീപിൽ റോഡരികിലെ തെങ്ങുകൾ ഭൂ ഉടമകളുടെ അനുവാദമില്ലാതെ മുറിച്ചു നീക്കുന്നതിനെതിരെ പ്രതിഷേധിച്ചവരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. ലക്ഷദ്വീപിലെ വീതി കുറഞ്ഞ റോഡുകളുടെ അരികിൽ നിൽക്കുന്ന തെങ്ങുകൾ കാൽനട യാത്രക്കാർക്കും വാഹനയാത്രക്കാർക്കും ഒരുപോലെ

0: സിബിഐയുടെ അപേക്ഷ പ്രത്യേക ജഡ്ജി അജയ് ഗുപ്ത അനുവദിച്ചു. കേസിൽ ഇതുവരെ 13 പ്രതികളെ സിബിഐ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ചോദ്യപേപ്പർ ചോർച്ചയെ തുടർന്ന് മെയ് 3 നടന്ന നീറ്റ് പരീക്ഷ എൻഡിഎ റദ്ദാക്കിയിരുന്നു. ജൂൺ 21 പുനഃപരീക്ഷ. ഡെറാഡൂൺ ഉത്തരാഖണ്ഡ് ഗോൾഡ് കപ്പ് ക്രിക്കറ്റ് ടൂർണമെന്റിൽ ഗോവയ്ക്കെതിരെ ഉജ്ജ്വല വിജയവുമായി കേരളം. 19 റൺസിനായിരുന്നു കേരളത്തിന്റെ വിജയം. ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളുടെ പരിസരം ഹരിതാഭമാക്കാൻ പദ്ധതിയുമായി ദേവസ്വം വകുപ്പ്. ദേവാരണം എന്ന പേരിലുള്ള പദ്ധതിക്ക് പരിസ്ഥിതി ദിനമായ ജൂൺ 5 തുടക്കമാകും. പ്രധാന വാർത്തകൾ വീണ്ടും. സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളും സാമൂഹികവും സാമ്പത്തികവുമായി മുന്നേറുമ്പോൾ മാത്രമേ യഥാർത്ഥ വികസനം സാധ്യമാകൂ എന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. അഗസ്ത്യാർകൂട വനമേഖലയിലെ കയ്യേറ്റം അടിയന്തരമായി ഒഴിപ്പിക്കാൻ സുപ്രീംകോടതി ഉത്തരവ്. കയ്യേറ്റം നടത്തിയ 118 ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിക്കും കോടതി നിർദ്ദേശം. കേരളത്തിൽ നിന്ന് ലഹരി ശൃംഖലയെ തുരത്താൻ ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. കുടിയൊഴിപ്പിക്കുന്ന കുടുംബങ്ങളെ പുനരധിവസിപ്പിക്കുമെന്ന് മലയിടം തുരുത്തു വിഷയത്തിൽ നിയമസഭയിൽ സർക്കാരിന്റെ ഉറപ്പ്. കേരളത്തിൽ തെക്കുപടിഞ്ഞാറൻ കാലവർഷം വ്യാഴാഴ്ചയോടെ വരും ദിവസങ്ങളിൽ വ്യാപക മഴയ്ക്ക് സാധ്യത. കേരള കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഇന്ത്യ ഇംഗ്ലണ്ട് വനിതാ 2020 പരമ്പരയിലെ 3 മത്സരം രാത്രി 11 ഇംഗ്ലണ്ടിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
1: ആകാശവാണി നിയമസഭയിൽ ഇന്ന്. തയ്യാറാക്കിയത് നിസാർ മുഹമ്മദ്. ബ്യൂറോ ചീഫ് വീക്ഷണം. അവതരണം ഹരിഷ്ണ. 16 കേരള നിയമസഭയുടെ 1 സമ്മേളനത്തിന്റെ ആദ്യ ദിനം തന്നെ സഭാതലം സംഭവബഹുലമായി. ഡെപ്യൂട്ടി സ്പീക്കർ തെരഞ്ഞെടുപ്പും പ്രതിപക്ഷത്തിന്റെ വാക്കൌട്ടും പുതുതായി സഭയിലെത്തിയ ബിജെപി അംഗത്തിന് സംസാരിക്കാൻ സ്പീക്കർ അനുമതി നൽകിയതിനെ ചൊല്ലിയുള്ള വാഗ്വാദങ്ങളുമെല്ലാം ചേർന്ന് ഇന്ന് സഭാതലം ശബ്ദമുഖരിതമായിരുന്നു. ചോദ്യോത്തരവേള ഒഴിവാക്കി ആദ്യ അജണ്ടയായി ഡെപ്യൂട്ടി സ്പീക്കർ തെരഞ്ഞെടുപ്പ് നിശ്ചയിച്ചായിരുന്നു നടപടിക്രമങ്ങളുടെ തുടക്കം. ഭരണകക്ഷിയിൽ നിന്ന് കോൺഗ്രസിലെ ഷാനിമോൾ ഉസ്മാനും പ്രതിപക്ഷ നിരയിൽ നിന്ന് സിപിഐ അംഗം മുഹമ്മദ് മൊഹസിനുമായിരുന്നു സ്ഥാനാർത്ഥികൾ. 9 സഭയിലെത്തിയ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ തുടക്കത്തിൽ തന്നെ ഡെപ്യൂട്ടി സ്പീക്കർ തെരഞ്ഞെടുപ്പിന്റെ നടപടിക്രമങ്ങൾ അംഗങ്ങൾക്കായി വിശദീകരിച്ചു. മുഹമ്മദ് മൊഹസിനുവേണ്ടി 2 നാമനിർദ്ദേശ പത്രികകളാണ് സമർപ്പിക്കപ്പെട്ടത്. പിണറായി വിജയൻ നാമനിർദ്ദേശം ചെയ്ത് കെ രാജൻ പിന്താങ്ങിയ പത്രികയായിരുന്നു ആദ്യത്തേത്. രണ്ടാമത്തേത് പി പ്രസാദ് നിർദ്ദേശിക്കുകയും പി കെ പ്രവീൺ പിന്താങ്ങുകയും ചെയ്തതായിരുന്നു. ഷാനിമോൾ ഉസ്മാനു വേണ്ടി 3 പത്രികകൾ ലഭിച്ചിരുന്നു. വി ഡി സതീശനാണ് ആദ്യ പത്രികയിൽ ഷാനിമോളെ നാമനിർദ്ദേശം ചെയ്തത്. സണ്ണി ജോസഫ് ഈ പത്രിക പിന്താങ്ങി. രണ്ടാമത്തെ പത്രിക പി കെ കുഞ്ഞാലിക്കുട്ടി നിർദ്ദേശിക്കുകയും കെ എം ഷാജി പിന്താങ്ങിയതുമായിരുന്നു. മോൻസ് ജോസഫ് നിർദ്ദേശിച്ച് അനൂപ് ജേക്കബ് പിന്താങ്ങിയ പത്രികയായിരുന്നു 3. പരിശോധനയിൽ നാമനിർദ്ദേശ പത്രികകളെല്ലാം സാധുവാണെന്ന് കണ്ടെത്തിയതിനെ തുടർന്നായിരുന്നു വോട്ടിംഗിനുള്ള നടപടി തുടങ്ങിയത്. ബാലറ്റ് പേപ്പറിൽ 1 ഷാനിമോളുടെയും 2 മുഹസിന്റെയും പേരുകളായിരുന്നു അച്ചടിച്ചിരുന്നത്. മുഖ്യമന്ത്രി വി ഡി സതീശനാണ് ആദ്യ വോട്ട് രേഖപ്പെടുത്തിയത്. ഇരിപ്പിടത്തിലെ 1 നിരയിലെ മന്ത്രിമാരുടെ ഊഴത്തിനു ശേഷം പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ വോട്ട് രേഖപ്പെടുത്തി. പയ്യന്നൂരിൽ നിന്നുള്ള സ്വതന്ത്ര അംഗം കുഞ്ഞികൃഷ്ണനായിരുന്നു അവസാനത്തെ ബാലറ്റ് പെട്ടിയിലിട്ടത്. അരമണിക്കൂറോളം നീണ്ട വോട്ടെടുപ്പിന് ശേഷം ഫലം വന്നപ്പോൾ 99 വോട്ടുകൾ നേടി ഷാനിമോൾ ഉസ്മാൻ ഡെപ്യൂട്ടി സ്പീക്കറായി തെരഞ്ഞെടുക്കപ്പെട്ടു. പ്രതിപക്ഷത്തെ മത്സരാർത്ഥി മുഹമ്മദ് മൊഹസിന് 34 വോട്ടുകളാണ് നേടാനായത്. ആകെ 140 അംഗങ്ങളുള്ള സഭയിൽ യു ഡി എഫ് എംഎൽഎമാരായ ആബിദ് ഹുസൈൻ തങ്ങൾ, സന്ദീപ് വാര്യർ, എൽ ഡി എഫ് അംഗമായ സി കെ ഹരീന്ദ്രൻ എന്നിവർ ഹാജരായിരുന്നില്ല. സ്വന്തം മത്സരാർത്ഥി ഇല്ലാത്തതിനാൽ ബിജെപിയുടെ 3 വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നു. സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണനും വോട്ട് രേഖപ്പെടുത്തിയില്ല. ഫലം ഔദ്യോഗികമായി പ്രഖ്യാപിച്ച ശേഷം ഷാനിമോൾ ഉസ്മാൻ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന് സമീപമുള്ള ഡെപ്യൂട്ടി സ്പീക്കറുടെ സീറ്റിലേക്ക് മാറിയിരുന്നു. കേരള നിയമസഭയുടെ ചരിത്രത്തിലെ 4 വനിതാ ഡെപ്യൂട്ടി സ്പീക്കറാണ് ഷാനിമോൾ ഉസ്മാൻ. 3.5 പതിറ്റാണ്ടിന് ശേഷമാണ് ഒരു വനിതാ ഡെപ്യൂട്ടി സ്പീക്കർ നിയമസഭയിലെത്തുന്നത്. കെ എസ് യുവിലൂടെ രാഷ്ട്രീയ രംഗത്തെത്തിയ ഷാനിമോൾ ഉസ്മാൻ പിന്നീട് കെ പി സി സിയിലും എ ഐ സി സിയിലും അംഗമായി. മഹിളാ കോൺഗ്രസ് മുൻ അധ്യക്ഷ, ആലപ്പുഴ നഗരസഭ മുൻ അധ്യക്ഷ എന്ന നിലയിലും പ്രവർത്തിച്ചു. 2019 അരൂരിൽ നിന്ന് ഉപതെരഞ്ഞെടുപ്പിലൂടെയാണ് ആദ്യമായി നിയമസഭയിലെത്തുന്നത്. 2026 അരൂരിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട് വീണ്ടും ഷാനിമോൾ ഇക്കുറി സഭയിലെത്തുകയായിരുന്നു. ഡെപ്യൂട്ടി സ്പീക്കർ തെരഞ്ഞെടുപ്പിന് ശേഷം സ്പീക്കർ 10 നേരത്തേക്ക് സഭാ നടപടികൾ നിർത്തിവച്ചു. വീണ്ടും ചേർന്നപ്പോൾ മുൻമന്ത്രി ടി യു കുരുവിള, മുൻ കേന്ദ്രമന്ത്രി കെ പി ഉണ്ണികൃഷ്ണൻ, മുൻ എം പി കെ പി ധനപാലൻ എന്നിവർക്ക് ചരമോപചാരമായിരുന്നു ആദ്യ അജണ്ട. സ്പീക്കർ ചരമോപചാര പ്രമേയം വായിച്ച ശേഷം സഭാംഗങ്ങൾ ഇരിപ്പിടത്തിൽ നിന്നെഴുന്നേറ്റ് മൌനമാചരിച്ച് ആദരാഞ്ജലി അർപ്പിച്ചു. തുടർന്ന് പാറയ്ക്കൽ അബ്ദുള്ള, കെ പ്രേംകുമാർ, വി പി സജീന്ദ്രൻ എന്നിവരെ 16 കേരള നിയമസഭയുടെ ചെയർമാൻ പാനലിലേക്ക് സ്പീക്കർ നാമനിർദ്ദേശം ചെയ്തു. ശൂന്യവേള ആരംഭിച്ചത് പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയ നോട്ടീസോടെയായിരുന്നു. പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെയും പാചകവാതക ലഭ്യതക്കുറവും മൂലം നിത്യോപയോഗ സാധനങ്ങൾക്കുണ്ടായ വില വർധനവിനെക്കുറിച്ച് സഭാ നടപടികൾ

നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് മുൻ ധനമന്ത്രിയും CPM അംഗവുമായ KN ബാലഗോപാലാണ് അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയത്. അടിയന്തര പ്രമേയ നോട്ടീസിൽ പറയുന്ന കാര്യങ്ങൾ ഭാഗികമായി ശരിയാണെന്നും ഇടയ്ക്കിടയ്ക്ക് വിലക്കയറ്റം വരുന്നതിനാൽ അനിശ്ചിതത്വം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ വിഷയം പൂർണ്ണമായി പഠിച്ചു തീരുമാനമെടുക്കാമെന്നും മുഖ്യമന്ത്രി VD സതീശൻ മറുപടി നൽകി. സർക്കാരിന് ലഭിക്കുന്ന അധിക നികുതിയെക്കുറിച്ചും വിലക്കയറ്റം സമൂഹത്തിലുണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങളെക്കുറിച്ചും വിശദമായി വിലയിരുത്തേണ്ടതുണ്ട്. അതേസമയം കഴിഞ്ഞ സർക്കാർ ഇന്ധനത്തിന്റെ അധിക നികുതി കുറയ്ക്കാൻ തയ്യാറായില്ലെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. അതേസമയം വില വർധന അവസാനിച്ചിട്ട് വിഷയം ചർച്ച ചെയ്യാമെന്ന മുഖ്യമന്ത്രിയുടെ വാദം പ്രായോഗികമല്ലെന്ന് പ്രമേയം അവതരിപ്പിച്ച KN ബാലഗോപാൽ ചൂണ്ടിക്കാട്ടി. പെട്രോൾ ഡീസൽ പാചകവാതക വില അനിയന്ത്രിതമായി വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് സമൂഹത്തിന്റെ വിവിധ തലങ്ങളിൽ തിരിച്ചടി ഉണ്ടാക്കുമെന്നും വിഷയം ഗൌരവമായി കണക്കിലെടുക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. കഴിഞ്ഞ സർക്കാരിന് ഇന്ധന നികുതി ഇനത്തിൽ 3,200 കോടി രൂപയുടെ അധിക വരുമാനം ലഭിച്ചിട്ടും 1 രൂപ പോലും കുറയ്ക്കാൻ തയ്യാറായില്ലെന്ന് മുഖ്യമന്ത്രി തിരിച്ചടിച്ചു. ഉമ്മൻചാണ്ടി സർക്കാർ 600 കോടി രൂപയുടെ അധിക നികുതി വേണ്ടെന്ന് വച്ചിരുന്നു. ഇതിന്റെ ചുവടുപിടിച്ച് അധിക നികുതി കുറയ്ക്കണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടപ്പോൾ അത്തരം മണ്ടത്തരങ്ങൾ കാണിക്കില്ലെന്നാണ് അന്ന് ധനമന്ത്രിയായിരുന്ന തോമസ് ഐസക് പറഞ്ഞത്. ആ മണ്ടത്തരം കാണിക്കണമെന്നാണോ ഇപ്പോൾ പ്രതിപക്ഷത്തിരിക്കുന്ന മുൻ ധനമന്ത്രി ബാലഗോപാൽ പറയുന്നതെന്നും മുഖ്യമന്ത്രി ചോദിച്ചു. വിപണിയിൽ ഇടപെടുന്ന കാര്യത്തിൽ കഴിഞ്ഞ സർക്കാർ വൻ പരാജയമായിരുന്നു. 2,893 കോടി രൂപ സിവിൽ സപ്ലൈസിന് കൊടുക്കാനുണ്ട്. അത് കൊടുത്തു തീർത്താൽ മാത്രമേ അവർക്ക് വിലക്കയറ്റം നിയന്ത്രിക്കാൻ ഇടപെടാൻ കഴിയുകയുള്ളൂവെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതി സംബന്ധിച്ച് ഉടൻ തന്നെ ധവളപത്രം പുറത്തിറക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. മുഖ്യമന്ത്രിയുടെ മറുപടിയുടെ അടിസ്ഥാനത്തിൽ അടിയന്തര പ്രമേയത്തിന് സ്പീക്കർ അനുമതി നിഷേധിച്ചു. തുടർന്ന് സംസാരിച്ച പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ, വളരെ ദൌർഭാഗ്യകരമായ സമീപനമാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടായതെന്നും കേന്ദ്ര സർക്കാരിന്റെ സമീപനങ്ങളെ വിമർശിക്കാൻ തയ്യാറാകണമെന്നും ആവശ്യപ്പെട്ടു. പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോൾ പറഞ്ഞ കാര്യങ്ങൾ പാലിക്കാൻ മുഖ്യമന്ത്രി ഇപ്പോൾ തയ്യാറാണോ എന്നാണ് സമൂഹത്തോട് പറയേണ്ടത്. ധവളപത്രം എന്ന ഉമ്മാക്കി കാണിച്ച് വായ അടപ്പിക്കാൻ ശ്രമിക്കരുതെന്നും അത് വരുമ്പോൾ അഭിപ്രായം പറയാമെന്നും പിണറായി വിജയൻ പറഞ്ഞു. തുടർന്ന് പ്രതിപക്ഷാംഗങ്ങൾ സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. പ്രതിപക്ഷത്തിന്റെ വാക്കൌട്ടിന് ശേഷം BJP അംഗം BB ഗോപകുമാർ സംസാരിക്കാൻ എഴുന്നേറ്റത് അല്പനേരം സഭയിൽ വാദപ്രതിവാദത്തിന് കാരണമായി. അടിയന്തര പ്രമേയ നോട്ടീസിൽ ഒപ്പിടാത്തതിനാൽ BJP അംഗത്തിന് സംസാരിക്കാൻ അവസരം നൽകാനാകില്ലെന്നും എന്നാൽ പുതിയ അംഗമെന്ന നിലയിൽ ഒരു എക്സെപ്ഷണൽ കേസായി എടുത്ത് ചുരുക്കി സംസാരിക്കാമെന്നും സ്പീക്കർ അറിയിച്ചു. സംസാരിച്ചു തുടങ്ങിയ BJP അംഗം പ്രധാനമന്ത്രിക്കെതിരെ പിണറായി വിജയൻ നടത്തിയ വിമർശനത്തിന് മറുപടി നൽകി. അതുകേട്ട് LDF MLA ബഹളം വച്ചു. ആദ്യ പ്രസംഗമല്ലേ എന്നും കുറച്ച് സാവകാശം കൊടുക്കാമെന്നും സ്പീക്കർ പറഞ്ഞതോടെ രോഷാകുലരായ LDF MLA സീറ്റുകളിലേക്ക് തിരിച്ചെത്തി ബഹളം തുടർന്നു. പുതിയ അംഗമെന്ന നിലയിലാണ് BB ഗോപകുമാറിന് സാവകാശം നൽകിയതെന്ന് സ്പീക്കർ ആവർത്തിച്ചു. ഇതിനിടെ പ്രതിപക്ഷ നേതാവ് ഇടപെട്ടു. സ്പീക്കറുടെ ഉദാരമനസ്കതയാണ് ഇവിടെ പ്രകടമായതെന്ന് തോന്നുന്നുവെന്നും സഭയുടെ ചട്ടങ്ങളിൽ നിന്നുള്ള വ്യതിയാനമാണിതെന്നും പിണറായി പറഞ്ഞു. ഉദാരമനസ്കത വേണ്ടേയെന്ന് ചിരിയോടെ സ്പീക്കർ തിരുവഞ്ചൂർ ചോദിച്ചു. ഇപ്പോഴേ ശത്രുത വേണ്ടെന്നും ഉദാരമനസ്കത കാണിക്കാമെന്നും സ്പീക്കർ പറഞ്ഞതോടെ സഭയിൽ ചിരി പടർത്തി. വാക്കൌട്ട് പ്രസംഗത്തിന് ശേഷം പുതിയ അംഗത്തോട് ഉദാരമനസ്കത കാണിക്കാമായിരുന്നുവെന്നും ചട്ടം ലംഘിച്ച് വേണ്ടിയിരുന്നില്ലെന്നും പിണറായി വിജയൻ ചൂണ്ടിക്കാട്ടി. ഇത് കീഴ്വഴക്കമാകരുതെന്നും അദ്ദേഹം പറഞ്ഞു. BJP MLA ആദ്യമായി സഭയിൽ വന്ന് പ്രസംഗിക്കുകയാണ്. ഇതിനിടയിൽ ഇടപെടൽ നടത്തി നിർത്തിവയ്പ്പിക്കാൻ തന്റെ പാരമ്പര്യം അനുവദിച്ചില്ലെന്നും സ്പീക്കർ വിശദീകരിച്ചു. പ്രശ്നം തീർന്നുവെന്നും തിരുവഞ്ചൂർ പറഞ്ഞു. കോടതി ഉത്തരവിനെ തുടർന്ന് എറണാകുളം ജില്ലയിലെ മലയിടം തുരുത്തിൽ 7 പട്ടികജാതി കുടുംബങ്ങളെ കുടിയൊഴിപ്പിക്കുന്നതുമൂലമുള്ള സാമൂഹിക പ്രശ്നം ചൂണ്ടിക്കാട്ടി VP സജീന്ദ്രൻ സഭയിൽ ശ്രദ്ധ ക്ഷണിക്കൽ പ്രമേയം അവതരിപ്പിച്ചു. ഇതിന് മറുപടി നൽകിയ റവന്യൂ മന്ത്രി AP അനിൽകുമാർ കുടിയൊഴിപ്പിക്കപ്പെടുന്ന കുടുംബങ്ങളെ പുനരധിവസിപ്പിക്കുകയെന്നത് ഈ സർക്കാരിന്റെ നിലപാടാണെന്ന് സഭയിൽ ഉറപ്പു നൽകി. അവിടത്തെ പ്രശ്നം എങ്ങനെ പരിഹരിക്കാമെന്ന് സർക്കാർ പരിശോധിക്കുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ഈ 7 കുടുംബങ്ങളെയും സർക്കാർ കൈയൊഴിയില്ലെന്ന് മുഖ്യമന്ത്രി VD സതീശനും വിശദീകരിച്ചു. ആ വിഷയത്തിൽ രമ്യമായി പരിഹാരമുണ്ടാക്കുമെന്നും ഭൂമിയും വീടും നൽകാമെന്ന സർക്കാരിന്റെ ഉറപ്പ് ആ കുടുംബങ്ങൾ അംഗീകരിച്ചിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. ആ കുടുംബങ്ങൾക്ക് നേരെ പോലീസ് നടപടിയുണ്ടായത് ശരിയായില്ലെന്ന് KN ബാലഗോപാൽ വിമർശിച്ചപ്പോൾ, ഒരാൾ പെട്രോൾ ഒഴിച്ച് ആത്മഹത്യ ചെയ്യാൻ ശ്രമിക്കുന്നത് തടയാൻ പോലീസ് ശ്രമിച്ചപ്പോൾ ഒരാൾക്ക് പരിക്കുപറ്റിയതാണെന്നും അവിടെ പോലീസ് അതിക്രമം ഉണ്ടായിട്ടില്ലെന്നും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല മറുപടി നൽകി. മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനം സ്തംഭിച്ചുവെന്നാരോപിച്ചായിരുന്നു പ്രതിപക്ഷാംഗം സജി ചെറിയാന്റെ ശ്രദ്ധ ക്ഷണിക്കൽ പ്രമേയം. മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് സർക്കാർ പ്രഥമ പരിഗണന നൽകുന്നുണ്ടെന്നും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഉൾപ്പെടെ ഇക്കാര്യത്തിൽ ശക്തമായ പ്രവർത്തനങ്ങൾ തുടരുകയാണെന്നും മന്ത്രി KM ഷാജി മറുപടി നൽകി. ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിന് നന്ദി രേഖപ്പെടുത്തുന്ന ഉപക്ഷേപത്തിന്മേൽ ഭരണ പ്രതിപക്ഷ നിരയിലെ 19 അംഗങ്ങളും BJP അംഗം V മുരളീധരനും സംസാരിച്ചു. ഭരണപക്ഷാംഗം M വിൻസെന്റാണ് ഉപക്ഷേപം അവതരിപ്പിച്ചത്. ചർച്ചയ്ക്ക് ശേഷം സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. ഇതുവരെ കേട്ടത് നിയമസഭയിൽ ഇന്ന്. തയ്യാറാക്കിയത് നിസാർ മുഹമ്മദ്.

0: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ വയലും വീടും പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. ശ്വാസം നിലച്ചാൽ മനുഷ്യനില്ല, വിശ്വാസം നിലച്ചാൽ ബന്ധങ്ങളും, സ്നേഹമുണ്ടെങ്കിൽ ദൂരത്തുള്ള മനുഷ്യനും അടുത്തുള്ളതുപോലെയായിരിക്കും, വിശ്വാസമില്ലെങ്കിൽ അടുത്തിരിക്കുന്ന മനുഷ്യനും ദൂരത്തിലായിരിക്കും. ശ്വാസമുള്ളിടത്തോളം കാലം നമ്മുടെ വിശ്വാസവും നമ്മോടുള്ള വിശ്വാസവും കാത്തുസൂക്ഷിച്ച് ജീവിക്കാൻ നമുക്ക് ശ്രമിക്കാം. ഈ ഒരു ശുഭചിന്തയോടുകൂടി നമുക്ക് ഇന്നത്തെ വയലുംവീടും പരിപാടി ആരംഭിക്കാം. ഇന്നത്തെ വയലുംവീടും പരിപാടിയിൽ കൃഷിയിൽ പവർ ടില്ലറിന്റെ ഉപയോഗങ്ങളും പ്രാധാന്യവുമൊക്കെ പറഞ്ഞുതരാൻ നമ്മോടൊപ്പമുള്ളത് വെള്ളനാട് മിത്രനികേതൻ കൃഷി വിജ്ഞാന കേന്ദ്രത്തിലെ ശാസ്ത്രജ്ഞ ഡോക്ടർ ചിത്രജിയാണ്. പരിപാടിയിലേക്ക് കടക്കും മുമ്പ് നമുക്ക് ഇന്ന് ശ്രോതാക്കളോടുള്ള ചോദ്യം എന്താണെന്ന് ശ്രദ്ധിക്കാം. ചോദ്യം പറയാം: തെങ്ങിലെ ഓലക്കാലുകൾ വാരിയെല്ലുകൾ പോലെ വളഞ്ഞു കാണപ്പെടുന്നത് ഏതു രോഗത്തിന്റെ ലക്ഷണമാണ്? ഈ ചോദ്യത്തിന്റെ ശരിയുത്തരം പരിപാടിയുടെ അവസാനം കേൾക്കാം.
1: ദക്ഷിണ മേഖലാ കാർഷിക ഗവേഷണ കേന്ദ്രം വെള്ളായണിയും ഭാരതീയ കാലാവസ്ഥാ വകുപ്പും സംയുക്തമായി തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ജില്ലകൾക്കായി നൽകുന്ന കാർഷിക കാലാവസ്ഥാ നിർദ്ദേശക ബുള്ളറ്റിൻ.
2: ജില്ലകളിൽ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ മിതമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. പൊതുനിർദ്ദേശങ്ങൾ: മഴ സാഹചര്യം നിലനിൽക്കുന്നതിനാൽ പച്ചക്കറി പന്തലുകൾ ബലപ്പെടുത്തുക, വാഴയ്ക്ക് ഊന്നുകാലുകൾ നൽകുക, വിളവെടുക്കാൻ പാകമായ പഴം പച്ചക്കറി വിളകൾ എത്രയും പെട്ടെന്ന് തന്നെ വിളവെടുക്കുക, വെള്ളക്കെട്ട് ഒഴിവാക്കാനായി സമീപ പ്രദേശങ്ങളിലെ വേണ്ടത്ര നീർച്ചാലുകൾ തുറന്ന് മഴവെള്ളം ഒഴുക്കിക്കളയാനുള്ള സംവിധാനങ്ങൾ ഒരുക്കുക. നെല്ല് പറിച്ചുനട്ട പാടങ്ങളിൽ കളകൾ മുറിച്ചു പൊങ്ങാൻ സാധ്യതയുള്ളതിനാൽ അവ കൈകൊണ്ട് പറിച്ചു നശിപ്പിക്കുകയോ അനുയോജ്യമായ കളനാശിനികൾ ഉപയോഗിച്ച് നിയന്ത്രിക്കുകയോ ചെയ്യുക. പെനോക്സുലം 1 ഹെക്ടറിന് 104 മില്ലി എന്ന തോതിൽ നട്ട് വിതച്ച് 15 മുതൽ 20 ദിവസത്തിനകം പ്രയോഗിച്ച് കളകളെ ഫലപ്രദമായി നിയന്ത്രിക്കാവുന്നതാണ്. വാഴ: മഴ തുടരുന്ന സാഹചര്യത്തിൽ വാഴയിൽ സിഗറ്റോക്ക രോഗം മൂലം ഇലകരിച്ചിലുണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ സ്യൂഡോമോണാസ് 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി ഇലകളിൽ തളിക്കുക. വെള്ളക്കെട്ട് രൂപപ്പെടാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ മാനമഴുകൽ ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ നല്ല നീർവാർച്ച ഉറപ്പാക്കുക. മാനമഴുകൽ രോഗം പ്രതിരോധിക്കുന്നതിനായി സ്യൂഡോമോണാസ് ലൈനെ ചുവട്ടിൽ ഒഴിച്ചുകൊടുക്കുക. കീടങ്ങളുടെ ആക്രമണം തടയുന്നതിനായി 4 മുതൽ 5 മാസം പ്രായമായ വാഴകളുടെ ഇലക്കവിളുകളിൽ വേപ്പിൻകുരു ചതച്ചത് ഇട്ടുകൊടുക്കുക. മഴക്കാലമായതിനാൽ കൃഷിയിടങ്ങളിൽ ഒച്ചുകളുടെ ശല്യം രൂക്ഷമായി കണ്ടുവരുന്നു. ഒച്ചുകളെ നിയന്ത്രിക്കുന്നതിനായി പരിസര ശുചിത്വവും മാലിന്യ നിർമ്മാർജ്ജനവും ഉറപ്പാക്കേണ്ടത് അനിവാര്യമാണ്. വൈകുന്നേരങ്ങളിൽ നനഞ്ഞ ചണച്ചാക്ക് വിരിച്ച് ഒച്ചുകളെ ആകർഷിക്കുന്ന പപ്പായ ഇല, പഴം, കാബേജ് ഇല, ചോറ്, പുളിച്ച പഞ്ചസാര ലൈനി എന്നിവ കെണികളായി നിരത്തുക. ഇപ്രകാരം ആകർഷിച്ച് കൂട്ടം കൂടുന്ന ഒച്ചുകളെ തോട് പൊട്ടിച്ചോ പുകയില കഷായം തുരിശ് മിശ്രിതം തളിച്ചോ നശിപ്പിക്കാവുന്നതാണ്. അല്ലെങ്കിൽ 1 ലിറ്റർ വെള്ളത്തിൽ 200 ഗ്രാം ഉപ്പ് കലക്കിയ ലൈനി ശേഖരിച്ച് ഒച്ചുകളുടെ മേൽ തളിച്ചും അവയെ നശിപ്പിക്കാവുന്നതാണ്.
0: ഇന്ന് കൃഷിപ്പണികൾക്കായി ആവശ്യമായ തൊഴിലാളികളെ സമയത്ത് ലഭിക്കാത്ത സാഹചര്യം വ്യാപകമാണ്. ഇതുമൂലം കൃഷിച്ചെലവ് വർദ്ധിക്കുകയും പല ജോലികളും വൈകുകയും ചെയ്യുന്നു. ഇത്തരം സാഹചര്യത്തിൽ പവർ ടില്ലർ പോലുള്ള കാർഷിക യന്ത്രങ്ങൾ വലിയ സഹായമാണ്. തൊഴിലാളികളുടെ കുറവ് മറികടന്ന് കൃഷി കൂടുതൽ ലാഭകരവും കാര്യക്ഷമവുമാക്കുന്നതിൽ പവർ ടില്ലറിന് പ്രധാന പങ്കുണ്ട്. ഇന്നത്തെ പരിപാടിയിലൂടെ കൃഷിയിൽ പവർ ടില്ലറിന്റെ ഉപയോഗവും പ്രാധാന്യവുമൊക്കെ നമുക്ക് പറഞ്ഞു തരുന്നു വെള്ളനാട് മിത്രനികേതൻ കൃഷി വിജ്ഞാന കേന്ദ്രത്തിലെ ശാസ്ത്രജ്ഞ ഡോക്ടർ ചിത്രജി. ഡോക്ടർ ചിത്രയോട് സംസാരിക്കുന്നത് ഷിബു ജോർജ്.
3: പവർ ടില്ലറിനെ പറ്റി മിക്ക കർഷകർക്കും അറിയാം, പക്ഷെ ഇതിന്റെ ഒരു പ്രാധാന്യത്തെപ്പറ്റി നമ്മൾ ചർച്ച ചെയ്താൽ മാഡം എന്തോ പറയാൻ ഉദ്ദേശിക്കുന്നത്?
4: പവർ ടില്ലർ കർഷകർക്ക് ശരിക്കും പറഞ്ഞാൽ ഏറ്റവും ആവശ്യമുള്ള ഒരു കാർഷിക യന്ത്രമാണ്. ചെറുകിട കർഷകർക്കും അതുപോലെ കുറഞ്ഞ കൃഷിഭൂമിയിലും ആഴത്തിൽ മണ്ണിളക്കാൻ സാധിക്കുന്ന ഒരു കാർഷിക യന്ത്രമാണ് പവർ ടില്ലർ. നമുക്ക് വിവിധ തരത്തിലുള്ള പവർ ടില്ലുകൾ ഇപ്പോൾ അവൈലബിൾ ആണ്. ഈ ഒരു യന്ത്രം എന്ന് പറയുന്നത് ഏകദേശം 10 കൃഷിപ്പണികൾ ഒരേ സമയം കർഷകരെ കൊണ്ട് ചെയ്യാനായിട്ട് സാധിക്കും. നെൽപ്പാടങ്ങളിൽ ചെളി ഇളക്കുന്നതിനായിട്ട് ഉള്ള റോട്ടർ ബ്ലേഡുകൾ അറ്റാച്ച്മെന്റ് ഉണ്ട്. ഇത് തന്നെ നമുക്ക് കരഭൂമിയിലെ പൊടി ഒഴിവിനും നമുക്ക് സാധ്യമാണ്. അതുകൂടാതെ തന്നെ നമുക്ക് റിഡ്ജറുകൾ ഉപയോഗിച്ചുകൊണ്ട് മരച്ചീനി പച്ചക്കറി കൃഷികൾക്ക് നമുക്ക് വരമ്പെടുക്കുവാനായിട്ട് സാധിക്കും. സ്പ്രേയറുകൾ പമ്പുകൾ ഇതോട് ചേർന്ന് ഘടിപ്പിച്ചു കഴിഞ്ഞാൽ ടില്ലർ പവർ സോഴ്സ് ആയിട്ട് യൂസ് ചെയ്തുകൊണ്ട് തന്നെ സ്പ്രേയിങ്ങും അതേപോലെ പമ്പിങ്ങും നമുക്ക് സാധ്യമാണ്. അതുകൂടാതെ തന്നെ നമുക്ക് കൃഷിഭൂമി നിരപ്പാക്കുന്നതിനും കൂടി ഇതിനെക്കൊണ്ട് സാധ്യമാണ്. ഇതോടൊപ്പം തന്നെ നമുക്ക് റൈസ് മില്ലുകൾ അറ്റാച്ച് ചെയ്ത് നെല്ല് കുത്തുന്നതിനും അതിനെല്ലാം ഉപരിയായിട്ട് തന്നെ ട്രെയിലറുകൾ അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ കാർഷിക മേഖലയിലേക്ക് ആവശ്യമായിട്ടുള്ള അവശ്യ വസ്തുക്കൾ ഏകദേശം 1 ടണ്ണോളം നമുക്ക് വസ്തുക്കൾ ട്രെയിലർ ഉപയോഗിച്ച് ഇതിന്റെ ബാക്ക് അറ്റാച്ച്മെന്റ് ആയിട്ട് കർഷകർക്ക് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യുന്നതിനും സാധ്യമാണ്.
3: അപ്പോൾ ഒരു കർഷകൻ ഒരു പവർ ടില്ലർ വാങ്ങാൻ പോകുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്?
4: നമുക്കറിയാം, സാധാരണ രീതിയിൽ പല കമ്പനികൾ പല നിർമ്മിതികൾ വിപണിയിൽ നിലവിൽ ലഭ്യമാണ്. വാങ്ങാൻ ഉദ്ദേശിക്കുന്ന ഏതു തരം യന്ത്രമാണെങ്കിലും തന്റെ കൃഷിയിടത്തിന് യോജിച്ചതാണോ എന്ന് പ്രവർത്തനം നേരിട്ട് കണ്ട് മനസ്സിലാക്കുന്നതാണ് ഏറ്റവും അഭികാമ്യം. നിർമ്മാതാക്കളുടെ ഒരു വിശ്വാസ്യത നമ്മൾ ഉറപ്പുവരുത്തേണ്ടത് അത്യാവശ്യമാണ്. ഇത് കൂടാതെ തന്നെ സ്പെയർ പാർട്ടുകളുടെ ലഭ്യത, യന്ത്രത്തിന്റെ വില, യന്ത്രം കൊണ്ടുപോകുന്നതിനുള്ള സൌകര്യം എന്നിവയെ കുറിച്ചുള്ള ഒരു അവലോകനം നമുക്ക് കൃത്യമായി നോക്കേണ്ടതുണ്ട്. എഞ്ചിൻ ഉപയോഗിച്ച് പ്രവർത്തിക്കുകയാണെങ്കിൽ അതിന്റെ ഇന്ധനക്ഷമത നമ്മൾ പ്രത്യേകമായിട്ട് പരീക്ഷിച്ചറിയണം. ഇതുകൂടാതെ ഗ്യാരണ്ടി വാരണ്ടി ഇവ നമ്മൾ പ്രത്യേകം ചോദിച്ച് മനസ്സിലാക്കിയിരിക്കും.
3: അപ്പോൾ ആദ്യമായിട്ട് കർഷകൻ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പവർ ടില്ലർ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ആ സമയം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ?
4: ഒന്നാമതായിട്ട് എഞ്ചിൻ ഓയിൽ, ഗിയർ ബോക്സ് ഓയിൽ, അതുപോലെ തന്നെ ചെയിൻ കേസ് ഓയിൽ, റേഡിയേറ്ററിലെ വെള്ളം, എയർ ക്ലീനർ, ബെൽറ്റുകളുടെ വലിവ് എന്നിവ പരിശോധിച്ച് മനസ്സിലാക്കുക. എഞ്ചിൻ ഓയിലിന്റെ ലെവലുകളൊക്കെ കൃത്യമാണോ, മിനിമം മാക്സിമത്തിന്റെ അകത്ത് തന്നെ ഇത്തരം ഓയിലുകളെല്ലാം കൃത്യമായി ഉണ്ടെന്ന് ഉറപ്പാക്കിയിരിക്കണം. അതുപോലെ തന്നെ കൺട്രോൾ ലെവൽ ജോയിന്റുകളിലും ഓയിലുകൾ കൊടുക്കണം. അനായാസേന പ്രവർത്തിക്കുന്നതിന് ഇത് വളരെ അനിവാര്യമാണ്. അവ സ്വതന്ത്രമായി ചലിക്കുന്നുണ്ടോ എന്നും പ്രത്യേകമായിട്ട് നോക്കണം. അതുപോലെ ബ്ലേഡ് ഷാഫ്റ്റിന്റെ ഇരുവശത്തും ഓയിലും പിൻചക്ര ഷാഫ്റ്റ്, ടെൻഷൻ പുള്ളി എന്നിവയിൽ ഗ്രീസ് നമ്മൾ കൊടുക്കേണ്ടതാണ്. ബ്ലേഡ് കറങ്ങുന്ന ഭാഗത്തിൽ ഒരു ഓയിൽ പോട്ടുണ്ട്, അതിലും ഓയിൽ ഉണ്ടോ എന്ന് പ്രത്യേകം ചെക്ക് ചെയ്യണം. ഇതുകൂടാതെ 20 കൊഴുക്കളാണ് റോട്ടർ ബ്ലേഡുകൾ പുറകിൽ ഘടിപ്പിച്ചിട്ടുണ്ടാവുക. അവ എല്ലാം തന്നെ കൃത്യമായി ടൈറ്റ് ആണോ എന്ന് നമ്മൾ ശ്രദ്ധിക്കണം. ഗിയർ ഇടുന്ന ഭാഗങ്ങളിലും നമ്മൾ ഓയിൽ കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പൊ ഇത്തരം കാര്യങ്ങളിൽ ശ്രദ്ധ കൊടുത്തതിന് ശേഷം മാത്രമേ കർഷകൻ ഒരു പവർ ടില്ലർ സ്റ്റാർട്ട് ചെയ്യാൻ പാടുള്ളൂ. വാങ്ങിയതിനു ശേഷം കുറച്ച് അധികം കാലമായതിനു ശേഷം ഉപയോഗിക്കുന്ന ടില്ലർ ആണെങ്കിൽ ടില്ലറിന് കേടുപാടുകൾ ഇല്ലെന്ന് വേണം കർഷകൻ ആദ്യം ഉറപ്പുവരുത്തേണ്ടത്. പെട്രോൾ അല്ലെങ്കിൽ ഡീസൽ ഏതാണോ ഇന്ധനമായിട്ട് ഉപയോഗിക്കുന്നത് അത് ലീക്ക് ആകുന്നില്ല എന്ന് ഉറപ്പുവരുത്തണം. ഇന്ധന ടാങ്ക് അതിന്റെ ക്യാപ്പ് മൂടിയിട്ടുണ്ട്, സുരക്ഷിതമായി മൂടിയിട്ടുണ്ടെന്നുള്ളത് ഉറപ്പാക്കണം. അതേപോലെ ഓയിൽ ബാത്ത് എയർ ഫിൽട്ടർ അത് സീൽഡ് ആണെന്ന് ഉറപ്പാക്കണം. അതുകൂടാതെ ഗിയർ ബോക്സ് ഓയിലിന്റെ ലീക്കുകളൊന്നും ഉണ്ടാവുന്നില്ല എന്നുള്ളതും ഉറപ്പാക്കണം. അതുപോലെ സ്ക്രൂ പ്ലഗ് ക്ലോസ്ഡ് ആണോ എന്ന് നോക്കണം. ഫിൽട്ടർ ക്ലീൻ ആണോ എന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. അതേപോലെ കൺട്രോൾസ് എല്ലാം തന്നെ വർക്കിംഗ് ആണ്, അതിന് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല എന്ന് പ്രത്യേകം ഉറപ്പുവരുത്തണം. കൊഴുക്കൾ അഥവാ റോട്ടറി ബ്ലേഡ്സ്, വീൽസ് എല്ലാം കൃത്യമായ രീതിയിലാണ് ഇടതുവശത്തും വലതുവശത്തും ഉള്ളത് മാറിയല്ലാതെ കറക്റ്റായ വശത്താണ് ഘടിപ്പിച്ചിരിക്കുന്നതെന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ ഉപയോഗിക്കുന്ന റോട്ടർ ബ്ലേഡുകൾക്ക് കേടുപാടുകൾ ഇല്ലെന്ന് ഉറപ്പുവരുത്തണം. അതേപോലെ അതിന്റെ മൂർച്ച, അതിന്റെ ആകൃതി മാറ്റപ്പെട്ടിട്ടില്ല, വളഞ്ഞു പോയിട്ടില്ല എന്നുള്ളത് ഉറപ്പാക്കുക. അതേപോലെ കൃത്യമായിട്ട് ബ്ലേഡുകൾ ഘടിപ്പിച്ചിട്ടുണ്ടെന്നും നമ്മൾ ഉറപ്പാക്കണം.
3: ഒരു പ്രാവശ്യം പവർ ടില്ലർ സ്റ്റാർട്ട് ചെയ്ത് പിന്നെ കൃഷിപ്പണി ചെയ്യാൻ തുടങ്ങും, ആ സമയം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്?
4: നമുക്കറിയാം, ടില്ലറിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് റോട്ടർ ബ്ലേഡുകൾ എന്ന് പറയുന്നത്. ബ്ലേഡ് ഷാഫ്റ്റിൽ 20 കൊഴുക്കളാണ് നമ്മൾ ഉറപ്പിക്കേണ്ടത്. 10 എണ്ണം ഇടത്തോട്ട് വളഞ്ഞും ബാക്കി 10 എണ്ണം വലത്തോട്ട് വളഞ്ഞും വേണം നമ്മളിത് പ്രത്യേകമായി ശ്രദ്ധിച്ച് ഘടിപ്പിക്കാനായിട്ട്. കൃഷിപ്പണിക്ക് അനുയോജ്യമായിട്ടുള്ള തരം ചക്രം ഇനി രണ്ടാമത് തിരഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കണം. ഇപ്പൊ നെൽപ്പാടങ്ങളിൽ അല്ലെങ്കിൽ നമ്മൾ വെറ്റ്ലാൻഡിലാണ് ഉപയോഗിക്കുന്നതെങ്കിൽ റബ്ബർ ടയർ അഴിച്ചു മാറ്റിയതിനു ശേഷം നമ്മൾ കേജ് വീല് അല്ലെങ്കിൽ ഉരുക്കു ചക്രങ്ങൾ ഇട്ട് വേണം പ്രവർത്തിക്കാനായിട്ട്. അപ്പൊ സ്റ്റീൽ ബ്ലേഡുകൾ ഇട്ട് പ്രവർത്തിക്കാനായിട്ട് കർഷകൻ പ്രത്യേകം ശ്രദ്ധിക്കണം. വെള്ളമുള്ള സ്ഥലങ്ങളിൽ ടില്ലർ മുന്നോട്ട് ചലിക്കുമ്പോൾ ചക്രത്തിൽ തന്നെ ഒരു അടയാളം സൂചിപ്പിച്ചിട്ടുണ്ടാവും. ആ അടയാളത്തിന്റെ ദിശയിൽ കറങ്ങേണ്ട വിധത്തിൽ മാത്രമാണ് ചക്രങ്ങൾ ഘടിപ്പിക്കേണ്ടത്. ഇനി അഥവാ നമ്മൾ കരഭൂമിയിലാണ് നമ്മളിത് പ്രവർത്തിപ്പിക്കുന്നതെങ്കിൽ പൊടിയിലുള്ള ഉഴവിൽ റബ്ബർ ടയറും പിൻചക്രവും ആണ് നമ്മൾ ഉപയോഗിക്കേണ്ടതായിട്ട് വരുന്നത്. അതുപോലെ പിൻചക്രത്തിന്റെ ഹാൻഡിൽ ഇടത്തോട്ടോ വലത്തോട്ടോ തിരിച്ച് നമുക്ക് ഉഴവിന്റെ താഴ്ച ക്രമീകരിക്കാനായിട്ട് സാധിക്കും. ഇതിലൂടെ നമുക്ക് വളരെ നല്ല ആഴത്തിൽ നമുക്ക് മണ്ണിളക്കാൻ സാധിക്കും. ചെറുകിട കൃഷികൾ, പച്ചക്കറി കൃഷികൾക്കാണെങ്കിൽ കുറഞ്ഞ ആഴത്തിലും
3: അങ്ങനെ
4: ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ കൊഴുക്കളുടെയും ചക്രങ്ങളുടെയും വേഗതകൾ, അതിന്റെ ഒരു കപ്പാസിറ്റി എന്ന് പറയുന്നത് മണ്ണിന്റെ അവസ്ഥയ്ക്ക് അനുയോജ്യമായിട്ടുള്ളത് വേണം നമ്മൾ തിരഞ്ഞെടുക്കാനായിട്ട്. ഇനി റബ്ബർ ടയർ ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ കർഷകർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, എയർ പ്രഷർ നമ്മൾ ചെക്ക് ചെയ്യണം. അതായത് 24 PSI ആണ് ഇതിന്റെ പ്രഷർ. അപ്പൊ ഏതെങ്കിലും ടയറിന്റെ ഭാഗത്ത് നമുക്ക് കാറ്റ് കുറവാണെങ്കിൽ ആ ഭാഗത്തേക്ക് വണ്ടി ഓട്ടോമാറ്റിക് ആയിട്ട് തിരിഞ്ഞു പോകാനുള്ള സാധ്യത കൂടുതലാണ്. ഇനി നമ്മൾ ഓടിച്ചു തുടങ്ങുമ്പോൾ സ്വാഭാവികമായിട്ടും കയറ്റം ഇറക്കമുള്ള സ്ഥലങ്ങൾ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇനി ഇറക്കമുള്ള സ്ഥലത്തേക്കാണ് നമ്മൾ മുന്നോട്ട് എടുക്കുന്നതെങ്കിൽ റിവേഴ്സ് ഇറങ്ങി വേണം നമ്മൾ പോകാനായിട്ട്. അതായത് നമുക്കറിയാം, എല്ലാവർക്കും അറിയാം, പവർ ടില്ലറിന്റെ എഞ്ചിൻ മുന്നിലാണ്. അപ്പൊ അവിടെയാണ് വെയിറ്റ് കൂടുതൽ വരാനുള്ള സാധ്യത. അതിനാൽ ഫ്രണ്ട് ഓടിച്ചാൽ വണ്ടി മറയാനുള്ള സാധ്യതയുണ്ട്. ചെരിഞ്ഞ കൃഷിഭൂമിയിൽ പവർ ടില്ലർ പ്രവർത്തിപ്പിക്കുമ്പോൾ ഏകദേശം 15 ഡിഗ്രിയിൽ കൂടുതൽ ചെരിവുള്ള പ്രദേശത്തെ പ്രവർത്തിപ്പിക്കാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്. കാരണം അത്രയും ചെരിഞ്ഞ പ്രദേശത്ത് ടില്ലർ പ്രവർത്തിക്കുമ്പോൾ ടില്ലർ സ്വാഭാവികമായിട്ടും മറിഞ്ഞ് കർഷകന് അപകടം ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്.
3: മേഡം, ഇതുകൂടാതെ നമ്മുടെ ഈ പവർ ടില്ലറിന്റെ കൂടെ നമ്മൾ കൾട്ടിവേറ്റേഴ്സ് ഇതൊക്കെ അറ്റാച്ച് ചെയ്യത്തില്ലേ? അപ്പം അതിന്റെയും ഭാരമൊക്കെ എത്ര വേണം? ഇതും ശ്രദ്ധിക്കേണ്ട കാര്യമാണോ?
4: അതെ, തീർച്ചയായിട്ടും. നമുക്കറിയാം ഈ സൂപ്പർ DI 12 HP ക്യാംകോയുടെ ടില്ലറിന്റെ ഭാരം എന്ന് പറയുന്നത് 525 kg ആണ്. അപ്പൊ തീർച്ചയായിട്ടും അതിന്റെ ഡിസ്പ്ലേസ്മെന്റും വളരെ കൂടുതലാണ്. അതേസമയം 7 HP പവർ ടില്ലർ ആണെങ്കിൽ 101 kg ഭാരം മാത്രമേ അതിന് വരുന്നുള്ളൂ. അപ്പൊ അതിനനുസരിച്ചുള്ള ബാക്ക് അറ്റാച്ച്മെന്റ് ആയി കൊടുത്തുകൊണ്ടുള്ള കൃഷിപ്പണി കർഷകർക്ക് ഇതിൽ നടപ്പിലാക്കാൻ സാധിക്കും. അപ്പോ പവർ കൂടിയ യന്ത്രത്തിന് കൂടുതൽ അറ്റാച്ച്മെന്റ് വെച്ചുകൊണ്ട് നമുക്ക് കൂടുതൽ കൃഷിപ്പണികൾ, മുന്നേ സൂചിപ്പിച്ച പോലെ ഏകദേശം 10-ൽ അധികം കൃഷിപ്പണികൾ ഈ ഒരൊറ്റ പവർ ടില്ലർ കൊണ്ട് തന്നെ കർഷകന് നടപ്പിലാക്കാനായിട്ട് സാധിക്കും.
3: നെൽപ്പാടും ഒക്കെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ടോ എന്ന് പറഞ്ഞാൽ ചളിയായിരിക്കും, അല്ലെങ്കിൽ വെള്ളം കാണും, അപ്പൊ ഓടിക്കാൻ നേരമൊക്കെ കുറച്ച് ജാഗ്രത പാലിക്കണം എല്ലാ സമയത്ത്?
4: തീർച്ചയായിട്ടും വെറ്റ്ലാൻഡ് ഓപ്പറേഷൻസിൽ നമ്മൾ വെള്ളം കെട്ടി നിർത്തിക്കൊണ്ടുള്ള ടില്ലേജ് തന്നെയാണ് നമ്മൾ നടത്താറ്. അപ്പൊ അതിൽ നമുക്ക് ഈ റോട്ടർ ടില്ലർ ഉപയോഗിച്ച് ആദ്യത്തെ ഒരു നിലം ഒരുക്കിയതിന് ശേഷം നമുക്ക് വരമ്പുകളാണ് എടുക്കുന്നതെങ്കിൽ റിഡ്ജർ യൂസ് ചെയ്യാം. ചെളി പൂട്ടിന് ശേഷം നമുക്ക് നിരപ്പാക്കാനായിട്ട് പലക ടില്ലറിനോട് കടുപ്പിച്ച് നിരപ്പാക്കി അതിനുശേഷം നമുക്ക് വരമ്പ് എടുക്കാനായിട്ട് സാധിക്കും. പക്ഷെ അത് വരമ്പെടുക്കുന്ന ഉപകരണം പൂർണ്ണമായും നമ്മൾ കരഭൂമിയിൽ ഉപയോഗിക്കുന്നതാണ് അനുയോജ്യം ചെളി പൂട്ടിനെക്കാട്ടിലും. അപ്പോൾ ഇതിന്റെ എല്ലാം ക്ഷമത എന്ന് പറയുന്നത് മണ്ണിന്റെ സ്വഭാവത്തിനനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കും. കുറഞ്ഞ വേഗതയിൽ യന്ത്രം ഓടിക്കുന്നതാണ് കാഠിന്യമേറിയ മണ്ണിൽ ഏറ്റവും അനുയോജ്യമായ കാര്യം.
3: പവർ ടില്ലേഴ്സിന്റെ തകരാറുകൾ, അല്ലെങ്കിൽ നമുക്ക് ടബിൾ ഷൂട്ടിംഗ് പറയത്തില്ലേ, നിരവധി പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുണ്ടല്ലോ, ഇതെങ്ങനെ ഒരു കർഷകൻ നേരിടുന്നുണ്ട്?
4: നമ്മൾ ഈ തകരാറുകൾ എന്തൊക്കെയാണെന്ന് കണ്ട് കർഷകരെ കൊണ്ട് സ്വയം ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, അത് അവർക്ക് സ്വന്തമായി ചെയ്യാൻ പറ്റും. എന്നാൽ അതിലും കൂടുതൽ ബുദ്ധിമുട്ടുകൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ മനസ്സിലാകുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ കമ്പനിയുടെ ടെക്നീഷ്യനെ അല്ലെങ്കിൽ ഡീലറുമായി ബന്ധപ്പെട്ട് അവർ തന്നെ വന്നു വേണം ആദ്യത്തെയും രണ്ടാമത്തെയും മൂന്നാമത്തെയൊക്കെ സർവീസിംഗ് ചെയ്യാനായിട്ട്. പൊതുവെ കണ്ടുവരാറുള്ള ഒരു പ്രശ്നമാണ് എഞ്ചിൻ സ്റ്റാർട്ട് ആവുന്നില്ല, അല്ലെങ്കിൽ സ്റ്റാർട്ട് ആയിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ നിന്നു പോകുന്നു. അപ്പൊ തീർച്ചയായിട്ടും ഇതിന് വഴിവെക്കുന്നത് ഒന്നുകിൽ ടാങ്കിൽ നമുക്ക് ഡീസൽ ഉണ്ടാവില്ല, അപ്പൊ ഡീസൽ ഉണ്ടോ എന്ന് കർഷകൻ നോക്കുക, ഇല്ലെങ്കിൽ നമ്മൾ ഡീസൽ സപ്ലൈ കിട്ടുന്നുണ്ടാവില്ല. അപ്പൊ അതിനുള്ള നമ്മൾ ഡീസൽ എത്ര അളവിലാണ് ഒഴിക്കേണ്ടത് അത് നമ്മൾ ഇന്ധന ടാങ്കിൽ ഒഴിക്കുക. ഇനി അല്ലെങ്കിൽ വേണ്ടത്ര ആക്സിലറേഷൻ ഉണ്ടാവില്ല, അതുപോലെ ഡീസൽ ലൈനിൽ വായു പ്രവേശിച്ചിട്ടുണ്ടാവും, അപ്പോൾ വായു നമ്മൾ പുറത്തേക്ക് കളയാനുള്ള മാർഗങ്ങൾ സ്വീകരിക്കണം, അല്ലെങ്കിൽ ഡീസലിൽ വെള്ളം കലർന്നിരിക്കാനുള്ള സാധ്യതയുമുണ്ട്. ഇതൊന്നുമില്ലെങ്കിൽ ഏത് ഗ്രേഡിലുള്ള ഡീസലാണോ ഉപയോഗിക്കേണ്ടത് അതിൽ നിന്നും തരം താണ തരത്തിലുള്ള ഡീസൽ നമ്മൾ ഉപയോഗിച്ചതുകൊണ്ട് ഈ ഡീസൽ പമ്പോ നോസിലോ ഒക്കെ പ്രവർത്തനരഹിതമായിരിക്കാനുള്ള സാധ്യതയുമുണ്ട്. അതുപോലെ തന്നെ നമുക്ക് എഞ്ചിൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങുമ്പോൾ ഒരു പവർ കുറവ്, ശക്തിക്കുറവ് അനുഭവപ്പെടാനുള്ള സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ഭാരം എടുക്കാൻ കഴിയാതെ പെട്ടെന്ന് നിന്നു പോകുന്നു വണ്ടി ഓടിക്കുമ്പോൾ തന്നെ. അപ്പോൾ അതിനുള്ള കാരണം എന്ന് പറയുന്നത് ഇതുപോലെ മുന്നേ സൂചിപ്പിച്ചതുപോലെ ഡീസൽ സപ്ലൈ ചിലപ്പോൾ മതിയാകുന്നുണ്ടായിരിക്കില്ല. അതുപോലെ എയർ ക്ലീനറിൽ അഴുക്ക് നിറഞ്ഞ് അടിഞ്ഞിരിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ എയർ ക്ലീനർ നമ്മൾ കൃത്യമായിട്ട് ഫിൽട്ടർ ചെയ്ത് കളഞ്ഞില്ലെങ്കിൽ കാർബ്യൂറേറ്ററിന് പ്രോബ്ലം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ എയർ ക്ലീനിങ് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അത് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. അതുപോലെ സൈലൻസറിൽ തടസ്സമുണ്ടായിരിക്കാനുള്ള സാധ്യത, വി ബെൽറ്റുകൾ അയഞ്ഞിരിക്കാം. അപ്പോൾ ഇത്തരം പ്രശ്നങ്ങളെല്ലാം തന്നെ ലോഡ് ക്യാരിയിങ്ങിനുള്ള ആക്സസറീസ് എന്തൊക്കെയാണോ ഈ എഞ്ചിന്റെ ഭാരം പെട്ടെന്ന് എടുക്കാൻ കഴിയാതെ പോകാൻ ടില്ലറിന് കാരണമാകുന്നു. സാധാരണയിൽ കവിഞ്ഞ് കറുത്ത കളറിലുള്ള പുക ചിലപ്പോൾ വരാനുള്ള സാധ്യതയുണ്ട്. വെള്ളം കൃത്യമായ അളവിൽ ഉണ്ടോ എന്നുള്ളത് നമ്മൾ നോക്കിയതിന് ശേഷം അതില്ലെങ്കിൽ അത് നിറച്ചൊഴിച്ചു കൊടുക്കുക റേഡിയേറ്ററിൽ.
3: വാഹനത്തിന് നമ്മൾ സർവീസിംഗ് റെഗുലർ ആയിട്ട് ചെയ്യാറുണ്ടല്ലോ, അപ്പം പവർ ടില്ലേഴ്സിനും ഇത് ബാധകമാണല്ലോ.
4: അതെ അതെ, വണ്ടി വാങ്ങിയതിന് ശേഷം ആദ്യത്തെ 50 മണിക്കൂറിൽ എഞ്ചിൻ ഓയിൽ ചേഞ്ച് ചെയ്യണം. ഇനി ടില്ലർ ഓടിത്തുടങ്ങുന്ന ഓരോ 100 മണിക്കൂറിനും ഇതേപോലെ തന്നെ എഞ്ചിൻ ഓയിൽ ചേഞ്ച് ചെയ്യണം. അപ്പൊ എഞ്ചിൻ ഓയിലിന്റെ ഗ്രേഡ് എന്ന് പറയുന്നത് 20W40 ആണ്. അപ്പൊ അത് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർ സ്ട്രോക്ക് ഡീസൽ എഞ്ചിന്റെ ഈ എഞ്ചിൻ ഓയിൽ വാങ്ങിച്ചു വേണം എഞ്ചിൻ ഓയിൽ ചേഞ്ച് ചെയ്യാനായിട്ട്.
3: ഗ്രേഡിന് എഞ്ചിൻ ഓയിൽ നമ്മൾ വാങ്ങണം.
4: അതേപോലെ തന്നെ ശ്രദ്ധിക്കേണ്ടതാണ് ഗിയർ ഓയിൽ നമ്മൾ മാറ്റണം. അപ്പൊ ആദ്യത്തെ 250 മണിക്കൂറിൽ ഗിയർ ഓയിൽ ചേഞ്ച് ചെയ്യണം. പിന്നെ ഓരോ 500 മണിക്കൂറിനും ഇതേപോലെ ഗിയർ ഓയിൽ ചേഞ്ച് ചെയ്യണം. അപ്പൊ എഞ്ചിൻ ഓയിലിന്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് 3 ലിറ്റർ ആണ്. 3 ലിറ്റർ എഞ്ചിൻ ഓയിൽ ഈ പവർ ടില്ലറിന് ആവശ്യമായി വരുന്നുണ്ട്. അതേപോലെ ഗിയർ ഓയിൽ SA90 grade ആണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. അത് ഗിയർ ബോക്സിലേക്ക് 5 ലിറ്ററും അതേപോലെ ചെയിൻ കേസ് കവറിലേക്ക് 1.5 ലിറ്ററും നമുക്ക് ആവശ്യമായിട്ട് വരുന്നുണ്ട്. കൃഷി വിജ്ഞാന കേന്ദ്രത്തിൽ കാർഷിക യന്ത്രവൽക്കരണത്തിന്റെ വൊക്കേഷണൽ ട്രെയിനിങ് പ്രോഗ്രാമുകൾ സംഘടിപ്പിക്കുന്നുണ്ട്. യുവാക്കൾക്ക് 7 ദിവസം 8 ദിവസം നീണ്ടു നിൽക്കുന്ന ഓപ്പറേഷൻ, സർവീസിംഗ്, മെയിന്റനൻസ് എന്നിവ നടത്തുന്നു. ഇത് കൂടാതെ തന്നെ ഇതിന്റെ ഭാഗമായി തന്നെ എക്സ്പോഷർ വിസിറ്റുകളും പഠന യാത്രകളും സംഘടിപ്പിക്കാറുണ്ട്. അതായത് അഗ്രികൾച്ചറൽ എഞ്ചിനീയറിംഗ് വിഭാഗത്തിന്റെ ഓഫീസുകളിൽ റിസർച്ച് ടെസ്റ്റിംഗ് ട്രെയിനിങ് സെന്ററുകൾ കൊല്ലം, തിരുവനന്തപുരം ജില്ലകളിൽ പ്രവർത്തിച്ചു വരുന്നുണ്ട്. അവിടെയും നമ്മൾ കൊണ്ടുപോയി അധികമായി വരുന്ന പുതിയ യന്ത്രങ്ങൾ അവിടെയും പരിശീലിപ്പിച്ച് അവരെ കാർഷിക യന്ത്രവൽക്കരണത്തിന്റെ ഒരു നല്ല ടെക്നീഷ്യനായി വാർത്തെടുക്കുന്നതിൽ കൃത്യമായിട്ടുള്ള ജോലി കൃഷി വിജ്ഞാന കേന്ദ്രം ചെയ്തു വരുന്നുണ്ട്.
3: ഒരു പ്രാവശ്യം പവർ ടില്ലർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ ഒരു സേഫ് സ്റ്റോറേജ് ചെയ്യാൻ പറ്റും?
4: യന്ത്രങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏതു തരം യന്ത്രമാണെങ്കിലും ഡ്രൈ ആയിട്ടുള്ള പ്ലേസ്, അതായത് നനവുകളൊന്നും വരാതെ ഉണങ്ങിയൊരു പ്രദേശത്ത് കെട്ടിടത്തിന്റെ അകത്ത് സുരക്ഷിതമായിട്ട് വെക്കണം. അതുകൂടാതെ തന്നെ ഇന്ധനങ്ങൾ ഡീസൽ ആണെങ്കിലും പെട്രോൾ ആണെങ്കിലും ഈ യന്ത്രത്തിനോട് ചേർത്ത് വെക്കാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. കുട്ടികൾ അതുപോലെ തന്നെ മറ്റ് പുറത്തുനിന്നുള്ള ഇടപെടലുകൾ ഇല്ലാതെ ഉള്ള ഒരു സുരക്ഷിതമായ ഒരു സ്ഥലം തിരഞ്ഞെടുക്കുന്നത് തന്നെയാണ് ഏറ്റവും അഭികാമ്യം.
3: പിന്നെ അത് എന്തെങ്കിലും വെച്ച് നമ്മൾ കവർ ചെയ്ത് വെക്കുന്നതാണോ ടാർപോളിനോ?
4: ഇപ്പൊ ഓപ്പൺ യാർഡിലാണ് ഇരിക്കുന്നതെങ്കിൽ തീർച്ചയായും ടാർപോളും വെച്ച് കവർ ചെയ്യുക തന്നെയാണ് നല്ലത്. എഞ്ചിൻ നനയാതിരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക, അതാണ് ഇതിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം. അതുപോലെ തന്നെ നമ്മൾ ഇന്ധനം ഒഴിക്കുമ്പോഴും കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. നമ്മൾ പറഞ്ഞു പെട്രോളും ഡീസലും ഒക്കെ ഇന്ധനമായിട്ട് ഉള്ള പവർ ടില്ലറുകൾ വിപണിയിൽ ലഭ്യമാണ്. അപ്പോൾ ചൂട്, തീ എന്നിവയുടെ ഭാഗത്തു നിന്നും മാറ്റി സുരക്ഷിതമായൊരു സ്ഥലത്ത് വേണം ഈ ഇന്ധനങ്ങൾ സൂക്ഷിക്കാനായിട്ട്. അതുപോലെ തന്നെ ഇന്ധനം നിറയ്ക്കുമ്പോൾ അത് പുറത്തേക്ക് കൂടുതലായിട്ട് ഒഴുകി പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം. അങ്ങനെ ഒഴുകിയിട്ടുണ്ടെങ്കിൽ അത് ഉണങ്ങി പോകുന്നത് വരെ നമ്മളൊന്ന് കാത്തിരുന്നതിന് ശേഷം മാത്രമേ നമ്മൾ എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്യാവുള്ളൂ. പുകവലിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. പെട്രോൾ ഫ്യൂംസ് അല്ലെങ്കിൽ ഡീസൽ ഫ്യൂംസ് ഫാമേഴ്സ് ശ്വസിക്കുന്നതും വളരെ ഹാനികരമാണ്. സ്പാർക്ക് പ്ലഗിലെ സ്ക്രൂ പ്രത്യേകം ടൈറ്റായിട്ട് ഫേമായിട്ട് ഉറപ്പിച്ച് ടൈറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. പവർ ടില്ലർ ഓടിക്കുമ്പോൾ ചെരിഞ്ഞു പോവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം.
3: ചിത്ര മേഡം, താങ്കൾ പരിപാടിയിലേക്ക് വന്ന് പവർ ടില്ലർ സുരക്ഷിതമായിട്ട് എങ്ങനെ ഉപയോഗിക്കുന്നത്, എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്, എന്തൊക്കെ കാര്യങ്ങൾ കർഷകർ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം, ഇതിനെയൊക്കെ കുറിച്ച് വിശദമായിട്ട് പറഞ്ഞതിന് വളരെ നന്ദി.
4: നന്ദി സർ.
5: കാർഷിക വൃത്തിയിൽ പവർ ടില്ലറുകൾ എത്രമാത്രം പ്രയോജനകരമാണെന്ന് ശ്രോതാക്കൾക്ക് വ്യക്തമായല്ലോ. ഈ വിഷയത്തെക്കുറിച്ചുള്ള അറിവുകൾ ഇതുവരെ നമ്മോട് പങ്കുവച്ചത് വെള്ളനാട് മിത്രനികേതൻ കൃഷി വിജ്ഞാന കേന്ദ്രത്തിലെ ശാസ്ത്രജ്ഞ ഡോക്ടർ ചിത്രാജി. ഡോക്ടർ ചിത്രയുമായി സംസാരിച്ചത് ഷിബു ജോർജ്.

0: ഇനി പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കാം. നിങ്ങൾക്കറിയാമോ,
1: കൃഷിയിലെ ഞാറ്റുവേലകൾ കാലാവസ്ഥയ്ക്കനുസരിച്ച് കൃഷിയിറക്കി കാലയവനം നടത്തിയിരുന്ന നമ്മുടെ പൂർവികരുടെ കാർഷിക കലണ്ടറാണ് ഞാറ്റുവേല. ഞായറിന്റെ വേലയാണ് ഞാറ്റുവേല. ഞായർ സൂര്യനെയും വേല സമയത്തെയും സൂചിപ്പിക്കുന്നു. ഭൂമി സൂര്യനെ ചുറ്റുന്ന പ്രദക്ഷിണപാതയെ 27 സമഭാഗങ്ങളായി വിഭജിച്ച് അവയെ ഓരോന്നിനെയും ഓരോ ഞാറ്റുവേലയായി കണക്കാക്കുന്നു. സൂര്യൻ ഏത് നക്ഷത്രത്തിലൂടെയാണോ കടന്നുപോകുന്നത് ആ കാലയളവിന് പറയുന്ന പേരാണ് ഞാറ്റുവേല. കേരളത്തിൽ കാർഷിക വർഷാരംഭം മേടത്തിലാണ്. മേടത്തിൽ ആരംഭിച്ച് മീനത്തിൽ അവസാനിക്കുന്ന ഒരു കാർഷിക വർഷത്തെ ശരാശരി 13.5 ദിവസം വീതമുള്ള 27 ഭാഗങ്ങളായാണ് തിരിച്ചിരിക്കുന്നത്. അശ്വതി മുതൽ രേവതി വരെയുള്ള 27 നക്ഷത്രങ്ങളുടെ പേരിൽ ക്രമമായി ഞാറ്റുവേലകളെ ചിട്ടപ്പെടുത്തിയിരിക്കുന്നു. ഇംഗ്ലീഷ് കലണ്ടർ പ്രകാരം ഏപ്രിൽ 14 മുതൽ 27 വരെയാണ് അശ്വതി ഞാറ്റുവേല. രേവതി ഞാറ്റുവേല മാർച്ച് 31 മുതൽ ഏപ്രിൽ 14 വരെ. കൃഷി ഇറക്കുന്നതിന് കാലവും സമയവും നോക്കി കാലാകാലങ്ങളിൽ അനുവർത്തിക്കേണ്ട കാർഷിക പ്രവൃത്തികളെ മുൻകൂട്ടി കണ്ടാണ് ഇത് ക്രമീകരിച്ചിരിക്കുന്നത്. കാലാവസ്ഥാ വ്യതിയാനങ്ങൾ, വിത്ത് ശേഖരിക്കേണ്ട സമയം, വളപ്രയോഗം, ജലസേചനം, കളനിയന്ത്രണം, കീടാണു രോഗപ്രതിരോധം തുടങ്ങി വിളവെടുപ്പ് വരെയുള്ള കാര്യങ്ങൾ ഞാറ്റുവേലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. വിതയ്ക്കാൻ ഭരണി, പാകാൻ മകയിരം, പറിച്ചു നടാൻ തിരുവാതിര എന്ന ചൊല്ലിൽ തന്നെയുണ്ട് കൃഷിരീതി. ഞാറ്റുവേലയെക്കുറിച്ചുള്ള ചില പഴമൊഴികൾ ശ്രദ്ധിച്ചാൽ കാലാവസ്ഥയെപ്പറ്റിയും അതാത് ഞാറ്റുവേലകളിൽ ചെയ്യേണ്ട കൃഷിരീതിയെപ്പറ്റിയും അത്യാവശ്യം ധാരണകൾ കിട്ടും. നമ്മുടെ പ്രധാന കൃഷിയായ നെല്ല് അശ്വതി ഞാറ്റുവേല മുതൽ ചോതി ഞാറ്റുവേല വരെയുള്ള കാലഘട്ടത്തിലാണ് കൃഷി ചെയ്യുന്നത്. അശ്വതിയിലിട്ട വിത്തും അച്ഛൻ വളർത്തിയ മക്കളും ഭരണിയിലിട്ട മാങ്ങയും പിഴയ്ക്കില്ല. ആയില്യത്തിൽ പാകിയാൽ അത്തത്തിൽ പറിച്ചു നടാം. കൂയത്തിൽ നട്ടാൽ പുഴുക്കേട് കൂടും. ചോതി വർഷിച്ചാൽ ചോറിന് പഞ്ഞമില്ല എന്നുള്ളതൊക്കെ നമ്മുടെ പൂർവികർ പണ്ടേക്ക് പണ്ടേ പറഞ്ഞുവെച്ച പതിരില്ല ചൊല്ലുകളാണ്.
2: ഡയറി ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ഫണ്ട്. ഇന്ത്യയിലെ ഡയറി മേഖല ഗ്രാമീണ സമ്പദ്വ്യവസ്ഥയുടെ നട്ടെല്ലാണ്. കർഷകർക്ക് സ്ഥിര വരുമാനം ഉറപ്പാക്കുന്നതിലും പോഷക സുരക്ഷയിലും ഈ മേഖലയ്ക്ക് വലിയ പങ്കുണ്ട്. ഈ പശ്ചാത്തലത്തിലാണ് ഡയറി മേഖലയിലെ അടിസ്ഥാന സൌകര്യങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനായി ഡയറി ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ഫണ്ട് അഥവാ DIDF കേന്ദ്ര സർക്കാർ ആരംഭിച്ചത്. ഡയറി സഹകരണ സംഘങ്ങളെയും കർഷക ഉൽപാദക സംഘടനകളെയും ശക്തിപ്പെടുത്തുക എന്നതാണ് ഈ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. പാൽ ശേഖരണം മുതൽ പ്രോസസിംഗ്, സംഭരണം, വിപണനം വരെയുള്ള എല്ലാ ഘട്ടങ്ങളിലും ആധുനിക സൌകര്യങ്ങൾ ഒരുക്കുകയാണ് DIDF ലക്ഷ്യമിടുന്നത്. ഈ പദ്ധതിയുടെ ഭാഗമായി പാൽ ശീതീകരണ കേന്ദ്രങ്ങൾ, ബൾക്ക് മിൽക്ക് കൂളറുകൾ, ആധുനിക ഡയറി പ്രോസസിംഗ് യൂണിറ്റുകൾ, മൂല്യവർദ്ധിത പാൽ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്ന പ്ലാന്റുകൾ എന്നിവ സ്ഥാപിക്കാൻ ധനസഹായം ലഭിക്കുന്നു. ഇതിലൂടെ പാൽ ചീത്തയാകാതെ സംരക്ഷിക്കാനും ഗുണനിലവാരം നിലനിർത്താനും കഴിയും. DIDF വഴി ഡയറി സ്ഥാപനങ്ങൾക്ക് ദീർഘകാലത്തേക്ക് കുറഞ്ഞ പലിശ വായ്പകൾ ലഭ്യമാകുന്നു. ഇതുവഴി അടിസ്ഥാന സൌകര്യ വികസനം വേഗത്തിലാകുകയും കർഷകർക്ക് പാലിന് നല്ല വില ഉറപ്പാക്കുകയും ചെയ്യുന്നു. അതോടൊപ്പം ഗ്രാമീണ മേഖലയിൽ തൊഴിൽ സാധ്യതകളും വർദ്ധിക്കുന്നു. മൃഗസംരക്ഷണവും ഡയറി വികസനവും ശാസ്ത്രീയമായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിനാൽ ഈ പദ്ധതി കർഷകരുടെ വരുമാനം ഇരട്ടിയാക്കുക എന്ന ദേശീയ ലക്ഷ്യത്തിനും സഹായകമാണ്. കൂടാതെ ഗുണമേന്മയുള്ള പാൽ ഉൽപ്പന്നങ്ങൾ ഉപഭോക്താക്കൾക്ക് ലഭ്യമാക്കാനും DIDF സഹായിക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ ഡയറി ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ഫണ്ട് ഡയറി മേഖലയെ കൂടുതൽ ശക്തവും മത്സരക്ഷമവും സുസ്ഥിരവുമാക്കുന്ന ഒരു നിർണായക പദ്ധതിയാണ്. ഇത് കർഷകന്റെ ജീവിതത്തെയും രാജ്യത്തിന്റെ പോഷക സുരക്ഷയെയും

അപ്പോൾ ഇന്നത്തെ പരിപാടിയുടെ സമയം കഴിയാറായിട്ടുണ്ട്. പരിപാടി അവസാനിപ്പിക്കും മുമ്പ് നമുക്ക് ശ്രോതാക്കളോട് ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരം എന്താണെന്ന് അറിയണ്ടേ? ചോദ്യം ഇതായിരുന്നു, തെങ്ങിലെ ഓലക്കാലുകൾ വാരിയെല്ലുകൾ പോലെ വളഞ്ഞു കാണപ്പെടുന്നത് ഏതു രോഗത്തിന്റെ ലക്ഷണമാണ്? ഉത്തരം കേട്ടോ. ഓലക്കാലുകൾ വാരിയെല്ലുകൾ പോലെ വളഞ്ഞു കാണുന്നത് തെങ്ങിൽ കാറ്റുവീഴ്ച ബാധിച്ചതിന്റെ പ്രധാന ലക്ഷണമാണ്. ഇതേ തുടർന്ന് ഓലകൾ മഞ്ഞളിക്കുകയും ഓലക്കാലുകളുടെ അരികും അഗ്രവും കരിഞ്ഞുണങ്ങുകയും ചെയ്യുന്നു. പുതിയതായി വിരിഞ്ഞുവരുന്ന ഓലകളുടെ വലിപ്പം കുറഞ്ഞ് വിളവിയിരിക്കുന്നതായി കാണപ്പെടുന്നു. തെങ്ങിന്റെ മണ്ട കപ്പിന്റെ ആകൃതിയായി മാറുന്നതും ഇതിന്റെ ലക്ഷണമാണ്. കൊതുമ്പുകൾ മുകളിൽ നിന്ന് താഴോട്ട് ഉണങ്ങുകയും പുതിയതായി ഉണ്ടാകുന്ന പൂങ്കുലകൾ ചെറുതാവുകയും ഉണങ്ങുകയും ചെയ്യുന്നു. വേരുകൾ അഗ്രഭാഗത്തുനിന്ന് അഴുകി ക്രമേണ മൊത്തമായി നശിക്കുന്നു. പുതിയ വേരുകൾ മുള പൊട്ടുന്നതുമില്ല. മച്ചിങ്ങുകളും ഇളം തേങ്ങകളും ധാരാളമായി പൊഴിയുന്നു. രോഗം മൂർച്ഛിച്ച് ഉൽപാദനമില്ലാതെ തെങ്ങുകൾ നശിക്കുന്നു. ഇന്നത്തെ പരിപാടി ശ്രദ്ധാപൂർവം കേട്ട എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും സ്നേഹത്തോടെ നന്ദി, നമസ്കാരം. നിർവഹണം ഷിബു ജോർജ്. നിർവഹണ സഹായം കൃഷ്ണ ദിലീപ്.

ആകാശവാണി ഇപ്പോൾ കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ ഫാം ഇൻഫർമേഷൻ ബ്യൂറോ തയ്യാറാക്കിയത്. കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പിന്റെ നേതൃത്വത്തിൽ ജൂൺ 5 പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് സംസ്ഥാനതല ഫലവൃക്ഷ തൈ നടീൽ ഉദ്ഘാടന പരിപാടി മുഖ്യമന്ത്രി വി ഡി സതീശൻ നിർവഹിക്കുന്നു. കൃഷിവകുപ്പ് മന്ത്രി ടി സിദ്ദിഖ് ചടങ്ങിന് അധ്യക്ഷത വഹിക്കുന്നു. തദവസരത്തിൽ ഓണവിസ്മയം 2026 ഭാഗമായി സെക്രട്ടറിയേറ്റ് അങ്കണത്തിൽ തയ്യാറാക്കുന്ന പച്ചക്കറിത്തോട്ടത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നു. പ്രസ്തുത ഉദ്ഘാടന പരിപാടിയിൽ വിവിധ വകുപ്പ് മന്ത്രിമാർ, എംഎൽഎമാർ, ഉദ്യോഗസ്ഥർ, വിദ്യാർത്ഥികൾ എന്നിവർ പങ്കെടുക്കുന്നു. ആനയറ കൃഷി വിൽപ്പന കേന്ദ്രത്തിൽ ഗുണനിലവാരമുള്ള സങ്കര ഇനത്തിൽപ്പെട്ട തെങ്ങിൻ തൈകൾ വിൽപ്പനയ്ക്ക് എത്തിയിട്ടുണ്ട്. ഡി ഇൻഡു ടി തെങ്ങിൻ തൈ 1 ന് 250 രൂപ നിരക്കിലും കുറ്റ്യാടി നാടൻ തൈകൾ 1 ന് 100 രൂപ നിരക്കിലും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 9746699242 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. സിപിസിആർഐയുടെ കായംകുളത്തെ പ്രാദേശിക കേന്ദ്രത്തിൽ പ്രവർത്തിക്കുന്ന ആലപ്പുഴ ജില്ലാ കൃഷി വിജ്ഞാന കേന്ദ്രം നടപ്പിലാക്കുന്ന ഭാരതീയ കാർഷിക ഗവേഷണ കൌൺസിൽ പദ്ധതിയിൽ ഒരു സീനിയർ റിസർച്ച് ഫെല്ലോയ്ക്ക് വേണ്ടി 2026 ജൂൺ 4 ഒരു എഴുത്തു പരീക്ഷയും അഭിമുഖവും നടത്തുന്നു. താൽക്കാലിക നിയമനം 31/3/2027 വരെ. ഉയർന്ന പ്രായപരിധി ജൂൺ 4 പുരുഷന്മാർ 35, സ്ത്രീകൾ 40 വയസ്സ്. നിയമാനുസൃത ഇളവുകൾ ബാധകം. ICAR അംഗീകരിച്ച ഒരു കോളേജ് അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റിയിൽ നിന്നും അഗ്രികൾച്ചർ, ഹോർട്ടികൾച്ചർ എന്നിവയിൽ ബിരുദാനന്തര ബിരുദം ആണ് യോഗ്യത. ഏതെങ്കിലും ഗവേഷണ സ്ഥാപനത്തിലോ KVK യിലോ നടപ്പിലാക്കിയ കാർഷിക മേഖലയിലെ പദ്ധതികളിൽ പരിചയം, ഇരുചക്രവാഹന ഡ്രൈവിംഗിലുള്ള പരിചയം, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ പരിജ്ഞാനം എന്നിവയും അഭികാമ്യം. പ്രതിമാസം ഫെലോഷിപ്പ് 37,000 രൂപ, HRIയും. കൂടുതൽ വിവരങ്ങൾക്ക് www.cpcri.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക, അല്ലെങ്കിൽ 0479-295928, 0479-249-298, അല്ലെങ്കിൽ 9447-709268 എന്നിവയിൽ ഏതെങ്കിലും ഒരു ഫോൺ നമ്പറിൽ വിളിച്ച് രജിസ്റ്റർ ചെയ്യുക. കാർഷിക നിർദ്ദേശം. ഇഞ്ചി, മഞ്ഞൾ എന്നിവ നടാനായിട്ട് നിലമൊരുക്കുന്ന സമയത്ത് 1 സെന്റിന് 2 മുതൽ 3 കിലോ വരെ കുമ്മായം ഇട്ടുകൊടുക്കാവുന്നതാണ്. മൂടുചീയൽ രോഗം തടയുന്നതിന് മുൻകരുതലായി ഇഞ്ചി വിത്തും മഞ്ഞൾ വിത്തും 3 ഗ്രാം മാങ്കോസെപ്പ് 1 ലിറ്റർ അല്ലെങ്കിൽ സ്യൂഡോമോണാസ് ലൈനിൽ 30 മിനിറ്റ് മുക്കിവെച്ച ശേഷം നടുക. 90 കിലോ ചാണകപ്പൊടി 1 കിലോ ട്രൈക്കോഡെർമയുമായി കൂട്ടിക്കലർത്തി ആവശ്യത്തിന് ഈർപ്പം നിലനിൽക്കത്തക്കവണ്ണം 2 ആഴ്ച തണലത്ത് വച്ച ശേഷം തടത്തിൽ ഇട്ടുകൊടുക്കുക. ഹൈബ്രിഡ് മുളക്, തക്കാളി, കത്തിരി എന്നിവയുടെ ഗുണമേന്മയുള്ള തൈകൾ തിരുവനന്തപുരം ജില്ലാ കൃഷി വിജ്ഞാന കേന്ദ്രം വെള്ളനാട് ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ വിളിക്കുക. 8281544280. ഇപ്പോൾ കേട്ടത് കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ. ഇനി കമ്പോള മൊത്തവ്യാപാര വില നിലവാര ബുള്ളറ്റിൻ കേൾക്കാം. വെളിച്ചെണ്ണ ക്വിന്റലിന് കൊല്ലം 23,500, ആലപ്പുഴ 23,600, ചെങ്ങന്നൂർ 28,000, കോട്ടയം 27,500, പാല 25,900, എറണാകുളം 22,800. കുപ്ര ക്വിന്റലിന് കൊല്ലം 13,900, ആലപ്പുഴ തെളിവ് 21,900, ആലപ്പുഴ പുതുരാശി 21,850. ചെറുപയർ ക്വിന്റലിന് തിരുവനന്തപുരം 13,400. തേങ്ങാപ്പിണ്ണാക്ക് ക്വിന്റലിന് ആലപ്പുഴ 3,300, എറണാകുളം 3,900, വടക്കൻ പറവൂർ 3,800. നാളികേരം തൊമ്പോട് കൂടിയത് 1,000, നെയ്യാറ്റിങ്കര 20,000, കായംകുളം 18,000, പുളുങ്ങുന്ന് 22,000. നാളികേരം തൊണ്ടില്ലാത്തത് 1,000, നെയ്യാറ്റിങ്കര 18,000. ഏലം കിലോഗ്രാമിന് കൊച്ചി 3,600, തൊടുപുഴ 2,700, കട്ടപ്പന 2,500. കുരുമുളക് 5 കാർബിൾഡ് ക്വിന്റലിന് നെടുമങ്ങാട് 66,000, പുത്തൂർ 69,000. കയർ ക്വിന്റലിന് ആലപ്പുഴ 5 തങ്ങ് 9,600, ആലപ്പുഴ 6 ആട്ടുപുഴ 7,400, കൊച്ചി പറവൂർ 5,300.

റബ്ബർ ക്വിന്റലിന് നെടുമങ്ങാട് 20,000, പുനലൂർ 24,200, പുത്തൂർ 24,000, കോട്ടയം 21,500, പാല 21,000, തൊടുപുഴ 24,700, പൈനാപ്പിൾ ക്വിന്റലിന് പുനലൂർ 5,500, മഞ്ഞൾ ക്വിന്റലിന് കൊച്ചി 16,000. കമ്പോള മൊത്തവ്യാപാര വില നിലവാര ബുള്ളറ്റാണ് ശ്രോതാക്കൾ കേട്ടത്.

0: ഇനി കേൾക്കാം മലയാളത്തിൽ വാർത്തകൾ.
1: ആകാശവാണി. നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് ഹരിഷ്മ. പ്രധാന വാർത്തകൾ. ജനങ്ങളെ ശാക്തീകരിക്കുന്നതിനുള്ള മികച്ച മാർഗമാണ് വിദ്യാഭ്യാസമെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. ഇന്ധന വില വർധനയുമായി ബന്ധപ്പെട്ട് കേരള നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. നയപ്രഖ്യാപനത്തിന്മേലുള്ള നന്ദി പ്രമേയ ചർച്ചകൾക്ക് സഭയിൽ ഇന്ന് തുടക്കമായി. ലഹരിക്കെതിരെ ഓപ്പറേഷൻ തൂഫാന് തുടക്കമിട്ട് സംസ്ഥാന സർക്കാർ. ലഹരി ശൃംഖലയെ തുരത്താൻ എല്ലാവരും ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. CBSE 12-ാം ക്ലാസ് വിദ്യാർത്ഥികൾക്കായുള്ള പുനർമൂല്യനിർണയ പോർട്ടലിന് നേരെ സൈബർ ആക്രമണം. പോർട്ടൽ നിലവിൽ സുരക്ഷിതമെന്ന് CBSE. കേരളത്തിൽ കാലവർഷം മറ്റന്നാളോടെ എത്തിച്ചേരാൻ സാധ്യത. സംസ്ഥാനത്ത് കനത്ത മഴ തുടരും. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഇന്ത്യ ഇംഗ്ലണ്ട് വനിതാ 2020 പരമ്പരയിലെ 3-ാം മത്സരം ഇന്ന് രാത്രി 11-ന്. വാർത്തകൾ വിശദമായി. ജനങ്ങളെ ശാക്തീകരിക്കുന്നതിനുള്ള മികച്ച മാർഗമാണ് വിദ്യാഭ്യാസമെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. ഗോത്രസമൂഹങ്ങളിലെ യുവാക്കളെ ശാക്തീകരിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ നിരവധി പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ടെന്നും രാഷ്ട്രപതി പറഞ്ഞു. ന്യൂഡൽഹിയിൽ ഗോത്രകാര്യ മന്ത്രാലയത്തിന്റെ സ്കോളർഷിപ്പ് പദ്ധതികളുടെ ഗുണഭോക്താക്കളെ അഭിസംബോധന ചെയ്യുകയായിരുന്നു രാഷ്ട്രപതി. എല്ലാ വിഭാഗങ്ങളും സാമൂഹികമായും സാമ്പത്തികമായും വിദ്യാഭ്യാസപരമായും പുരോഗമിക്കുമ്പോൾ മാത്രമേ യഥാർത്ഥ വികസനം സാധ്യമാകൂ എന്നും ശ്രീമതി മുർമു പറഞ്ഞു.
2: യുവാ ഹമേ രാഷ്ട്ര ശക്തി ആശാ ഓർ ഉജ്ജ്വൽ ഭവിഷ്യ പ്രതീക ഹെ മേരി സഭി യുവാ വിശേഷകർ ജനജാതി സമുദായ യുവാസ് അനുരോധ ഹെ കി ഉന്നെ ആപ്നെ ജോഡോ ഓർ ആപ്നെ ലോഗോ കോ നഹീ ഭൂൽന ചാഹിയേ യുവാ ശക്തി വിരാസത് പർ ഗർവ കർത്തെ ഹുയേ ആധുനിക ശിക്ഷ ഓർ ടെക്നിക്കോ കെ ബൽ പർ ആഗെ ബഡേ ടോപ് സശക്ത സമൃദ്ധ ഓർ ആത്മനിർഭർ ഭാരത് കാ നിർമാണ ഹോഗാ.
1: ഇന്ധന വിലവർദ്ധനയുമായി ബന്ധപ്പെട്ട അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് നിയമസഭയിൽ ഇന്ന് പ്രതിപക്ഷ വാക്കൌട്ട്. ഗവർണറുടെ നയപ്രഖ്യാപനത്തിന്മേലുള്ള നന്ദി പ്രമേയ ചർച്ചകൾക്കും സഭയിൽ ഇന്ന് തുടക്കമായി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്.
3: പെട്രോളിയം പാചകവാതക വിലവർദ്ധന മൂലം സംസ്ഥാനത്ത് വിലക്കയറ്റമുണ്ടായ സാഹചര്യം സഭാ നടപടികൾ നിർത്തിവച്ച് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷത്തു നിന്ന് KM ബാലഗോപാലാണ് അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയത്. വാണിജ്യ സിലിണ്ടർ വില ഉയരുന്നത് എല്ലാ സ്ഥാപനങ്ങളെയും ബാധിക്കുന്നുവെന്ന് KM ബാലഗോപാൽ പറഞ്ഞു. സംസ്ഥാനത്തെ 70,000-ത്തോളം വരുന്ന ഹോട്ടലുകൾ വലിയ പ്രതിസന്ധിയിലാണെന്നും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറഞ്ഞു. എന്നാൽ കഴിഞ്ഞ സർക്കാരിന് 3,000 കോടി രൂപയുടെ അധിക വരുമാനം ഉണ്ടായിട്ടും നികുതി കുറച്ചിട്ടില്ലെന്ന് മുഖ്യമന്ത്രി VD സതീശൻ മറുപടിയായി പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ മറുപടിയെ തുടർന്ന് സ്പീക്കർ അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിച്ചു. ഇതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോവുകയായിരുന്നു. ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിന് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ടുള്ള ചർച്ച മറ്റന്നാൾ അവസാനിക്കും.
1: 16-ാം കേരള നിയമസഭയിലെ ഡെപ്യൂട്ടി സ്പീക്കറായി ഷാനിമോൾ ഉസ്മാനെ തിരഞ്ഞെടുത്തു. കോൺഗ്രസിലെ ഷാനിമോൾ ഉസ്മാന് 99 വോട്ടും CPI മുഹമ്മദ് മുഹസിന് 34 വോട്ടുമാണ് ലഭിച്ചത്. 3.5 ശേഷമാണ് കേരള നിയമസഭയിൽ ഒരു വനിത ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനത്തേക്ക് എത്തുന്നത്. കേരളത്തിൽ നിന്ന് ലഹരി ശൃംഖലയെ തുരത്താൻ എല്ലാവരും ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. നാടിനെ പുരോഗതിയിലേക്ക് നയിക്കേണ്ട യുവജനങ്ങളെ വഴിതെറ്റിക്കുന്നതിൽ പ്രധാന പങ്കുവഹിക്കുന്നത് മയക്കുമരുന്ന് വ്യാപനമാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ലഹരിക്കെതിരായി സംസ്ഥാന ആഭ്യന്തര വകുപ്പ് ആരംഭിച്ച ഓപ്പറേഷൻ തൂഫാൻ ദ നാർക്കോ ഹണ്ട് പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. തിരുവനന്തപുരം കോട്ടൺ ഹിൽ സ്കൂളിൽ നടന്ന ചടങ്ങിൽ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല അധ്യക്ഷത വഹിച്ചു. CBSE 12-ാം ക്ലാസ് വിദ്യാർത്ഥികൾക്കായുള്ള ഉത്തരക്കടലാസ് പുനർമൂല്യനിർണയ പോർട്ടലിന് നേരെ സൈബർ ആക്രമണം. 2 മിനിറ്റിനുള്ളിൽ 15 ലക്ഷത്തോളം വ്യാജ ഹിറ്റുകൾ സൃഷ്ടിച്ചുകൊണ്ടുള്ള ആക്രമണമാണ് പോർട്ടലിന് നേരെ ഉണ്ടായത്. പോർട്ടൽ നിലവിൽ സുരക്ഷിതമാണെന്നും 16,000-ത്തിലധികം വിദ്യാർത്ഥികൾ ഇതുവരെ വിജയകരമായി അപേക്ഷകൾ സമർപ്പിച്ചതായും അധികൃതർ വ്യക്തമാക്കി. 8,000-ത്തിലധികം പേർക്ക് ഒരേ സമയം പോർട്ടൽ ഉപയോഗിക്കാൻ സാധിക്കുന്നുണ്ട്. വിദ്യാർത്ഥികളുടെ നിർദ്ദേശപ്രകാരമുള്ള മാറ്റങ്ങൾ പോർട്ടലിൽ വരുത്തിയതായും CBSE അറിയിച്ചു. ഇന്ത്യയിലെത്തുന്ന വിദേശികളുടെ രജിസ്ട്രേഷൻ സമയപരിധിയിലടക്കം സുപ്രധാന മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് ഇമിഗ്രേഷൻ ഫോറിനേഴ്സ് ചട്ടങ്ങൾ കേന്ദ്ര സർക്കാർ ഭേദഗതി ചെയ്തു. 180 ദിവസം വരെയുള്ള കാലാവധിയിൽ ഇന്ത്യയിലെത്തുന്ന വിദേശികൾക്ക് താമസം നീട്ടുന്നതിനായി വിസ കാലാവധി തീരുന്നതിന് മുൻപ് തന്നെ നിർബന്ധമായും രജിസ്ട്രേഷൻ പൂർത്തിയാക്കണം. മുൻപ് കാലാവധി കഴിഞ്ഞ് 14 ദിവസത്തിനകം രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയാൽ മതിയായിരുന്നു. വിസ കാലാവധി കഴിഞ്ഞുള്ള രജിസ്ട്രേഷൻ ഇനി മുതൽ അടിയന്തര സാഹചര്യങ്ങളിൽ മാത്രമേ അനുവദിക്കുകയുള്ളൂ എന്നും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ വിജ്ഞാപനത്തിൽ പറയുന്നു. 2025 ദേശീയ പഞ്ചായത്ത് അവാർഡുകൾ കേന്ദ്രമന്ത്രി രാജീവ് രഞ്ജൻ സിംഗ് നാളെ ന്യൂഡൽഹിയിൽ വിതരണം ചെയ്യും. രാജ്യത്തെ 42 മികച്ച പഞ്ചായത്തുകൾക്കാണ് പുരസ്കാരങ്ങൾ സമ്മാനിക്കുക. ദീൻദയാൽ ഉപാധ്യായ പഞ്ചായത്ത് സതത് വികാസ് പുരസ്കാരങ്ങൾ 34 ഗ്രാമപഞ്ചായത്തുകൾക്കും നാനാജി ദേശ്മുഖ് സർവോത്തം പഞ്ചായത്ത് സതത് വികാസ് പുരസ്കാരം 8 പഞ്ചായത്തുകൾക്കും നൽകും. കേരളത്തിൽ നിന്നുള്ള നിരണം, ഒറ്റൂർ, മേലുകാവ് ഗ്രാമപഞ്ചായത്തുകൾക്കും ഹരിപ്പാട് ബ്ലോക്ക് പഞ്ചായത്തിനും വിവിധ വിഭാഗങ്ങളിൽ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
0: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ നേപ്പാൾ രാഷ്ട്രീയ സ്വതന്ത്ര പാർട്ടി അധ്യക്ഷൻ രവി ലാമിച്ഛാനെയുമായി ഇന്ന് ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വികസന പങ്കാളിത്തവും ജനങ്ങൾ തമ്മിലുള്ള ഊഷ്മള ബന്ധവും ചർച്ചയായതായി ശ്രീ ജയശങ്കർ സമൂഹമാധ്യമത്തിൽ കുറിച്ചു. പാകിസ്ഥാൻ യൂറോപ്യൻ യൂണിയൻ സംയുക്ത പ്രസ്താവനയിലെ ജമ്മുകശ്മീരിനെക്കുറിച്ചുള്ള അനാവശ്യ പരാമർശങ്ങൾ തള്ളി ഇന്ത്യ. ജമ്മുകശ്മീരും ലഡാക്കും ഇന്ത്യയുടെ അവിഭാജ്യ ഘടകങ്ങളാണെന്നും പ്രദേശങ്ങളിൽ അവകാശമില്ലാത്തവർ ഇക്കാര്യത്തിൽ അഭിപ്രായങ്ങൾ ഉന്നയിക്കരുതെന്നും വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ പറഞ്ഞു.
4: We categorically reject such unwarranted references in the joint press communique on matters internal to India. The union territories of Jammu and Kashmir and Ladakh are integral and inalienable parts of India. Those who have no locus standi on such matters should desist from making any comment on them.
1: ഇന്ത്യയും നേപ്പാളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധത്തിൽ മൂന്നാമതൊരു കക്ഷിക്കും പങ്കില്ലെന്നും ശ്രീ രൺധീർ ജയ്സ്വാൾ വ്യക്തമാക്കി. ഇന്ത്യ നേപ്പാൾ അതിർത്തിയെക്കുറിച്ചുള്ള നേപ്പാൾ പ്രധാനമന്ത്രിയുടെയും നേപ്പാൾ വിദേശകാര്യ മന്ത്രാലയത്തിന്റെയും പ്രസ്താവനയിൽ പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. തമിഴ്നാട്ടിലും കേരളത്തിലുമായി വ്യാപിച്ചു കിടക്കുന്ന അഗസ്ത്യാർകൂടം വനമേഖലയിലെ കയ്യേറ്റം സമയബന്ധിതമായി ഒഴിപ്പിക്കാൻ സുപ്രീംകോടതി ഉത്തരവിട്ടു. കയ്യേറ്റക്കാരാണെന്ന് കണ്ടെത്തിയ 118 സർക്കാർ ജീവനക്കാർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കാനും ജസ്റ്റിസുമാരായ വിക്രംനാഥ്, സന്ദീപ് മേത്ത എന്നിവരടങ്ങിയ ബെഞ്ച് ഉത്തരവിട്ടു. രാജ്യത്ത് ഇതുവരെ എബോള വൈറസ് ബാധ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം. എബോള ബാധിത രാജ്യത്ത് നിന്ന് കഴിഞ്ഞ 21 ദിവസത്തിനുള്ളിൽ മടങ്ങിയെത്തിയവർ രോഗലക്ഷണങ്ങൾ കണ്ടാൽ ഉടൻ ആരോഗ്യ പ്രവർത്തകരെ ബന്ധപ്പെടണമെന്നും സമ്പർക്ക വിലക്ക് പാലിക്കണമെന്നും മന്ത്രാലയം നിർദ്ദേശിച്ചു. കൂടുതൽ വിവരങ്ങൾക്കായി 1075 എന്ന ഹെൽപ്പ് ലൈൻ നമ്പറിൽ വിളിക്കാവുന്നതാണ്. ഇന്ത്യ ഇംഗ്ലണ്ട് വനിതാ 2020 പരമ്പരയിലെ മൂന്നാം മത്സരം ഇന്ന്. ഇംഗ്ലണ്ടിലെ ടൌൺ ടണിലുള്ള കൌണ്ടി ക്രിക്കറ്റ് ഗ്രൌണ്ടിൽ ഇന്ത്യൻ സമയം രാത്രി 11 മണിക്കാണ് മത്സരം. ആദ്യ മത്സരം ഇന്ത്യയും രണ്ടാം മത്സരം ഇംഗ്ലണ്ടും ജയിച്ചതോടെ ഇന്നത്തെ വിജയികൾ പരമ്പര സ്വന്തമാക്കും. കേരളത്തിൽ തെക്കുപടിഞ്ഞാറൻ മൺസൂൺ വ്യാഴാഴ്ചയോടെ എത്താൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. സംസ്ഥാനത്ത് കനത്ത മഴ തുടരും. ഇന്ന് മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. മറ്റെല്ലാ ജില്ലകളിലും മഞ്ഞ ജാഗ്രതയാണ്. നാളെ ആലപ്പുഴ, കോട്ടയം, എറണാകുളം, തൃശൂർ ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും മറ്റു ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. വിവിധ ജില്ലകളിൽ ഈ മാസം 8 വരെ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. മോശം കാലാവസ്ഥ കണക്കിലെടുത്ത് കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഈ മാസം 6 വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. എൽനിനോ പ്രതിഭാസത്തിന്റെ ഫലമായി ഈ വർഷം ലോകമെമ്പാടും അതിതീവ്ര കാലാവസ്ഥയ്ക്ക് സാധ്യതയെന്ന് ആഗോള കാലാവസ്ഥാ സംഘടനയുടെ മുന്നറിയിപ്പ്. ജൂൺ മുതൽ ഓഗസ്റ്റ് വരെയുള്ള കാലയളവിൽ രൂപപ്പെടാൻ സാധ്യതയുള്ള എൽനിനോ നവംബർ വരെ നീണ്ടുനിൽക്കുമെന്നും കാലാവസ്ഥാ ഏജൻസി അറിയിച്ചു. ചില പ്രദേശങ്ങളിൽ വരൾച്ചയ്ക്കും ചിലയിടങ്ങളിൽ കനത്ത മഴയ്ക്കും വെള്ളപ്പൊക്കത്തിനും എൽനിനോ കാരണമാകുന്നു. കേരളത്തിലെ കാലവർഷത്തെ ഉൾപ്പെടെ എൽനിനോ സ്വാധീനിച്ചേക്കാമെന്നാണ് റിപ്പോർട്ടുകൾ. രാജ്യത്ത് കാലവർഷ മഴ ഇക്കുറി സാധാരണയേക്കാൾ കുറവായിരിക്കുമെന്ന് കാലാവസ്ഥാ വിഭാഗം വ്യക്തമാക്കിയിരുന്നു. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 383 പോയിന്റ് ഉയർന്ന് 74,650ലും നിഫ്റ്റി 101 പോയിന്റ് നേട്ടത്തിൽ 23,484ലും വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണവിലയിൽ മാറ്റമില്ല. പവന് 114,560 രൂപയും ഗ്രാമിന് 14,320 രൂപയുമാണ് ഇന്നത്തെ വില. ഇറാൻ യുഎസ് വെടിനിർത്തൽ കരാറിൽ നിർണായക ഘടകമായി ഇസ്രായേൽ ലബനൻ സംഘർഷം. ലബനനിലെ ഇസ്രായേൽ സൈനിക നീക്കങ്ങൾ ചൂണ്ടിക്കാട്ടി അമേരിക്കയുമായുള്ള എല്ലാ ചർച്ചകളും നിർത്തിവച്ചതായി ഇറാൻ അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ജനങ്ങളെ ശാക്തീകരിക്കുന്നതിനുള്ള മികച്ച മാർഗമാണ് വിദ്യാഭ്യാസമെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. ഇന്ധന വില വർധനയുമായി ബന്ധപ്പെട്ട് കേരള നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. നയപ്രഖ്യാപനത്തിന്മേലുള്ള നന്ദിപ്രമേയ ചർച്ചകൾക്ക് സഭയിൽ ഇന്ന് തുടക്കമായി. ലഹരിക്കെതിരെ ഓപ്പറേഷൻ തൂഫാന് തുടക്കമിട്ട് സംസ്ഥാന സർക്കാർ. ലഹരി ശൃംഖലയെ തുരത്താൻ എല്ലാവരും ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണമെന്ന് മുഖ്യമന്ത്രി വി.ഡി സതീശൻ. CBSE 12-ാം ക്ലാസ് വിദ്യാർത്ഥികൾക്കായുള്ള പുനർമൂല്യനിർണയ പോർട്ടലിന് നേരെ സൈബർ ആക്രമണം. പോർട്ടൽ നിലവിൽ സുരക്ഷിതമെന്ന് CBSE. കേരളത്തിൽ കാലവർഷം മറ്റന്നാളോടെ എത്തിച്ചേരാൻ സാധ്യത. സംസ്ഥാനത്ത് കനത്ത മഴ തുടരും. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഇന്ത്യ ഇംഗ്ലണ്ട് വനിതാ 2020 പരമ്പരയിലെ മൂന്നാം മത്സരം ഇന്ന് രാത്രി 11:00. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.
0: യുവവാണി.

0: ಯುವ ಸಾಹಿತಿ
1: നമസ്കാരം. യുവ സാഹിതിയിലേക്ക് സ്വാഗതം. ആദ്യം ആമി അപർണ എഴുതിയ കഥ കളങ്കാവൽ.
2: അയാളിലെ മൗനം പൊട്ടിത്തകർന്നപ്പോഴാണ് ആ പുഴയ്ക്ക് ചിരി വന്നത്. പുഴ കുറച്ചുകൂടി വേഗത്തിൽ ഒഴുകാൻ തുടങ്ങി. ഭഗവതി എന്ന് വിളിച്ചുകൊണ്ട് പുഴയിലേക്ക് എടുത്തു ചാടിയ ശിവരാമന് ആഴങ്ങളിലേക്ക് ഊളിയിട്ടിറങ്ങാൻ ഒരു മത്സ്യത്തോളം ഉൾവലിയേണ്ടി വന്നു. അത് പതിവുള്ളതല്ല. കാലുറച്ച കാലം തൊട്ട് പുഴയുടെ മടിത്തട്ടിൽ കിടന്ന് വളർന്നതാണ് അയാൾ. അന്ന് ആ പുഴയുടെ കവിളിൽ തുടുത്ത യുവത്വം ഇന്നും അയാൾക്ക് അവിടെ കാണാമായിരുന്നു. കുറച്ചുകൂടി കർക്കശക്കാരിയായി ഒഴുകിയ പുഴയുടെ കപടവിദ്യകൾ അറിയാത്തതൊന്നുമുണ്ടല്ല. പിന്നെന്തോ അതിലേക്കെന്ന് ലയിക്കാമെന്ന് കരുതിയിരിക്കണം. അമ്പലപ്പറമ്പിൽ വിൽപ്പനയ്ക്ക് വച്ചിരിക്കുന്ന റബ്ബർ പന്തിനെ പോലെ അയാൾ പൊങ്ങി വന്നു. മനസ്സിന് എന്തെന്നില്ലാത്ത തണുപ്പ്, കുളിർമ, തുടിപ്പ് എല്ലാം വളരെ വേഗത്തിൽ. തന്റെ നെഞ്ചിൽ കെട്ടിപ്പുണർന്നു കിടന്ന രോമകൂപങ്ങളിലേക്ക് അയാൾ അവജ്ഞയോടെ നോക്കി. അയാൾ നെഞ്ചത്ത് കൈവച്ചു. ഭഗവതി എന്ന് ഉറക്കെ വിളിച്ചു. ആരും കേട്ടില്ല. പുഴയുടെ മാറിൽ മാറ്റൊലി തീർത്തുകൊണ്ട് തിരികെ വന്ന ആ ഒച്ചയിൽ അയാൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു. ഇന്ന് മുടിപ്പുരയിൽ കളങ്കാവലിന് തിരുമുടിയെടുത്ത് തുള്ളിയപ്പോഴും മനസ്സിൽ എന്തെല്ലാമോ ഭാരം അയാൾക്ക് തോന്നി. തലയിലിരുന്ന തിരുമുടി ഇറക്കി വച്ചതുവരെ ഒരു സ്വൈര്യക്കേട്. അമ്പലപ്പറമ്പിലെ ആലിലകളോളം വരുന്ന ആളുകളെ സാക്ഷിയാക്കി തിരുമുടിയെടുത്ത് ദേവിയായി പരിണമിക്കുമ്പോൾ ശിവരാമനിൽ നിന്നും അകന്നുപോകുന്ന എന്തൊക്കെയുണ്ട്? അപ്പോൾ ഉയരുന്ന മേളത്തിരയിളക്കത്തിൽ അയാൾ പോലും അറിയാതെ ആ ആത്മാവ് ദഹിക്കുമ്പോൾ അയാളുടെ ദേഹം മാത്രം ക്ഷേത്രത്തിൽ ദേവിയായി രൂപാന്തരപ്പെട്ടിട്ടുണ്ടാകും. കാലിൽ ചിലമ്പും മാറി മുലയാരവും അണിഞ്ഞ് ദേവി അപ്പോൾ ക്ഷേത്രം വലം വയ്ക്കും. മുറുക്കിച്ചുവന്ന നാവ് നീട്ടി കണ്ണും തുറപ്പിച്ചുകൊണ്ടുള്ള ആ നോട്ടം കുട്ടികളെ പോലും കരയിക്കില്ല. അവരുടെ അമ്മമാരുടെ മടിക്കുത്തുകളിൽ അമർന്നിരുന്ന് അത് വീക്ഷിക്കുന്ന കുഞ്ഞുങ്ങളിൽ പോലും അപ്പോൾ ദേവി നിറയും. ഇന്ന് അയാളിൽ നിന്ന് ശിവരാമൻ പറന്നകന്നില്ല. തിരുമുടി എടുത്തപ്പോൾ തൊട്ട് വീഴുന്നതുവരെയും ശിവരാമനായി മാത്രം അയാൾ തുടർന്നു. മനസ്സിൽ ഒരു കൂട്ടം ചോദ്യങ്ങളുടെ നട തുറന്നു. പുഴയുടെ ഓരത്ത് തനിച്ചിരുന്ന് മനോരാജ്യങ്ങളിൽ മേഞ്ഞുകൊണ്ടിരുന്ന അയാളെ ഒരു തലവിരിച്ച കാറ്റ് കാറിത്തുപ്പി. അയാൾ ഉണർന്നു. തണുപ്പ് കാരണം രോമാഞ്ചമുണ്ടായ ശരീരത്തിൽ നോക്കാൻ തന്നെ അറപ്പ് തോന്നും. അയാൾ എണീറ്റു. വേഗത്തിൽ നടന്ന അയാളുടെ മുന്നിലും പിന്നിലും നിലാവ് കോറിയിട്ട നിഴൽ ചിത്രങ്ങളിൽ ദേവീരൂപം പ്രത്യക്ഷപ്പെട്ടതായി അയാൾക്ക് തോന്നി. അയാൾ ഒരു നിമിഷം നിന്നു, തിരിഞ്ഞു നോക്കി. വിജയമായ വഴി മാത്രം ദൃശ്യമായി. ആരുമാരുമില്ല. ഇല അനങ്ങിയില്ല. കാറ്റു വീശിയില്ല. പൂ ഒഴുകിയില്ല. അയാൾക്ക് തോന്നി എവിടെയൊക്കെയോ പിശകുണ്ട്. അയാൾ വീണ്ടും വിളിച്ചു, ഭഗവതി. ആ വിളി കേട്ടിട്ടെന്നോണം യക്ഷികൾ പാർത്തിരുന്ന പനയിലെ ഓലകൾ തലങ്ങും വിലങ്ങും കൂട്ടിമുട്ടി. മുടിപ്പുരയിൽ പോകണം. അവിടെ ദേവിയുണ്ട്. കുറച്ചു മുമ്പ് താൻ ഇറക്കി വെച്ച തിരുമുടിയിൽ തന്റെ പരുക്കൻ കൈകൾ സ്പർശിക്കുമ്പോൾ ദേവിക്ക് അസ്വസ്ഥത തോന്നുകയായില്ലേ? തന്റെ ശിരസിലിരുന്ന് അമ്പലം വലം വയ്ക്കുമ്പോൾ നാല് ദിക്കിലുള്ളവരെയും ദേവി അനുഗ്രഹിക്കും. ഈ ശിവരാമനെ ഒഴിച്ച് ആ പൊട്ടിത്തള്ള എപ്പോഴും പറയും, അതൊക്കെ ഒരു ഭാഗ്യമല്ലേ ചെറുക്ക, നിന്റെ തലയിലിരിക്കാനാ ഭഗവതിക്ക് ഇഷ്ടം. അതുകൊണ്ടല്ലേ ഇത്രയും കൊല്ലായിട്ടും മുടിയെടുക്കാൻ നിനക്ക് ഭാഗ്യം കിട്ടുന്നത്. നിന്റെ മേൽ ഭഗവതിക്ക് പ്രത്യേകം ഒരു കണ്ണുണ്ട്, ഉറപ്പാ. ഇത്രയും പറഞ്ഞ് അവരൊന്ന് ഒഴിഞ്ഞിടും. പലപ്പോഴും ഇത് കാണുന്നത് മുറുക്കാൻ കടയോട് ചേർന്ന് കിടക്കുന്ന പീടികയിലെ വൈദ്യരാശാരിക്ക് പിടിക്കൂല. വൈദ്യരാശാരി എന്നുള്ളത് വിളിപ്പേരാണ്. വൈദ്യർക്കെന്താ?

0: ഇല്ല. പലപ്പോഴും മുടിപ്പുരയ്ക്ക് അടുത്തുള്ള പീടികയിൽ കഴിച്ചു കൂട്ടാനാണ് ശിവരാമന് ഇഷ്ടം. അവിടെ ഇരുന്നാൽ നാട്ടിൽ നടക്കുന്ന ഓരോ വിശേഷവും പാടപോലും കെട്ടാത്ത പാല് പോലെ തെളിഞ്ഞു കാണാം. അയാൾ ചിരിച്ചു കണ്ടിട്ടുള്ളവർ വളരെ ചുരുക്കമാണ്. തിരുമുടിയെടുത്ത് ഉറഞ്ഞാടുമ്പോൾ മാത്രമാണ് ശിവരാമൻ പൂർണ്ണനാകുന്നത്. തിരുമുടിയിൽ തളം കെട്ടിക്കിടക്കുന്ന ദേവിയുടെ ശക്തി സിരകളിൽ അരിച്ചിറങ്ങി കോളിളക്കം സൃഷ്ടിച്ചുകൊണ്ട് അയാളിലാകെ പടർന്നു പന്തലിക്കും. ഒരു വടവൃക്ഷം എന്നോണം അയാൾ മാറിവിരിച്ച് തുള്ളാൻ തുടങ്ങും. പിന്നെ ശിവരാമനില്ല. ആ ആത്മാവിനെ ആവാഹിച്ചു വച്ച് ഭഗവതിയുടെ തിരുമുടി അയാളുടെ ശിരസിലിരുന്ന് കാണികൾക്ക് അനുഗ്രഹം ചൊരിയും. ആ അനുഗ്രഹത്തിൽ നിന്നും ഊർന്നിറങ്ങുന്നത് ശിവരാമനാണ്, അയാളുടെ ഉച്ഛ്വാസ നിശ്വാസങ്ങളാണ്. നാട്ടിലെ മറ്റു വാത്തിമാരിൽ നിന്നും ശിവരാമനെ വ്യത്യസ്തനാക്കിയത് അയാളുടെ പരുപരക്കൻ ഭാവങ്ങളാണ്. മുറുക്കിച്ചു വന്ന് നാവിൽ കിടന്ന് അയാളിൽ വാക്കുകൾ ദഹിച്ചുപോയോ എന്ന് പോലും പലർക്കും സംശയമാണ്. മുടിപ്പുരയിലെ ഉത്സവത്തിന് മാത്രം അയാളുടെ മുഖം തെളിയും. പിന്നീട് പക്ഷി വേഗത്തിലാണ് കാര്യങ്ങൾ. ഇന്നെന്തോ പച്ചപ്പന്തലും ഭദ്രകാളിപ്പാട്ടും ചെണ്ടനീളവും ഒക്കെ നിറഞ്ഞ അന്തരീക്ഷം അയാളുടെ ഉള്ളിൽ പ്രകാശത്തിന്റെ കൊടിയേറ്റം നടത്തുന്നതിന് പകരം അരണ്ട വെളിച്ചത്തിന്റെ ഗുരുസിയാണ് സമ്മാനിച്ചത്. എല്ലാം നിർത്താൻ സമയമായി. അയാൾ സ്വയം പുറപ്പെടുത്തു. ഭഗവതി എന്ന് മാത്രം വിളിച്ച നാവിൽ നിന്നും ഉതിർന്നു വീണ ആ വാക്കുകളിൽ അയാൾ നിറഞ്ഞു. ഒരായുസിന്റെ പകുതിയിലധികം ഭഗവതിക്ക് വേണ്ടി ഉഴിഞ്ഞുവച്ച അയാളുടെ ജീവിതം ദേവിക്കുള്ള നിവേദ്യമായിരുന്നു. എന്നിട്ട് എന്തു നേടി? ഭാര്യയ്ക്ക് അയാളെ പേടിയാണ് പോലും. മുടിപ്പുരയിൽ ഉറങ്ങാടി വീട്ടിലെത്തുന്ന ശിവരാമനോട് ചേർന്ന് നിൽക്കുമ്പോൾ അയാൾ ഒരു കാളയായി പരിണമിക്കാറുണ്ടത്രേ. മക്കൾ ഭയന്നു വിറച്ച് മൂലയിൽ ചുരുണ്ടുകൂടും. തന്റെ കുടുംബത്തെ ആ ദൃഢമായ കൈകൾക്കുള്ളിൽ സൂക്ഷിക്കാൻ കഴിയാത്ത താൻ എങ്ങനെ ദേവിയുടെ മുടി ശിരസിൽ താങ്ങി നിർത്തും? അയാൾ തന്റെ കൈകളിലേക്ക് നോക്കി. ഉരകങ്ങളെ ഓർമ്മിപ്പിക്കുന്ന വിധം ഞരമ്പുകൾ കെട്ടിപ്പിണിഞ്ഞു കിടക്കുന്നത് കണ്ട് അയാൾക്ക് അറപ്പ് തോന്നി. നശിച്ച കൈകൾ. ഈ കൈകളിൽ ഭഗവതി ഇരിക്കില്ല. ഈ കൈകൾക്ക് അതിനുള്ള യോഗ്യതയില്ല. ഒരുപക്ഷെ താൻ തന്നെയും അതിന് യോഗ്യനാണോ? വാത്തിയുടെ കുപ്പായം അഴിച്ചു വെച്ച് ചിലമ്പും വാളും തിരികെ ഏൽപ്പിക്കാൻ പലവട്ടം ഒരുങ്ങിയതാണ്. ഇപ്പോൾ അതിന് സമയമായിരിക്കുന്നു. അയാൾ ഉള്ളിൽ അതിനുള്ള കളം വരയ്ക്കുകയായിരുന്നു. ഒരുപക്ഷെ അതുകൊണ്ടാവണം അയാളിൽ നിന്നും ഇന്ന് ശിവരാമൻ പറന്നകലാത്തത്. അയാൾ നടന്നു. ഇല അനങ്ങിയില്ല. കാറ്റു വീശിയില്ല. പുഴ ഒഴുകിയില്ല. അയാളുടെ മനസ്സിൽ മാത്രം ആയിരം കളങ്കാവലുകൾ നടക്കുന്നുണ്ടായിരുന്നു. സന്താപത്തിന്റെ, ക്രോധത്തിന്റെ, സന്താപ സന്തോഷ സമ്മിശ്രമായ എന്തൊക്കെയോ വികാരങ്ങളുടെ ആയിരം ആയിരം കളങ്കാവലുകൾ. ഇനി ഒരു പരിണാമം? ശിവരാമനായി മാത്രമുള്ള ജീവിതം, അത് സാധ്യമോ? അറിയില്ല. അപ്പോഴും അയാളെ അനുഗമിച്ച് ഏതോ ഒരു രൂപം പോകുന്നുണ്ടായിരുന്നു. അയാളത് കണ്ടുവോ?
1: ആമി അപർണ എഴുതി അവതരിപ്പിച്ച കളങ്കാവൽ എന്ന കഥയാണ് നിങ്ങൾ കേട്ടത്.
2: അടുത്തതായി രേഷ്മ ജിഎസ് അവതരിപ്പിക്കുന്ന കവിത കേൾക്കാം.
3: ഒരു പെൺഭ്രൂണം.

0: അടുത്തതായി ഒരു പുസ്തക നിരൂപണമാണ് പ്രിയ നാരായണൻ എഴുതി അവതരിപ്പിക്കുന്നത്.
1: എഴുത്തിന്റെ വിസ്മയത്താൽ കാലത്തിന്റെ കയ്യൊപ്പ് പതിഞ്ഞ നോവലാണ് കാലം. കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ഈ നോവലിനെ തേടി എത്തിയത് എം ടി എന്ന എഴുത്തുകാരന്റെ വാക്കുകളുടെ ഇന്ദ്രജാലത്താലാണ്. ഒരു തിരിച്ചുവരവിൽ തുടങ്ങി മടങ്ങിപ്പോകിൽ അവസാനിക്കുന്ന നോവൽ ആഖ്യാനത്തിന്റെ വ്യത്യസ്ത തലങ്ങൾ തേടുന്നു. കാലത്തിലെ ഓരോ കഥാപാത്രവും ആസ്വാദക മനസ്സിനെ സ്പർശിക്കുന്നവരാണ്. സേതു, സുമിത്ര, തങ്കമണി, അമ്മ, ചെറിയമ്മ, ഉണ്ണിനമ്പൂതിരി, മാധവൻ, മിസസ് ലളിത ശ്രീനിവാസൻ എന്നിങ്ങനെ നിരവധി കഥാപാത്രങ്ങളിലൂടെ വികസിച്ചുയരുന്ന നോവൽ ഒരു കാലഘട്ടത്തെ പ്രതിനിധാനം ചെയ്യുന്നു. സേതു എന്ന കേന്ദ്ര കഥാപാത്രത്തിന്റെ മനോവ്യാപാരങ്ങളിലൂടെ ഒരു മനുഷ്യന്റെ അന്തസംഘർഷങ്ങളെ എം ഡി വരച്ചിട്ടിരിക്കുകയാണ്. സേതു എന്ന കഥാപാത്രം തകർന്ന നായർ തറവാട്ടിലെ മകനാണ്. ദരിദ്രമായ സാഹചര്യത്തിൽ നിന്നും നഗരത്തിലെ കലാലയത്തിൽ പോയി പഠിക്കുമ്പോൾ അവൻ നേരിടേണ്ടി വരുന്ന ബുദ്ധിമുട്ടുകൾ കുറച്ചൊന്നുമല്ല. പോയ കാലത്തിന്റെ പ്രതാപത്തെക്കുറിച്ച് പുച്ഛത്തോടെ മാത്രം ചിന്തിക്കുമ്പോഴും ദുരഭിമാനം അവന്റെ മനസ്സിൽ വേലിയേറ്റമുണ്ടാക്കുന്നു. തന്റെ അവസ്ഥ മറച്ചുവെച്ചുകൊണ്ട് മറ്റുള്ളവരുടെ മുന്നിൽ മേന്മ കാണിക്കാൻ ശ്രമിക്കുകയാണ് അയാൾ. ഒന്നിലും ഉറച്ചു നിൽക്കാത്ത ജീവിത രീതിയാണ് സേതുവിനുള്ളത്. കുടുംബത്തോടും സമൂഹത്തോടുമുള്ള അമർഷം ഉള്ളിൽ അഗ്നിപർവ്വതം പോലെ പുകയുമ്പോഴും തുറന്നു പ്രതികരിക്കാൻ സേതു തയ്യാറാകുന്നില്ല. ഒരു വശത്ത് ജീവിതത്തോടുള്ള വിരക്തിയും മറുവശത്ത് അഭിനിവേശവും സൂക്ഷിക്കുന്ന വ്യക്തിത്വമാണ് സേതു. തന്റെ ജീവിതത്തിൽ ആദ്യമായി കടന്നുവന്ന സുമിത്രയോട് അവാച്യമായ ബന്ധം നിലനിൽക്കുമ്പോഴും അത് മനഃപൂർവ്വം മറന്നുകളയാൻ അയാൾ ശ്രമിക്കുന്നു. എന്നാൽ സുമിത്രയുടെ മേൽ താൻ മാത്രമായിരിക്കണം ഏക അധികാരി എന്ന ചിന്തയാണ് സേതുവിലുള്ളത്. അവൾ ആരുടെയും സ്വന്തമാകാൻ അയാൾ ആഗ്രഹിക്കുന്നുമില്ല. നീതിയില്ല പ്രണയത്തിന്റെ വഴികളിലൂടെ സഞ്ചരിക്കുന്ന സേതുവിന്റെ മനസ്സ് സദാ കാറും കോളും നിറഞ്ഞതാണ്. തന്റെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായി കടന്നുവന്ന തങ്കമണിയോടുള്ള പ്രണയം മഞ്ഞുതുള്ളിയുടെ നൈർമല്യത്തോടെ സൂക്ഷിക്കാൻ സേതു ശ്രമിക്കുന്നുണ്ട്. ഒടുവിൽ അവിശുദ്ധമായ മറ്റൊരു ബന്ധത്തിൽ അയാൾ എത്തിപ്പെടുന്നു. മിസസ് ലളിത ശ്രീനിവാസൻ എന്ന ധനികയായ സ്ത്രീയുടെ ജീവിതത്തിലേക്ക് പ്രണയമില്ലാതെ ചെന്നെത്തുകയാണ് സേതു. ഓർമ്മകളാൽ വേട്ടയാടപ്പെട്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന അസ്വസ്ഥനായ മനുഷ്യനാണയാൾ. സ്നേഹിച്ച പുരുഷനു വേണ്ടി സർവ്വതം സമർപ്പിക്കുന്ന സുമിത്ര എന്ന കഥാപാത്രം ഒരു സമസ്യ തന്നെയാണ്. സേതുവിന്റെ ആത്മാർത്ഥതയില്ലായ്മ ബോധ്യപ്പെട്ടിട്ടും ഒരിക്കൽ പോലും പരാതിയോ ആവശ്യങ്ങളോ നിരത്താതെ തന്റെ ജീവിതത്തിന് പുതിയൊരർത്ഥം തേടാതെ സുമിത്ര വെറുമൊരു കാഴ്ചക്കാരിയായി മാറി നിൽക്കുന്നു. സേതുവിനെ അയാളെക്കാളേറെ മനസ്സിലാക്കിയ സുമിത്ര ഒടുവിൽ എങ്ങും എത്തിച്ചേരാതെ ചിത്തഭ്രമ

0: തന്റെ വഴികളിൽ എപ്പോഴോ അലഞ്ഞു നടന്നതായി കാണാം. വളരെ വൈകി തന്നെ തേടിയെത്തിയ സേതുവിൽ അഭയം പ്രാപിക്കാൻ കൂട്ടാക്കാതെ തന്റെ പ്രതിഷേധം അവൾ തുറന്നടിക്കുന്നു. സേതുവിനെന്നും ഒരാളോടെ ഇഷ്ടമുണ്ടായിരുന്നുള്ളൂ, സേതുവിനോട് മാത്രം എന്ന സുമിത്രയുടെ വാക്കുകളിൽ പ്രതിഷേധം അലയടിക്കുന്നുണ്ട്. നായർ തറവാടുകളിലെ സ്ത്രീകളുടെ കുടുംബഭരണ പാഠവും അഭിമാനം സംരക്ഷിക്കാനുള്ള ശ്രമവും നോവലിൽ പലയിടത്തും കാണാം. സ്വാതന്ത്ര്യാനന്തരം നടന്ന ഭൂപരിഷ്കരണത്തെ സംബന്ധിച്ചും നോവലിസ്റ്റ് സൂചനകൾ നൽകുന്നു. സാമൂഹിക വ്യവസ്ഥിതിയിൽ വന്ന മാറ്റവും വ്യക്തമാക്കുന്നുണ്ട്. അധികാരം, മത്സരം, ചതി, പ്രണയം, ദാരിദ്ര്യം, ധനാർത്ഥി എന്നിങ്ങനെ ജീവിതത്തിലെ എല്ലാ തലങ്ങളിലൂടെയും നോവൽ കടന്നുപോകുന്നു. നിരന്തരമായ അന്തസംഘർഷങ്ങളുടെ കലാപഭൂമിയാണ് കാലം. അസ്തിത്വവ്യഥ സേതുവിൽ നിറഞ്ഞു നിൽക്കുന്നു. എന്തൊക്കെയോ നേടിയെടുക്കാനുള്ള ശ്രമത്തിൽ തന്റെ സ്വത്തു നഷ്ടത്തെക്കുറിച്ച് അറിയാതെ കാലം കഴിച്ച് ഒടുവിൽ കാലം നൽകിയ തിരിച്ചറിവുമായി സേതു തിരികെ എത്തിച്ചേരുമ്പോൾ ജീവിതമെന്ന പുഴയുടെ പ്രവാഹം നിലച്ച് വരണ്ടുപോയിരുന്നു. ഇന്ദ്രിയാനുഭവങ്ങളുടെ ഒരു ഘോഷയാത്രയാണ് കാലം. ദൃശ്യ ശ്രവ്യ ഗന്ധബിംബങ്ങളെ വേണ്ട വിധത്തിൽ നോവലിസ്റ്റ് പ്രയോഗിച്ചിരിക്കുന്നു. കുതിർന്ന കളഭത്തിന്റെയും വിയർപ്പിന്റെയും നേർത്ത ഗന്ധം, വാടിയ കുടപ്പനത്തണ്ടിന്റെ നിറമുള്ള അവളുടെ കൈത്തണ്ടകൾ, കളഭക്കൂട്ടിന്റെ നിറമുള്ള സുമിത്ര, ചതച്ചിട്ട ചേരയെപ്പോലെ ഇഴഞ്ഞു നീങ്ങിയ രാത്രി, ഇങ്ങനെ നീണ്ടുപോകുന്നു എം ടിയുടെ പ്രയോഗചാതുരി. കാലം ഒരേ സമയം പ്രണയ സാഫല്യത്തിന്റെയും പ്രണയനഷ്ടത്തിന്റെയും കഥ പറയുന്നു. അതൃപ്തിയുടെ കടിഞ്ഞാണാൽ നിയന്ത്രിക്കപ്പെടുന്ന സേതുവിന്റെ ലാഭത്തിന്റെയും നഷ്ടത്തിന്റെയും തട്ടുകൾ തുല്യമാണ്. എന്നാൽ മറ്റു ചിലരുടെ വിട്ടുകൊടുക്കലും ത്യാഗവും കബളിപ്പിക്കലും നോവലിൽ കാണാം. മാധവന്റെ പ്രണയനഷ്ടം നഷ്ടമെന്നതിലുപരി കീഴടങ്ങലാകുമ്പോൾ അതിലും പുതിയൊരർത്ഥം കണ്ടെത്താൻ അയാൾ ശ്രമിക്കുന്നു. ചുവടുറപ്പിക്കാൻ കൂട്ടാക്കാതെ പുതിയ തട്ടകങ്ങൾ തേടിയുള്ള സേതുവിന്റെ യാത്രയാണ് കാലം. ഒടുവിൽ നേട്ടങ്ങൾക്കിടയിലും ഒറ്റപ്പെട്ടുപോയ സേതുവിന്റെ മടങ്ങിവരവിൽ ആത്യന്തികമായ പരാജയം ആർക്ക് എന്ന ചോദ്യം ശേഷിക്കുന്നു. സ്വയം ശിക്ഷിക്കുന്ന സുമിത്രയോ സുമിത്രയാൽ തകർക്കപ്പെട്ട സേതുവോ എന്ന ചോദ്യം ബാക്കി നിൽക്കുകയാണ്. ഇതിനെല്ലാം മറുപടി കാലം എന്നതിലെത്തി നിൽക്കുന്നു. കാലം തെളിയിക്കാത്ത സത്യമില്ല. സുമിത്രയുടെ പ്രണയമെന്ന സത്യത്തെ കാലം സേതുവിന് തെളിയിച്ചു കൊടുത്തു. കാലം കൊടുക്കാത്ത തിരിച്ചടികളില്ല. ജീവിതത്തിലെ സകല സന്തോഷങ്ങളും നഷ്ടമാക്കി ഒറ്റപ്പെടുത്തി സേതുവിന് കാലം തിരിച്ചടി നൽകി. കാലം നൽകാത്ത തിരിച്ചറിവുകളില്ല. ബന്ധങ്ങളുടെ മൂല്യവും പണത്തിന്റെ നിസാരതയും ബോധ്യപ്പെടുത്തി കാലം സേതുവിന് തിരിച്ചറിവ് നൽകി. കാലചക്രത്തിന്റെ ചലനം പോലെ ഒരു ബിന്ദുവിൽ തുടങ്ങി അതേ ബിന്ദുവിൽ ചെന്നെത്തുകയായിരുന്നു അയാൾ. വായനയുടെ ഒരു തലം മാത്രമാണ് ഇവിടെ അനാവരണം ചെയ്തത്. അനാവൃതമാകാത്ത തലങ്ങൾ എം ടി വാസുദേവൻ നായർ കാലത്തിൽ ഭദ്രമാക്കി വച്ചിട്ടുണ്ട്. പുതിയ അർത്ഥതലങ്ങൾ തേടിയുള്ള വായന കാലമെന്ന മഹത്തായ സൃഷ്ടിക്ക് ഇനിയും ഉണ്ടാകട്ടെ.
1: പ്രിയ നാരായണൻ എഴുതി അവതരിപ്പിച്ച പുസ്തക നിരൂപണമാണ് ഇപ്പോൾ കേട്ടത്.
2: അടുത്തതായി ഫാരിസ എം ബഷീർ എഴുതി അവതരിപ്പിക്കുന്ന കവിത
3: വെണ്ണുര. ജീവിതം അത് നശ്വരം, വെണ്ണുരകൾ തൻ മതഭംഗിപ്പോൾ. നുരകൾ പോലെ ജീവിതം അത് പതയുമൊഴുകും അനുദിനം.

0: ഫാരിസ എം ബഷീർ എഴുതി അവതരിപ്പിച്ച കവിതയാണ് നിങ്ങൾ കേട്ടത്.
1: ആരും തിരിച്ചറിഞ്ഞിട്ടില്ലാത്ത ഒരു എഴുത്തുകാരൻ നിങ്ങളുടെ ഉള്ളിലുണ്ടോ? നിങ്ങളുടെ ഡയറിക്കുള്ളിൽ ഒതുങ്ങി നിൽക്കുന്ന സൃഷ്ടികൾ പുറം ലോകം അറിയണമെന്ന ആഗ്രഹമുണ്ടോ? അതെ എന്നാണ് ഉത്തരമെങ്കിൽ യുവവാണി നിങ്ങളെ കാത്തിരിക്കുന്നു. കഥകൾ, കവിതകൾ, പുസ്തക സിനിമ നിരൂപണങ്ങൾ, യാത്രാ വിവരണങ്ങൾ തുടങ്ങിയവയൊക്കെ അവതരിപ്പിക്കാൻ യുവവാണി നിങ്ങൾക്ക് അവസരമൊരുക്കുന്നു. നിങ്ങളുടെ സൃഷ്ടികൾ ഞങ്ങൾക്ക് അയയ്ക്കുക youth.airtvm@gmail.com എന്ന ഇമെയിൽ വിലാസത്തിലോ യുവവാണി കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ ഓൾ ഇന്ത്യ റേഡിയോ വള്ളക്കാട് തിരുവനന്തപുരം 14 എന്ന വിലാസത്തിലോ അയക്കാം. നിങ്ങളുടെ പ്രായം, ഫോൺ നമ്പർ എന്നിവ കൂടി ചേർക്കാൻ മറക്കരുത്.

ശ്രോതാക്കളെ ഒരറിയിപ്പ്. ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൽ പരിപാടിയിൽ നാളെ രാവിലെ 11:00 മുതൽ 12:00 വരെ കുട്ടികളുടെ ആരോഗ്യ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് തൈക്കാട് ഗവൺമെന്റ് സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രിയിലെ ശിശുരോഗ വിഭാഗം മുൻ മേധാവിയും പീഡിയാട്രിഷ്യനുമായ ഡോക്ടർ ബെന്നറ്റ് ശൈലം മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495931 9495651 9495651. ഓർമ്മിക്കുക, കുട്ടികളുടെ ആരോഗ്യ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിംഗ് പരിപാടി നാളെ രാവിലെ 11:00 മുതൽ 12:00 വരെ.

0: ഇലീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
1: എന്നും രാവിലെ 7:13
0: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: ഇലീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.

ഈയറിയിപ്പ് ശ്രദ്ധിക്കാം. ഹലോ ആകാശവാണി തത്സമയ ഫോൺ പരിപാടിയിൽ വ്യാഴാഴ്ച രാവിലെ 11:00 മുതൽ 12:00 വരെ മാലിന്യ സംസ്കരണം, പരിസ്ഥിതി സംരക്ഷണം, പ്രശ്നങ്ങളും പരിഹാര മാർഗ്ഗങ്ങളും, അനുബന്ധ നിയമങ്ങളും എന്ന വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് അഡ്വക്കേറ്റ് സുരേഷ് കുറത്തിക്കാട് മറുപടി നൽകുന്നു. സംശയങ്ങൾ ചോദിക്കുന്നതിനായി ശ്രോതാക്കൾ വിളിക്കേണ്ട നമ്പറുകൾ ഇനി പറയുന്നു: 9495964321 9495563321 9496593321 ഓർക്കുക, ഹലോ ആകാശവാണിയിൽ മാലിന്യ സംസ്കരണം, പരിസ്ഥിതി സംരക്ഷണം, പ്രശ്നങ്ങളും പരിഹാര മാർഗ്ഗങ്ങളും അനുബന്ധ നിയമങ്ങളും എന്ന വിഷയത്തെക്കുറിച്ചുള്ള തത്സമയ ഫോൺ പരിപാടി വ്യാഴാഴ്ച രാവിലെ 11:00 മുതൽ 12:00 വരെ. ആകാശവാണി സമയം 8:00.

0: സർഗ കേരളത്തിൽ ഇന്ന് പകൽക്കുരു വിശ്വൻ, കൃഷ്ണൻകുട്ടി മടവൂർ എന്നിവർ അവതരിപ്പിക്കുന്ന കവിതകൾ, എസ് ആർ സി നായർ അവതരിപ്പിക്കുന്ന കഥ എന്നിവ കേൾക്കാം. ആദ്യം പകൽക്കുരു വിശ്വൻ അവതരിപ്പിക്കുന്ന കവിതകൾ. ആദ്യത്തെ കവിത ധർമാശുപത്രിയിൽ.
1: ആശുപത്രി വരാന്തയിൽ ജീവിതം പേശിവൻ വില വാങ്ങുന്ന ചന്തയിൽ കാശുമായി കാത്തിരിക്കുന്നു നൊമ്പര പേശുമായി വെന്തൊടുങ്ങുന്ന ജീവിതം ദൂരമേറെ

0: ഭാവിയാത്ത രോഗവും പേറിയെത്തിയോർ സംഭീത മാനസർ ഊഴവും കാത്തിരിക്കയാണേ വരും ആഴിപോലല തല്ലും മനസ്സുമായി പാഴിലായി പറന്നുപോം നേരമാ നാഴികാമണി എണ്ണിച്ചിലയ്ക്കവേ നെഞ്ചമർത്തിരുമിക്കരയുവോർ പിഞ്ചുകുഞ്ഞിനെ പേറി നിൽക്കുന്നവർ കൊഞ്ചുപോലെ ചുരുണ്ടു കിടന്നൊരാൾ കെഞ്ചുകയാണു പ്രാണന്റെ സ്പന്ദനം എത്തിയില്ല ഭീവന്ധ്യാഭിഷഗ്വരൻ എത്തുമെന്നോർത്തിരിക്കയാണേ വരും ഉത്തരം തരാനാളില്ല കൃത്യമായി എത്തുമോ ചോദ്യമെങ്ങും മുഴങ്ങവേ സർജറി കഴിഞ്ഞെത്തും ഉടനെയെന്ന് അർഭകൻ വന്നുണർത്തവേയേ വരും ആർത്തിപൂണ്ടങ്ങെഴുന്നേറ്റു തങ്ങളിൽ പോർവിളിച്ചാദ്യമെത്താൻ ശ്രമിക്കവേ മലയുറങ്ങവേ കാൽ തെന്നി വീണവൾ വലതുകാലൊടിഞ്ഞാലം ബഹീനയായി മലിനവസ്ത്രം ധരിച്ചെത്തി അമ്മയും മലനിവാസികൾ ആശ്രയമറ്റവർ ഓപ്പറേഷൻ വിധിച്ചു ഭിഷഗ്വരൻ പേപ്പറിൽ തള്ളവിരൽ പതിപ്പിച്ചവർ ഓപ്പറേഷനു കൊണ്ടുപോയി മോളെ അങ്ങൊപ്പമില്ലമ്മയെന്നറിഞ്ഞില്ലവൾ നേരമേറെക്കഴിഞ്ഞപ്പോൾ വാതിലിൻ ചാരയെത്തി വിളിച്ചു ചോദിച്ചൊരാൾ മാരിയെന്ന പെൺകുട്ടിയുടെ അമ്മയാര് ആധി വേണ്ട വരൂ കണ്ടുകൊള്ളുക അമ്മ മെല്ലേ അടുത്തെത്തി തന്മകൾ അമ്മയെന്നു വിളിച്ചില്ല കണ്ണിമ ചിമ്മിയൊന്നു തുറന്നു നീർത്തുള്ളികൾ പമ്മി വന്നു തുളുമ്പി പൊടുന്നനെ ഞെട്ടി നെഞ്ചകം പൊട്ടി വിളിച്ചത് കേട്ടുടനോടിയെത്തി ഭിഷഗ്വരൻ തൊട്ടുകാണിച്ചു ചൊല്ലിനാളമ്മയി കെട്ടിവച്ച കാലല്ലിന്നൊടിഞ്ഞത് പറ്റിയോ പിഴവെന്നു നോക്കിയിട്ടുടൻ കുറ്റമറ്റുള്ള ചികിത്സകൾ നൽകിടാം ചെറ്റുനേരം പുറത്തിരുന്നിടുക മറ്റു കാര്യങ്ങളെല്ലാം മറക്കുക കാലുമാറി ചെയ്ത ശസ്ത്രക്രിയയുടെ കോലാഹലത്തിൻ കൊടുങ്കാറ്റിരമ്പവേ മാലോകരാകയറിഞ്ഞു പറഞ്ഞൊരാൾ വലതിനോടാ ജന്മവൈരമുള്ളോനയാൾ.
1: അടുത്ത കവിത ദിനാഘോഷങ്ങൾ.
0: പരിസ്ഥിതിക്കൊരു ദിനം നമുക്കുണ്ടല്ലോ

ആക നിറച്ച് നമ്മള് പ്രതിജ്ഞാ ചൊല്ലും. കാടുവെട്ടിത്തെളിച്ചിട്ട് ചുട്ടരിച്ച് മുടിച്ചിട്ട് മലമാറ് തുരന്നിട്ട് വനം നമ്മുടെ ധനം എന്നങ്ങുറക്കപ്പാടും. അപ്പോഴും മറക്കുന്നു കാട്ടിനുള്ളിൽ മരപ്പൊത്തിൽ വസിക്കുന്ന ജന്തുജാലമതെന്തു ചെയ്യേണ്ടു. അപ്പോഴും മറക്കുന്നു കാട്ടിനുള്ളിൽ മരപ്പൊത്തിൽ വസിക്കുന്ന ജന്തുജാലം അതെന്തു ചെയ്യേണ്ടു. മാമരച്ചില്ലയിൽ കൂടൊരുക്കും, കൂട്ടിൽ കുടുംബം വിരുന്നൊരുക്കും. നന്മയും ഉമ്മയും പങ്കുവയ്ക്കും, കുഞ്ഞിളം ചുണ്ടുകൾ പാട്ടുപാടും. നല്ല കിനാവുകൾ കണ്ടുറങ്ങും, കാറ്റിന്റെ താരാട്ടു കേട്ടുറങ്ങും. ഒക്കെ ഇക്കാടിനൗദാര്യമല്ലേ, ഒക്കെ ഇത്തായ്മരാധാനമല്ലേ, ഒക്കെ ഇക്കാടിനൗദാര്യമല്ലേ, ഒ

0: ഇല്ല. കേഴുന്നു കാട്ടില പക്ഷിവൃന്ദം, പാടുന്നു നോവിന്റെ വാദ്യവൃന്ദം. മരപ്പോടിൽ മരുവുന്ന ജന്തുജാലങ്ങൾ, ഒരുമയോടെ പുലരുന്ന ജീവജാലങ്ങൾ. ഹരിതഭംഗി നിറഞ്ഞു നിൽക്കും തരുലതാദികളും, മധുവസന്ത വിരുന്നൊരുക്കും വർണ്ണസുമജാലം. ആകയാകുലഭാവമോടെ ആർത്തലയ്ക്കുന്നു ജീവിത കൊതിപൂണ്ടൊരൈക്യം കൈകൾ കോർക്കുന്നു. വർഗശത്രുവിനോട് എതിർക്കാൻ ശക്തി നേടുന്നു, സംഘശക്തികളായി നിന്നവരൊത്തുപാടുന്നു. വെട്ടല്ലേ വെട്ടല്ലേ വെട്ടി മുറിക്കല്ലേ, ഞങ്ങൾക്കൊരാശ്രയം വേറെയില്ല. വെട്ടല്ലേ വെട്ടല്ലേ വെട്ടി മുറിക്കല്ലേ, ഞങ്ങൾക്കൊരാശ്രയം വേറെയില്ല. കേഴുന്നു കാട്ടില പക്ഷിവൃന്ദം, പാടുന്നു നോവിന്റെ വാദ്യവൃന്ദം. കേഴുന്നു കാട്ടിലെ പക്ഷിവൃന്ദം, പാടുന്നു നോവിന്റെ വാദ്യവൃന്ദം, പാടുന്നു നോവിന്റെ വാദ്യവൃന്ദം.
1: പകൽക്കുറി വിശ്വൻ അവതരിപ്പിച്ച കവിതകളെ തുടർന്ന് SRC നായർ അവതരിപ്പിക്കുന്ന കഥ ചൂരൽ ചൂട്.
2: സ്കൂളിൽ ഗംഭീര സദ്യക്കുള്ള ഒരുക്കങ്ങൾ നടക്കുന്നു. PTA നേതൃത്വത്തിലാണ് സദ്യ. ചില രക്ഷിതാക്കൾ നേരത്തെ എത്തി, പാചകപ്പുരയിൽ കയറി. ദാമോദരൻ സാറാണ് വലിയ ചരുവത്തിൽ അരി വേവിക്കുന്നത്. മന്ദാഗിനിയുടെ അമ്മയാണ് പച്ചടി തയ്യാറാക്കുന്നത്. കൂട്ടാനും കറിയും ഓരോരുത്തർ കൊണ്ടുവരും. അശ്വതി ടീച്ചർ അവിയൽ, മോളമ്മ ടീച്ചർ അച്ചാറും പപ്പടവും, ഇന്ദുലേഖ ടീച്ചർ പുളിശ്ശേരിയും മോരും എത്തിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഊണ് കഴിഞ്ഞാൽ ഉടൻ യാത്രയയപ്പ് സമ്മേളനം തുടങ്ങും. സമ്മേളനം MLA ഉദ്ഘാടനം നിർവഹിക്കുന്നത്. എന്താണ് വിശേഷമെന്നറിയണ്ടേ? ഹെഡ്മിസ്ട്രസ് സരള ടീച്ചർ പെൻഷൻ പറ്റി പിരിയുകയാണ്. കുട്ടികളൊക്കെ അതീവ ദുഃഖിതരാണ്, കാരണം നാളെ ടീച്ചർ ഇനിയും സ്കൂളിൽ വരില്ല. പക്ഷേ അവരിനിയും സ്കൂളിൽ വരില്ലല്ലോ എന്നോർത്തപ്പോൾ എനിക്ക് സന്തോഷം അടക്കാൻ കഴിഞ്ഞില്ല. കാരണം എന്താണെന്ന് പിന്നീട് പറയാം. സദ്യയുണ്ട്. വീർത്ത വയറുമായി സ്കൂളിന്റെ വരാന്തയിൽ പ്രസവമെടുത്ത സ്ത്രീയെപ്പോലെ അസ്വസ്ഥനായിരിക്കുമ്പോൾ സുഭദ്ര ടീച്ചർ എന്റെ സമീപം വന്ന് ചോദിച്ചു, യാത്രയയപ്പ് സമ്മേളനത്തിൽ നിനക്കൊരു പാട്ട് പാടാമോ? ഞാനാണ് സ്കൂളിലെ പ്രധാന പാട്ടുകാരൻ, എന്ത് പരിപാടിക്കും എന്റെ പാട്ടുണ്ടാവും. ചിലപ്പോൾ പദ്യപാരായണം, അല്ലെങ്കിൽ ഏതെങ്കിലും സിനിമാ പാട്ട്. പക്ഷെ സുഭദ്ര ടീച്ചറിന്റെ ആവശ്യം എനിക്ക് നിരാകരിക്കേണ്ടി വന്നു. ഞാൻ പാടത്തില്ല. അതെന്താ? സരള ടീച്ചറിനെ എനിക്ക് ഇഷ്ടമല്ല. അതെന്താ? എനിക്കിഷ്ടമല്ല അത്ര തന്നെ. കാരണമൊന്നും ഞാൻ സുഭദ്ര ടീച്ചറോട് പറഞ്ഞില്ല. ഏതെങ്കിലും ടീച്ചറിന്റെ കുറ്റം മറ്റൊരു ടീച്ചറോട് പറഞ്ഞാൽ പറയുന്ന ആൾ കുഴപ്പക്കാരനാകും. പറയാതിരിക്കുന്നതാണ് ബുദ്ധിയെന്ന് എനിക്ക് തോന്നി. നിങ്ങളോട് പറയാം, ആരെങ്കിലും ഒന്ന് അറിഞ്ഞിരിക്കണമല്ലോ. ഞാനിപ്പോൾ 5ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. കഴിഞ്ഞ വർഷം, അതായത് 4 പഠിക്കുമ്പോൾ ഒരു സംഭവം ഉണ്ടായി. 2 പീരീഡ്

വരുമ്പോൾ ഞങ്ങളെ വിളിക്കുവിടും. 10-15 മിനിറ്റ് ഗ്രൗണ്ടിൽ കളിക്കും. ടീച്ചേഴ്സ് ചായ കുടിക്കുന്നത് ആ സമയത്താണ്. 1-ലും 2-ലും പഠിക്കുന്നവർ കയ്യാലപ്പുറത്ത് കയറി നിന്ന് റോഡിലേക്ക് മൂത്രമൊഴിക്കും. ചിലർ സ്കൂളിൽ വടക്ക് ഭാഗത്ത് കൂട്ടം കൂടി നിൽക്കുന്ന ഉപ്പനച്ചത്തിന്റെ ശിരസിൽ മൂത്രമൊഴിച്ച് ഉണക്കാൻ നോക്കും. ഞാനും ഒറ്റത്തെങ്കിലെ മാത്തുക്കുട്ടിയും അടിച്ചോട്ടം കളിക്കുകയായിരുന്നു. ക്ലാസ്സിൽ കയറാനുള്ള ബെല്ലടി കേട്ടെങ്കിലും ഞങ്ങൾ കളി തുടർന്നു. ആദ്യത്തെ ബെൽ കേൾക്കുമ്പോൾ അവരവരുടെ ക്ലാസ് റൂമിന്റെ മുന്നിൽ എല്ലാവരും വരിവരിയായി നിൽക്കണം. അടുത്ത ബെല്ലിൽ അച്ചടക്കത്തോടെ വരിവരിയായി ക്ലാസ്സിൽ കയറണം. അതാണ് നിലവിലെ നിയമം. രണ്ടാമത്തെ ബെല്ലടി കേട്ടിട്ട് ഞങ്ങൾ കളി തുടർന്നു. അന്നേരം സരള ടീച്ചർ റൂമിൽ നിന്നും പുറത്തിറങ്ങി. ഞങ്ങൾ രണ്ടുപേരും ഓടടാ ഓട്ടം. മറ്റെല്ലാ കുട്ടികളും അപ്പോൾ ക്ലാസ്സിൽ കയറിയിരുന്നു. സരള ടീച്ചർ ഞങ്ങളെ വിളിച്ചു. ഞാനും മത്തായിക്കുട്ടിയും സരള ടീച്ചറിന്റെ സമീപം ചെന്നു. ടീച്ചറിന്റെ കയ്യിലുള്ളത് ഇരട്ട ചൂരലാണ്. 2 ചൂരലിനും നല്ല കനമുണ്ട്. തങ്കപ്പ സാറിന്റെയും ദാമോദര സാറിന്റെയും കയ്യിൽ ഒറ്റച്ചൂരലാണ്. അവരങ്ങനെ കുട്ടികളെ അടിക്കാറുമില്ല. പക്ഷെ സരള ടീച്ചർ അങ്ങനെയല്ല, പച്ചയ്ക്ക് തിന്നും. അവർക്ക് നല്ല ആരോഗ്യമുണ്ട്. ഉയരക്കൂടൽ ഉള്ളതുകൊണ്ടും ചാടിച്ചാടി നടക്കുന്നതുകൊണ്ടും കുട്ടികൾ അവരെ കുതിര എന്നാണ് രഹസ്യമായി വിളിക്കുന്നത്. നടക്കുന്നത് നല്ല വേഗത്തിലാണ്, ഓടുകയാണെന്നേ തോന്നു. അവർ നല്ലവണ്ണം ആഹാരം കഴിക്കും. പൊണ്ണത്തടി ഇല്ല, മെലിഞ്ഞ ശരീരമാണ്. ഒരിക്കൽ സരള ടീച്ചർ ചോറുണ്ണുന്ന സമയത്ത് ഞാൻ ഓഫീസ് റൂമിൽ എന്തിനോ ചെന്നു. ഇടങ്ങഴി അരിയുടെ ചോറ് കാണും. ഉച്ചയാകുമ്പോൾ ഒരാൾ അടുക്കുപാത്രത്തിൽ ചോറ് കൊണ്ടുവരും. ഊണ് കഴിയുന്നത് വരെ അയാൾ കാത്തിരിക്കും. പാത്രവുമായി തിരിച്ചുപോകും. ഞാനും മാത്തുക്കുട്ടിയും ടീച്ചറിന്റെ സമീപം നിന്ന് വിറച്ചു. അടി ഉറപ്പാണെന്ന് ഞങ്ങൾക്കറിയാം. വരാതിരിക്കുന്നത് വലിയ കുറ്റമാണ്. ആദ്യം എന്റെ മുഖത്തേക്ക് ടീച്ചർ നോക്കി, പിന്നീട് കാലിലേക്കും. മുട്ടിന് മുകളിൽ നിൽക്കുന്ന കാക്കി നിക്കറാണ് എന്റെ വേഷം. വരി നിൽക്കാത്തതിന് എന്റെ കാൽമുട്ടിന്റെ മടക്കിൽ സരള ടീച്ചർ ക്രൂരമായി ഇരട്ട ചൂരലുകൊണ്ട് 3 പ്രാവശ്യം തല്ലി. തൊലി പറിഞ്ഞ് ചൂരിൽ പറ്റിയോ എന്ന് ഞാൻ സംശയിച്ചു. അത്രയ്ക്ക് വേദന തോന്നി. ഞാൻ ഉറക്കെ കരഞ്ഞു. കണ്ണീർ ഒലിച്ചിറങ്ങി. കവിളിലൂടെ താഴേക്ക് നീങ്ങി. ഞാൻ കരഞ്ഞുകൊണ്ട് ക്ലാസ്സിൽ കയറി. കാല് മടക്കിയിരിക്കാൻ കഴിഞ്ഞില്ല. വേദനയ്ക്കിടയിൽ എന്നെ വല്ലാതെ വിഷമിപ്പിച്ച കാര്യം മറ്റൊന്നാണ്. സരള ടീച്ചർ മാത്തുക്കുട്ടിയെ തല്ലിയില്ല. ഞങ്ങൾ രണ്ടുപേരും ഒരുപോലെ തെറ്റിയതാണ്. അടി കിട്ടിയത് എനിക്ക് മാത്രം. മാത്തുക്കുട്ടിയുടെ അച്ഛൻ പഞ്ചായത്ത് പ്രസിഡന്റാണ്. അയാൾ പണക്കാരനും സ്വാധീനമുള്ള ആളുമാണ്. അവനെ തല്ലിയാൽ സരള ടീച്ചർ വിവരം അറിയും. അതുകൊണ്ട് താക്കീത് ചെയ്ത് വിട്ടയച്ചു. എന്റെ അച്ഛൻ കൂലിവേലക്കാരനാണ്. ഞങ്ങൾക്ക് പണമില്ല. അച്ഛൻ പാവമാണ്. എന്തിനാ എന്റെ മോനെ ഇത്ര ക്രൂരമായി അടിച്ചതെന്ന് ചോദിക്കാൻ എന്റെ അച്ഛൻ വരില്ല എന്ന് സരള ടീച്ചർക്കറിയാം. വൈകിട്ട് കുളിപ്പിക്കാൻ നേരം എന്റെ കാലിലെ ചൂരൽപ്പാടുകൾ അമ്മ കണ്ടു. ആരാ അടിച്ചതെന്ന് അമ്മ ചോദിച്ചു. ഞാനെല്ലാം അമ്മയോട് പറഞ്ഞു. അമ്മ കരഞ്ഞുകൊണ്ട് അടികൊണ്ട ഭാഗത്ത് വെള്ളത്തുള്ളികൾ തോർത്തുകൊണ്ട് നേർത്ത വേദനയിൽ സാവധാനം ഒപ്പിയെടുത്തു. സരള ടീച്ചറിനോട് ചോദിക്കാനുള്ള ധൈര്യമൊന്നും എന്റെ അമ്മയ്ക്കില്ല. കുളി കഴിഞ്ഞ് നീര് വന്ന വീർത്ത കാലിന്റെ മടക്കിനെ അമ്മ കർപ്പൂരത്തൈലം പുരട്ടിത്തന്നു. കാല് മടക്കാൻ കഴിയാതെ ഞാൻ ബെഞ്ചിലിരുന്ന് സന്ധ്യാനാമം ചൊല്ലി. സാധാരണ തറയിലിരുന്നാണ് നാമം ചൊല്ലുന്നത്. യാത്രയപ്പ് സമ്മേളനത്തിൽ മാത്തുക്കുട്ടിയുടെ അച്ഛനായിരുന്നു അധ്യക്ഷൻ. സരള ടീച്ചറിന്റെ ഗുണഗണങ്ങളെക്കുറിച്ചും ആത്മാർത്ഥതയെക്കുറിച്ചും അദ്ദേഹം പോരുത്തിയപ്പോൾ എന്റെ കാലിന്റെ മടക്കിൽ വീണ ചൂരലിന്റെ ചൂടിനെക്കുറിച്ചോർത്ത് ഞാൻ രോഷം കൊണ്ടു. സ്റ്റേജിലിരുന്ന സരള ടീച്ചറിന് എല്ലാവരും ഓരോ താമരപ്പൂവ് നൽകി. ഞാൻ മാത്രം ഒന്നിനും പോയില്ല. സരള ടീച്ചറിന് മക്കളില്ലാത്ത കാര്യം മാത്തുക്കുട്ടിയുടെ അച്ഛൻ പ്രസംഗത്തിൽ പറഞ്ഞാണ് ഞാൻ അറിഞ്ഞത്. പ്രസവിക്കാത്ത സ്ത്രീകൾക്ക് കരുണയോ സ്നേഹമോ ഉണ്ടാവില്ലെന്ന് എന്റെ ക്ലാസ്സിലെ വാസുദേവൻ നേരത്തെ എന്നോട് പറഞ്ഞിരുന്നു. കുട്ടികളില്ലാത്തതുകൊണ്ട് അവർ ക്രൂരമായി തല്ലിയെന്ന് അങ്ങ് കൂട്ടിച്ചേർത്ത്. കുട്ടികളില്ലാത്തവർക്കല്ലേ മറ്റുള്ള കുട്ടികളോട് കൂടുതൽ സ്നേഹം തോന്നേണ്ടതാണ്? ഞാൻ സംശയിച്ചു. സരള ടീച്ചറിന്റെ ഭർത്താവ് ഏതാണ്ട് 15 വർഷം മുമ്പ് മരിച്ചുപോയ വിവരവും ഞാൻ അന്നാണ് അറിഞ്ഞത്. കുറെ വർഷം ഒന്നിച്ചു കഴിഞ്ഞിട്ടും കുട്ടികൾ ഇല്ലാത്ത എന്തുകൊണ്ടാണെന്ന് ഞാൻ ആലോചിച്ചു. കല്യാണം കഴിക്കാത്തവർക്ക് എന്തുകൊണ്ട് കുട്ടികൾ ഉണ്ടാവുന്നില്ല എന്ന് ഞാൻ എന്നോട് തന്നെ ചോദിച്ചു. ആരോട് ചോദിച്ചാൽ ശരിയായ ഉത്തരം കിട്ടും? അമ്മയോട് ചോദിച്ചാൽ ഉത്തരം കിട്ടുമെന്നറിയാം. എന്റെ അമ്മ നല്ല വിവരമുള്ള സ്ത്രീയാണ്. മലയാളം വിദ്വാൻ പാസ്സായതാണ്. എന്ത് സംശയം ചോദിച്ചാലും പറഞ്ഞു തരാനുള്ള കഴിവുണ്ട്. അച്ഛനാണെങ്കിൽ ഒന്നിനെക്കുറിച്ച് ഒന്നും അറിയില്ല. പള്ളിക്കൂടത്തിൽ പോയിട്ടില്ല. അമ്മ കറുത്തിട്ടാണ്, തീരെ സുന്ദരിയല്ല. അച്ഛൻ വെളുത്തിട്ടാണ്, നല്ല സുന്ദരനുമാണ്. അച്ഛന്റെ മൂക്കിന് നല്ല ഭംഗിയുണ്ട്. അച്ഛന്റെ സൗന്ദര്യം കണ്ടപ്പോൾ അച്ഛനെ തന്നെ മതിയെന്ന് അമ്മ പറഞ്ഞു. പഠിപ്പില്ലേലും കുഴപ്പമില്ല, കൂലിവേലക്കാരനായാലും വേണ്ടില്ല എന്ന് അമ്മ പറഞ്ഞു പോലും. പെൻഷൻ പറ്റുന്നവരെ വീട്ടിൽ കൊണ്ടുവിടുന്ന ഒരു സമ്പ്രദായമുണ്ടല്ലോ. സരള ടീച്ചർ കാറിൽ കയറുമ്പോൾ കുട്ടികളൊക്കെ കരയുന്നത് കണ്ടു. എനിക്കപ്പോൾ സന്തോഷമായിരുന്നു. ഞാൻ ദൂരെ മാറി നിന്നു. സ്കൂളിന് മുന്നേ നാട്ടുമാവിന്റെ ചുവട്ടിൽ നിന്നും കിളി കൊത്തിയ ഒരു പഴുത്ത മാങ്ങ എടുത്ത് കിളി കൊത്താത്ത ഭാഗം പൊട്ടിച്ചു നീരുകുടിച്ച് ദൂരേക്കെറിഞ്ഞു. മാറി നിൽക്കുന്നു.

0: എന്നെ സരള ടീച്ചർ കണ്ടു കാണും. ഞാൻ അടുത്തെങ്ങും പോയില്ല. ടീച്ചർ അടുത്തു പോകാൻ മനസ്സനുവദിച്ചില്ല. അവരുടെ നരച്ച മുടി കാറ്റിൽ ഇളകുന്നത് കണ്ടു. കാറിൽ കയറുമ്പോൾ ടീച്ചറുടെ മുഖം മ്ലാനമായിരുന്നു. ഞാൻ പഠിക്കാൻ മിടുക്കനായിരുന്നു. സ്കൂൾ ഫസ്റ്റ് എല്ലാ വർഷവും എനിക്കായിരുന്നു. കൂട്ടുകാരൊക്കെ ട്യൂഷന് പോകുമ്പോൾ ഞാൻ കളിക്കാൻ പോകും. അമ്പലമുറ്റത്തായിരുന്നു കളി. കളിക്കാൻ പോകരുതെന്നോ പഠിക്കണമെന്നോ അച്ഛനോ അമ്മയോ എന്നോട് പറയാറില്ലായിരുന്നു. ഞാൻ കളിക്കുന്ന കണ്ടാൽ ഒന്നും മിണ്ടാതെ അച്ഛൻ ഒഴിഞ്ഞു മാറി പോകുമായിരുന്നു. പക്ഷെ മാത്തുക്കുട്ടി എവിടെ കളിച്ചാലും അവന്റെ അച്ഛനെത്തി അവനെ ഓടിച്ചിട്ടടിക്കും. വീട്ടിൽ പടാ, പഠിക്കടാ എന്നൊക്കെ പറയും. അടിക്കും തോറും അവന് മാർക്ക് കുറഞ്ഞു. അച്ഛന്റെ തല്ല് കിട്ടാത്ത എനിക്ക് കൂടുതൽ മാർക്ക് കിട്ടി. പഠിത്ത കാര്യത്തിലൊരു ഭയവും വേണ്ടെന്ന് അമ്മ പറഞ്ഞു. മാർക്ക് കുറഞ്ഞാലും സാരമില്ലെന്ന് അമ്മ കൂട്ടിച്ചേർത്തു. ഞങ്ങളുടെ വീട്ടിൽ കറണ്ട് ഇല്ലായിരുന്നു. വീട് ഓലമേഞ്ഞതായിരുന്നു. പഠിക്കാൻ മേശയോ കസേരയോ ഇല്ലായിരുന്നു. പത്തായത്തിന്റെ മുകളിലാണ് പുസ്തകം സൂക്ഷിച്ചിരുന്നത്. തറയിലൊരു ചണച്ചാക്കിട്ട് മണ്ണെണ്ണ വിളക്കിന്റെ വെട്ടത്തിലായിരുന്നു പഠിത്തം. അധിക നേരം പഠിക്കാൻ അമ്മ സമ്മതിക്കാറില്ല. 8 മണിയാകുമ്പോൾ പഠിത്തം നിർത്താൻ പറയും. മണ്ണെണ്ണ തീർന്നാൽ വീണ്ടും വാങ്ങാൻ കാശില്ല എന്ന് അമ്മ ഓർമ്മിപ്പിക്കും. അങ്ങനെ പഠിച്ച് ഞാൻ 10ാം ക്ലാസ്സിലെത്തി. സ്കൂളിലെ ഏറ്റവും കൂടിയ മാർക്ക് എനിക്കായിരുന്നു. മത്തായിക്കുട്ടി എല്ലാ വിഷയത്തിലും തോറ്റു. 2 വിഷയത്തിന് 10ൽ താഴെ മാർക്ക്. കണക്കിനും ഇംഗ്ലീഷിനും മത്തായിക്കുട്ടി 20% കുറഞ്ഞ മാർക്ക്. മത്തായിക്കുട്ടിയുടെ അച്ഛൻ സ്വർണ്ണപ്പണയത്തിൽ രൂപ കൊടുക്കുന്ന ഒരു കടയുണ്ടായിരുന്നു. അവിടെ കൊണ്ടിരുത്തി ബിസിനസ് ശ്രദ്ധിക്കാൻ പറഞ്ഞു. പണമുള്ള മത്തായിക്കുട്ടി തോറ്റാലും കുഴപ്പമില്ലല്ലോ. ഞാൻ കോളേജിൽ ചേർന്നു. കറക്കുന്ന പശുവിനെ വിറ്റിട്ടാണ് എന്നെ കോളേജിൽ ചേർത്തത്. കയറുമായി തിരിച്ചുവരുന്ന അച്ഛനെ കണ്ടപ്പോൾ നമ്മളിനി എങ്ങനെ ജീവിക്കുമെന്നും പറഞ്ഞ് അമ്മ അടുക്കളയിലിരുന്ന് കരഞ്ഞത് ഇപ്പോഴും എന്റെ ഉള്ളിലുണ്ട്. അമ്മയ്ക്ക് ഞാനുണ്ടെന്ന് പറഞ്ഞ് അവരെ ആശ്വസിപ്പിച്ചു. അമ്മയുടെ കണ്ണുകൾ പാതി അടയുന്നു കണ്ടപ്പോൾ ഞാൻ ആ കണ്ണിൽ ഉമ്മ വെച്ചു. അമ്മയുടെ മുഖത്ത് അപ്പോൾ ഒരു മുഷിഞ്ഞ ചിരി പരന്നു. കോളേജിൽ ചേരാൻ പോകുമ്പോൾ അച്ഛൻ ഷർട്ടിട്ടില്ലായിരുന്നു. ഒരു ചുട്ടിക്കരയൻ തോർത്ത് കഴുത്തിൽ വളച്ചിട്ടിരുന്നു. ഉടുപ്പിടാതെ കോളേജിലെത്തിയ ഏക രക്ഷകർത്താവ് എന്റെ അച്ഛനായിരുന്നു. അക്കാര്യത്തിലൊന്നും എനിക്ക് വിഷമം തോന്നിയില്ല. എന്റെ മാർക്ക് കണ്ടിട്ട് അഭിമാനത്തോടെ പ്രിൻസിപ്പാൾ എന്നെ തലയുയർത്തി നോക്കിയിട്ട് അച്ഛനോട് ഇരിക്കാൻ പറഞ്ഞു. അച്ഛൻ നിന്നതേയുള്ളൂ. അവിടെ ഇരിക്കാൻ തനിക്ക് അർഹതയില്ലെന്ന് അച്ഛന് തോന്നിക്കാണും. പ്രിൻസിപ്പാളിന്റെ മുറി അത്ര വലുതും ഭംഗിയുള്ളതുമായിരുന്നു. ചെരുപ്പില്ലാത്ത എന്റെയും അച്ഛന്റെയും കാലിലെ പൊടിമണ്ണ് മുറിക്കുള്ളിൽ പൊഴിഞ്ഞു വീണിട്ടുണ്ട്. എന്റെ മുണ്ടും ഷർട്ടും പഴയതായിരുന്നു. എന്നിട്ടും അദ്ദേഹം എന്നെ നോക്കി നിർത്താതെ ചിരിച്ചുകൊണ്ടിരുന്നു. മെറിറ്റ് സ്കോളർഷിപ്പ് കിട്ടുമെന്ന് അദ്ദേഹം അച്ഛനോട് പറഞ്ഞു. അച്ഛനൊന്നും മനസ്സിലായില്ല. എനിക്ക് സ്കോളർഷിപ്പ് കിട്ടി. സാമ്പത്തിക ബുദ്ധിമുട്ട് കുറേയേറെ അങ്ങനെ പരിഹരിക്കാൻ കഴിഞ്ഞു. കോളേജിൽ പഠിക്കുമ്പോൾ ഒരു ദിവസം സരള ടീച്ചറെ ഞാൻ വഴിയിൽ വെച്ച് കണ്ടു. പഴയ പ്രസരിപ്പൊന്നും മുഖത്ത് കണ്ടില്ല. തല കൂടുതൽ നരച്ചിരുന്നു. സാവധാനമാണ് അവർ നടന്നത്. പഴയ ചാട്ടമൊന്നും കണ്ടില്ല. ടീച്ചർ എന്നെ നോക്കി ചിരിച്ചു. സാമാന്യ മര്യാദയനുസരിച്ച് ഞാനും ചിരിച്ചു. എന്റെ ചിരിയിൽ അപ്പോഴും വേദനയുടെ മുള്ളുകൾ ഉണ്ടായിരുന്നു. സർല ടീച്ചറിന് സമീപം ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. നല്ല കോമളത്തമുള്ള മുഖം, കാണാൻ കൊതി തോന്നുന്ന ശരീരം. വ്യസനത്തിലാണ്ടതുപോലെ അവൾ നിന്നു. ടീച്ചറുടെ മകളാവാൻ വഴിയില്ല. ടീച്ചറിന് ഭർത്താവില്ല. പെൻഷൻ പറ്റി പിരിഞ്ഞു പോകുമ്പോൾ ടീച്ചറിന് മക്കളുള്ളതായി ആരും പറഞ്ഞില്ല. ഭർത്താവില്ലാതെ എങ്ങനെയൊരു മകളുണ്ടാവുന്നത്? കസവുള്ള സുൽക്ക് പാവാടയും നീല ബ്ലൗസുമായിരുന്നു പെൺകുട്ടിയുടെ വേഷം. ഈ കുട്ടി ഏതാ? സംശയം തീർക്കാനായി ചോദിച്ചു. അതെന്റെ മോളാ. ഞാൻ അമ്പരുന്നു. പെൻഷൻ പറ്റിയതിനു ശേഷം വേറെ ആരെങ്കിലും ടീച്ചർ വിവാഹം കഴിച്ചോ? പെൻഷനായിട്ട് ഏകദേശം 8 വർഷം മാത്രം. ഇത്രയും പ്രായമുള്ള ഒരു പെൺകുട്ടിയുടെ അമ്മയാവാൻ ഒരു ന്യായവും കാണുന്നില്ല. 60-നപ്പുറം കടന്ന സ്ത്രീ പ്രസവിക്കുവോ? സരള ടീച്ചർ താമസിക്കുന്നത് എന്റെ വീട്ടിൽ നിന്നും ഏതാണ്ട് 4-5 കിലോമീറ്റർ അപ്പുറം ഒരു വയലിന്റെ കരയിലാണ്. അവരുടെ വീടിന് സമീപത്താണ് എന്റെ കൂടെ പഠിക്കുന്ന ബാലന്റെ വീട്. അവൻ കോളേജിൽ എന്റെ സമീപമാണ് സ്ഥിരമായി ഇരിക്കുന്നത്. ഞങ്ങൾ ഒരേ തൂവൽ പക്ഷികളാണ്. തീരെ സാമ്പത്തികമില്ലാത്ത ഒരു വീട്ടിലെ അംഗമാണ് അവനും. പഠിക്കാൻ മിടുക്കനാണ്. അവന്റെ അച്ഛനും കൃഷിക്കാരനാണ്. ഒരു ദിവസം ഞാൻ ബാലനോട് ചോദിച്ചു, ബാല, ഈ സരള ടീച്ചറിന് മക്കളുണ്ടോ? ഉണ്ട്, ഒരെണ്ണം. അതെങ്ങനെ? അവരുടെ ഭർത്താവ് മരിച്ചുപോയല്ലോ. പിന്നീട് കല്യാണം കഴിച്ചു.
1: അതൊന്നും അല്ല, ബാലൻ ചിരിച്ചു. അവര് പ്രസവിച്ചതല്ല, ടീച്ചറിന്റെ അനിയത്തിയുടെ മോളാ. ദത്തെടുത്തതാ. സർല ടീച്ചറിന് മുടിഞ്ഞ സ്വത്തല്ലയോ. കുടുംബപരമായി കിട്ടിയതും ഭർത്താവിന്റേതും എല്ലാം കൂടി കോടികൾ വരും. അത് അന്യാധീനപ്പെട്ടു പോകാതിരിക്കാൻ ആ അനിയത്തിയുടെ മോളെ ദത്തെടുത്ത്. നല്ല സുന്ദരിയെ, എന്താ നിനക്ക് നോട്ടമുണ്ടോ? ഒന്നിനുമല്ല, വെറുതെ ചോദിച്ചതാ. ഞാൻ ഡിഗ്രിക്ക് 3ാം വർഷം പഠിക്കുമ്പോൾ സർല ടീച്ചറിന്റെ മകൾ കോളേജിൽ ചേരാൻ വന്നു. രണ്ടുപേരും കോളേജിലേക്ക് കയറിപ്പോകുന്നത് വാഗമരച്ചോട്ടിൽ നിന്ന് രഹസ്യമായി ഞാൻ കണ്ടു. വിവരമറിയാൻ ഞാൻ ഓഫീസിൽ ഓടിയെത്തി. ആ കുട്ടി പ്രീഡിഗ്രിക്ക് ചേർന്നു. ഫീസ് അടച്ചിട്ട് രണ്ടുപേരും പോയപ്പോൾ ഞാൻ ചില മനോരാജ്യങ്ങൾ കണ്ടു. അവളെ സ്വന്തമാക്കണം ഞാൻ ഉറപ്പിച്ചു. പട്ടിണി കൊണ്ട് നട്ടം തിരിയുന്ന എന്റെ അച്ഛനെയും അമ്മയെയും രക്ഷപ്പെടുത്തി ഒരു വലിയ കൊട്ടാരത്തിൽ വാഴിക്കണം. സരള ടീച്ചറിന് ധാരാളം സ്വത്തുണ്ട്. മകളൊരു ഐശ്വര്യറായി. എന്റെ അച്ഛൻ അമിതാഭ് ബച്ചൻ, എന്റെ അമ്മ ജയഭാദുരി, ഞാൻ അഭിഷേക് ബച്ചൻ. എത്ര സുന്ദരമായ സ്വപ്നം! കൂടെ സരള ടീച്ചറുള്ള പ്രതികാരവും സാധിക്കാം. ആത്മാർത്ഥമായി വിചാരിച്ചാൽ നടക്കാത്തതായി ഈ ലോകത്തിൽ ഒന്നുമില്ല. അതിനുവേണ്ട മുന്നൊരുക്കങ്ങൾ തുടങ്ങാനും ഞാൻ തീരുമാനിച്ചു. നന്നായി പഠിക്കാൻ ശ്രദ്ധിച്ചു. എനിക്ക് ഡിഗ്രിക്ക് നല്ല മാർക്കുണ്ടായിരുന്നു. ബാങ്ക് ടെസ്റ്റ് എഴുതാൻ ദിവസവും ധാരാളം കണക്ക് ചെയ്ത് പഠിച്ചു. ഞാൻ ഓഫീസറായി. ഓലപ്പുര പൊളിച്ചു കളഞ്ഞു. ലോണെടുത്ത് ഒരു വലിയ വീട് വച്ചു. അമ്മയുടെ ഉപയോഗത്തിനായി ഭംഗിയുള്ള അടുക്കളയും അച്ഛന്റെ കിടപ്പുമുറി അതിശയം തോന്നുന്ന രീതിയിൽ ഭംഗിയുള്ളതുമാക്കി. എന്റെ എടങ്ങേട് കണ്ടപ്പോൾ, എന്താടാ നിനക്ക് പെണ്ണ് കെട്ടാൻ ധൃതിയായോ എന്ന് അമ്മ ചോദിച്ചു. അതൊന്നുമില്ലെന്നും ചില നല്ല തീരുമാനങ്ങൾ നടപ്പിൽ വരുത്താനുള്ള തുടക്കമാണെന്ന് ഞാൻ അമ്മയോട് പറഞ്ഞു. എന്റെ ഉദ്ദേശം തൽക്കാലം ആരോടും പറയാതിരിക്കാൻ ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ചു. ഉടുപ്പിട്ടിട്ടില്ലാത്ത അച്ഛന് പുതിയ കൈയുള്ള ഒരു ഉടുപ്പ് വാങ്ങിക്കൊടുത്തു. അച്ഛനൊരു വള്ളിച്ചെരുപ്പും വാങ്ങി. വില കൂടിയ ചെരുപ്പ് വാങ്ങരുതെന്ന് അച്ഛൻ പറഞ്ഞിരുന്നു. ഒരു ബ്രോക്കറെ കണ്ടുപിടിച്ച് സർല ടീച്ചറിന്റെ വീട്ടിലേക്ക് പറഞ്ഞുവിട്ടു. ബാങ്ക് ഓഫീസറാണ് ചെറുക്കനെന്ന് പറഞ്ഞപ്പോൾ എന്ത് വിട്ടുവീഴ്ച ചെയ്താലും കല്യാണം നടത്താമെന്ന് സർല ടീച്ചർ പറഞ്ഞതായി ബ്രോക്കർ എന്നോട് പറഞ്ഞു. പെണ്ണുകാണൽ ചടങ്ങിനായി അവസാനം ഞാനും ബ്രോക്കറും സർല ടീച്ചറുടെ വീട്ടിലെത്തി. സർല ടീച്ചറിന്റെ വീട് ഓടിട്ടതാണ്. പൂമുഖവും നിരയും പിരയുമുള്ള വീട്. എല്ലാം ഈട്ടിത്തടിയിൽ പണിഞ്ഞതാണ്. തോണ്ടലിൽ ബംഗ്ലാവ് എന്നാണ് വീട്ടുപേര്. ചിന്തിക്കാൻ കഴിയാത്തത്ര ഭംഗിയും പ്രൌഢിയും വീടിനുണ്ടായിരുന്നു. കഴുക്കോലുകൾ നല്ല കനമുള്ളതും കൊത്തുപണികൾ നിറഞ്ഞതുമായിരുന്നു. വീടിന്റെ കിഴക്ക് ഭാഗത്ത് വലിയൊരു തൊഴുത്തുണ്ടായിരുന്നു. അത് ഓലമേഞ്ഞതായിരുന്നു. ചിലർ മുറ്റത്തുകൂടി നടക്കുന്നത് കണ്ടു. വേലക്കാരായിരിക്കണം. ഞങ്ങൾ ചെല്ലുമ്പോൾ സരള ടീച്ചർ പൂമുഖത്തുണ്ടായിരുന്നു. എന്നെ കണ്ടപ്പോൾ അവർ എഴുന്നേറ്റു. അപ്പോൾ തന്നെ എനിക്ക് നേരിയ ഒരു സുഖം തോന്നി. ശിഷ്യനെ കാണുമ്പോൾ ഗുരു എഴുന്നേൽക്കുന്നത് ആഘോഷിക്കേണ്ട കാര്യം തന്നെയാണ്. ടീച്ചർക്ക് എന്നെ മനസ്സിലായോ എന്ന് വ്യക്തമല്ല. ഇരട്ട ചൂരൽ കൊണ്ട് കാൽമടക്കിന് പ്രഹരിച്ച കാര്യം അവർ ഓർക്കുന്നുണ്ടാവോ എന്ന് ഞാൻ സംശയിച്ചു. ഇരുന്നാട്ടെ, അവർ പറഞ്ഞു. ഞാനിരുന്നു. എവിടെയാണ് ജോലിയെന്നും ഏത് ബാങ്കാണെന്നും ചോദിച്ചറിഞ്ഞു. വീടിനടുത്തുള്ള ബ്രാഞ്ചിലേക്ക് 6 മാസത്തിനുള്ളിൽ മാറ്റം കിട്ടുമെന്ന് ഞാൻ ടീച്ചറോട് കള്ളം പറഞ്ഞു. എന്റെ ശബ്ദത്തിന് ഒരു പ്രതികാരത്തിന്റെ സുഖമുള്ള ആർഭാടമുണ്ടായിരുന്നു. ഇതേവരെ ചിരിക്കാൻ തോന്നാത്ത ഞാൻ ടീച്ചറുടെ മുന്നിലിരുന്ന് കുലുങ്ങി കുലുങ്ങി ചിരിച്ചു. വാതിലിന്റെ മറവിൽ കർട്ടൻ ചെറുതായി ഇളകുന്നത് ഞാൻ ശ്രദ്ധിച്ചു. സൂക്ഷിച്ചു നോക്കിയപ്പോൾ അവിടെ ആരോ നിൽക്കുന്നതായി തോന്നി. സരള ടീച്ചർ മകളെ വിളിച്ചു. എന്താ പേര്? ഞാൻ ചോദിച്ചു. ആദ്ര. എന്നെ എവിടെ വെച്ചെങ്കിലും കണ്ടിട്ടുണ്ടോ? കോളേജിൽ വെച്ച്. പിന്നൊന്നും ഞാൻ ചോദിച്ചില്ല. പൂക്കാനും കായ്ക്കാനും തയ്യാറാണ് എന്ന് ആദ്രയുടെ മുഖം വിളിച്ചു പറയുന്നത് പോലെ എനിക്ക് തോന്നി. മറ്റെന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ടീച്ചർ ചോദിച്ചത് ഉണ്ട്. ഞാൻ മടികൂടാതെ പറഞ്ഞു. ടീച്ചറിന്റെ സ്വത്ത് മുഴുവൻ എന്റെ പേരിൽ എഴുതി തന്നാൽ മാത്രം ഈ വിവാഹത്തിന് ഞാൻ സമ്മതിക്കാം. ആദ്രയുടെ പേരിൽ എഴുതി വയ്ക്കാം. അത് പറ്റില്ല. എന്റെ ശബ്ദത്തിന് കനമുണ്ടായിരുന്നു. എന്റെ പേരിൽ എഴുതി പോക്കുവരെ ചെയ്താൽ മാത്രം ഇക്കാര്യങ്ങൾ ആലോചിക്കാം. ടീച്ചറിന്റെ യഥാർത്ഥ മോളല്ലാത്തതുകൊണ്ട് അത്തരത്തിൽ ഒരു ഉറപ്പ് കൂടിയേ തീരും. സരള ടീച്ചറിന്റെ മുഖം വാടി. അവരുടെ മുഖം വാടിക്കാണുന്നതാണ് എനിക്ക് സന്തോഷം. കുറെ നേരത്തേക്ക് ആരുമൊന്നും മിണ്ടിയില്ല. ഞാൻ ബ്രോക്കറുടെ മുഖത്തേക്ക് നോക്കി. ഇത്തരത്തിലുള്ളല്ലോ ഡിമാൻഡ് വെച്ച് ശരിയായില്ല എന്ന അയാളുടെ ഭാവവ്യത്യാസം കൊണ്ട് ഞാൻ മനസ്സിലാക്കി. സർല ടീച്ചറോട് മൃദുവായ ഒരു പ്രതികാരം ചെയ്യുകയാണ് എന്റെ ഉദ്ദേശമെന്ന് അയാൾക്കറിയില്ലല്ലോ. ആദ്ര വീടിനുള്ളിലേക്ക് പോയി. സ്വന്തക്കാരും ബന്ധുക്കാരും തൊട്ടടുത്തുണ്ടെന്നും അവരോട് ആലോചിച്ചൊരു മറുപടി പറയാമെന്നും സർല ടീച്ചർ പറഞ്ഞു. അത് മതിയെന്നുള്ള എന്റെ മറുപടി കേട്ട് സർല ടീച്ചർ എന്തോ മന്ത്രിക്കുന്ന പോലെ എനിക്ക് തോന്നി. ആദ്രയെ എനിക്കിഷ്ടമാണ്. പക്ഷേ അവളുടെ വളർത്തമ്മയായ സർല ടീച്ചർ എന്റെ കാലിന്റെ മടക്കിൽ പണ്ട് നിക്ഷേപിച്ച വേദന ഞാൻ എങ്ങനെ മറക്കും?
2: ചൂരൽ ചൂട് SRC നായർ അവതരിപ്പിച്ച കഥയാണ് കേട്ടത്. സർഗകേരളത്തിൽ അവസാനമായി കൃഷ്ണൻകുട്ടി മടവൂർ അവതരിപ്പിക്കുന്ന കവിത ഉറക്കുപാട്ട്.
3: പൊള്ളലുണ്ട് പനിക്കുന്നു നെഞ്ചകമാകെ, ഉള്ളിലുണ്ടൊരു കടലു തീർക്കാനൊക്കുമൊരു ദാഹം, അവതില്ലൊരു ചുവടുപോലും മുന്നിലായി വയ്ക്കാനാവി പാറും പാതകളോ ചുട്ട മൺചട്ടി.

ഉറങ്ങല്ലേ നീ പൊന്നേ ഉറങ്ങല്ലേ നീ നീളുറക്കമീച്ചരീവിയിലൊളിഞ്ഞിരിക്കേ കടലു പൊങ്ങും.

കരവിഴുങ്ങും കളിചിരിയുമായും നമ്മുടെ കരളുവെന്തി പുഴമരിക്കും കാടുകൾ കത്തും. കടലുപൊങ്ങും കരവിഴുങ്ങും കളിചിരിയുമായും നമ്മുടെ കരളുവെന്തി പുഴമരിക്കും കാടുകൾ കത്തും. ഉള്ളിൽ നിന്നും ഉർവരതാ മൺമറഞ്ഞേ പോം, മനസ്സിൻ പുണ്ണു നോക്കി കുഞ്ഞു പുൽക്കൊടി കണ്ണുനീർവാർക്കും. ഉള്ളിൽ നിന്നും ഉർവരതാ മൺമറഞ്ഞേ പോം, മനസ്സിൻ പുണ്ണു നോക്കി കുഞ്ഞു പുൽക്കൊടി കണ്ണുനീർവാർക്കും. നാം അറിഞ്ഞുമെറിഞ്ഞും ഇന്നീ നാട്ടുവഴിയോരം, നാറും പ്ലേഗുശാലയിലായിരങ്ങൾ പ്രേത തുണിമൂടും. നാം അറിഞ്ഞുമെറിഞ്ഞുമിന്നീ നാട്ടുവഴിയോരം, നാറും പ്ലേഗുശാലയിലായി

ാളെ ഉറങ്ങാത്തൊരു വാക്കു നെഞ്ചിൽ ഉണർന്നേണീക്കും വരെ നീ ഉറങ്ങിക്കോളൂ. വെയിൽക്കാലം മാറി നാളെ മഴ വന്നിടും, മഴയിൽ മണ്ണ്

0: മഴയിൽ മണ്ണുകുതിരും ചിരിച്ചീടും പുൽപ്പടർപ്പെല്ലാം. ഉറങ്ങിക്കോളൂ പൊന്നേ ഉറങ്ങിക്കോളൂ, മഴയിൽ മൺകുതിർന്ന് ചിരിച്ചീടും മലനാടല്ലേ. ഉറങ്ങിക്കോളൂ പൊന്നേ ഉറങ്ങിക്കോളൂ, മഴയിൽ മൺകുതിർന്ന് ചിരിച്ചീടും മലനാടല്ലേ.
1: ഉറക്കുപാട്ട് കൃഷ്ണൻകുട്ടി മടവൂർ അവതരിപ്പിച്ച കവിതയാണ് കേട്ടത്.
2: ഇന്നത്തെ സർഗ കേരളം സമാപിക്കുന്നു.

ആകാശവാണി സമയം 8 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. പദ്ധതികൾ ജനനങ്ങൾ.

0: പരിപാടിയിൽ ഇന്ത്യ ഗവൺമെന്റ് ആരംഭിച്ച ഗ്രാമവികസന മന്ത്രാലയം നടപ്പിലാക്കുന്ന നാഷണൽ സോഷ്യൽ അസിസ്റ്റൻസ് പ്രോഗ്രാം എന്നതിനെക്കുറിച്ച് കേൾക്കാം. സമൂഹത്തിലെ ഏറ്റവും ദുർബലരായ ചില വിഭാഗങ്ങൾക്ക് സാമൂഹിക സുരക്ഷയും സാമ്പത്തിക സഹായവും നൽകുന്നതിനായി NDA സർക്കാരിന് കീഴിൽ ഇന്ത്യ ഗവൺമെന്റ് ആരംഭിച്ച ഒരു നിർണായക സംരംഭമാണ് നാഷണൽ സോഷ്യൽ അസിസ്റ്റന്റ് പ്രോഗ്രാം അഥവാ NSAP. ഗ്രാമവികസന മന്ത്രാലയം നടപ്പിലാക്കുന്ന ഈ പരിപാടി പൌരന്മാർക്ക് മാന്യമായ ജീവിത നിലവാരം ഉറപ്പു നൽകുന്ന ഇന്ത്യൻ ഭരണഘടനയിൽ പ്രതിപാദിച്ചിരിക്കുന്ന നിർദ്ദേശ തത്വങ്ങൾ നിറവേറ്റാൻ ലക്ഷ്യമിട്ട് ഗ്രാമങ്ങളിലും നഗരങ്ങളിലും ഉടനീളം പ്രവർത്തിക്കുന്നു. NSAP രൂപീകരണത്തിന് മുൻപ് സംസ്ഥാന തലത്തിൽ വിവിധ സാമൂഹിക സഹായ പദ്ധതികൾ നിലവിലുണ്ടായിരുന്നു. ഒരു പൊതു സമീപനത്തിന്റെ ഈ ആവശ്യം തിരിച്ചറിഞ്ഞ് NSAP സ്ഥാപിതമായി. തുടക്കത്തിൽ അതിൽ മൂന്ന് പ്രധാന സ്കീമുകൾ ഉൾപ്പെട്ടിരുന്നു: ദേശീയ വാർദ്ധക്യ പെൻഷൻ പദ്ധതി, നാഷണൽ ഫാമിലി ബെനഫിറ്റ് സ്കീം, നാഷണൽ മെറ്റേണിറ്റി ബെനഫിറ്റ് സ്കീം. ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള കുടുംബങ്ങളിലെ പ്രായമായ വ്യക്തികൾക്ക് സാമ്പത്തിക സഹായം നൽകുന്ന പദ്ധതിയാണ് ദേശീയ വാർദ്ധക്യ പെൻഷൻ പദ്ധതി. കുടുംബത്തിലെ നാഥൻ അല്ലെങ്കിൽ നാഥ മരണപ്പെട്ടാൽ വീട്ടുകാർക്ക് സാമ്പത്തിക സഹായം നൽകുന്ന പദ്ധതിയാണ് നാഷണൽ ഫാമിലി ബെനഫിറ്റ് സ്കീം. ഒരു കുടുംബത്തിലെ അന്നദാതാവിന്റെ മരണത്തിന്റെ എല്ലാ കേസുകൾക്കും ഇത് സഹായം നൽകും. നാഷണൽ മെറ്റേണിറ്റി ബെനഫിറ്റ് സ്കീം: പ്രസവ സമയത്തും പ്രസവാനന്തര സുഖം പ്രാപിക്കുമ്പോഴും സാമ്പത്തിക സഹായം നൽകിക്കൊണ്ട് BPL കുടുംബങ്ങളിൽ നിന്നുള്ള ഗർഭിണികളെയും മുലയൂട്ടുന്ന സ്ത്രീകളെയും സഹായിക്കാനാണ് ഈ പദ്ധതി ലക്ഷ്യമിടുന്നത്. കാലക്രമേണ NSAP ഗണ്യമായ വികാസത്തിന് വിധേയമായി. ഇപ്പോൾ നിലവിലുള്ള സ്കീമുകൾ കൂടാതെ പുതിയ സ്കീമുകൾ കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ദിരാഗാന്ധി നാഷണൽ ഓൾഡ് ഏജ് പെൻഷൻ സ്കീം: ദേശീയ വാർദ്ധക്യ പെൻഷൻ പദ്ധതിയുടെ പരിഷ്കരിച്ച പതിപ്പാണ് ഇത്. അർഹരായ പ്രായമായ വ്യക്തികൾക്ക് ഉയർന്ന പെൻഷൻ വാഗ്ദാനം ചെയ്യുന്ന പദ്ധതിയാണ് ഇത്. ഇന്ദിരാഗാന്ധി ദേശീയ വികലാംഗ പെൻഷൻ പദ്ധതി: ഈ പദ്ധതി പ്രകാരം BPL കുടുംബങ്ങളിൽ നിന്നുള്ള അംഗപരിമിതർക്ക് സാമ്പത്തിക സഹായം നൽകുന്നു. 18 വയസ്സും അതിൽ കൂടുതലുമുള്ളവർക്കാണ് ഈ പദ്ധതി സഹായം നൽകുന്നത്. അംഗപരിമിതി 80% മേലുള്ള ഭിന്നശേഷിക്കാർക്കാണ് ഈ പദ്ധതിയിൽ ഗുണഭോക്താവാകാനുള്ള യോഗ്യത. ഇന്ദിരാഗാന്ധി ദേശീയ വിധവാ പെൻഷൻ പദ്ധതി: ഈ പദ്ധതി പ്രകാരം BPL കുടുംബങ്ങളിൽപ്പെട്ട വിധവകളെ പരിപാലിക്കുന്നു. അന്നപൂർണ അർഹതയുണ്ടെങ്കിലും IGNOAPSന് യോഗ്യത നേടാത്ത യോഗ്യരായ മുതിർന്ന പൌരന്മാർക്ക് ഈ പദ്ധതി പ്രകാരം സൌജന്യ ഭക്ഷണ സാധനങ്ങൾ നൽകുന്നു. അന്നപൂർണ പദ്ധതി പ്രകാരം ഓരോ ഗുണഭോക്താവിനും 10 കിലോ സൌജന്യ ധാന്യം എല്ലാ മാസവും നൽകിവരുന്നു. ഈ പദ്ധതിയുടെ കീഴിൽ ആനുകൂല്യം ലഭിക്കുന്നതിന് അപേക്ഷകർ സർക്കാർ നിർദ്ദേശിക്കുന്ന മാനദണ്ഡങ്ങൾക്കനുസൃതമായി ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള കുടുംബങ്ങളിൽ പെട്ടവരായിരിക്കണം. ഇന്ത്യയിലെ ഏറ്റവും ദുർബലരായ ചില വിഭാഗങ്ങൾക്ക് സാമ്പത്തിക സഹായം നൽകുന്നതിലൂടെ വ്യക്തികളെ ശാക്തീകരിക്കാനും ജീവിത നിലവാരം മെച്ചപ്പെടുത്താനും കൂടുതൽ തുല്യതയുള്ള സമൂഹത്തെ രൂപപ്പെടുത്താനും ഈ പദ്ധതി ശ്രമിക്കുന്നു.
1: ഗ്രാമവികസന മന്ത്രാലയം നടപ്പിലാക്കുന്ന നാഷണൽ സോഷ്യൽ അസിസ്റ്റൻസ് പ്രോഗ്രാം എന്നതിനെക്കുറിച്ചാണ് ഇതുവരെ കേട്ടത്.
2: പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു.

0: ശ്രോതാക്കളെ, ഇനിയിപ്പ് ശ്രദ്ധിക്കാം, ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടിയിൽ. നാളെ രാവിലെ 11:00 മുതൽ 12:00 വരെ കുട്ടികളുടെ ആരോഗ്യ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് തൈക്കാട് ഗവൺമെന്റ് സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രിയിലെ ശിശുരോഗ വിഭാഗം മുൻ മേധാവിയും പീഡിയാട്രിഷ്യനുമായ ഡോക്ടർ ബെന്നറ്റ് ശൈലം മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495165621 9495165621. ഓർക്കുക, കുട്ടികളുടെ ആരോഗ്യ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് ഡോക്ടർ ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി നാളെ രാവിലെ 11:00 മുതൽ 12:00 വരെ.
1: ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് കാർത്തികാവശംഭരൻ. ഇന്ധന വില വർധന, വിലക്കയറ്റം എന്നിവയും

0: മായി ബന്ധപ്പെട്ട് നിയമസഭയിൽ പ്രതിപക്ഷം അവതരിപ്പിച്ച അടിയന്തര പ്രമേയ നോട്ടീസിന് സ്പീക്കർ അനുമതി നിഷേധിച്ചു. കെ എൻ ബാലഗോപാലാണ് പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. പെട്രോളിയം വിലവർദ്ധനയും വിലക്കയറ്റവും ജനജീവിതം ദുഷ്കരമാക്കിയതായി പ്രതിപക്ഷം കുറ്റപ്പെടുത്തി. പാചകവാതക വിലവർദ്ധനവിൽ സംസ്ഥാനത്തെ 70,000-ത്തോളം ഹോട്ടലുകളുടെ പ്രവർത്തനം പ്രതിസന്ധിയിലാണെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറഞ്ഞു. ഇന്ധന വിലവർദ്ധനയിൽ സർക്കാർ പരിശോധിച്ച് നടപടികൾ സ്വീകരിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ സഭയിൽ വ്യക്തമാക്കി. അടിയന്തര പ്രമേയ നോട്ടീസിന് അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. 16-ാം കേരള നിയമസഭയിലെ ഡെപ്യൂട്ടി സ്പീക്കറായി ഷാനിമോൾ ഉസ്മാനെ തിരഞ്ഞെടുത്തു. കോൺഗ്രസിലെ ഷാനിമോൾ ഉസ്മാന് 99 വോട്ടും സിപിഐയിലെ മുഹമ്മദ് മോഹ്സിന് 34 വോട്ടുമാണ് ലഭിച്ചത്. 3.5 പതിറ്റാണ്ടിന് ശേഷമാണ് കേരള നിയമസഭയിലെ ഒരു വനിത ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനത്തേക്ക് എത്തുന്നത്. 7-ാം സംസ്ഥാന ധനകാര്യ കമ്മീഷന്റെ 2026-27 അനുബന്ധ റിപ്പോർട്ട് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർക്ക് സമർപ്പിച്ചു. 16-ാം കേന്ദ്ര ധനകാര്യ കമ്മീഷൻ ശുപാർശകൾ കൂടി പരിഗണിച്ചുകൊണ്ട് ധനവിന്യാസത്തിൽ വരുത്തേണ്ട മാറ്റങ്ങളാണ് അനുബന്ധ റിപ്പോർട്ടിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. 16-ാം കേന്ദ്ര ധനകമ്മീഷൻ പ്രാദേശിക സർക്കാരുകൾക്ക് നൽകുന്ന ധനസഹായത്തിന്റെ മാനദണ്ഡങ്ങളിൽ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. കേരളത്തിലെ പ്രാദേശിക സർക്കാരുകളുടെ വികസന പദ്ധതികളിൽ അതനുസരിച്ച് ആവശ്യമായ മാറ്റം വരുത്തി ഗ്രാന്റുകൾ നഷ്ടമാവുന്ന സാഹചര്യം ഒഴിവാക്കുന്നതിനുള്ള പ്രായോഗിക നിർദ്ദേശങ്ങളാണ് അനുബന്ധ റിപ്പോർട്ടിലുള്ളത്. കേരളത്തിൽ നിന്ന് ലഹരി ശൃംഖലയെ തുരത്താൻ എല്ലാവരും ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. നാടിനെ പുരോഗതിയിലേക്ക് നയിക്കേണ്ട യുവജനങ്ങളെ വഴിതെറ്റിക്കുന്നതിൽ പ്രധാന പങ്കുവഹിക്കുന്നത് മയക്കുമരുന്ന് വ്യാപനമാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ലഹരിക്കെതിരായി സംസ്ഥാന ആഭ്യന്തര വകുപ്പ് ആരംഭിച്ച ഓപ്പറേഷൻ തൂഫാൻ ദിനാർകോഹൻ പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. തിരുവനന്തപുരം കോട്ടൺ ഹിൽ സ്കൂളിൽ നടന്ന ചടങ്ങിൽ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല അധ്യക്ഷത വഹിച്ചു. കേരളത്തിലെ പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് കേന്ദ്രങ്ങളെല്ലാം സിനിമാ ഷൂട്ടിംഗ് സൌഹൃദമാക്കുമെന്നും പൈറസിയുമായി ബന്ധപ്പെട്ട് ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും മന്ത്രി പി സി വിഷ്ണുനാഥ്. മലയാള സിനിമാ രംഗത്തെ വിവിധ സംഘടനകളുടെ പ്രതിനിധികളുമായി തിരുവനന്തപുരത്ത് നടത്തിയ ചർച്ചയ്ക്ക് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി. സിനിമാ സംഘടനകൾ ഉന്നയിച്ച ഇരട്ട നികുതി എന്ന വിഷയം സർക്കാർ ഗൌരവമായി ചർച്ച ചെയ്യും. ഹേമ കമ്മിറ്റി നിർദ്ദേശങ്ങളും ഫിലിം പോളിസിയും പൂർണ്ണമായി പഠിച്ച ശേഷം നടപ്പിൽ വരുത്തേണ്ട കാര്യങ്ങളെ സംബന്ധിച്ച് സർക്കാർ തീരുമാനമെടുക്കും. സിനിമാ സംഘടനകൾക്കുള്ളിലെ ആഭ്യന്തര പ്രശ്നങ്ങൾ അവർ തന്നെ പരിഹരിക്കണമെന്നും മന്ത്രി പറഞ്ഞു. സിബിഎസ്ഇ ഓൺസ്ക്രീൻ മാർക്കിംഗ് സംവിധാനം സംബന്ധിച്ച് ഉയർന്ന പരാതികൾ അന്വേഷിക്കുന്നതിന് ഏകാംഗ സമിതി രൂപീകരിച്ച് കേന്ദ്ര സർക്കാർ. ശേഷി വികസന കമ്മീഷൻ ചെയർപേഴ്സൺ എസ് രാധ ചൌഹാനാണ് സമിതി അധ്യക്ഷ. ഒരു മാസത്തിനുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കാനാണ് നിർദ്ദേശം. സിബിഎസ്ഇ 12-ാം ക്ലാസ് വിദ്യാർത്ഥികൾക്കായുള്ള ഉത്തരക്കടലാസ് പുനർമൂല്യനിർണയ പോർട്ടലിന് നേരെ സൈബർ ആക്രമണം. പോർട്ടൽ നിലവിൽ സുരക്ഷിതമാണെന്നും 16,000-ത്തിലധികം വിദ്യാർത്ഥികൾ ഇതുവരെ വിജയകരമായി അപേക്ഷകൾ സമർപ്പിച്ചതായും അധികൃതർ വ്യക്തമാക്കി. 2025 ദേശീയ പഞ്ചായത്ത് അവാർഡുകൾ കേന്ദ്രമന്ത്രി രാജീവ് രഞ്ജൻ സിംഗ് നാളെ ന്യൂഡൽഹിയിൽ വിതരണം ചെയ്യും. രാജ്യത്തെ 42 മികച്ച പഞ്ചായത്തുകൾക്കാണ് പുരസ്കാരങ്ങൾ സമ്മാനിക്കുക. ദീൻദയാൽ ഉപാധ്യായ പഞ്ചായത്ത് സതത് വികാസ് പുരസ്കാരങ്ങൾ 34 ഗ്രാമപഞ്ചായത്തുകൾക്കും നാനാജി ദേശ്മുഖ് സർവോത്തം പഞ്ചായത്ത് സതത് വികാസ് പുരസ്കാരം 8 പഞ്ചായത്തുകൾക്കും നൽകും. കേരളത്തിൽ നിന്നുള്ള നിരണം ഒറ്റൂർ മേലുകാവ് ഗ്രാമപഞ്ചായത്തുകൾക്കും ഹരിപ്പാട് ബ്ലോക്ക് പഞ്ചായത്തിനും വിവിധ വിഭാഗങ്ങളിൽ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. കേരളത്തിൽ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ വ്യാഴാഴ്ചയോടെ എത്താൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. സംസ്ഥാനത്ത് കനത്ത മഴ തുടരും. ഇന്ന് മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. മറ്റെല്ലാ ജില്ലകളിലും മഞ്ഞ ജാഗ്രതയാണ്. നാളെ ആലപ്പുഴ, കോട്ടയം, എറണാകുളം, തൃശൂർ ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും മറ്റ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. വിവിധ ജില്ലകളിൽ ഈ മാസം 8 വരെ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. മോശം കാലാവസ്ഥ കണക്കിലെടുത്ത് കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഈ മാസം 6 വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കാലവർഷ മുന്നൊരുക്കത്തിന്റെ ഭാഗമായി പത്തനംതിട്ട ജില്ലയിൽ തിരുവല്ലയിലെ പ്രളയ സാധ്യതാ പ്രദേശങ്ങൾ ദേശീയ ദുരന്ത നിവാരണ സേനാ സംഘം സന്ദർശിച്ചു. മണിമലയാറിന്റെയും പമ്പയാറിന്റെയും തീരപ്രദേശങ്ങൾ സന്ദർശിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തി. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.
1: ആകാശവാണി ഒരു ചലച്ചിത്ര ഗാനം കേൾക്കാം. ലോറൻസ് ഫെർണാണ്ടസിന്റെ രചനയ്ക്ക് പ്രശാന്ത് പ്രഭാകരന്റെ സംഗീതത്തിൽ സിദ്ധാർത്ഥ

0: വിദ്യാഭ്യാസ രംഗം.
1: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ. വൈജ്ഞാനിക വികാസത്തിനും മാനസിക ഗണിതത്തിനും ഏറെ ഉപകാരപ്രദമാണ് അബാക്കസ്. കുട്ടികളിൽ ഏകാഗ്രതയും യുക്തിബോധവും വളർത്താൻ അബാക്കസ് സഹായിക്കുന്നു. അബാക്കസ് പഠനത്തിന്റെ കൂടുതൽ വിശേഷങ്ങളുമായി സുരഭി സുമേഷ്.
2: ഇപ്പോ ഇന്നത്തെ കുട്ടികള് ഈ മൊബൈലിന് അഡിക്റ്റ് ആവുന്ന ഒരു സാഹചര്യമാണല്ലോ. അപ്പോ അതിൽ നിന്ന് മാറിയിട്ട് ഇവർക്ക് കൂടുതൽ പഠനത്തിലേക്ക് ശ്രദ്ധിക്കാനും അല്ലെങ്കിൽ വായനയിലേക്കൊക്കെ ശ്രദ്ധിക്കാനൊക്കെ

0: ഈ അബാക്കസിന്റെ പഠനം കൊണ്ട് സാധിക്കും.
1: ശരിക്കും ശരിക്കും അത് സഹായിക്കുന്നതാണ് വെച്ചാൽ അവർ കൂടുതൽ എയിം മാക്സ് ചെയ്യാനായിട്ട് ടൂൾ ഉപയോഗിച്ച് തുടങ്ങി കഴിഞ്ഞാൽ അവരുടെ കോൺസെൻട്രേഷൻ ഫുള്ളും ഈ ടൂളിലായിരിക്കും. ഇപ്പൊ മൊബൈൽ അഡിക്ഷൻ കുറയ്ക്കാനായിട്ടാണ് കൂടുതലായിട്ട് ഇപ്പൊ പേരന്റ്സ് അബാക്കസിന് നമ്മൾ ചൂസ് ചെയ്യുന്നത്.
0: ഇപ്പൊ ഈ കുട്ടികളിലെ ശ്രദ്ധ കൂടുതൽ ആവുന്നതിന് ഈ ഒരു അബാക്കസ് പഠനം സഹായിക്കുന്നു എന്ന് നമ്മൾ പറഞ്ഞു. ഈ കുട്ടികൾ മറ്റു വിഷയങ്ങൾ പഠിക്കുന്നതിനുള്ള താല്പര്യം ഇതുകൊണ്ട് വർദ്ധിക്കുന്നുണ്ടല്ലോ, അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെട്ട മേഖലയിൽ കൂടുതൽ താല്പര്യത്തോടു കൂടിയിട്ട് മുന്നോട്ട് പോകാനായിട്ട്, ഏത് വിഷയമോ ആയിക്കോട്ടെ, അപ്പൊ അതിനെ കുറിച്ചിട്ടൊന്ന് പറയാമോ?
1: അതായത് അവർക്ക് ഏതൊരു സബ്ജക്റ്റും പഠിച്ച് മുന്നേക്ക് പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ടൂളും കാര്യങ്ങളും വെച്ച് ചെയ്യുമ്പോൾ തന്നെ സാധിക്കുന്നുണ്ട്. 1, 2, 3, 4 അങ്ങനെ ഓരോ ബീഡ്സും അവർക്ക് മൈൻഡിൽ കണ്ടിട്ട് ചെയ്യാനായിട്ടുള്ള ശക്തി കഴിവും ഇതിലുണ്ടാക്കുന്നുണ്ട്. ഓരോ ബീഡ്സ് യൂസ് ചെയ്യുമ്പോഴും അവരുടെ മൈൻഡ് അത്രയും മെമ്മറിഫുൾ ആയിരിക്കണം. അതുകൊണ്ടാണ് അവർ ഈ ഓരോ ബീഡ്സ് ചെയ്യുമ്പോഴും മൈൻഡിൽ കണക്ക് കൂട്ടി എത്ര വലിയ ഡിജിറ്റ് കൊടുത്താലും അവർക്ക് അത് കാൽക്കുലേറ്റ് ചെയ്ത് പറയാനുള്ളൊരു ചിന്താശക്തി ഉണ്ടാക്കുന്നുണ്ട്.
0: ഓക്കെ, ഈ കലാരംഗത്ത് ഒരു മികവ് വരുന്നതിനായിട്ട് ഈ അബാക്കസ് പഠനം സഹായിക്കുമോ? ടീച്ചർക്ക് എന്ത് തോന്നുന്നു?
1: സഹായിക്കുന്നുണ്ട്. ഏതിലും കോൺസെൻട്രേറ്റ് ചെയ്യാനൊരു
0: മാനസിക നിലയിലേക്ക്
1: അവരെത്തുന്നുണ്ടല്ലോ.
0: ഓക്കെ ഓക്കെ, കുട്ടികളുടെ ഒരു മാനസിക വളർച്ചയ്ക്ക് അബാക്കസ് പഠനത്തിന്റെ ഒരു പ്രാധാന്യം എത്രത്തോളം ഉണ്ട്?
1: ഇവര് ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും അതേപോലെ തന്നെ ഓർത്ത് വെക്കാനായിട്ടുള്ള കുറെ കഴിവുകൾ നമ്മള് ഈ ടൂൾ ഉപയോഗിച്ച് ചെയ്യുമ്പോൾ തന്നെ അവർക്ക് കിട്ടുന്നുണ്ട്. പല എക്സാമുകൾക്ക് പോകുമ്പോഴുള്ള ടെൻഷനുകള്, അതേപോലെ സ്റ്റേജ് കയറുമ്പോഴുള്ള ടെൻഷനുകള്, അതൊക്കെ ഈ സംഭവം വെച്ച് ചെയ്യുമ്പോൾ തന്നെ അവർക്ക് കൂടുതൽ ഇമ്പ്രൂവ്മെന്റ് ആണ് ഉണ്ടാക്കുന്നത് തന്നെ.
0: കുട്ടികളിലെ ഇപ്പൊ ലഹരി ഉപയോഗം കൂടിക്കൊണ്ടിരിക്കുകയാണ്, അതേപോലെ തന്നെ കുറച്ച് അക്രമവാസന അല്ലെ, കുറച്ച് ഹൈപ്പർ ആണ് പൊതുവെ കുട്ടികൾ എന്ന് പറയുന്നത്. അപ്പൊ അതിൽ നിന്നൊക്കെ ഒരു കുറച്ചൊരു ശാന്തതയിലേക്ക്, ഒരു സമാധാനത്തിലേക്കൊക്കെ ചിന്തിക്കാനും പ്രവർത്തിക്കാനും അവർ ഇതെല്ലാം
1: സഹായിക്കുന്നുണ്ട്. കൂടുതൽ ഹൈപ്പറായ കുട്ടികളാണ് കൊണ്ട് ചേർത്തത് തന്നെ. എന്താ വെച്ചാൽ അവർക്ക് ഇരിക്കാൻ തന്നെ ഒരു കോൺസെൻട്രേഷൻ ഇല്ല. അപ്പൊ നമ്മളിങ്ങനെ പിടിച്ചിരുത്തി അത് ചെയ്ത് വരുമ്പോ തന്നെ അവർ ഓട്ടോമാറ്റിക്കലി അതിലേക്ക് വരികയും പിന്നീട് അവർക്ക് നല്ല കോൺസെൻട്രേഷൻ കിട്ടുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതിലൂടെ പാരന്റ്സ് ഹാപ്പി ആവുന്നുണ്ട്, കുട്ടികളും ഹാപ്പി ആവുന്നുണ്ട്, അവർക്ക് എല്ലാതും ഫേസ് ചെയ്യാനുള്ളൊരു കഴിവും കൂടിയാണ് ഉണ്ടാക്കുന്നത്
0: അല്ലെ. ഒരു വ്യക്തിത്വ വികാസത്തിന് ഈ അബാക്കസ് പഠനം എത്രത്തോളം സഹായിക്കുന്നുണ്ട്?
1: വളരെ ഇമ്പോർട്ടൻസ് ആണ് അതിലുള്ളത്. ആ കുട്ടി ഏതൊരു സബ്ജക്റ്റ് ആണോ എടുക്കണമെന്നുണ്ടെങ്കിൽ അതിൽ അവൻ കോൺസെൻട്രേഷൻ ചെയ്യാനായിട്ട് നമ്മുടെ അബാക്കസ് പഠിച്ചൊരു കുട്ടിയാണെന്നുണ്ടെങ്കിൽ അവൻ അത് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പൊ ഈ ഒരു സബ്ജക്റ്റിൽ മാർക്ക് കുറഞ്ഞു എന്ന് പറഞ്ഞ് തളർന്നു പോവുകയോ പിന്നുള്ള വിഷമങ്ങൾക്ക് അങ്ങനെയുള്ള ഒരു സംഭവം ഇതിലുണ്ടാവില്ല. ഇവർ കോൺസെൻട്രേഷൻ ചെയ്യുന്നത് മൂലം ഇവർക്ക് ഓരോ കാര്യങ്ങൾ ചെയ്യാനായിട്ടുള്ള താല്പര്യങ്ങൾ കൂടുകയുള്ളൂ. ഇപ്പൊ ഒന്നിനും മാർക്ക് കുഴപ്പമില്ല, നെക്സ്റ്റ് അവർ ഞാൻ അത് ശരിയാക്കിയെടുക്കും എന്നുള്ളൊരു ഇതുണ്ടായിരിക്കും.
0: ആത്മവിശ്വാസം
1: ഉണ്ടാക്കലാണ് നമ്മുടെ ഈ പഠിക്കുന്നതുകൊണ്ട് ഉപയോഗം
0: ഏറ്റവും വലിയൊരു ഗുണമായിട്ട്
1: വരുന്നത്.
0: പിന്നെ ഇപ്പോ ചെറിയൊരു കാര്യത്തിന് ആത്മഹത്യ ചെയ്യുന്ന പ്രവണത അത് കുട്ടികളിൽ കാണുന്നുണ്ട്. നിസ്സാരമായി ഇപ്പോ അമ്മ വഴക്ക് പറഞ്ഞു, അതിന്റെ പേരില് കുട്ടി ആത്മഹത്യ ചെയ്യുന്നു. ഇത്തരത്തിലുള്ള വാർത്തകൾ നമ്മള് മാധ്യമങ്ങളിലൂടെ നമ്മൾ അറിയുന്നുണ്ട്. എനിക്ക് തോന്നുന്നു അങ്ങനെയുള്ള ഒരു സാഹചര്യം മാറ്റിയെടുക്കാനായിട്ട്, വിജയങ്ങൾ നമ്മൾ ആഘോഷിക്കുന്നുണ്ട്, എന്നാൽ തോൽവികളെ കൂടെ നമ്മൾ അംഗീകരിക്കാനായിട്ടുള്ള ഒരു മനസ്സ് ഉണ്ടാക്കിയെടുക്കാൻ ഇത്
1: സഹായിക്കുന്നുണ്ട്. നമ്മുടെ ഈ കുട്ടികൾക്ക് എങ്ങനെയാന്ന് വെച്ചാൽ നെക്സ്റ്റ് ടൈം അതിന് ഞാൻ മുന്നേറി വരും. എന്റെ കുട്ടികൾ തന്നെ സ്റ്റേറ്റ് ലെവലിൽ പോയിട്ട് അവർ ഓരോരുത്തരുടെ ട്രോഫി കൊടുക്കലും നമ്മുടെ ചാമ്പ്യന് സ്കൂട്ടറാണ് കൊടുത്തിരുന്നത്. അപ്പൊ ഈ ഫസ്റ്റ് റാങ്കിൽ നിൽക്കുന്ന കുട്ടികൾ അപ്പൊ എന്താണ് പറയുക, അടുത്ത പ്രാവശ്യം ഞാൻ അത് വാങ്ങിച്ചിരിക്കും മിസ്സേ. അവർക്കൊരു കോൺഫിഡന്റ് ഉണ്ടാക്കുകയാണ് നമ്മൾ ചെയ്യുന്നത് ഇത് കൂടെ. അപ്പൊ ഓരോ സ്റ്റേജിൽ പോയി നമ്മൾ ഓരോന്ന് കാണിക്കുമ്പോൾ അവർക്ക് അതിൽ ഇൻട്രസ്റ്റിംഗ് വന്നിട്ട് അത് നേടിയെടുക്കണം എന്നൊരു ചിന്താശക്തി ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്.
0: ഈ പഠനത്തിന് അല്പം പിന്നാക്കം നിൽക്കുന്ന കുട്ടികളെ എങ്ങനെയൊക്കെയാണ് പ്രോത്സാഹിപ്പിക്കുന്നത്?
1: പഠനത്തിന് പിന്നാക്കം നിൽക്കുന്ന കുട്ടികളെ നമ്മൾ ഈ അബാക്കസിൽ കൊണ്ടുവന്ന് അവരുടെ മെല്ലെ മെല്ലെയാണ് നമുക്ക് ഒറ്റയടിക്ക് നമുക്ക് അവരെന്നെ ഇമ്പ്രൂവ് ചെയ്തെടുക്കാൻ പറ്റില്ല. അപ്പൊ മെല്ലെ അവർക്ക് എന്താണെന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുത്ത് സപ്പോർട്ടീവ് ആയിട്ട് അവരുടെ കൂടെ നിന്ന് ആ മെല്ലെ മെല്ലെ അവരെ റിക്കവർ ചെയ്ത് കൊണ്ടുവരാണ് ചെയ്യുന്നത്. ഈ അബാക്കസ് ടൂളിൽ ഇപ്പൊ പഠിക്കാനായിട്ട് മാത്സിന് പിന്നാക്കം നിൽക്കുന്ന കുട്ടി അബാക്കസില് ഫസ്റ്റ് റാങ്ക് തന്നെയായിരിക്കും. ഓരോ താല്പര്യങ്ങളാണ്, ഓരോ സബ്ജക്റ്റിനുള്ള താല്പര്യങ്ങളാണ് അതിൽ വരുന്നത്.
0: ഈ അബാക്കസ് പഠനത്തിലെ ഗണിതമാണല്ലോ ഇതിന്റെ ഒരു ബേസ് എന്ന് പറയുന്നത്. അപ്പൊ അതും ഈ അബാക്കസ് പഠനവും അതുപോലെ തന്നെ വേദിക് മാത്സും തമ്മിൽ എത്രത്തോളം ബന്ധമുണ്ട്?
1: ഇത് എങ്ങനെയാ വെച്ചാൽ നമ്മളിപ്പോ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ അബാക്കസ് തന്നെ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. ടേബിൾ പഠിച്ചു കഴിഞ്ഞിട്ട് നമ്മളത് അബാക്കസിന്റെ മിഡിൽ പോയിന്റിൽ നിന്ന് നമ്മൾ ലെഫ്റ്റിലേക്കാണ് മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ വരുന്നത്. അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് കൂടുതൽ സ്പീഡിൽ മാത്സ് ചെയ്യാനായിട്ട് സാധിക്കുന്നത് എന്ന് വെച്ചാൽ ബീഡ്സ് യൂസ് ചെയ്തല്ലേ നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ടേബിൾ പെട്ടെന്ന് മനസ്സിലാക്കിയിട്ട് കണക്ക് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്.
0: ഇപ്പോഴത്തെ ഒരു പാഠ്യപദ്ധതിയൊക്കെ അനുസരിച്ചിട്ട് ഇപ്പൊ സ്കൂളുകളിലെ ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു പാരമ്പര്യമായിട്ട് നമ്മൾ പിന്തുടരുന്ന

0: രീതിയുണ്ടല്ലോ കണക്ക് പഠിക്കാനായിട്ട്. അപ്പൊ അതും അബാക്കസ് പഠനമാണെങ്കിൽ വളരെ ഫാസ്റ്റ് ആയിട്ടുള്ള അഡീഷനും സബ്സ്ട്രാക്ഷനും ഒക്കെയാണ് വരുന്നത് അല്ലെ. അപ്പോ ഇത് രണ്ടും തമ്മിലെ ഏതെങ്കിലും രീതിയിലൊരു സംഘർഷം കുട്ടികളിൽ ഉണ്ടാക്കുന്നുണ്ടോ?
1: ഇപ്പൊ സ്കൂളിൽ ഇങ്ങനെ വഴി പോലെ എഴുതിയായിട്ട് വേണം എക്സാം ചെയ്യുന്നുണ്ടെങ്കിൽ. ഇവർ ഈ അബാക്കസ് പഠിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് ഈ വഴി ഉണ്ടായിരിക്കില്ല, ഡയറക്റ്റ് ആയിട്ടാണ് ആൻസർ ചെയ്യുന്നത്. അപ്പൊ ടീച്ചർമാർക്ക് അത് ഭയങ്കര പ്രശ്നങ്ങളും, കുട്ടി കോപ്പി അടിച്ചതാണെന്നായിട്ടാണ് പറയണത്. ആ കുട്ടിയുടെ മികവ് എന്താന്ന് അവർ മനസ്സിലാക്കുന്നില്ല. അവൻ അങ്ങനെ ചെയ്തു ഇത്രയും പെട്ടെന്നാണ് ചെയ്യാനുള്ള ഒരു
0: കഴിവ്
1: നേടിയെടുത്തിട്ടുണ്ടെന്നുള്ളത് മനസ്സിലാക്കാണ്ട് തന്നെ എന്റെ ഒരു കുട്ടിക്ക് അതിന്റെ അനുഭവം ഉണ്ടായിട്ടുണ്ട്. അവന്റെ പേപ്പർ അങ്ങനെ തന്നെ വിട്ടിട്ടു. എന്നുവെച്ചാൽ അവൻ ചെയ്ത ആൻസർ ഒക്കെ ശരിയാണ്, വഴിയില്ല. വഴിയില്ലാത്ത കാരണം തന്നെ അവന്റെ പേപ്പർ അങ്ങനെ തന്നെ വിട്ടിട്ടു. അപ്പൊ കുട്ടികൾക്ക് അത് ഭയങ്കര വിഷമം കാര്യങ്ങളായിട്ടാണ് വരുന്നത്. ടീച്ചേഴ്സ് കുറച്ചുകൂടി മനസ്സിലാക്കി, ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ കുട്ടികൾ ഈ സംഭവം പഠിക്കണമെന്ന് തന്നെ അവർക്ക് സ്പീഡിൽ ചെയ്യാനായിട്ടൊരു പ്രവണത ഉണ്ട്, ചെയ്യാൻ പറ്റുന്നുണ്ട്. എക്സാം ഒക്കെ അതുകൊണ്ട് തന്നെ വേഗം തന്നെ എഴുതി അവർക്ക് മുന്നിലേക്ക് പോരാനായിട്ട് സാധിക്കുന്നുണ്ട്.
0: ഈ എൻട്രൻസ് പോലുള്ള മത്സര പരീക്ഷകൾ ഉണ്ടല്ലോ, അതിലൊക്കെയാണ് ഈ ഒരു കഴിവ് കൂടുതൽ പ്രകടിപ്പിക്കാൻ പറ്റുന്നത്.
1: എൻട്രൻസ്, പി എസ് സി എക്സാം അതൊക്കെ ആകുമ്പോൾ അവർക്ക് കൂടുതൽ ഇതിനെ നമുക്ക് ഉപയോഗപ്പെടുത്താനായിട്ട് സാധിക്കും.
0: ഇപ്പൊ നമ്മുടെ പാഠ്യപദ്ധതിയിലെ ഈ അബാക്കസ് പഠനം കൊണ്ടുവരണം എന്ന് ടീച്ചർ നിർദ്ദേശിക്കില്ലേ, അത് അതേ കുറിച്ചൊന്ന് പറയോ?
1: നമ്മുടെ സ്കൂളുകളിൽ ഈ അബാക്കസ് കൊണ്ടുവരികയാണെങ്കിൽ കുറച്ചും കൂടി കുട്ടികൾ എല്ലാ സബ്ജക്റ്റുകളിലും എല്ലാ ആക്ടിവിറ്റീസുകളിലും അവർ ഇംപ്രൂവ് ആയിട്ട് വരും. ഇപ്പൊ മിക്ക സ്കൂളുകളിലും ഉണ്ട്, ഇല്ലാത്ത സ്കൂളുകളും ഉണ്ട്. അപ്പൊ ആ സ്കൂളുകളിലൊക്കെ അബാക്കസ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ കുട്ടികൾ കുറച്ചുകൂടി ആക്റ്റീവ് ആയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യും.
0: ഈ മാതാപിതാക്കളുമായിട്ട് ഈ ആശയവിനിമയം നടത്തുന്നത് എങ്ങനെയാണ്? കുട്ടികളുടെ പഠന നിലവാരത്തെ കുറിച്ചും എല്ലാം ചർച്ച ചെയ്യുന്നത് എങ്ങനെയാണ്?
1: നമ്മൾ പേരന്റ്സ് മീറ്റിംഗ് പോലെ വെക്കും. എന്നിട്ട് അവരുടെ അഭിപ്രായങ്ങൾ എന്താണ്, ഞാൻ എങ്ങനെ ഞാൻ അവരെ ട്രെയിൻ ചെയ്യണം, അവരോട് ചോദിച്ച് മനസ്സിലാക്കുകയും ക്ലാസ്സിൽ ഓരോ എക്സാമുകൾ വെച്ച് അവർക്ക് അവരുടെ കുട്ടികളിലുണ്ടായ മാറ്റങ്ങൾ മനസ്സിലാക്കി കൊടുക്കുകയും ആണ് ചെയ്യുന്നത്.
0: ഈ അബാക്കസ് പരിശീലനം കുട്ടികളുടെ ഒരു അക്കാദമിക് പ്രകടനത്തിലെ കൂടുതൽ മാറ്റങ്ങൾ ഏതൊക്കെ രീതിയിലാണ് കൊണ്ടുവരുന്നത്?
1: ഓരോ സബ്ജക്റ്റിനുണ്ടാകുന്ന മാറ്റങ്ങൾ എങ്ങനെ വെച്ചാൽ അവരുടെ സ്പീഡിലാണ് കൂടുതൽ കാര്യങ്ങളായിട്ട് വരുന്നത്. ഇപ്പൊ ഒരു കുട്ടി ക്ലാസ്സിൽ നോട്ട് എഴുതാനായിട്ട് പിന്നാക്കം നിൽക്കുന്ന ഒരു കുട്ടിയാണെന്നുണ്ടെങ്കിൽ അബാക്കസ് യൂസ് ചെയ്ത് പഠിച്ച കുട്ടിയാണെങ്കിൽ അവനത് സ്പീഡിൽ എഴുതാനായിട്ട് പറ്റും. അത് നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് കൊണ്ടും റൈറ്റ് ഹാൻഡ് കൊണ്ടാണ് നമ്മൾ ചെയ്യിപ്പിക്കുന്നത്. രണ്ട് ഹാൻഡ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത്രയും പവർഫുൾ ആയിരിക്കണം മെമ്മറി. അപ്പൊ അതിൽ വരുമ്പോൾ തന്നെ അവർക്ക് സ്പീഡ് ഓട്ടോമാറ്റിക് ഉണ്ടാവും. സ്പീഡ് ഉണ്ടായാൽ തന്നെ കുട്ടികൾക്ക് ബാക്കിയെല്ലാം സിമ്പിളായിട്ട് ചെയ്യാനായിട്ടാണ് സാധിക്കുന്നത്.
0: അതുപോലെ തന്നെ ഈ മത്സര പരീക്ഷകളിലാണെങ്കിലും അല്ലെങ്കിലും ഈ ഒരു സമയക്രമീകരണത്തിലൂടെ അല്ലെങ്കിൽ സമയബന്ധിതമായി തന്നെ കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു കഴിവ് വളർത്താനും ഇത് സഹായിക്കുന്നുണ്ട്.
1: നമ്മുടെ അബാക്കസ് എങ്ങനെയാ വെച്ചാൽ 8 മിനിറ്റ് കൊണ്ട് 100 ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്താണ്. 8 മിനിറ്റ് കൊണ്ട് 100 ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യുക, അതിൽ സെക്കൻഡ് കൊണ്ട് തീർക്കുന്ന കുട്ടികളുമുണ്ട്. അപ്പൊ അത്രയും സ്പീഡിലാണ് അവർ ചെയ്യുന്നത്. സെക്കൻഡ് ഇപ്പൊ 52 സെക്കൻഡ് നാഷണൽ ലെവൽ എക്സാമിന് 52 സെക്കൻഡ് കൊണ്ടൊക്കെ തീർത്ത കുട്ടികളുണ്ട്. അപ്പൊ അത്രയും സ്പീഡിൽ അവർക്ക് ചെയ്യാനുള്ള കഴിവുണ്ടാക്കിയെടുക്കുകയാണ് മെയിനായിട്ട് ഇതിൽ ചെയ്യുന്നത്.
0: ഓരോ ദിനവും ഉള്ള അവരുടെ ഒരു പരിശീലനം തന്നെ അല്ലെ,
1: എല്ലാ ദിവസത്തെയും ആരോ പ്രാക്ടീസ്, കഠിനമായ പ്രയത്നം തന്നെയാണ് അത്.
0: ഇതിന്റെ പിന്നിലുള്ള രഹസ്യം അല്ലെ, അല്ലാതെ വേറെ
1: കുറുക്കുവഴികളൊന്നുമില്ല. അവര് അത്രയും പ്രാക്ടീസ് ചെയ്ത് ചെയ്ത് ചെയ്ത് അത്രയും ഒരു കുട്ടി ഒരു 100 പേപ്പർ എങ്ങനെ ചെയ്തിട്ടായിരിക്കും എക്സാമിന് തന്നെ വേണ്ടായിരിക്കുക.
0: ടീച്ചർ, ഒരു അബാക്കസ് ട്രെയിനറായിട്ട് ഈ രംഗത്ത് 3 വർഷമായി എന്ന് പറഞ്ഞല്ലോ, ഒരു ട്രെയിനറായിട്ട് ടീച്ചർ നേരിട്ടിട്ടുള്ള ഒരു ഏറ്റവും വലിയൊരു വെല്ലുവിളി എന്താണ്?
1: അങ്ങനെ പ്രത്യേകിച്ച് നമുക്ക് വെല്ലുവിളിയും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. നമ്മുടെ ടീച്ചേഴ്സ് എങ്ങനെ വെച്ചാൽ ഫുൾ സപ്പോർട്ടീവ് ആണ്. എല്ലാ ടീച്ചർമാർക്കും ഫുൾ സപ്പോർട്ടീവ് ആയിട്ടാണ്. ഇപ്പൊ ഒരു ടീച്ചറിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് പറഞ്ഞാൽ മറ്റു ടീച്ചർ പറഞ്ഞത് തിരുത്തുന്നു, മനസ്സിലാക്കി കൊടുക്കുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ നല്ല ടീം അംഗങ്ങളായിട്ടാണ് മുന്നോട്ട് പോകുന്നത്.
0: ഓക്കെ, ഇപ്പോ പല രീതിയിലുള്ള കഴിവുകളുള്ള കുട്ടികളായിരിക്കുമല്ലോ. ചില കുട്ടികൾക്ക് പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യാനുള്ള കഴിവുണ്ടായിരിക്കും, ചില കുട്ടികളാണെങ്കിൽ അല്പം പുറകിലോട്ടായിരിക്കും. അപ്പൊ ഇവരെല്ലാം ഈ മുൻനിരയിലുള്ള കുട്ടികളുടെ ഒപ്പം തന്നെ എത്തിക്കാനായിട്ടുള്ള ശ്രമങ്ങൾ നടത്താറില്ലേ?
1: നമ്മൾ അങ്ങനെ പിന്നിലേക്ക് പിന്നിലേക്ക് നടത്തില്ല, എല്ലാവരെയും ഒരേ തരത്തിൽ തന്നെ വെച്ചിട്ടാണ് നമ്മൾ ഇത് ചെയ്യിപ്പിക്കുക തന്നെ. അവർക്ക് ടൈം ഇട്ട് കൊടുക്കും. സ്റ്റാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ചെയ്യണം. അപ്പൊ മറ്റേ വ്യക്തി ചെയ്യണ കാണുമ്പോ ഇവന് തന്നെ തോന്നും ഞാനിങ്ങനെ ചെയ്യണത് മോശമാണ്, അപ്പൊ ഇത്രയുടെ സ്പീഡിൽ ചെയ്യണം എനിക്ക് അവരുടെ ഒപ്പം എത്തണം. ആ സ്റ്റോപ്പ് പറയുമ്പോഴേക്കും ഇവർ എത്ര എണ്ണം അറ്റൻഡ് ചെയ്തു എന്നുള്ള ഒരു ഇതിലാണ് ചെയ്യുന്നത്. അവരത്രയും സ്പീഡിൽ ചെയ്യുമ്പോ എല്ലാവർക്കും, അപ്പൊ പിന്നീട് നിൽക്കുന്ന വ്യക്തി ഓട്ടോമാറ്റിക്കലി മറ്റവന്റെ ആ കഴിവ് കാണുമ്പോ അവന് മുന്നോട്ടിക്ക് ഇങ്ങനെ കേറി കേറി കേറി വരും അങ്ങനെ. അപ്പൊ എല്ലാവരും നമ്മൾ ഒരേ ഒപ്പം ഇരുത്തി ഒരേ രീതിയിലാണ് ക്ലാസ് കൊടുക്കാൻ തന്നെ.
0: ഇപ്പൊ ഒരു മത്സരബുദ്ധിയാണെങ്കിൽ കൂടെ അതൊരു ദോഷമല്ലാത്ത മത്സരബുദ്ധിയാണ് അല്ലേ? ഇതിന്റെ ഒരു പരിശീലന ക്രമം, ഫീസ് അങ്ങനെയൊക്കെ എത്രയായിരിക്കും, എങ്ങനെയായിരിക്കും?
1: നമുക്ക് എങ്ങനെയാ വെച്ചുകഴിഞ്ഞാൽ ഒരു മണിക്കൂറാണ് ക്ലാസ് വരുന്നത്. ഒരു മണിക്കൂറിന് 300 രൂപയാണ് നമ്മൾ

0: ഫീസ് വാങ്ങണത്. അബ്രോഡൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മള് 1000, അത് ഓൺലൈൻ ക്ലാസ് ആണ്. അപ്പൊ അവർക്ക് 1000 രൂപയാണ് ഫീസും കാര്യങ്ങളും വാങ്ങുന്നത്.
1: ഇത് ഒരു ഓരോ അക്കാദമിയും അവരുടേതായിട്ടുള്ള നിശ്ചിതമായിട്ടുള്ള ഫീസാണോ കൃത്യമായിട്ട് എന്ന് പറയുന്നുണ്ടോ?
0: നമ്മുടെ മുകളിലെ സാറന്മാർ തന്നിട്ടുള്ള നിർദ്ദേശപ്രകാരം നമ്മൾ 1000 രൂപയായിട്ടാണ് വാങ്ങുന്നത്. നമ്മുടെ ഫീസ്, രജിസ്ട്രേഷൻ ഫീസ് 500 രൂപ, ഫീസ് 300 രൂപ, അങ്ങനെയായിട്ടാണ് നമുക്ക് പറഞ്ഞിട്ടുള്ളത്.
1: ഒരു അബാക്കസ് ട്രെയിനറുടെ ഒരു പ്രധാന ഗുണമായിട്ട് തോന്നിയിട്ടുള്ളത് എന്താണ്?
0: നമ്മള് ഇപ്പൊ കുട്ടികളുടെ കൂടെ ചെയ്യുമ്പോ നമ്മൾ ഇപ്പൊ ഇങ്ങനെ നമുക്ക് ട്രെയിനിങ് കഴിഞ്ഞു കഴിഞ്ഞാൽ, ഫസ്റ്റ് ട്രെയിനിങ് കഴിഞ്ഞ് നമുക്കൊരു കുട്ടിയെ പഠിപ്പിക്കാം. ആ കുട്ടിയിലൂടെ നമ്മൾ കൂടുതൽ കാര്യങ്ങൾ പഠിക്കുകയാണ് ചെയ്യുന്നത്. നമ്മളെക്കാളും കൂടുതൽ കാര്യങ്ങൾ അവർ പെട്ടെന്ന് ക്യാച്ച് ചെയ്തിട്ട് അവർ ചെയ്യുമ്പോൾ നമുക്ക് തന്നെ ഒരു ഇതായിരിക്കും. അപ്പൊ ആ കുട്ടികളിൽ നിന്നാണ് നമ്മൾ കൂടുതൽ കാര്യങ്ങൾ തന്നെ പഠിച്ചെടുക്കുന്നത്. നമ്മുടെ ഏജും അവരുടെ ഏജും വ്യത്യാസമുണ്ട്. അതുകൊണ്ട് തന്നെ അവർ നല്ല പവർഫുൾ ആയിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് തന്നെ തോന്നും, അയ്യോ നമ്മളെക്കാളും കൂടുതൽ അവർ ചെയ്യുന്നുണ്ടല്ലോ. അപ്പൊ നമുക്കും അവരെക്കഴിഞ്ഞ് കുറെ കാര്യങ്ങൾ പഠിച്ചെടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട്.
1: എന്തായാലും ഒരു ഗിവ് ആൻഡ് ടേക്ക് എന്നുള്ള രീതിയിൽ തന്നെ മുന്നോട്ട് പോവുകയാണ് അല്ലെ. അപ്പൊ ഒരുപാട് കുട്ടികൾക്ക് ഇത്തരത്തിലെ ഈ ഒരു അറിവ് പകരാനായിട്ട് ടീച്ചർക്ക് ഇനിയും ഒരുപാട് കാലം പ്രവർത്തിക്കാനായിട്ട് സാധിക്കട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുകയാണ്. ഞങ്ങളുടെ ഈ ആകാശവാണി സ്റ്റുഡിയോയിലേക്ക് എത്തി ഇത്രയും നേരം ഞങ്ങളോട് സംവദിച്ചതിന് ഒരുപാട് സന്തോഷം. നന്ദി, നമസ്കാരം.
0: താങ്ക് യു.
2: അബാക്കസ് ട്രെയിനർ സുരഭി സുമേഷുമായി അഞ്ജു പി അർജുനൻ നടത്തിയ അഭിമുഖത്തിന്റെ അവസാന ഭാഗമാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. നിർവഹണ സഹായം ജസ്ലോ ഇമ്മാനുവൽ ജോയ്, നിർവഹണം നീതി എലിസബത്ത് ജോസഫ്. ഒരു പ്രത്യേക അറിയിപ്പ്. കേന്ദ്ര വനിതാ ശിശുവികസന മന്ത്രാലയം പ്രധാനമന്ത്രി രാഷ്ട്രീയ ബാൽ പുരസ്കാരം 2026 നാമനിർദ്ദേശങ്ങൾ ക്ഷണിക്കുന്നു. ധീരത, സാമൂഹിക സേവനം, പരിസ്ഥിതി, കായികം, കല, സാംസ്കാരിക മേഖല, ശാസ്ത്ര സാങ്കേതിക വിദ്യ മേഖലകളിൽ അസാധാരണ മികവ് കൈവരിച്ചിട്ടുള്ള 18 വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികളെയാണ് ഈ പുരസ്കാരത്തിന് പരിഗണിക്കുന്നത്. നാമനിർദ്ദേശങ്ങളും ശുപാർശകളും www.awards.gov.in എന്ന വെബ്സൈറ്റിൽ സമർപ്പിക്കാവുന്നതാണ്. നാമനിർദ്ദേശങ്ങളും ശുപാർശകളും സമർപ്പിക്കേണ്ട അവസാന തീയതി ജൂലൈ 31, 2026.
3: വിദ്യാഭ്യാസ രംഗം സമാപിച്ചു.

ഈ അറിയിപ്പ് ശ്രദ്ധിക്കാം, ഡോക്ടറോട് ചോദിക്കാം. തത്സമയ ഫോണിൻ പരിപാടിയിൽ നാളെ രാവിലെ 11:00 മുതൽ 12:00 വരെ കുട്ടികളുടെ ആരോഗ്യ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് തൈക്കാട് ഗവൺമെന്റ് സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രിയിലെ ശിശുരോഗ വിഭാഗം മുൻ മേധാവിയും പീഡിയട്രീഷ്യനുമായ ഡോക്ടർ ബെന്നറ്റ് ശൈലം മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495961 9495961 9495961 ഓർമ്മിക്കുക, കുട്ടികളുടെ ആരോഗ്യ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട ഡോക്ടറോട് ചോദിക്കാം. തത്സമയ ഫോണിൻ പരിപാടി നാളെ രാവിലെ 11:00 മുതൽ 12:00 വരെ.

ആകാശവാണി കവരത്തി. ഇതോടുകൂടി ഈ നിലയത്തിൽ നിന്നുള്ള സായാഹ്ന പ്രക്ഷേപണം അവസാനിക്കുന്നു. അടുത്ത പ്രക്ഷേപണം 260.4 മീറ്റർ, അതായത് 1100